ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 18, കൊല്ലവർഷം 1201 കർക്കിടകം 24, 2026 ഓഗസ്റ്റ് 9 ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 32 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1261 576 കിലോഹെർട്സുകളിലും, ആലപ്പുഴ എഫ് എം 103.5, 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സുകളിലും, പ്രസാർ ഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്.
1: ആത്മാവാം സാർവഭൗമന്തൻ ഹർമ്യം മാനവമാനസം, ഇന്ദ്രിയങ്ങൾ പടുത്വത്തോട് ഇസൗധം കാത്തിടും ഭടർ. ആത്മാവാകുന്ന ചക്രവർത്തിയുടെ കൊട്ടാരമാണത്രേ മനുഷ്യൻ്റെ മനസ്സ്. ആ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നതോ പ്രഗത്ഭരായ ഇന്ദ്രിയങ്ങളും. മനസ്സെന്ന കൊട്ടാരം എത്രയെത്ര മനോഹരങ്ങളും ചിലപ്പോൾ ബീഭത്സങ്ങളുമായ അറകളാണ് അതിലുള്ളതോ. പലപ്പോഴും അതിലെ സന്ദർശകമുറികളും കിടക്കറകളും കലവറകളും അടുക്കളയും മറ്റുമേ നാം തുറന്നു കാണാറുള്ളൂ. നാട്യശാലകൾ, സംഗീതശാലകൾ, ഗവേഷണാലയങ്ങൾ, അങ്ങനെ പലതും അതിലുണ്ട്. അറിയപ്പെടാത്ത ഗുഹാമാർഗങ്ങൾ, തുറന്നു കണ്ടിട്ടില്ലാത്ത ഇരുളറകൾ, അങ്ങനെ അങ്ങനെ എന്തെല്ലാമുണ്ട് ആ കൊട്ടാരത്തിൽ. ഈ കൊട്ടാരത്തിന് ഒരു സവിശേഷത കൂടിയുണ്ട്. ചക്രവർത്തി എവിടെ ഇരിക്കുന്നു എന്ന് മാത്രം നാം അറിയാറില്ല. അറിയരുതെന്ന മട്ടിൽ ഭടന്മാർ, ഇന്ദ്രിയങ്ങൾ സദാ ജാഗരൂകരുമാണ്. ഭടന്മാർ അനവധിയില്ല, ആകെ 10 പേർ. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5. ഈ 10 പേരും അതിവിദഗ്ധന്മാരുമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പ്രത്യേകം ശ്രദ്ധ വെച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. നന്മയോടെന്ന പോലെ തന്നെ തിന്മയോടും ഇവയ്ക്ക് ആസക്തിയുണ്ട്. എന്നല്ല, തിന്മയോടുള്ള അത്ര ആസക്തി ഇവയ്ക്ക് നന്മയോടുണ്ടാകാറുമില്ല. ആ നിലയ്ക്ക് ഈ ഭടന്മാരെ കരുതിയിരിക്കണം. കാരണം നിശിതായുധങ്ങളും മാരകങ്ങളായ സ്ഫോടക വസ്തുക്കളും ഇവയ്ക്ക് സ്വന്തമായുണ്ട്. കണ്ണ്, കാത്, നാവ് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും കയ്യ്, കാല്, വാക്ക് എന്നീ കർമ്മേന്ദ്രിയങ്ങളുമാണ് ഏറെ അപകടകാരികൾ. ഇവയ്ക്ക് പ്രത്യേകം ശിക്ഷണം കൊടുത്തില്ലെങ്കിൽ വരുത്തിവയ്ക്കുന്ന വിപത്തുകൾ ഭീകരമായിരിക്കും. കൊട്ടാരം തന്നെ തകർക്കാനും ചക്രവർത്തി ഓടിപ്പോകാനും സാധ്യതയേറും. ഒരു നോട്ട്

0: ഓട്ടം പിഴച്ചാൽ, ഒരു വാക്ക് പിഴച്ചാൽ, ഒരു കേൾവി തെറ്റിയാൽ എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുക? അത്രയേറെ അപകടകാരികളാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഈ ഭടന്മാർ. ഇവരുടെ കൊട്ടാരത്തിന് മൂന്ന് നിലകളാണുള്ളത്. ചക്രവർത്തി നാലാമതൊരു നിലയിലാണ്. ആദ്യത്തെ നിലയാണ് ജാഗ്രത്. പത്ത് ഭടന്മാരും ജാഗ്രതാവസ്ഥയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നു. നല്ലത് കാണുക, നല്ലത് പറയുക, തനിക്കും മറ്റുള്ളവർക്കും ദ്രോഹമാകാത്ത മട്ടിൽ പ്രവർത്തിക്കുക തുടങ്ങിയ സകല ശിക്ഷണങ്ങളും ജാഗ്രതാവസ്ഥയിൽ എന്ന ഈ ഒന്നാം നിലയിലാണ് നടക്കേണ്ടത്. രണ്ടാം നിലയുടെ പേരാണ് സ്വപ്നം. അവിടെയും ഈ പത്ത് ഭടന്മാരും വിഹരിക്കുന്നുണ്ട്. പക്ഷേ ബാഹ്യവേഷങ്ങൾ മുഴുവൻ അഴിച്ചുവെച്ചിട്ടാണ് ഇവിടെ അവർ പെരുമാറുന്നത്. ഒരുവനിലെ നന്മയും മൂല്യബോധങ്ങളും ഇവിടെയാണ് പരീക്ഷിക്കപ്പെടുന്നത്. ജാഗ്രത്തിൽ യോഗ്യന്മാരായിരുന്ന ഭടന്മാർ പലരും ഇവിടെ ഭീകരന്മാരായി പ്രത്യക്ഷപ്പെടാം. അപ്പോഴാണ് നാം ദുസ്വപ്നം കണ്ടു വിടയ്ക്കുന്നത്. മരണം നിദ്ര പോലെയാണെന്ന് പറയാറുണ്ട്. നിദ്രയിൽ കാണുന്ന ദുസ്വപ്നം കൊണ്ട് വിടയ്ക്കുന്ന ഒരുവൻ ആരെങ്കിലും ഉണർത്തിയാൽ, യാദൃച്ഛികമായി ഉണർന്നാൽ രക്ഷപ്പെട്ടു, എന്തൊരാശ്വാസം! എന്നാൽ മരണമെന്ന നിദ്രയിലാണ് ഈ ദുസ്വപ്നമെങ്കിലോ എന്താണ് രക്ഷ? അവിടെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന ഭടന്മാരെ നന്മയുടെ പാഠങ്ങൾ നന്നായി പഠിപ്പിച്ചുറപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. സ്വപ്നമുണ്ടെങ്കിൽ അത് ഹൃദ്യവും മധുരവുമായിരിക്കട്ടെ. കൊട്ടാരത്തിൻ്റെ മൂന്നാം നിലയിൽ ഈ ഇന്ദ്രിയങ്ങൾ എന്ന ഭടന്മാർക്ക് പ്രവേശനമേയില്ല. അതുകൊണ്ട് നാം ഒന്നും അറിയുന്നില്ല. അവിടെ ഒരു ചലനവുമില്ല. അങ്ങനെ കൊട്ടാരം നിശബ്ദമാകുമ്പോഴാണ് നാലാമത്തെ നിലയിൽ നിന്നും ചക്രവർത്തി കടന്നുവരുന്നത്. എന്തൊരാനന്ദമയമായ അവസ്ഥയാണത്! ആ അവസ്ഥയ്ക്കാണ് സുഷുപ്തി എന്ന് പറയുന്നത്. പ്രകൃതി സകല ജീവരാശിക്കും സമമായി പകുത്തിട്ടുള്ള ഒരനുഗ്രഹമാണത് സുഷുപ്തി. രാജാവും ദരിദ്രനും അവിടെ സമം. കിടക്കുന്നത് മൃദുല മൃദുലമായ പൂമെത്തയിലോ മരച്ചോട്ടിലെ ചരലുകൾക്ക് മുകളിലോ ആരറിയുന്നു. അടുത്ത് കിടക്കുന്നത് സൗന്ദര്യധാമമായ പ്രിയതമയോ തിറയിട്ട് കിടക്കുന്ന പാമ്പോ ആരറിയുന്നു. ആ സുഷുപ്തിയിൽ ചക്രവർത്തി മാത്രം, ആനന്ദമയമായ ആത്മാവ് മാത്രം. അതുകൊണ്ടാണ് ഉണരുന്നവർ ഒന്നും അറിഞ്ഞില്ല എന്നും ആനന്ദമായി ഉറങ്ങി എന്നും പറയുന്നത്. ഒന്നും അറിയാത്തവൻ ആനന്ദം എങ്ങനെ അറിഞ്ഞു? അതാണ് ചക്രവർത്തിയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന രഹസ്യം. ആത്മാവാം സാർവഭൗമന്തൻ ഹർമ്യം മാനവമാനസം ഇന്ദ്രിയങ്ങൾ പടുത്വത്തോട് ഇസൗധം കാത്തിടും ഭടർ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ കെ വി ദേവ്, ആകാശവാണി.
2: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് വള്ളത്തോൾ നാരായണമേനോന്റെ മാതൃഭൂമിയോട് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് വള്ളത്തോൾ നാരായണമേനോന്റെ മാതൃഭൂമിയോട് എന്ന കവിത. ആലപിച്ചത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.

0: relay, in which 54 Indian missions and posts selected according to the sunrise sequence across time zones will participate. The relay will begin on 15th August from India's easternmost diplomatic mission in Fiji and conclude at the Consulate General of India in San Francisco. In Jammu and Kashmir, the annual Amarnath Yatra will remain suspended on both Pahalgam and Baltal routes from today. The decision to temporarily halt the Yatra has been taken due to recent rains, repair work of pilgrimage tracks, and forecast of adverse weather conditions over the next few days. No fresh Yatra convoy was allowed to leave the Bhagwati Nagar base camp in Jammu yesterday as a precautionary measure amid rains and inclement weather conditions prevailing in Ramban district and parts of Kashmir. The India Meteorological Department has issued an orange alert for heavy to very heavy rainfall over Uttarakhand and Chhattisgarh today. Heavy rainfall is also expected over Haryana, Chandigarh, Himachal Pradesh, Punjab, Uttar Pradesh, Bihar, Rajasthan, Jharkhand, Madhya Pradesh and parts of Northeast India. The Met Department also predicted thunderstorms accompanied by lightning and gusty winds over Jammu Kashmir, Andhra Pradesh, Kerala, Mahi, Karnataka, Tamil Nadu, Puducherry, Karaikal, Lakshadweep and Andaman and Nicobar Islands for today. Iranian President Masoud Pezeshkian has reaffirmed Tehran's commitment to diplomacy and to safeguard its national interests while asserting that Iran will not be forced to surrender. In an interview published on his official website, Mr. Pezeshkian defended his government's decision to negotiate with the US and sign an MOU aimed at ending the war. He said Iran would honor its commitments as long as Washington fulfills its obligations under the agreement. He added that Tehran would have no obligation to continue the process if the U.S. fails to meet its commitments. Earlier, U.S. President Trump had expressed confidence that the conflict with Iran could end soon. Mr. Trump reiterated that the U.S. remains committed to preventing Iran from acquiring a nuclear weapon. And India's Sagnik Roy and Sayanthan Koshari clinched the gold in the under-31 pairs at the 9th World Bridge Federation Youth Transnational Championships in China. In the first elimination round, 34 pairs competed and top 14 advanced to flight A, including the Indian duo. Bridge is a trick-taking card game played in partnerships. And that is the end of this news bulletin.
1: August 1. അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം, 24-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, മധു ബാലകൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖല വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം, 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം. ദേശീയ പതാക കൈകാര്യം ചെയ്യുന്നതും പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഡോക്ടർ രാഗേന്ദു സിയ്ക്ക് സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ബാലലോകം, തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തൊരു മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, ഇതിൽ ടി ബൃന്ദ. 12:00 ഏകധാര, ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രോലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്, ഡോക്ടർ ശബജിത് ശ്രീ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ, വെള്ളരി പക്ഷികൾ, രചന സി റഹീം. മൂന്ന് മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 സായന്തനം ചിത്രകലാധ്യാപകനായ ചിക്കൂസ് ശിവനുമായി അഭിമുഖം, 4:30 സൺഡേ സെലക്ഷൻസ്, 5 മണിക്ക് മൊഴിയുറവ്.

0: ആദ്യകാല നാടകനടി സി കെ രാജവുമായി ടി പി രാധാമണി നടത്തിയ അഭിമുഖം. പി കുഞ്ഞിരാമൻ നായർ എഴുതി അവതരിപ്പിച്ച കവിത പഴയ പ്രദർശനശാല. സ്വാതന്ത്ര്യസമര സേനാനി എ വി കുട്ടിമാളു അമ്മ നടത്തിയ അനുസ്മരണം. 5:30 ചലച്ചിത്രഗാനം, 5:35 അധ്യാത്മ രാമായണ പാരായണം. 24-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:45 ഭക്തിഗാനങ്ങൾ ഗോഡ്സൺ ജെ ജെയും സംഘവും പാടുന്നു. ആറുമണിക്ക് പദ്ധതികൾ ജനനിലമയ്ക്ക് ഉജ്ജ്വല സ്കീം. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. പശുക്കളിൽ കണ്ടുവരുന്ന വന്ധ്യത, കാരണങ്ങളും പരിഹാരമാർഗങ്ങളും. ഡോക്ടർ ശിൽപ വി എസുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. തുടർന്ന് ആരോമിൽ എസ് എസ് പാടുന്ന ലളിതഗാനം. 8:00 നാട്ടുചിന്ത്. ഏവൂർ രഘുനാഥൻ നായരൻ സംഘം അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ കഥ സുന്ദരി സ്വയംവരം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ജൻ ഔഷധി സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീതസഭ സാത്വിക മോഹൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 11:00 സുഭാഷിതം, പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്. 11:10 മുതൽ എഫ് എം ഗോൾഡ് ഡൽഹിയിലെ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മഴയുണ്ടാകാൻ സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29°C. കുറഞ്ഞ താപനില 23.8°C. പെയ്ത മഴ 17.3 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28°C. കുറഞ്ഞ താപനില 23.6°C. പെയ്ത മഴ 19.5 mm. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം. ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം. ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്. വിവാഹ വിഷയം വിശദമായി. ചേർക്കാവുന്ന നക്ഷത്ര ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ. രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 24-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: ലങ്കാമർദ്ദനം, ഹനുമാൻ രാവണ സന്നിധിയിൽ എന്നീ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
3: ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ.
4: ചെറുതകലയൊരു വിടപ്പി ശിഖരവുമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സി ജിതശ്രമ.

ഓമവനുത്തമൻ അതിനു മുഹുരഹം അഖില നിശിചര കുലേശനെ അൻപൊടു കണ്ടു പറഞ്ഞുപോയിടണം അതിനു പെരുവഴിയുമിതു.

തിരസദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കുവിൻ, ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ. ഇവിടെ നിശിചരൊരുവരായുധപാണിയായില്ലയോ, കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതുപൊഴുതിലൊരുവൻ.

0: രാമായണ പാരായണം 24-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി ഉദയഗീതം, മധു ബാലകൃഷ്ണൻ പാടിയത്. സകല കലാനിലയെ ജനനി സരസ്വതി എന്നാരംഭിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. കേരളത്തിലേക്ക് വ്യവസായ നിക്ഷേപം ആകർഷിക്കാൻ അമേരിക്കയിൽ പ്രത്യേക കേരള ഡെസ്ക് തുടങ്ങും. ഇത് സംബന്ധിച്ച പ്രാരംഭ ചർച്ചകൾ മുഖ്യമന്ത്രി വി ഡി സതീശനും ഇന്ത്യയിലെ യു എസ് സ്ഥാനപതി സെർജിയോ ഗോറും തമ്മിൽ നടത്തി. E20 ഇന്ധനം വിശ്വാസത്തോടെ ഉപയോഗിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിക്കായി സർക്കാർ 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പിന്റെ പുതിയ രൂപമായ മ്യൂൾ അക്കൌണ്ടുകളെക്കുറിച്ച് ജാഗ്രത വേണമെന്ന് പോലീസ്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കാനും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ വനം വകുപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ഫാം ഗാർഡ് സംവിധാനം വിജയകരമായതിനെ തുടർന്ന് 3 ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു. ട്രെയിൻ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് റെയിൽവേ പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 33 പേർ അറസ്റ്റിലായി. 2 മാസത്തിനിടെ 13 റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നാണ് ഇവർ പിടിയിലായത്. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതവും വാങ്ങുന്ന 5 രാജ്യങ്ങൾക്ക് 100% ഇറക്കുമതി തീരുവ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന റഷ്യ ഉപരോധ ബിൽ US സെനറ്റ് പാസാക്കി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശ്രീലങ്ക 11-നെതിരായ സന്നാഹ ടെസ്റ്റ് 1 ഇന്നിംഗ്സിൽ ഇന്ത്യ 6-ന് 357 റൺസ്.

0: തയ്യാറാക്കിയത് ന്യൂസ് മലയാളം ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അനിരു അശോകൻ.
1: സംസ്ഥാനത്ത് ജനജീവിതം ദുസ്സഹമാക്കി, മഴ തുടരുന്നു. കഴിഞ്ഞ 9 ദിവസത്തിനിടെ പെയ്തിറങ്ങിയ മഴയിലും ഉരുൾപൊട്ടലിലുമായി 28 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. കടൽക്ഷോഭത്തിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. മഴയിൽ സംസ്ഥാനത്തുടനീളം 440 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 41,773 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ക്യാമ്പുകൾ കോട്ടയം ജില്ലയിലാണ്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലുമായി സംസ്ഥാനത്ത് 100 കോടിയുടെ കൃഷിനാശം സംഭവിച്ചെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മഴക്കെടുതികളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതവും വീടും ഭൂമിയും നഷ്ടമായവർക്ക് 12 ലക്ഷവും നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ 1 ആഗസ്റ്റ് കനത്ത മഴയും പ്രകൃതിക്ഷോഭവും കാരണം വിവിധ തസ്തികകളിലേക്കുള്ള 10-ാം തരം പൊതുപ്രാഥമിക പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 22 ഓഗസ്റ്റിന് നടത്തുന്ന അവസാനഘട്ട പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് PSC അവസരം നൽകുമെന്ന് അറിയിച്ചു. 40 വർഷത്തിലേറെയായി കേരളം കാത്തിരുന്ന പാലക്കാട്ടെ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി പദ്ധതി കേന്ദ്ര സർക്കാർ നിരസിച്ചതായിരുന്നു മറ്റൊരു പ്രധാന വാർത്ത. നിലവിലെ കോച്ച് ഫാക്ടറികൾ പര്യാപ്തമായതിനാൽ പുതിയത് ആവശ്യമില്ലെന്നും കഞ്ചിക്കോട്ട് റെയിൽവേ ഏറ്റെടുത്ത 228 ഏക്കർ ഭൂമി ഭാവി പദ്ധതികൾക്കായി ഉപയോഗിക്കുമെന്നും രാജ്യസഭയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. രാജ്യത്ത് 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണമായത് പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയും പ്രതികളുടെ മാസങ്ങൾ നീണ്ട ആസൂത്രണവുമെന്ന് CBI കണ്ടെത്തൽ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. തമിഴ്നാട്ടിലെ മാമല്ലപുരത്താണ് രാഹുൽ രക്ഷിതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ശബരിമല തന്ത്രിയായി കണ്ഠരർ ബ്രഹ്മദത്തനെ നിയമിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചു. തന്ത്രി കണ്ഠരർ രാജീവര് നൽകിയ അപേക്ഷയിലാണ് മകൻ ബ്രഹ്മദത്തനെ ചുമതലയേൽപ്പിക്കാൻ ബോർഡ് തീരുമാനിച്ചത്. ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയാണ് നിയമനം. നെല്ല് സംഭരണത്തിന് കർഷകർക്കുള്ള സംസ്ഥാന പ്രോത്സാഹന ബോണസ് നൽകാൻ 3-ാം ഗഡുവായി 150 കോടി രൂപ അനുവദിച്ചു. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ മലയാളിയായ അനിൽ മേനോൻ ആകാശത്ത് മറ്റൊരു ചരിത്രം കൂടി രചിച്ചതാണ് പോയ വാരത്തിലെ വാർത്താവിശേഷങ്ങളിലൊന്ന്. കഴിഞ്ഞ മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ അനിൽ മേനോൻ ആദ്യമായി ബഹിരാകാശത്ത് നടന്നു. ബഹിരാകാശ നിലയത്തിലെ വൈദ്യുതി സംവിധാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സഹയാത്രികയായ ജെസിക്ക മയേറുമൊന്നിച്ച് സ്റ്റേഷന്റെ പുറത്തിറങ്ങിയത്. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 ആരംഭിച്ച സ്പേസ് വാക്ക് 6 മണിക്കൂറും 27 മിനിറ്റും നീണ്ടുനിന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 12:30 അവസാനിച്ചു. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങളിൽ ഒരാൾക്കെതിരായ ആക്രമണം എല്ലാവർക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന സംയുക്ത പ്രതിരോധ കരാറിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും ഒപ്പുവെച്ചു. ഈ 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരെ നടക്കുന്ന സായുധ ആക്രമണം എല്ലാവർക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കടലിൽ മരിച്ചത് 469 മത്സ്യത്തൊഴിലാളികളെന്ന് ഫിഷറീസ് വകുപ്പ്. 160 പേരെ കാണാതായി. ഈ കാലയളവിൽ തന്നെ 47,773 പേരെ രക്ഷപ്പെടുത്തി. ലഹരിക്കെതിരെ ആഭ്യന്തര വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി കൈകോർക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. എഴുത്തുകാരനും സംസ്ഥാന പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ ഡയറക്ടറുമായ തോട്ടം രാജശേഖരൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. കേരള പ്രസ് അക്കാദമിയുടെ ആദ്യ ഡയറക്ടർ, തോന്നയ്ക്കൽ ആശാൻ സ്മാരക സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. മാറിവാനേസ് കോളേജ് അധ്യാപകനായും ആർ ശങ്കർ ആരംഭിച്ച ദിനമണി പത്രത്തിൽ പത്രപ്രവർത്തകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സിനിമയും മിഥ്യയും സത്യവും എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. നീറ്റ് UG യോഗ്യത നേടിയവർക്ക് മെഡിക്കൽ കോഴ്സുകളുടെ പ്രവേശനത്തിനുള്ള കൌൺസിലിംഗ് സമയക്രമം പ്രഖ്യാപിച്ച് മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി. അഖിലേന്ത്യാ കോട്ട ഡീംഡ് കേന്ദ്ര സർവകലാശാലകളിലെ ആദ്യ റൌണ്ട് കൌൺസിലിംഗ് 17 ഓഗസ്റ്റ് വരെ നടക്കും. ആദ്യ റൌണ്ടിൽ സീറ്റുകൾ ലഭിച്ചവർ 22 ഓഗസ്റ്റിനകം പ്രവേശന പ്രക്രിയ പൂർത്തിയാക്കണം.

0: ായ അഗ്നിനാലിന്റെ പരിഷ്കരിച്ച പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം. റോഡ് മൊബൈൽ ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കാനാകുന്ന മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധശേഷി കൂടുതൽ ശക്തിപ്പെടുത്തും. സംസ്ഥാനത്തെ മുഴുവൻ അംഗൻവാടികൾക്കും സുരക്ഷിതമായ അടിസ്ഥാന സൌകര്യമുള്ള കെട്ടിടങ്ങൾ നിർബന്ധമാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കുഞ്ഞുങ്ങൾക്ക് അവരുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ആരോഗ്യകരമായ പഠനാന്തരീക്ഷം ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ധാർമ്മികമായ ബാധ്യതയാണെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു. നടി തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശ കേസിൽ ഡി എം കെ നേതാവും പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിനെ വിജയ് സർക്കാരിന്റെ പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു. ചെന്നൈയിൽ നിന്ന് 341 കിലോമീറ്റർ അകലെയുള്ള തഞ്ചാവൂർ സിങ്കിപ്പെട്ടി സ്റ്റേഷനിൽ റോഡ് മാർഗമെത്തിച്ച പ്രതിപക്ഷ നേതാവിനെ ഒരു മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചത്. ശബരിമലയിൽ കഴിഞ്ഞ സീസണിൽ അരവണ നിർമ്മാണത്തിന് മിൽമയിൽ നിന്ന് നെയ് വാങ്ങിയതിലെ ക്രമക്കേടിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും മുൻ ബോർഡംഗം അജികുമാറിനെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെയും പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തു. ടെൻഡർ നടപടികൾ അട്ടിമറിച്ച് മിൽമയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് നെയ് വാങ്ങിയ വകയിൽ ദേവസ്വം ബോർഡിന് 2.28 കോടി നഷ്ടമുണ്ടായെന്നാണ് ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വീണ്ടും നോട്ടീസ് അയച്ചു. പരീക്ഷ എഴുതിയ തിരുവനന്തപുരം സ്വദേശി ശ്യാംകൃഷ്ണൻ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ കമ്മീഷന്റെ ഉത്തരവുണ്ടായിട്ടും റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ മാർക്ക് വിവരങ്ങൾ പി എസ് സി നൽകാത്തത് നിയമത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തി. ഓപ്പറേഷൻ ഔറം എന്ന പേരിൽ സംസ്ഥാന ജി എസ് ടി വകുപ്പ് ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിഭാഗം സംസ്ഥാന വ്യാപകമായി ജ്വല്ലറികളിൽ നടത്തിയ പരിശോധനയിൽ 70 കോടി രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തി. കേന്ദ്ര മുൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യത്ത് വിവിധയിടങ്ങളിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിലെ കേസുകൾ പിൻവലിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തലസ്ഥാന കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ ആർ സുഗതന് അവധി ലഭിക്കുന്നതിന് സഹായകമായ കുറിപ്പ് നൽകിയ അണ്ടർ സെക്രട്ടറിക്ക് സസ്പെൻഷൻ. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയും കെ എ എസ് ഉദ്യോഗസ്ഥയുമായ ചിത്ര പി അരുണിമയ്ക്കെതിരെയാണ് നടപടി. ബീഹാറിലെ ബങ്കിപ്പൂർ അസംബ്ലി സീറ്റിൽ ചരിത്ര വിജയം കുറിച്ച് തിരഞ്ഞെടുപ്പ് വിദഗ്ധനും ജൻ സ്വരാജ് പാർട്ടി അധ്യക്ഷനുമായ പ്രശാന്ത് കിഷോർ. ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ നീരജ് കുമാർ സിൻഹയെ 19,324 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. 23rd കോമൺവെൽത്ത് ഗെയിംസ് ഗ്ലാസ്ഗോവിൽ സമാപിച്ചു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലങ്ങളും ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യ 4th സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 7 സ്വർണവും 3 വെള്ളിയും വാരിക്കൂട്ടിയ ബോക്സിംഗ് താരങ്ങളാണ് ഇന്ത്യൻ മെഡൽ തിളക്കത്തിന് പിന്നിൽ. അത്ലറ്റിക്സിൽ ശ്രീശങ്കറിനും ബാസിലിനും ലഭിച്ച വെള്ളി മെഡലാണ് കേരളത്തിന്റെ അഭിമാനം. ലോകകപ്പ് ഉൾപ്പെടെ പ്രധാന ടൂർണമെന്റുകളുടെ വാണിജ്യ അവകാശങ്ങൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന്റെ വിവാദ നീക്കം പരാജയപ്പെട്ടു. അംഗരാജ്യങ്ങളിൽ നിന്നും കോൺഫെഡറേഷനുകളിൽ നിന്നും ശക്തമായ എതിർപ്പും പ്രതിഷേധവും ഉയർന്നതിനെ തുടർന്ന് പദ്ധതി പൂർണമായി ഉപേക്ഷിക്കുന്നതായി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് പിന്തുണ നൽകാൻ ക്രിക്കറ്റ് ഇതിഹാസവും ടീമിന്റെ സഹ ഉടമയുമായ ക്രിസ് ഗെയിൽ കേരളത്തിലെത്തും. സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ടൂർണമെന്റിൽ കിരീടം ചൂടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രഗ്യാനന്ദ. നിർണായക 17th റൗണ്ടിൽ തൊട്ടടുത്ത എതിരാളിയായ ഉസ്ബെക്കിസ്ഥാന്റെ ജവോഖിർ സിദ്ദരോവിനെ സമനിലയിൽ തളച്ചാണ് ചെന്നൈ സ്വദേശി ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത്.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് ന്യൂസ് മലയാളം ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അനിരു അശോകൻ.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതപേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
3: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്! ഇതുകൊണ്ട് ഞാൻ കളിക്കും.
4: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
2: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
4: ചേടാ,
2: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൌണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ശ്രീവിജയപുരത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തും. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്ത സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനീസ് താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 17 വരെയാണ് പ്രചാരണ പരിപാടി. ദേശീയ പതാക ഉയർത്താനും രാജ്യസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കുന്ന പരിപാടികളിൽ പങ്കുചേരാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായി 2022 ആരംഭിച്ച പ്രചാരണം പിന്നീട് രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റങ്ങളിലൊന്നായി വളർന്നു. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷിക വേളയിൽ ഈ വർഷത്തെ പ്രചാരണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തും. 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിന് ഇന്നലെയാണ് ഉപരാഷ്ട്രപതി ശ്രീവിജയപുരത്തെത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് ഇന്ന് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികാഘോഷവും ഇതോടൊപ്പം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ഫോണിൽ സംസാരിച്ചു. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം പ്രധാന മേഖലകളിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഉന്നതതല കൂടിക്കാഴ്ചകളിലെ പുരോഗതി വിലയിരുത്തി ഇരുവരും വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജസുരക്ഷ, നിർണായക ധാതുക്കൾ എന്നീ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു. വികസിത ഭാരതം എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കാൻ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ യുവാക്കളെ ആഹ്വാനം ചെയ്തു. ഗുജറാത്തിലെ മഹാരാജ കൃഷ്ണകുമാർ സിൻജി ഭാവ്നഗർ സർവകലാശാലയിൽ ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ചു.

0: സംഘടിപ്പിച്ച മൈ ഭാരത് യുവസംവാദ് പരിപാടിയിൽ യുവാക്കളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വികസനത്തിന് യുവാക്കളുടെ സജീവ പങ്കാളിത്തം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും 35 വയസ്സോ താഴെയോ പ്രായക്കാരാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി, ശരിയായ ദിശാബോധവും ദൃഢനിശ്ചയവും രാജ്യത്തിന്റെ വികസനത്തിന് പുതിയ ഊർജം പകരുമെന്നും അഭിപ്രായപ്പെട്ടു. UPI സേവനം സൗജന്യമായി തുടരുമെന്നും വ്യക്തികൾ തമ്മിലെ പണമിടപാടുകൾക്ക് ഒരുവിധ ഫീസും ഈടാക്കില്ലെന്നും കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. UPI വഴി പണമിടപാടുകൾക്ക് ഉപഭോക്താക്കൾക്ക് അധിക ചെലവൊന്നും ഉണ്ടാകില്ലെന്നും ഭൂരിഭാഗം ഇടപാടുകളും സൗജന്യമായി തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് പോലെ നിരക്കുകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ നിശ്ചിത പരിധിക്ക് മുകളിലും വളരെ കുറഞ്ഞ നിരക്കിലും ചുരുക്കം ചില വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ ബാധകമാകൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. UPIയുടെ ദീർഘകാല നിലനിൽപ്പ്, സാങ്കേതിക പുരോഗതി, ഉയർന്നുവരുന്ന വെല്ലുവിളികളെ നേരിടാൻ ശേഷി എന്നിവ ഉറപ്പാക്കുന്നതിനാണ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ടിൽ ഭേദഗതി വരുത്തുന്നതെന്നും മന്ത്രാലയം വിശദമാക്കി. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്ത സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
1: വിപണി ഇടപെടലും വിലക്കയറ്റം തടയലും ഗവൺമെന്റിന്റെ മുൻഗണനയിൽപ്പെടുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 13 സബ്സിഡി ഉൽപ്പന്നങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും ഫെയറിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. വിപണിയിലിടപെട്ട് വിലക്കയറ്റം തടയുന്നതിന് സപ്ലൈകോയെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി വിളവെടുപ്പ് കാലത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങി സംഭരിക്കുന്നതിന് സംവിധാനം ഒരുക്കും. 13 സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ 5 എണ്ണമെങ്കിലും ഇങ്ങനെ സംഭരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെയായിരിക്കും മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുക. മന്ത്രി അനൂപ് ജേക്കബ് അധ്യക്ഷനായിരുന്നു. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകളും നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക ഫെയറുകളുമുണ്ട്. വരും വർഷങ്ങളിൽ മെഗാ ട്രേഡ് ഫെയറുകൾ മറ്റ് ജില്ലകളിൽ കൂടി വ്യാപിപ്പിക്കുന്നതിന് പദ്ധതികളും ആലോചിക്കുന്നുണ്ടെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് AAY കാർഡുടമകൾക്ക് നൽകുന്ന സൌജന്യ കിറ്റിന്റെ വിതരണം മന്ത്രി RoJ M. John ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു.
0: KSEBയെ കൂടുതൽ ജനസൗഹൃദമാക്കാൻ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്നും ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ ഇരിട്ടിയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോളാർ സംവിധാനത്തിലൂടെ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോർ ചെയ്യാനുതകുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം ശക്തിപ്പെടുത്താൻ ശ്രമത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രവും സർവതോന്മുഖവുമായ വളർച്ച ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി N. ശംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ഇടുക്കി ജില്ലയിലെ അധ്യാപകരെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഡീൻ കുര്യാക്കോസ് MP റൈസ് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗുണ്ടാ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കി അറസ്റ്റിലായി. പുലർച്ചെ കണ്ണൂർ നഗരത്തിനടുത്ത് അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലെ പ്രത്യേക സ്ക്വാഡ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഒളിവിലിരുന്ന് സമൂഹമാധ്യമത്തിലൂടെ ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും അർജുൻ നായങ്കി വെല്ലുവിളിച്ചിരുന്നു. അർജുൻ നായങ്കിയുമായി CPIM ഒരുവിധ ബന്ധവുമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നാണിത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷക്കെടുതിയെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ 2 ക്യാമ്പുകളിലായി 43 പേരാണ് ഇപ്പോൾ കഴിയുന്നതെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 12 ഉരുൾപൊട്ടൽ സംഭവിച്ച കനത്ത നാശനഷ്ടങ്ങളുണ്ടായ കണ്ണൂർ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്ങോം വില്ലേജിൽ ഡ്രോൺ സർവേ തുടങ്ങി. ജോസ്ഗിരി, രാജഗിരി, കട്ടപ്പള്ളി തുടങ്ങി ചെങ്കുത്തായ പ്രദേശങ്ങളുടെ വ്യക്തമായ ആകാശ ദൃശ്യങ്ങളിലൂടെ സമഗ്ര പ്രതിരോധ പുനരധിവാസ നടപടികൾ സ്വീകരിക്കാനാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. തൃശൂർ ജില്ലയിൽ അതിശക്ത മഴയ്ക്ക് ചെറിയ ആശ്വാസമായി. രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജില്ലയിൽ വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 5 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിലവിൽ 41 കുടുംബങ്ങളിലെ 108 പേർ കഴിയുന്നു. നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി തിരച്ചിൽ രാവിലെ തുടരും. ഫിഷറീസ് വകുപ്പിന്റെ യാനങ്ങളിലാണ് തിരച്ചിൽ നടത്തുക. ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തും. കണ്ണൂർ ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൗകര്യമില്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ പയ്യന്നൂർ തഹസിൽദാർ കെ പി പോളിനെ സസ്പെൻഡ് ചെയ്തു.

0: മന്ത്രി എ പി അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ കണ്ണൂർ ജില്ലയിൽ കരുതൽ കണ്ണൂർ പദ്ധതി ആരംഭിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ദുരന്തമുഖങ്ങളിലെ എല്ലാ സേവന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നത്. ഭക്ഷണ വിതരണം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഇടപെടൽ, ആരോഗ്യരംഗത്തെ സേവനം, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡ് ഗതാഗതം ക്രമീകരിക്കാനുള്ള സഹായം തുടങ്ങി വിവിധ മേഖലകളിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ സംഘടനകളായും ചെറു ഗ്രൂപ്പുകളായും വ്യക്തികളായും നൽകുന്ന സന്നദ്ധ പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കരുതൽ കണ്ണൂരിന്റെ ഭാഗമായി യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരി വ്യവസായ സംഘടനകൾ, ബസ് ഓപ്പറേറ്റേഴ്സ് കൂട്ടായ്മ തുടങ്ങി എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ വൈകിട്ട് കണ്ണൂർ കലക്ട്രേറ്റിൽ ആലോചനാ യോഗം ചേരും. ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിലാണ് യോഗം.
0: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനിനെ നേരിടും. രാവിലെ 7:30 മത്സരം. ഇന്നലെ സെമിഫൈനലിൽ രക്ഷിത രാംരാജിനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത ഫൈനലിലെത്തിയത്. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് വിഷയത്തിൽ ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കില്ലെന്ന് പ്രാഥമിക ധാരണയായതായി പി കെ ഫിറോസ് എം എൽ എ അറിയിച്ചു. കമ്പനി പ്രതിനിധികളുമായി ഇന്നലെ നടന്ന ചർച്ചയിൽ എം എൽ എമാരായ എം എ റസാഖ്, സി കെ കാസിം എന്നിവരും പങ്കെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ മൈക്കിൾ ബൂലോസും സംഘവും ഇന്നലെ ആലപ്പുഴ സന്ദർശിച്ചു. അമേരിക്കൻ അംബാസഡറും ചെന്നൈയിലെ അമേരിക്കൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2:00 സംഘം ആലപ്പുഴയിലെത്തിയത്. ട്രംപിന്റെ മകളുടെ ഭർത്താവാണ് മൈക്കിൾ ബൂലോസ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ശ്രീവിജയപുരത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തും. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്ത സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനീസ് താരത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഹ്യഃ ഐ ഐ ടി ദില്ലി ഇതി ഭാരതീയ പ്രൗദ്യോഗികീ സംസ്ഥാനസ്യ വിദ്യാർത്ഥിനഃ സമാകാരിതാഃ യത്തേ സ്വനിർണയേഷു രാഷ്ട്രഹിതം സർവോപരി സ്ഥാപയന്തു. ഐ ഐ ടി ദില്ലി ഇത്യസ്യ 75th ദീക്ഷാന്ത സമാരോഹം സംബോധയൻ ശ്രീമോദി അവദത് യത് പ്രത്യേകം സന്തതിഹി താത്കാലികം വിശിഷ്ടം സമാഹ്വാനം സമ്മുഖീകരോതി സ്വസ്യ രാഷ്ട്രീയ ദായിത്വം ച നിർവഹതി. പ്രധാനമന്ത്രിണാ ഉക്തം യത് ദേശേ നൂതനാനാം ക്ഷേത്രാണാം വികാസേന യുവഭ്യഃ നൂതനാഃ അവസരാഃ സൃജ്യന്തെ. സെമികണ്ടക്ടർ, അന്തരീക്ഷ ഡ്രോൺ ഇത്യാദീനാം ക്ഷേത്രാണാം ഉദാഹരണാനി ഉദ്ധൃത്യ സഹ അവദത് യത് ഭാരതം സർവേഷു ക്ഷേത്രേഷു ആത്മനിർഭരതാ പ്രാപ്തയേ കാര്യം കുർവനസ്തി. ശ്രീമോദി അവദത് യത് ആത്മനിർഭരതായാഃ അയമുപക്രമഃ വികസിത ഭാരതസ്യ നിർമ്മാണാർത്ഥം ദൃഢാധാരസ്യ കാര്യം കരിഷ്യതി. അർദ്ധചാലകക്ഷേത്രം അപി ഉദാഹരണം അസ്തി. അത്രാവസരെ പ്രധാനമന്ത്രിണാ ഐ ഐ ടി ദില്ലി ഇത്യത്ര പരമപ്രജ്ഞ ഇതി ഉച്ചദക്ഷതായുക്തസ്യ സംഗണസൗവിധ്യസ്യ ഉദ്ഘാടനമപി കൃതം. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഹ്യഃ അമേരിക്കാദേശസ്യ ഉപരാഷ്ട്രപതിനാ ജെ ഡി വെൻസ് ഇത്യനേന സഹ ദൂരഭാഷമാധ്യമേന വാർത്താ കൃതാ. ഏകസ്മിൻ സാമാജികാന്തർജാലീയേ ലേഖെ ശ്രീമോദീ അവദത് യത്തൌ പ്രമുഖേഷു ക്ഷേത്രേഷു ഭാരത അമേരിക്ക സമഗ്ര വൈശ്വിക സാമരിക സഹഭാഗിതാം ഇതോപി സുദൃഢം കർത്തും ഉപായേഷു ചർച്ചിതവന്തൌ. ഉഭൌ ഉച്ചസ്തരീയ കാര്യേഷു നിരന്തരഗതിം ദൃഷ്ടവന്തൌ അപി ച വ്യാപാരസ്യ രക്ഷായാഃ മഹത്വപൂർണ ഉദയോന്മുഖ പ്രൗദ്യോഗികീനാം ഊർജാസുരക്ഷായാഃ മഹത്വപൂർണ ഖനിജാനാം ച ക്ഷേത്രേഷു സഹകാരം ഇതോപി സുദൃഢം കർത്തും പ്രതിബദ്ധതാം പുനരുദ്ഘാടിതവന്തൌ. ഉഭൌ നേതാരൌ പരസ്പര ഹിതസ്യ ക്ഷേത്രീയസ്യ വൈശ്വികസ്യ ച വികാസ വിഷയേ അപി വിചാരാണാം ആദാനപ്രദാനം കൃതവന്തൌ.

മരണമുടൻ ഉടലുരുകി മുറുകി വരുകെന്നതു മാറ്റുവാനാരുമില്ലയ്യോ ശിവശിവ. ഇത് ലങ്കാദഹനത്തിനിടെ വെന്തു മരിക്കുന്ന രാക്ഷസ സ്ത്രീകളുടെ ദീനവിലാപമാണ്. ഇതിൽ മൂന്ന് കാര്യങ്ങളടങ്ങിയിരിക്കുന്നു. ഒന്ന്, മകനോ ഭർത്താവോ അച്ഛനോ പ്രാണനാഥനോ വന്ന് മരണത്തിൽ നിന്നു തങ്ങളെ രക്ഷിക്കും എന്ന വിശ്വാസം. എന്നാൽ ആ വിശ്വാസം തെറ്റാണെന്ന് മരണസമയത്തു മാത്രമേ അവർ തിരിച്ചറിയുന്നുള്ളൂ. രണ്ട്, മരണമൊഴിവാക്കിത്തരാൻ പോന്നവരായി ആരുമില്ല. മൂന്ന്, മരണകാരണം അവർ മനസ്സിലാക്കുന്നു. ഇവിടെ രാക്ഷസികൾ അകാലത്തിൽ അതിദാരുണമായി മരിക്കാനിടയായത് രാവണൻ കാരണമാണ്. അവരന്റെ സമ്പത്തും ഭാര്യയും ബലാത് കവർന്നെടുത്ത ദശാസ്യന്റെ മഹാപരാധം മറ്റുള്ളവരെ ദുരന്തത്തിലാഴ്ത്തി. ഇത് ഒരു പാഠമായി സ്വീകരിച്ച് സകലരും പുണ്യപാപങ്ങളെയും കാര്യാകാര്യങ്ങളെയും പറ്റി വീണ്ടുവിചാരം നടത്തിയേ എന്തും പ്രവർത്തിക്കാവൂ. മരണം മുന്നിലെത്തിയപ്പോൾ രാവണനും അഭിമുഖീകരിക്കാതിരുന്നില്ല ഇത്തരം ഒരവസ്ഥയെ. തന്റെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും സമ്പത്തും പൗരുഷവും എല്ലാം അസ്തമിക്കുകയാണെന്ന് മനസ്സിലാക്കി നിസ്സഹായനാകുന്നുണ്ട് ആ ബലശാലി. വേദനയോ അപമതിയോ ഹിംസയോ ഏൽക്കേണ്ടി വരുന്ന ഏതൊരു ജീവനും പുറപ്പെടുവിക്കുന്നുണ്ട് ഒരു വിപരീതമായ ഊർജ തരംഗത്തെ. അപരാധം ചെയ്തവരെ രോഗമോ

0: ഉചിതമോ ആയി വേട്ടയാടുന്നത് ഇതാണ്. അത്തരക്കാർ തങ്ങൾ ചെയ്ത ഹീനകർമ്മങ്ങൾ നിമിത്തം നികൃഷ്ടജന്മങ്ങളിലേക്കു പതിക്കാനും ഇടവരുന്നു. എന്നാൽ ജനിമരണചക്രങ്ങളുടെ അകപ്പൊരുൾ അറിഞ്ഞ് വിവേകത്തോടെ ജീവിക്കുന്നവർക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നില്ല. കാര്യാകാര്യ വിവേചനത്തിൻ്റെ ഫലമായ ജ്ഞാനം നേടിയവർ മിക്കവാറും സത്കർമ്മമല്ലേ ചെയ്യുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം മരണം തികച്ചും സ്വച്ഛശാന്തവും സ്വാഭാവികവുമായ ഒരനുഭവം മാത്രം. മരക്കൊമ്പിൽ നിന്നു കരിയില അടർന്നു മാറുന്നതുപോലെ അനായാസമായ ഒരു പ്രക്രിയയാകുന്നു അവരുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടു പോകുന്നത്. അതിനാൽ അവർ മരണത്തെയോർത്ത് ഭയപ്പെടുകയില്ല. ബ്രഹ്മാസ്ത്രമെയ്തു ബന്ധിച്ച് രാവണസഭയിൽ ഹാജരാക്കിയ ഹനുമാന്റെ ഉള്ളിൽ ഭയമോ ഉത്കണ്ഠയോ തെല്ലുമുണ്ടാകാതിരുന്നത് ഇക്കാരണം കൊണ്ടാണ്. എന്തിനധികം പറയുന്നു, താൻ ബദ്ധനാണെന്ന ഭാവം പോലും ആ ജ്ഞാനമൂർത്തിക്കുണ്ടായിരുന്നില്ലല്ലോ. ജീവിച്ചിരിക്കത്തന്നെ ജനന മരണങ്ങളുടെ മറുകര താണ്ടുവാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം എന്ന വാക്യത്തിൻ്റെ പൊരുൾ ഇതാണ്. സമ്പാദി, ജടായു തുടങ്ങിയ പക്ഷികളും അസംഖ്യം വാനരന്മാരും മറ്റനേകം വ്യക്തികളുമെല്ലാം മരണത്തെ അമൃതം കണക്ക് സ്വീകരിച്ചതായി രാമായണത്തിൽ കാണാം. മരണം അവർക്കാർക്കും തെല്ലും അലോസരമുണ്ടാക്കുന്ന ചിന്ത പോലുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ബദ്ധരാക്കുന്ന കർമ്മങ്ങളല്ല, മറിച്ച് മുക്തരാകാൻ വേണ്ട പ്രവൃത്തികളാണ് അവർ ചെയ്തത്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ A.M. ഉണ്ണികൃഷ്ണൻ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പുലർവട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും നബാർഡും സംയുക്തമായി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൈത്താങ്ങായി AIF സംസ്ഥാനതല കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 10 കോഴിക്കോട് കോവൂർ പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നു. കാർഷിക മേഖലയെ മൂല്യവർദ്ധിതവും വരുമാന വർധനവുമുള്ള സംരംഭ മേഖലയാക്കി മാറ്റുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി പദ്ധതിയെക്കുറിച്ച് കർഷകർക്കും സംരംഭകർക്കും ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവബോധം നൽകുന്നതിനായിട്ടാണ് കൃഷിവകുപ്പ് സംസ്ഥാനതല AIF കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കാർഷിക വികസനത്തിനായി പുതിയ നിക്ഷേപ സാധ്യതകൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, ഗ്രേഡിംഗ്, പാക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്, പ്രാഥമിക സംസ്കരണം, ഫുഡ് പ്രോസസിംഗ്, അഗ്രി ലോജിസ്റ്റിക് തുടങ്ങി കാർഷികാടിസ്ഥാന സൌകര്യ വികസനത്തിനാവശ്യമായ പദ്ധതികൾക്ക് AIF വഴി ആകർഷകമായ വായ്പയും പലിശ സബ്സിഡിയും ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9188-01-4503-89-43-38-55-52. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 10-11 തീയതികളിൽ ക്ഷീരസഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങൾ 10 തീയതി രാവിലെ 10 തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ എത്തി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് ക്ഷീരപരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-2-44-091-1-9-06-49-98

2-4. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കേര പദ്ധതിയുടെ ഭാഗമായി റബ്ബർ പുനരുജ്ജീവനം എന്ന വിഷയത്തിൽ കർഷകർക്കായി സൌജന്യ ശാസ്ത്രീയ പരിശീലനം സംഘടിപ്പിക്കുന്നു. പഴയ മരങ്ങൾ വെട്ടിമാറ്റി ഉയർന്ന ഉൽപാദനക്ഷമതയും കാലാവസ്ഥാ അതിജീവനക്ഷമതയുമുള്ള പുതിയ തൈകൾ നടുന്നതിന് പരമാവധി 2 ഹെക്ടറിന് 75,000 രൂപ വരെ റബ്ബർ പുനർനടീലിന് ധനസഹായം നൽകുന്നു. പോളിഹൌസ്, കാലാവസ്ഥാ സംരക്ഷണ ഷെഡ്, ഫെർട്ടിഗേഷൻ, സ്പ്രിംഗ്ലർ, ജലസേചനം തുടങ്ങിയവയ്ക്ക് അംഗീകൃത നഴ്സറികൾക്ക് ഉൾപ്പെടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 50% സബ്സിഡി നിരക്കിൽ പരമാവധി 6 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നു. വ്യക്തിഗത കർഷകർക്ക് 2 ഹെക്ടറിന് 150,000 രൂപ വരെ ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9188-30-1359, 9037-82-4036 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. പൂക്കളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി സംരംഭകത്വത്തിനും അധിക വരുമാനത്തിനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ മാസം 10-11 തീയതികളിൽ തിരുവനന്തപുരം വെള്ളായണിയിലെ കാർഷിക കോളേജിൽ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പുതിയ പൂക്കൾ ഉപയോഗിച്ചുള്ള ഫ്ലോറൽ ഡിസൈൻ, ഫ്ലവർ അറേഞ്ച്മെന്റുകൾ, ബൊക്കെ നിർമ്മാണം, പൊതിയൽ സാങ്കേതിക വിദ്യകൾ, ഉണങ്ങിയ പൂക്കൾ തയ്യാറാക്കുന്ന വിവിധ രീതികൾ, ഡ്രൈ ഫ്ലവർ ഉപയോഗിച്ചുള്ള കരകൌശല വസ്തുക്കളുടെ നിർമ്മാണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സാധ്യതകളും ഉപയോഗങ്ങളും എന്നിവയിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9995-62-4888. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ വച്ച് ഈ മാസം 20-ാം തീയതി കൂൺ കൃഷി എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8547-07-07-73 എന്ന ഫോൺ നമ്പറിൽ ഈ മാസം 19-ാം തീയതിക്ക് മുമ്പായി ഓഫീസ് സമയത്ത് വിളിക്കുക. ഉൽപാദനക്ഷമത കുറഞ്ഞതും പ്രായമേറിയതും രോഗബാധിതവുമായ വള്ളികൾ അല്ലെങ്കിൽ ശാഖകൾ വെട്ടിമാറ്റി പകരം അത്യുൽപാദനശേഷിയുള്ള പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന് ശാസ്ത്രീയമായ കൃഷിരീതികൾ ആവിഷ്കരിക്കുന്നതിന് ധനസഹായം നൽകുന്നു. കുരുമുളക്, കൊക്കോ, മാവ്, ജാതി, കശുമാവ് മുതലായ വിളകളുടെ കൃഷിത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിനാണ് ധനസഹായം നൽകുന്നത്. ഹെക്ടറൊന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 24,000 രൂപ ധനസഹായമായി നൽകുന്നു. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്തിന് ധനസഹായം ലഭിക്കും. 30x8x2.5 വിസ്തീർണമുള്ള മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് മൊത്തം പദ്ധതി ചെലവിന്റെ 50% 50,000 രൂപ ധനസഹായമായി നൽകുന്നു. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാനമായ കക്കോരി ട്രെയിൻ കൊള്ള നടന്നത് 1925 ഓഗസ്റ്റ് 9 ഉത്തർപ്രദേശിലെ ലഖ്നൌവിന് സമീപമുള്ള കക്കോരി എന്ന റെയിൽവേ സ്റ്റേഷന് അടുത്തുവെച്ചാണ് വിപ്ലവകാരികൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഔദ്യോഗിക പണമടങ്ങിയ ട്രെയിൻ തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടനയാണ് ഇത് നടത്തിയത്. രാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുള്ള ഖാൻ, ചന്ദ്രശേഖർ ആസാദ്, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ടാൻ ആവശ്യമായ ആയുധങ്ങൾ വാങ്ങുന്നതിനും വിപ്ലവ പ്രവർത്തനങ്ങൾക്കുമായി ഫണ്ട് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ 1942 ഓഗസ്റ്റ് 9 പുലർച്ചെ ബ്രിട്ടീഷ് ഭരണകൂടം ഓപ്പറേഷൻ സീറോ അവർ എന്ന രഹസ്യ നീക്കത്തിലൂടെ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായി പട്ടേൽ തുടങ്ങി കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു. ഗാന്ധിജിയെ പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലും മറ്റ് പ്രമുഖ നേതാക്കളെ അഹമ്മദ്

0: നഗർകോട്ടയിലുമാണ് തടവിലാക്കിയത്. മുതിർന്ന നേതാക്കൾ ജയിലിലായതോടെ അരുണ ആസഫലി, ജയപ്രകാശ് നാരായണൻ, രാം മനോഹർ ലോഹ്യ തുടങ്ങിയ യുവനേതാക്കൾ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ഓഗസ്റ്റ് 9 അരുണ ആസഫലി മുംബൈയിൽ പതാക ഉയർത്തി പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 9 ഇന്ത്യയിൽ ഓഗസ്റ്റ് ക്രാന്തി ദിനമായി ആചരിക്കുന്നു. പ്രശസ്ത കവിയും സ്വാതന്ത്ര്യ സമരസേനാനിയും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായിരുന്ന കയ്യാർ കിഞ്ഞണ്ണറായി അന്തരിച്ചത് 2015 ഓഗസ്റ്റ് 9. പ്രധാനമായും കന്നഡ ഭാഷയിലാണ് അദ്ദേഹം സാഹിത്യ രചനകൾ നടത്തിയിരുന്നതെങ്കിലും മലയാള സാഹിത്യ ചരിത്രം കന്നഡയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിലടക്കം അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. സ്വദേശാഭിമാനി, മദ്രാസ് മെയിൽ, ദി ഹിന്ദു തുടങ്ങിയ പ്രമുഖ പത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2 ലോകമഹായുദ്ധത്തിന്റെ അവസാനഘട്ടത്തിൽ അമേരിക്ക ജപ്പാനിലെ നാഗസാക്കി നഗരത്തിനുമേൽ ഫാറ്റ്മാൻ എന്ന് പേരിട്ടിരുന്ന അണുബോംബ് വർഷിച്ച ദുരന്ത ദിനമാണ് 1945 ഓഗസ്റ്റ് 9. ഹിരോഷിമയിലെ ബോംബാക്രമണത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷം നടന്ന ഈ ക്രൂരമായ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ തൽക്ഷണം കൊല്ലപ്പെടുകയും നഗരം പൂർണ്ണമായി ചാമ്പലാവുകയും ചെയ്തു. ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായ ദുരന്തങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ലോക തദ്ദേശീയ ജനതയുടെ അന്താരാഷ്ട്ര ദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 9 ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഗോത്രവർഗക്കാരുടെയും ആദിവാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സംസ്കാരവും സംഭാവനകളും ആദരിക്കുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം നീക്കിവച്ചിരിക്കുന്നത്. 1982 ഓഗസ്റ്റ് 9 തദ്ദേശീയ ജനവിഭാഗങ്ങളെക്കുറിച്ചുള്ള UN വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആദ്യത്തെ യോഗം നടന്നത്. ഇതിന്റെ ഓർമ്മയ്ക്കായി 1994 ഡിസംബറിൽ UN പൊതുസഭ എല്ലാ വർഷവും ഓഗസ്റ്റ് 9 ലോക തദ്ദേശീയ ജനതയുടെ ദിനമായി പ്രഖ്യാപിച്ചു. മലേഷ്യൻ ഫെഡറേഷനിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് സിംഗപ്പൂർ ഔദ്യോഗികമായി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി മാറിയത് 1965 ഓഗസ്റ്റ് 9. എല്ലാ വർഷവും ഓഗസ്റ്റ് 9 സിംഗപ്പൂരിൽ ദേശീയ ദിനമായി വലിയ ആഘോഷങ്ങളോടെ ആചരിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ആയുരാരോഗ്യത്തിലെന്ന് കണ്ണിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന തലവേദന, ഇതേക്കുറിച്ച് ഡോക്ടർ കവിതാദേവിൻ സംസാരിക്കുന്നു.
4: മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് തലവേദന. വിട്ടുമാറാത്ത തലവേദന ദൈനംദിന പ്രവർത്തനത്തെയും ജോലിസ്ഥലത്തെ കാര്യക്ഷമതയെയും മാനസികാവസ്ഥയെയും സാമൂഹിക ജീവിതത്തെയുമെല്ലാം പ്രതികൂലമായി ബാധിക്കും. തലവേദനയ്ക്കു കാരണമാകുന്ന നേത്രരോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തലവേദനയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഐ സ്ട്രെയിൻ അഥവാ കണ്ണുകളുടെ പേശികൾക്കുണ്ടാകുന്ന ക്ഷീണം. നിങ്ങളുടെ കണ്ണുകൾ ദീർഘനേരം ഫോക്കസ് ചെയ്യാൻ ഇടയാക്കുന്ന ഏതൊരു പ്രവൃത്തിയും കണ്ണിന് ആയാസമുണ്ടാക്കും. കണ്ണടകൾ ആവശ്യമുള്ള വ്യക്തികൾ അവ ഉപയോഗിക്കാതെ വരുന്നതും തലവേദനയ്ക്ക് കാരണമാകാം. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ തുടങ്ങി ഡിജിറ്റൽ സ്ക്രീനുകളുടെ അമിത ഉപയോഗം ഐ സ്ട്രെയിനു കാരണമാകാം. റിഫ്രാക്റ്റീവ് എറേഴ്സ് അഥവാ കണ്ണടകൾ ആവശ്യമുള്ള നേത്ര വൈകല്യങ്ങൾ, ഇതിൽ മയോപ്യ അഥവാ ഹ്രസ്വദൃഷ്ടി, ഹൈപ്പർമെട്രോപ്യ അഥവാ ദീർഘദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം അഥവാ വക്രദൃഷ്ടിയുള്ളവർ, അനുയോജ്യമായ കണ്ണടകൾ ഉപയോഗിക്കാത്ത പക്ഷം തലവേദന ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ്. ദീർഘനേരം കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത് ചില അവസരങ്ങളിൽ തലവേദനയും കണ്ണുവേദനയും ഉണ്ടാക്കാം. 40 വയസ്സ് കഴിയുമ്പോൾ കണ്ണുകളുടെ പേശികൾക്ക് അടുത്തുള്ള വസ്തുക്കളെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു. ഇതിനെ പ്രസ്ബയോപ്യ അഥവാ വെള്ളെഴുത്തെന്ന് പറയുന്നു. വെള്ളെഴുത്തുള്ള ആളുകൾ അനുയോജ്യമായ കണ്ണടകൾ ഉപയോഗിക്കാതെ അടുത്തുള്ള ജോലികളിൽ ഏർപ്പെടുന്നത് തലവേദനയ്ക്ക് കാരണമാകാം. കണ്ണിന്റെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ രോഗികളിലും കണ്ണുവേദനയും തലവേദനയും കൂടുതലായി കണ്ടുവരുന്നു. കണ്ണിനുള്ളിലെ സുതാര്യമായ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. തിമിരം കാഴ്ചമങ്ങലുണ്ടാക്കുന്നു. ഇതുമൂലം കണ്ണിന്റെ പേശികൾക്ക് കാഴ്ചയുടെ വ്യക്തതയ്ക്ക് ഓവർ സ്ട്രെയിൻ അഥവാ അമിതമായ ആയാസം നൽകേണ്ടി വരുന്നു. ഇതും തലവേദനയ്ക്ക് കാരണമാകാം. ഐ സ്ട്രെയിൻ അഥവാ കണ്ണിനുണ്ടാകുന്ന ആയാസം മൂലം ഉണ്ടാകുന്ന തലവേദനയുടെ അനുബന്ധ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കണ്ണുകൾക്ക് നീറ്റൽ, ചൊറിച്ചിൽ, വെള്ളമെടുപ്പ്, വെളിച്ചത്ത് നോക്കുവാൻ ബുദ്ധിമുട്ട്, കാഴ്ചമങ്ങൽ, വസ്തുക്കൾ ഇരുട്ടിച്ച് കാണുക, ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, കഴുത്തിനും തോളിനും ഉണ്ടാകുന്ന കഴപ്പ്, ഇത് പ്രത്യേകിച്ചും അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ കണ്ടുവരുന്നു. കൺപോളകൾ അടഞ്ഞു പോവുക, ഇതെല്ലാം ഐ സ്ട്രെയിന്റെ ലക്ഷണമാകാം. കണ്ണിന്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന തലവേദനയ്ക്ക് മറ്റു കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന തലവേദനയെ അപേക്ഷിച്ച് ചില വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമറുകൾ, അണുബാധ എന്നിവയെ അപേക്ഷിച്ച് ഐ സ്ട്രെയിൻ

0: കൊണ്ടുണ്ടാകുന്ന തലവേദനയ്ക്ക് കാഠിന്യം കുറവാണ്. ഐസ്ട്രെയിൻ മൂലം ഉണ്ടാകുന്ന തലവേദന ദീർഘനേരം കേന്ദ്രീകൃത ജോലികളിൽ ഏർപ്പെട്ടതിനു ശേഷം കണ്ടുവരുന്നതാണ്. രാവിലെ ഉറക്കമിണയിക്കുമ്പോൾ ഇത് സാധാരണ കണ്ടുവരാറില്ല. കണ്ണുകൾക്ക് വിശ്രമം നൽകുമ്പോൾ ഇത് കുറഞ്ഞുവരുന്നു. ഐസ്ട്രെയിൻ കൊണ്ടുള്ള വേദന കണ്ണുകൾക്ക് ചുറ്റുമോ കണ്ണുകൾക്ക് പുറകിലോ ആണ് കണ്ടുവരുന്നത്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗാവസ്ഥകളിലും മൈഗ്രെയിൻ തലവേദനയിലും കാണുന്നതുപോലെ ഓർക്കാനും ഛർദിലൊന്നും സാധാരണ രീതിയിൽ ഐസ്ട്രെയിൻ കൊണ്ടുള്ള തലവേദനയിൽ കാണാറില്ല. അതേസമയം അപൂർവമായി കണ്ടുവരുന്ന വളരെ ഗുരുതരമായ ചില നേത്രരോഗങ്ങളിൽ, ഉദാഹരണം പെട്ടെന്ന് കണ്ണിന്റെ മർദ്ദം ക്രമാതീതമായി കൂടുന്ന അവസ്ഥയായ അക്യൂട്ട് കഞ്ചസ്റ്റീവ് ഗ്ലോക്കോമ, കണ്ണിന്റെ ഐറിസിനെ ബാധിക്കുന്ന അക്യൂട്ട് ആന്റീരിയർ യുവേറ്റിസ്, കണ്ണിന്റെ നേത്രപടലത്തിലുണ്ടാകുന്ന മുറിവുകൾ, അണുബാധകൾ, കണ്ണിന്റെ വെള്ളഭാഗമായ സ്ക്ലീറയെ ബാധിക്കുന്ന സ്ക്ലീറൈറ്റിസ്, കണ്ണിന്റെ എല്ലാ ആവരണങ്ങളെയും ബാധിക്കുന്ന അണുബാധയായ എൻഡോഫ്താൽമൈറ്റിസ്, പാനോഫ്താൽമൈറ്റിസ്, ഇവയിലൊക്കെ കണ്ണിന് അസഹനീയമായ വേദന അനുഭവപ്പെടാറുണ്ട്. ശസ്ത്രക്രിയാനന്തര സങ്കീർണതകളുടെ ഭാഗമായി കണ്ണിന്റെ മർദ്ദം കൂടുന്ന അവസ്ഥയിലും തീവ്രമായ തലവേദന അനുഭവപ്പെടാം. ജീവിതശൈലിയിലെ വ്യതിയാനത്തിലൂടെയും തലവേദനയുടെ കാരണം മനസ്സിലാക്കി പരിഹാര നടപടികൾ സ്വീകരിച്ചാൽ തലവേദനയുടെ കാഠിന്യവും കുറയ്ക്കുവാനും മുക്തി നേടുവാനും സാധിക്കും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കണ്ണിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന തലവേദന, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കവിതാ ദേവിൻ.
2: തൊഴിൽ ദർശനം.
3: കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 21 ഒഴിവുണ്ട്. എക്സിക്യൂട്ടീവ് ഒഴിവ് 7. യോഗ്യത BE, BTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MBA. പ്രായം 25-35 വയസ്സിനും ഇടയിൽ. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഒഴിവ് 11. യോഗ്യത BE, BTech, BBA, MBAയും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 23-30 വയസ്സിനും ഇടയിൽ. ബയോഡേറ്റയും ബന്ധപ്പെട്ട രേഖകളും HR@NIXI.IN എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി HR@NIXI.IN. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://NIXI.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://NIXI.IN. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 21.
4: ഇന്ത്യൻ ആർമിയിലെ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ JAG ബ്രാഞ്ചിലേക്കുള്ള 125-ാമത് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 10 ഒഴിവുണ്ട്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. ഷോർട്ട് സർവീസ് കമ്മീഷൻ വ്യവസ്ഥ പ്രകാരമുള്ള നിയമനമാണ്. 2027 ഏപ്രിലിൽ പരിശീലനം ആരംഭിക്കും. പ്രായം 2027 ജനുവരി 1-ന് 21-ന് 27 വയസ്സിനും ഇടയിൽ. അപേക്ഷകർ 2000 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് 55% മാർക്കോടെ നേടിയ ത്രിവത്സര പഞ്ചവത്സര LLB കൂടാതെ ക്ലാറ്റ് PG 2026 സ്കോറും ഉണ്ടായിരിക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 17. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://joinindianarmy.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://joinindianarmy.nic.in.
3: ഇന്ത്യൻ ആർമിയിൽ NCC-ക്കാർക്കുള്ള 125-ാം സ്പെഷ്യൽ എൻട്രിയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഷോർട്ട് സർവീസ് കമ്മീഷൻ വ്യവസ്ഥകൾ പ്രകാരമുള്ള ഓഫീസർ തിരഞ്ഞെടുപ്പാണ്. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. 76 ഒഴിവുണ്ട്. പുരുഷൻ 70, വനിത 6. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 8 ഒഴിവ്, പുരുഷൻ 7, വനിത 1. സൈനിക സേവനത്തിനിടെ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ കാണാതാവുകയോ ചെയ്തവരുടെ മക്കൾക്കായി നീക്കിവച്ചതാണ്. യോഗ്യത ബിരുദം NCCയുടെ സി സർട്ടിഫിക്കറ്റിൽ കുറഞ്ഞത് ബി ഗ്രേഡ് ഉണ്ടായിരിക്കണം. സൈനിക സേവനത്തിനിടെ കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ കാണാതാവുകയോ ചെയ്തവരുടെ മക്കൾക്ക് അപേക്ഷിക്കാൻ NCC സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും 2027 ഏപ്രിൽ 1 ബിരുദ യോഗ്യത നേടിയതിന്റെ രേഖ ഹാജരാക്കാനാകുമെങ്കിൽ അപേക്ഷിക്കാം. പ്രായം 2027 ജനുവരി 1 19 25 ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. പുരുഷന്മാർക്കുള്ള റിക്രൂട്ട്മെന്റിന് ഓഗസ്റ്റ് 20 വരെയും വനിതകൾക്കുള്ള റിക്രൂട്ട്മെന്റിന് ഓഗസ്റ്റ് 21 വരെയും അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം

0: https://joinindianarmy.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://joinindianarmy.nic.in. ഡൽഹിയിലുള്ള സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അസിസ്റ്റന്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 24 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. അസിസ്റ്റന്റ് മാനേജർ ഒഴിവ് 23. ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 9, HR 4, മെറ്റീരിയൽ മാനേജർ 4, IT 2, ഒഫീഷ്യൽ ലാംഗ്വേജ് 1, സേഫ്റ്റി 3. യോഗ്യത BE, BTech, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, MSW, MBA, BCom, CA, ICWA, MCA, ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം. പ്രായം 30 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.spmcil.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.spmcil.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 24.
1: തൊഴിൽ ദർശനം.
2: ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്? ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: പുലർവട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
5: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആൻഡമാൻ നിക്കോബാറിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. ഇന്ത്യ അമേരിക്ക സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD Vanceമായി പ്രധാനമന്ത്രി ടെലിഫോൺ സംഭാഷണം നടത്തി. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് കേന്ദ്ര സർക്കാർ. ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്നും എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും കനത്ത മഴ തുടരും. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂഹാനെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രീവിജയപുരത്തെത്തി. ദ്വീപിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകി. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ഒരു റിപ്പോർട്ട്.
6: 2022 ആസാദിക്ക അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഹർ ഘർ തിരംഗ പരിപാടി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുജന പങ്കാളിത്ത പ്രസ്ഥാനങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. ഈ വർഷം ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത്. ദേശീയ പതാകയുടെയും ദേശീയ ഗീതത്തിന്റെയും സന്ദേശങ്ങൾ ദേശസ്നേഹത്തിന്റെ സവിശേഷമായ ആഘോഷത്തിൽ സംയോജിക്കുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ൽ ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെയാണ് ഹർ ഘർ തിരംഗ പ്രചാരണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് ഇന്ന് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷിക ആഘോഷവും ഇതോടൊപ്പം നടക്കും. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനം

0: മാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരുരാജ്യങ്ങളും വ്യക്തമാക്കി. രാജ്യത്തിന്റെ പുരോഗതി രൂപപ്പെടുത്തുന്നതിൽ ഗവേഷണം, സാങ്കേതിക വിദ്യകൾ എന്നിവ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐഐടി ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പുതിയ മേഖലകൾ വികസിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടറുകൾ, ബഹിരാകാശം തുടങ്ങി എല്ലാ മേഖലകളിലും സ്വാശ്രയത്വം നേടുന്നതിനായി ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: സെമി കണ്ടക്ടർ സെക്ടർ കാ ഉദാഹരണ ഭീ ഹമാരേ സാമനേ ഹൈ. ജബ് ഹംനേ ഈ ദിശാ മേ കദം ബഢായാ തോ കുഛ് ലോഗോ നേ സവാൽ ഉഠായ, കഹാ ഗയാ ഭാരത് യേ നഹീ കർ പായേഗാ. ലേക്കിൻ പഹലി സെമി കണ്ടക്ടർ യൂണിറ്റ്സ് മേ പ്രൊഡക്ഷൻ ശുരു ഹോ ചുകാ ഹൈ ഓർ മേ സാബ് മാൻതാ ഹൂ ചീപ് സേ ലേക്കർ കേ ശിപ് തക് സബ് കുഛ് യഹീ പർ ആപീ കേ ഹാഥോ സേ ബനേഗാ.
0: വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഐവറി കോസ്റ്റ് പ്രസിഡന്റ് അലാസ ഒതാരയുമായി അബിജാനിൽ കൂടിക്കാഴ്ച നടത്തി. വളർന്നുവരുന്ന ഇന്ത്യ ഐവറി കോസ്റ്റ് പങ്കാളിത്തത്തെക്കുറിച്ച് ചർച്ച ചെയ്ത അദ്ദേഹം ആഫ്രിക്കയുമായുള്ള ബന്ധം കൂടുതൽ ശക്തവും ആഴത്തിലുള്ളതുമാക്കുക എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് പണരഹിത പേയ്മെന്റുകൾ, ഡാർവിൻ ഡൈനാമിക്സ്, കൌൺസിൽ ഫോർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ മേഖലകളിലെ വ്യവസായ പ്രമുഖരുമായി വിവിധ കരാറുകളിൽ ധാരണയായത്. സ്റ്റാർട്ടപ്പുകളുടെ സാങ്കേതിക അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, സ്റ്റാർട്ടപ്പുകൾക്കുള്ള നിക്ഷേപം, ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനം എന്നിവ ഉറപ്പാക്കുക തുടങ്ങിയവ ധാരണാപത്രം ലക്ഷ്യമിടുന്നു. രാജ്യത്ത് ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി മേഖലയിൽ 12 ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. പ്രദേശത്ത് ഡ്രോൺ സർവേ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡ്രോൺ സർവേ ആരംഭിച്ചത്. ജോസ്ഗിരി, രാജഗിരി, കട്ടപ്പള്ളി ഉൾക്കൊള്ളുന്ന ചെങ്കുത്തായ പ്രദേശങ്ങളുടെ കൂടുതൽ വ്യക്തമായ ആകാശ ദൃശ്യങ്ങളിലൂടെ സമഗ്രമായ പ്രതിരോധ പുനരധിവാസ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. സർവേ പൂർത്തിയാവുന്നതോടെ ഉരുൾപൊട്ടലിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉരുൾപൊട്ടലിൽ ചെറുപുഴ, ഉദയഗിരി പഞ്ചായത്തുകളിൽ വലിയ തോതിലുള്ള കൃഷിനാശമാണ് ഉണ്ടായത്. മണ്ണിടിഞ്ഞ് പലയിടങ്ങളിലും ഇപ്പോഴും റോഡ് ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയാണ്.
0: ഒഡീഷയിൽ പ്രളയഭീഷണി രൂക്ഷമാകുന്നു. വൈതരണി, സാലന്തി നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭദ്രക് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. നിരവധി ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രപ്രകാരം ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ. എന്നാൽ കീഴടങ്ങാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാകില്ലെന്നും അദ്ദേഹം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ദക്ഷിണ കൊറിയയിലെ അസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനെ നേരിടും. ഇന്നലെ നടന്ന സെമി ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ രക്ഷിത രാമരാജിനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത ഫൈനലിലെത്തിയത്. തായ്ലന്റിലെ നോന്താംപുരി പ്രവിശ്യയിൽ സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ മരിച്ചവരുടെ എണ്ണം 9. 14 ഇപ്പോഴും ചികിത്സയിലാണ്. 14 വയസ്സുള്ള തോക്കുധാരിയാണ് വെടിയുതിർത്തത്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്.

0: ജമ്മുകാശ്മീരിൽ പഹൽഗാം ബാൽതാൽ റൂട്ടുകളിലെ അമർനാഥ് യാത്ര ഇന്ന് മുതൽ താൽക്കാലികമായി നിർത്തിവയ്ക്കും. പാതകളുടെ അറ്റകുറ്റപ്പണികൾ, മോശം കാലാവസ്ഥ എന്നിവയെ തുടർന്നാണിത്. തുടർച്ചയായി പെയ്യുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്ത് ഇന്നലെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് പുതിയ തീർത്ഥാടക സംഘങ്ങളെയൊന്നും യാത്ര തിരിക്കാൻ അനുവദിച്ചില്ല. ഗുണ്ടാ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കി അറസ്റ്റിൽ. ഇന്ന് പുലർച്ചെ 2:40 കണ്ണൂർ നഗരത്തിനടുത്തെ അപ്പാർട്ട്മെന്റിൽ വച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായുള്ള സമഗ്ര പാക്കേജ്, സ്നേഹസാന്ത്വനത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 14.4 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഭോപ്പാലിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം യോഗം അംഗീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആൻഡമാൻ നിക്കോബാറിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. ഇന്ത്യ അമേരിക്ക സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD Vanceമായി പ്രധാനമന്ത്രി ടെലിഫോൺ സംഭാഷണം നടത്തി. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് കേന്ദ്ര സർക്കാർ. ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്നും എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും കനത്ത മഴ തുടരും. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂഹാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
2: വെള്ളനാട് നാരായണൻ. ഗാനരചയിതാവും നാടകകൃത്തുമായിരുന്ന വെള്ളനാട് നാരായണൻ 1943 മാർച്ച് 20 തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ഹൈസ്കൂൾ പഠനത്തിനു ശേഷം തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം ജലവിഭവ വകുപ്പിൽ ഉദ്യോഗം നേടി. ജ്വാലാമുഖം എന്ന ഏകാംഗ നാടകത്തിലൂടെ, നാടകരചയിതാവായ അദ്ദേഹം വർഷമേഘങ്ങൾ എന്ന നാടകത്തിലൂടെ അമച്വർ നാടകരംഗത്തെത്തി. സരസ്വതീയാമം, ഇതും ഒരു ജീവിതം, പൗരുഷം, വെളിച്ചമില്ലാത്ത വീഥി, ഓരോ പൂവിലും 1000 ഓർമ്മകൾ, ആലിപ്പഴങ്ങൾ തുടങ്ങി ഒട്ടനവധി മലയാള ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗാനങ്ങൾ എഴുതി. ഇതിൽ സരസ്വതീയാമം എന്ന ചിത്രത്തിലെ "നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ" എന്ന ഗാനം അദ്ദേഹത്തിന്റെ എക്കാലത്തെയും മികച്ച ഗാനമായി കണക്കാക്കുന്നു. ഗാനരചനയ്ക്കു പുറമെ തിരക്കഥാരചന, നൃത്തനാടകങ്ങൾ, കഥാപ്രസംഗ ആവിഷ്കാരങ്ങൾ, ലളിതഗാനങ്ങൾ തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം തന്റെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജാ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തെ വ്യത്യസ്ത മേഖലകളിൽ സംഭാവന നൽകിയ വെള്ളനാട് നാരായണൻ 2015 ഓഗസ്റ്റ് 8 നമ്മെ വിട്ടുപിരിഞ്ഞു. കാലം സാക്ഷിയിൽ ഇപ്പോൾ വെള്ളനാട് നാരായണന്റെ ശബ്ദം കേൾക്കാം.
3: ഞാൻ ജനിച്ചു വളർന്നത് കുഗ്രാമമായിരുന്ന വെള്ളനാട്ടാണ്. അന്ന് അവിടെ കലാപ്രകടനങ്ങൾ വളരെ അപൂർവം ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് നമ്മുടെ കുറെ അനുഷ്ഠാന കലകൾ കഥകളി ഉൾപ്പെടെ അവതരിപ്പിക്കുമായിരുന്നു. മറ്റ് നാടകങ്ങൾ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഓച്ചിറവേലുകുട്ടിയും സംഘവും ഒക്കെ എത്തി അവതരിപ്പിക്കുന്ന നാടകങ്ങൾ വളരെ അത്യപൂർവമായ ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിന്. എങ്കിലും നാടകത്തെ സ്നേഹിക്കുകയും നാടകത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും നാടക സംഘങ്ങളെ തയ്യാറാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രബുദ്ധരായ ഒരു കൂട്ടം ആൾക്കാർ ആ നാട്ടിലുണ്ടായിരുന്നു. അവർക്കെല്ലാം ഗുരുനാഥനായി ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ, ഒരു ബാലൻ സാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ 9-ാം വയസ്സിൽ പൊൻകുന്നം വർക്കിയുടെ ജേതാക്കൾ എന്ന നാടകത്തിൽ ബാലൻ എന്ന കുട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവസരം കിട്ടി. ആ നാടകത്തിലൂടെ അനുഗ്രഹീതമായ വെള്ളനാട് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ണ് കലാജീവിതത്തിന് നാന്ദി കുറിക്കാൻ എനിക്ക് ഇടതന്നു. അവിടെ മുതൽ തുടങ്ങി എന്റെ കലയെക്കുറിച്ചുള്ള അഭിനിവേശവും ആഗ്രഹങ്ങളും ആത്മാർത്ഥതയും അന്വേഷണങ്ങളും എല്ലാം

0: ഇന്നും വെള്ളനാട് അങ്ങനെ തന്നെയാണ്.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് വെള്ളനാട് നാരായണന്റെ ശബ്ദം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കണ്ടതും കേട്ടതും
3: അണോ, നമ്മളെ സോമേണ്ണനെ രണ്ടു ദിവസമായിട്ട് നമ്മളെ ചായക്കടയിലിട്ടൊന്നും കാണില്ലല്ലേ.
4: അപ്പൊ നീ കാര്യമൊന്നും അറിഞ്ഞില്ലേടേ.
3: ഇല്ലണ്ണാ, എന്താ രുചി?
4: എടാ, മല്ലികയില്ലേ?
3: മല്ലിയല്ലേ, രസത്തിലെ മല്ലിയല്ലേ?
4: എടേ, ആ മല്ലിക ഗോപിയുടെ ഭാര്യ.
3: ഓ, നമ്മളെ ഗോപിയണ്ണന്റെ ഭാര്യ, നമ്മളെ മറ്റേ ലവര് പരദൂഷണ മല്ലിക.
4: അത് തന്നെ, അത് തന്നെ. എടാ, അവള് കാരണം സോമനും ഭാര്യ ഇപ്പൊ പുലിവലി പിടിച്ചിരിക്കുകയടേ.
3: ഇനിയിപ്പോ എങ്ങനെയാണ്ണാ, നമ്മളെ സോമണ്ണന്റെ ഭാര്യ രമ ചേച്ചിയും ഈ പരദൂഷണ മല്ലികയും നല്ല അടയും ചക്കരയല്ലേ? എന്ത് രുചി?
4: അത് തന്നെ. ഇപ്പൊ പൊല്ലാപ്പിലായത്. നാട്ടിലെ സകലരുടെ കാര്യം അവക്കറിയാലോ.
3: അത് കറക്റ്റ്. നമ്മളെ വാർഡ് മെമ്പറിന് പോലും അറിഞ്ഞാത്ത കാര്യങ്ങളാണ് അവർക്കറിയാന്നുള്ളത്.
4: ഇപ്പോഴവള ജലജയുടെ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്.
3: എന്നിട്ട്
4: അവള് രമ്യരെടുത്ത് പോയി പറഞ്ഞിരിക്കണ് ജലജ ഡിവേഴ്സ് ആവണമെന്ന്.
3: ആ, അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഡൈവേഴ്സ് ആവണ കാര്യം വക്കീലോലും അറിഞ്ഞു കാണൂല.
4: നീ ഇത് കേള്.
3: ഞാൻ കേട്ടോണ്ടിരിക്കില്ലേ, നിങ്ങള് പറ.
4: രമ ഇത് കേക്കേണ്ട താമസം. സംഭവം, ജലജയുടെ അയൽക്കാരിൽ ലതയെ ഫോണിൽ വിളിച്ച് ഇവരൊരുമിച്ച് തൊഴിലുറപ്പിന് പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിലെ രസമന്ത്രം വെച്ച് കഴിഞ്ഞാ ലതയുടെ ഫോൺ എടുത്ത് ജലജ.
3: ബെസ്റ്റ്.
4: എന്നിട്ട് അവള് ജലജയെ പറ്റി പറഞ്ഞ എല്ലാം അവള് കേൾക്കുകയും ചെയ്തു.
3: ചേടാ, ഇവർക്ക് എന്തിനാ കേട്? ഈ ഫോൺ എടുത്ത് അപ്പുറത്തിരുന്നത് കേൾക്കണത് ആരെന്ന് നോക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണത്.
4: അതെ, ഒരു കാര്യം കേട്ടിട്ട് ഈ ആവേശം മൂത്ത് വിളിക്കണല്ലേ, മറുവശത്ത് ആരാണെന്ന് പോലും നോക്കാതെ പറഞ്ഞു പോയി കാണും.
3: എന്തരായാലും രമച്ചേച്ചിയുടെ കാര്യം.
4: ഇതിലെ തമാശ എന്തിനെന്ന് വെച്ചാ, ഇപ്പൊ എല്ലാ കുറ്റവും രമയുടെ തലയിലായി. മല്ലിക നല്ല വിളജമയും ചെയ്തു.
3: പാവം, ഈ പരദൂഷണ മല്ലികയാണ് ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയെന്നൊന്നും വിശദീകരിക്കാനുള്ള സമയം കിട്ടി കാണൂല.
4: എന്തരായാലും സോമനും പണി കിട്ടി.
3: അത് കിട്ടുമല്ലോ, പെണ്ണും പിള്ള കാണിച്ചു കഴിഞ്ഞാൽ കെട്ടുവനും കിട്ടുമല്ലോ.
4: അവനെ ജലജയുടെ അനിയും വഴിയിൽ പിടിച്ചു ചേർത്തിട്ട് വേഷ കൊടുത്ത്.
3: ആ, ഫോൺ വിളിക്കുമ്പം അപ്പുറത്ത് നമ്മൾ വിളിച്ച ആള് തന്നെയാണ് ലൈനിൽ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കാര്യങ്ങൾ പറയാൻ. അല്ലെങ്കിൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കും.
4: എനിക്ക് ഇതുപോലെ ഒരിക്കൽ പറ്റിയടേ.
3: അപ്പൊ നിങ്ങൾക്കും പണി കിട്ടിയിട്ടുണ്ടാ?
4: ഞാൻ പണ്ട് അവിടെ തടിമില്ല് പണിക്ക് വരുന്നില്ലേ. ആ, അപ്പൊ എന്തൊരു ആവശ്യത്തിന് അവിടുത്തെ മുതലാളി എന്നെ വിളിച്ച്. അപ്പൊ കാര്യം പറഞ്ഞിട്ട് കോള് കട്ടാക്കി. ഞാൻ ഫോണ് കട്ടായെന്ന് വിചാരിച്ച എന്തിര ചെയ്ത് ഞാന്
3: നിങ്ങളങ്ങനെ പറ്റി
4: ഇങ്ങനെ അറുപ്പിച്ചിക്കണടേ. പിന്നെ എന്തിരി പറയുന്ന അറിഞ്ഞൂടെ, ഫോണ് കട്ടായെന്ന് വിചാരിച്ച് ഞാനി പറഞ്ഞ എല്ലാ അയാൾ കേൾക്കുകയും ചെയ്ത്.
3: അപ്പൊ അങ്ങനെയാണ് നിങ്ങളെ പണി എന്ന് പോയത്.
4: അത് തന്നെ കാര്യം.
3: ഫോൺ ഉപയോഗിക്കുമ്പോഴേ ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കി പണി വരണതും പോണതും അറിയില്ലണ്ണാ. ഉഷിച്ചാ ദുഃഖിക്കണ്ട.
5: പിന്നണിയിൽ ജെറോം ജയം, ദിലീപ് എം കെ, രചന അജിത് കുമാർ.

നമുക്ക് ചുറ്റും സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരും. ശക്തമായ കാറ്റിന് സാധ്യത. മഴ മൂലം ഉണ്ടാകുന്ന അപകടാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ദുരന്ത സാധ്യത മേഖലയിൽ ഉള്ളവർ എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കണം. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ https://sdma.kerala.gov.in/wp-content/uploads/2020/07/emergency-kit.pdt ലഭിക്കും. എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 10 77 10 70 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടണം. മഴ തുടരുന്ന സാഹചര്യത്തിൽ MG സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. ഇന്ന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന തിരുവിതാംകൂർ ദേവസ്വം

ബോർഡിലെ പ്യൂൺ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കുള്ള ഒ എം ആർ പരീക്ഷ സെപ്റ്റംബർ 6 മാറ്റിവെച്ചു. തിരുവനന്തപുരം മലയങ്കീഴ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 11:30. സ്ത്രീ സുരക്ഷയ്ക്ക് റെയിൽവേ പോലീസിന്റെ ഓപ്പറേഷൻ രക്ഷിത. കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച പരാതികൾക്ക് റെയിൽ മൈത്രി സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുകയോ 1192 9846200100 9846200150 9846200180 എന്നീ നമ്പറുകളിൽ വിളിക്കുകയോ ചെയ്യാം. ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജനറൽ വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നു. തൃശൂർ മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള കോഫി ഹൌസുകളിലാണ് നിയമനം. പ്രായം 18 മുതൽ 30 വയസ്സുവരെ. അപേക്ഷാ ഫോറം കോഫി ഹൌസുകളിലോ തൃശൂർ വെളിയന്നൂരുള്ള സംഘം ഹെഡ് ഓഫീസിലോ കിട്ടും. അവസാന തീയതി ഈ മാസം 13. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.

പ്രിയ ശ്രോതാക്കളെ, പ്രശസ്ത നോവലിസ്റ്റ് കെ സുരേന്ദ്രന്റെ ഓർമ്മദിനമാണ് ഇന്ന് ഓഗസ്റ്റ് 9. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് മായ. ഈ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരം മായ എന്ന ചിത്രത്തിലെ ഗാനം നമുക്ക് കേൾക്കാം. എസ് ജാനകി പാടിയത്, വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി. കെ സുരേന്ദ്രന് സ്മരണാഞ്ജലി.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അമ്മമാര് കുട്ടികളെയും കൊണ്ട് വന്നിട്ട് അവിടെ ഒരു എന്തോ അവർക്ക് നഷ്ടപ്പെട്ട പോലെ ഭയങ്കര ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നെ കൊണ്ട് ഇതുപോലെ ഒരു സ്ഥാപനം നടത്താൻ പറ്റില്ലേ ഓട്ടിസത്തിന് മാത്രമായിട്ട്. അങ്ങനെ ഞാൻ അതിലോട്ട് തിരിയായിരുന്നു.
0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഒ എൻ വി വരികൾ എഴുതി, SP വെങ്കടേഷ് ഈണമിട്ട് ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം തുടർ കഥ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവേട്ടം സമാപിക്കുന്നു. പുലർവെട്ടവുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ബിനേഷ് സോമൻ. ഏവർക്കും ശുഭദിനാശംസകൾ.

ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 44 സെക്കൻഡും. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: took fewer risks and gradually ceded social and economic space to younger generations. That understanding is being overturned. Longer life expectancy, better healthcare, and rising wealth have transformed retirement from a brief closing chapter into a life state that can last three decades. And finally, hills of fish spotted in Ganga near Ghazipur in UP decades after barrage cut off migration route, informs Hindustan Times. And with that, it's back to you, Shagun.
1: Thank you, Saira. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and US Vice President J.D. Vance discuss ways to further strengthen comprehensive global strategic partnership in key areas. Har Ghar Tiranga campaign begins today, coinciding with 150th anniversary of India's national song, Vande Mataram. Appointment of 30 judges for High Courts of Madras, Calcutta, Madhya Pradesh and Karnataka notified. Amarnath Yatra to remain suspended from both Pahalgam and Baltal routes due to repair of tracks and forecast of bad weather. IMD issues orange alert for heavy rainfall in Uttarakhand and Chhattisgarh today. Sagnik Roy and Sayantan Kushari win gold medal in under 31 pairs at 9th World Bridge Federation Youth Transnational Championships. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: നൃത്താഭ്യാസം തുടങ്ങുന്നതുവരെ ഈ വീട്ടിൽ താൻ ഒരധികപ്പറ്റായിരുന്നുവെന്ന് വിശ്വം ഓർമ്മിച്ചു. ആരും അവനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഭൂതദയയുടെ പേരിൽ അവൻ അടിച്ചു പുറത്താക്കപ്പെട്ടില്ലെന്നു മാത്രം. അഥവാ ഉടമസ്ഥനില്ലാത്ത അവനെ എന്തു ചെയ്യണമെന്ന് ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. മേശപ്പുറത്ത് കിടക്കുന്ന പിടിശീട്ട് പോലെയുള്ള ജീവിതം. എന്നാൽ നൃത്തം എല്ലാം മാറ്റിക്കശക്കി ഒരു പുതിയ ഉണർവും ഉഷാറും വന്നു. താൻ എത്തേണ്ട ദിക്കിലെത്തി എന്ന് വിശ്വത്തിന് തോന്നി. താളം, താളം, വീണ്ടും താളം. അതിൽ അവന് കമ്പം പിടിച്ചു. എത്ര നിഷ്പ്രയാസമായിട്ടാണ് എല്ലാം ശരിപ്പെട്ടത്. പഠിച്ചു മറന്ന വിദ്യ ഒന്ന് പുതുക്കുന്നതുപോലെയേ തോന്നിയുള്ളൂ. ഓരോ അടിവെപ്പിലും ആനന്ദം തുളുമ്പി. ഉറക്കം തൂങ്ങിയിരുന്ന പ്രപഞ്ചം ഉണർന്നെഴുന്നേറ്റു. ഓരോ പരമാണുവും ചലിക്കാൻ തുടങ്ങി. എല്ലാറ്റിനും ഒരു ക്രമം, ഒരു താളം, ഒരു ലയം. വിശ്വത്തെ പഠിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ കഷ്ടമാകുമായിരുന്നു. നല്ല താളം, നല്ല രസവാസന. ആശാൻ അടുത്ത മുറിയിൽ നിന്ന് ലക്ഷ്മിക്കുട്ടിയമ്മയോട് പറയുന്നത് വിശ്വത്തിൻ്റെ കാതിൽ വീണു. അവൻ കോരിത്തരിച്ചുപോയി. അതിനുശേഷമാണ് അമ്മ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിറ്റേന്ന് കുട്ടികളുടെ നൃത്താഭ്യസനം കാണാൻ അവർ വന്നു. നൃത്തം വെച്ച് തുടുത്ത അവൻ്റെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിയുമ്പോൾ ആ അമ്മയുടെ മുഖം ആഹ്ലാദം കൊണ്ട് വികസിച്ചു. ഏകാഗ്രമായ അവരുടെ ദൃഷ്ടികളിൽ കൂടുതൽ യൗവനവും കൂടുതൽ ചടുലതയും ഉദിച്ചു വരികയായിരുന്നു. ഓരോ താളവട്ടം കഴിയുമ്പോഴും അവർ ആ കുട്ടികളുടെ പുറം തടവിക്കൊണ്ട് പറഞ്ഞു, അസലായി. വിശ്വത്തിൻ്റെ ഹൃദയം പുളകമണിഞ്ഞു. ശാന്തയും അന്ന് ആഹ്ലാദപൂർവം അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ആ നല്ല നാളുകൾ ഇനി തിരിച്ചു വരലില്ല. വിശ്വം ശൂന്യമായി കിടക്കുന്ന നൃത്തക്കളരിയിലേക്ക് ഒന്നുകൂടി നോക്കി. ആശാൻ അതിലേ കടന്നുപോയി. എത്ര വലിയ ഒരാളാണ്, എത്ര വിശാലമാണ് ആ മനസ്സ്. അദ്ദേഹമാണ് അവന് സുഖവും ദുഃഖവും വരുത്തിവെച്ചത്. എവിടെയെങ്കിലും തെണ്ടിയലഞ്ഞ് കാറ്റിൽപ്പെട്ട കരിയിലെ പോലെ താൻ അവസാനിക്കുമായിരുന്നു. പക്ഷേ ഈ മനുഷ്യനാണ് എന്നെ നിലനിർത്തിയത്, വിശ്വം ആലോചിച്ചു. അതോർത്തപ്പോൾ ശിരസ് അറിയാതെ കുനിയുകയും ചെയ്തു. എന്നിട്ട് തനിക്ക് എന്ത് നേട്ടമുണ്ടായി? കൂട്ടിലിട്ട മുയലിനെ പോലെയാണ് ഇന്നത്തെ സ്ഥിതി. ഈ സ്വർണ പഞ്ചരത്തിനുള്ളിൽ നിന്ന് നൃത്തം വയ്ക്കാം, നൃത്തം വച്ചു വെച്ച് മരിക്കാം. ഇരുമ്പ് ചങ്ങലകൾ പൊട്ടിക്കാനുള്ള ശക്തി തന്നിലുണ്ടെന്ന് അയാൾക്കറിയാം. പക്ഷേ താമരനൂലുകൾ കൊണ്ടാണ് ബന്ധിക്കപ്പെട്ടിരുന്നത്.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: 5000 വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോളം കൊമ്പൻ ഓഫർ.
1: ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്? ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
0: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
2: നേടാം 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
4: ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അമ്മമാര് കുട്ടികളെയും കൊണ്ട് വന്നിട്ട് അവിടെ ഒരു എന്തോ അവർക്ക് നഷ്ടപ്പെട്ട പോലെ ഭയങ്കര ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നെ കൊണ്ട് ഇതുപോലെ ഒരു സ്ഥാപനം നടത്താൻ പറ്റില്ലേ ഓട്ടിസത്തിന് മാത്രമായിട്ട്. അങ്ങനെ ഞാൻ അതിലോട്ട് തിരിയായിരുന്നു.
3: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
5: ആകാശവാണി സ്മൃതിമധുരം. പ്രിയ ശ്രോതാക്കളെ, കുരുന്നു ബാല്യങ്ങളെ മായിക ലോകത്തേക്ക് ആനയിച്ച് നടത്തിച്ച വരികൾ, അവയുടെ കാവ്യഭംഗിയും അതിലേക്ക് ഇണങ്ങിച്ചേർന്ന സംഗീതവും ഒപ്പം തന്മയത്ത് മാറുന്ന ആലാപനവും ചേർന്നപ്പോൾ പിറന്നുവീണ രണ്ട് ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമലയുടെ രചന, ഇളയരാജയുടെ ഈണം, പാടിയത് എസ് ജാനകിയും എസ് പി ശൈലജയും.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
6: ഓളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ONV എഴുതിയ വരികൾ ഇളയരാജ ഇണമിട്ട് S. ജാനകി പാടിയതാണ്.

0: ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ അത്തം ചിത്തിരെ എത്തുകയായി വീണ്ടും ഒരു ഓണത്തുണിമേളം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.
2: കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പല്ലവി ഒന്ന് പാടൂ.
3: ശരി സാർ.

0: അനുപല്ലയുടെ വരികൾ ഒന്ന് എഴുതിയെടുത്തോളൂ.
1: ശരി സർ.
0: വർണ്ണച്ചേലകൾ വാരിച്ചുറ്റി വസന്ത ദേവത വന്നെത്തി മുന്നാഴിത്തേൻ നിറച്ചുവച്ചു മൂവന്തിപ്പൂ വന്നേരം മുറ്റം നിറയെ പൂക്കളമിട്ടു ഓണത്തപ്പനെ വരവേൽക്കാൻ മൊത്തം ഒന്ന് വായിക്കൂ.
1: വർണ്ണച്ചേലകൾ വാരിച്ചുറ്റി വസന്തദേവത വന്നെത്തി മുന്നാഴിത്തേൻ നിറച്ചുവച്ചു മൂവന്തിപ്പൂ വന്നേരം മുറ്റം നിറയെ പൂക്കളമിട്ടു ഓണത്തപ്പനെ വരവേൽക്കാൻ
0: പഠിക്കാം.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.
1: നിർമ്മാണ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ,

വീട്ടുജോലിക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തുടങ്ങി എല്ലാ അസംഘടിത തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതാണ് ഇശ്രം പോർട്ടൽ. 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ നേടാൻ ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായി കോമൺ സർവീസ് സെന്റർ സന്ദർശിക്കുകയോ ഇശ്രം .gov.in എന്ന വെബ്സൈറ്റിലൂടെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാം.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടകം ആർത്തു പെയ്യുകയാണല്ലോ. പെയ്തിട്ടും പെയ്തിട്ടും മഴമേഘങ്ങൾക്ക് കൊതി തീരാത്തതുപോലെ കൂടെ കൂടെ വീശുന്ന കാറ്റും കൂടിയാകുമ്പോൾ കർക്കിടകം തണുത്ത് വിറയ്ക്കാൻ തുടങ്ങുന്നു. നല്ലൊരു ദിനം കടന്നുവരും എന്ന പ്രതീക്ഷയാണ് കർക്കിടകം നൽകുന്നത്. ചിങ്ങമാസം പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. വരട്ടെ അല്ലേ, എല്ലാ ദുരിതങ്ങളും ഒഴിയുന്ന നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയാണ് എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. അതെ, ആ പ്രതീക്ഷയിലാണല്ലോ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. ഏവർക്കും ഓർമ്മച്ചപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.

ഇന്ന് ഓർമ്മച്ചപ്പിൽ ആദ്യം ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന സന്ദേശങ്ങൾ വായിക്കാം. ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിൽ നിന്നും രതി ദേവിയാണ്. പ്രിയപ്പെട്ട ആകാശവാണി, ആദ്യമായിട്ടാണ് ഓർമ്മച്ചപ്പിലേക്ക് എഴുതുന്നത്. എന്റെ വീട്ടിൽ ആദ്യമായി റേഡിയോ വാങ്ങിയതിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അധ്യാപകരായ അച്ഛനും അമ്മയും രണ്ട് സഹോദരിമാരും ഒരു സഹോദരനെ മടങ്ങുന്നതാണ് എന്റെ കുടുംബം. ഞാൻ അന്ന് മൂന്നാം ക്ലാസ്സിലോ മറ്റോ ആണ് പഠിക്കുന്നത്. അധ്യാപക സംഘടനാ ഭാരവാഹിയായ അച്ഛൻ അന്ന് ആലപ്പുഴയിൽ പോയിരിക്കുകയായിരുന്നു. വൈകുന്നേരം പുറത്ത് കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്ന ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ഒരു വലിയ പൊതിയും പിടിച്ചുകൊണ്ട് പാടവരമ്പിലൂടെ വരുന്നു. ഞാൻ ഉടനെ അമ്മയെ വിളിച്ചു പറഞ്ഞു. അത് റേഡിയോ ആണെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. GEC വലിയ ഒരു റേഡിയോ. പിറ്റേന്ന് തന്നെ അമ്മ ഞങ്ങളുടെ ആശാരിയെ വിളിച്ചു വരുത്തി ഒരു സ്റ്റാൻഡ് പണിയാൻ പറഞ്ഞു. പക്ഷേ സ്റ്റാൻഡ് പണി തീർത്തത് ഒരു മാസം കഴിഞ്ഞാണ്. അന്ന് തുടങ്ങിയ റേഡിയോ കേൾക്കുന്ന ശീലം ഇപ്പോഴും തുടരുന്നു. അച്ഛനും അമ്മയും സഹോദരനും ഞങ്ങളെ വിട്ടുപോയി. BSNL ജോലി ചെയ്തു വരികയായിരുന്ന ഞാൻ വിരമിച്ചതിനു ശേഷം കൂടുതലായി റേഡിയോ കേൾക്കുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ സഹോദരിമാർ മൂന്നു പേരും അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നു. അവരും ആകാശവാണി സ്ഥിരമായി കേൾക്കുന്നവരാണ്. വീട്ടിൽ ഞാനും ഭർത്താവും തനിച്ചേ ഉള്ളൂ. മക്കൾ രണ്ടുപേരും വിദേശത്താണ്. അതുകൊണ്ട് ആകാശവാണി ഞങ്ങളുടെ ഏകാന്തതയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരി കൂടിയാണ്. ഇന്ന് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം എന്റെ നന്ദിനിക്കുട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി ONV കുറിപ്പ് എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ പുഴയൂരഴകുള്ള പെണ്ണ് എന്ന ഗാനമാണ്. ഈ ഗാനം കേൾപ്പിച്ചു തരും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. സ്നേഹത്തോടെ, രതി ദേവി, കരുവാറ്റ. ഗാനം കേൾക്കാം. ONV കുറിപ്പ് എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം എന്റെ നന്ദിനിക്കുട്ടി.

പന്തളം ഉള്ളന്നൂർ നിന്ന് പുഷ്പകുമാർ അയച്ച കത്ത് ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, അന്വേഷിച്ചു കണ്ടെത്തിയില്ല, അന്വേഷിച്ചാൽ പല കാര്യങ്ങളും കണ്ടെത്തും എന്നുകൂടി ഒരു വാൽക്കഷണം കത്തിൽ എഴുതിയിരിക്കുന്നു. കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താണെന്ന് കരുതി വിലപേശാൻ ഓടി വന്ന വഴിയാത്രക്കാര, ആരാണ് ആ വഴിയാത്രക്കാരൻ? പി ഭാസ്കരനോടും എം എസ് ബാബുരാജിനോടും ഒന്ന് ചോദിച്ചാലോ? ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല. ഈ ചിത്രം കണ്ട ഓർമ്മ കൂടി അദ്ദേഹം കത്തിലൂടെ പങ്കുവയ്ക്കുന്നു. ഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന്, എസ് ജാനകി പാടിയത്. കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താണെന്ന് കരുതി വിലപേശാൻ ഓടി വന്ന വഴിയാത്രക്കാരാണ്.

പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ ഓർമ്മച്ചപ്പിൻ്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എൻ്റെ പേര് എ. സുഭ. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ താമസം. 17 വർഷം മുമ്പ് സർക്കാർ സർവീസിൽ നിന്നും പിരിഞ്ഞു. എൻ്റെ ഒരു വേദന ഞാൻ അറിയിക്കട്ടെ. അതിനൊരു പരിഹാരമുണ്ടാകുമോ എന്നറിയില്ല. കഴിഞ്ഞ 12-ാം തീയതി ഞാൻ കൊല്ലത്ത് നിന്നും കോട്ടയത്ത് വൈകിട്ട് 5 മണിക്ക് എത്തി. ബാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിലായിരുന്നു ഞാൻ വന്നത്. തൊട്ടടുത്ത പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകാൻ പ്ലാറ്റ്ഫോം കടന്ന് ട്രാക്ക് വഴി കുറേ ദൂരം പോയിട്ടും വഴി കണ്ടില്ല. മുംബൈ നടന്ന ഒരാൾ പറഞ്ഞു കുറേ കൂടി മുന്നോട്ട് പോകണമെന്ന്. ഫ്ലൈ ഓവറിൻ്റെ താഴെ വരെ എത്തിയപ്പോഴും വഴി കണ്ടില്ല. ട്രെയിൻ വന്നാൽ മാറാനിടമില്ല. എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നപ്പോൾ പിന്നിൽ നിന്നൊരാൾ ചോദിച്ചു, എങ്ങോട്ടാ ഈ പോകുന്നത്? ഞാൻ ട്രെയിനിന് മുന്നിൽ ചാടാൻ പോവുകയാണെന്ന് ചിലപ്പോൾ അദ്ദേഹം ഓർത്ത് കാണും. ബസ് സ്റ്റാൻഡിലേക്കാ പോകേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം വഴി കാണിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. 4 ട്രാക്കും കടന്ന് കാട് പിടിച്ച ഒരു സ്ഥലത്തുകൂടി അദ്ദേഹം എന്നെ റോഡിലെത്തിച്ചു. അദ്ദേഹത്തോട് ഒരു നന്ദി വാക്ക് പറയാനോ പേര് ചോദിക്കാനോ എനിക്ക് സാധിച്ചില്ല. അപ്പോഴതാ എൻ്റെ ബസ് കിടക്കുന്നു. അദ്ദേഹം ബസ് സ്റ്റാൻഡ് താഴെയുള്ള വഴിയിൽ കൂടി പോകുന്നതും കണ്ടു. ഒരു ദൈവദൂതനെ പോലെ വന്ന് അദ്ദേഹത്തെ എങ്ങനെ കണ്ടെത്തും? എന്നെപ്പോലെ ഒരു സ്ഥിരം ശ്രോതാവാണെങ്കിൽ അദ്ദേഹം ഇതറിയുമായിരിക്കും അല്ലേ? വെളുത്ത പാൻസും നീല ഷർട്ടും ധരിച്ച അധികം ഉയരമില്ലാത്ത വെളുത്തൊരു മനുഷ്യൻ, അതുമാത്രമേ എനിക്കറിയാവൂ. എങ്കിലും എനിക്ക് സഹായത്തിനായി വന്ന അദ്ദേഹത്തെ മറക്കാൻ സാധിക്കുന്നില്ല എന്നാണ് സുഭ കത്തിൽ എഴുതിയിരിക്കുന്നത്. ആ അനുഭവം പങ്കുവച്ചിട്ടുള്ള കത്തിൽ പക്ഷേ പാട്ടുകളൊന്നും എഴുതിയിട്ടില്ല. സാരമില്ല, ഓർമ്മച്ചപ്പ് ഒരു ഗാനം സഹായിച്ച വ്യക്തിക്ക് വേണ്ടി ഇതാ സമർപ്പിക്കുന്നു. ഈ അവസരത്തിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനാകുമോ എന്ന് കാവാലം നാരായണപ്പണിക്കർ എഴുതിയ ആ വരി തന്നെയാവും ഉചിതമെന്ന് തോന്നുന്നു. ഓർമ്മയല്ലെങ്കിലും മറക്കാനാകാത്തൊരു അനുഭവമാണല്ലോ സുഭ പങ്കുവച്ചിരിക്കുന്നത്. 2 ജന്മം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയ ഗാനം, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഓർമ്മച്ചപ്പ് തുടരുന്നു.
7: ഈ കത്ത് അയച്ചിരിക്കുന്നത് ഏഴാച്ചേരി പുതുപ്പള്ളിയിൽ നിന്ന് മകൻ KN ഗോപിനാഥൻ നായർ. കത്ത് തുടർന്ന് വായിക്കാം. GV UP സ്കൂൾ അധ്യാപികയായിരുന്നു. ഏഴാച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗവുമായിരുന്നു. രാമപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നീ നിലകളിലൊക്കെ സാമൂഹ്യരംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച, ഹൃദയരക്തത്തിൽ ശാസ്ത്രീയ സംഗീതം സമന്വയിപ്പിച്ച ഏഴാച്ചേരിയുടെ സ്വന്തം ശ്രീദേവി ടീച്ചറിന്റെ ധന്യസ്മരണയ്ക്ക് മുന്നിലാണ് ഈ സമർപ്പണം. ഗോപാലക പാഹിമാം എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കണം എന്നുകൂടി അദ്ദേഹം കത്തിൽ എഴുതിയിരിക്കുന്നു. തീർച്ചയായും കേൾപ്പിക്കാം. മറ്റൊന്നുകൂടി കത്തിൽ എഴുതിയിരിക്കുന്നു, പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ പാലാ CK രാമചന്ദ്രന്റെ ജ്യേഷ്ഠ സഹോദരിയാണ് ശ്രീദേവി അമ്മ എന്നും കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഓർമ്മച്ചപ്പിൽ ഇനി കേൾക്കാം ഗോപാലക പാഹിമാം എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി. ചിത്രം രാഘുവീരൻ രാഗസദസ്സിൽ.

തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കരിമൺകുളത്ത് നിന്ന് സന്തോഷ് കുമാർ അയച്ച കത്താണ് ഓർമ്മിച്ചപ്പിൽ. ഇനി ജനകന്റെ പുത്രിയായി ജാനകി എന്ന നാമം സപ്തസ്വരങ്ങൾ ചേർത്ത ഒരു മാലയിൽ തന്ത്രിനാഥങ്ങൾ മണിവീണമീട്ടുമ്പോൾ മൗനരാഗമായി ഏതോ ഒന്ന് മനസ്സിൽ വരച്ചിടിലും കണ്ണുനീരിൽ കുതിർന്ന സന്ധ്യയിൽ മലർക്കുടി പോലെ നീലജലാശയത്തിൽ ഒരുവട്ടം കൂടിയ ഓർമ്മയിൽ മോഹം കൊണ്ട് ഞാൻ സൂര്യനെ നെൽപോകി. നാഥ നീ വരൂ എൻ കാലൊച്ച കേൾക്കാൻ, ആടിവാ കാറ്റേ തുമ്പിവാ തുടങ്ങി എസ് ജാനകി പാടിയ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കത്താണ് കരിമൺകുളത്തുള്ള സന്തോഷ് കുമാർ അയച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലെ തങ്കം വേഗമുറങ്ങിയാൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കത്ത് ഇങ്ങനെ തുടരുന്നു: തുമ്പക്കുടത്തിൽ മഞ്ഞണിക്കൊമ്പിൽ ആലിപ്പഴം പെറുക്കാൻ കിളിയേ കിളിയേ ഒന്നാം രാഗം പാടി, കണ്ണും കണ്ണും കഥകൾ ഉണ്ണി ആരാരിരോ മാനസമണി വേണുവിൽ ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലായി ഒരു സൂര്യനാഥമായിത വിളങ്ങിടട്ടെ എന്ന് എഴുതി നിർത്തുന്നു. എസ് ജാനകി പാടിയ ഗാനങ്ങളോട് അത്രയും അധികം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതിയത് എന്ന് വട്ടിയൂർക്കാവുള്ള സന്തോഷ് കുമാർ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കുന്നു. ഗാനം കേൾക്കാം. ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കേച്ചേരി എഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം.

അടുത്ത സന്ദേശം വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ വീണ ഉണ്ണികൃഷ്ണൻ എരുമേലിക്കടുത്തുള്ള പെരുന്തേനരുവി എന്ന സ്ഥലത്ത് നിന്നാണ് ഈ സന്ദേശം അയക്കുന്നത്. എൻ്റെ ഒരു ബാല്യകാല ഓർമ്മ ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൾ, അതായത് വല്യമ്മയുടെ മകൾ, ഞങ്ങൾക്കൊപ്പമാണ് നിന്ന് പഠിച്ചു വളർന്നത്. കല്യാണം കഴിഞ്ഞ് പോകുന്നതുവരെയും ഞങ്ങളുടെ കൂടെയായിരുന്നു ആ ചേച്ചി. ചേച്ചിയുടെ പേര് സുധ. ചേച്ചി നന്നായി പാടുമായിരുന്നു. ആ തലമുറയിലെ ഏറ്റവും ഇളയവളാണ് ഞാൻ. ഏറ്റവും മൂത്തത് സുധ ചേച്ചിയും. അതുകൊണ്ട് തന്നെ ഒരമ്മയെപ്പോലെയാണ് എന്നെ താലോലിച്ചിരുന്നത്. എൻ്റെ ചേച്ചി മോളിയും സുധ ചേച്ചിയും വലിയ കൂട്ടുകാരായിരുന്നു. ഏതു നേരവും അവർക്ക് അവരുടേതായ കളികളും രഹസ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ പകൽ സമയങ്ങൾ ഞാൻ അവർക്ക് ഒരു രസം കൊല്ലിയായിരുന്നു. എന്നാൽ എന്നും രാത്രി സുധ ചേച്ചി എന്നെ പാട്ടുപാടി ഉറക്കുമായിരുന്നു. ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. മിക്കപ്പോഴും ചേച്ചി എന്നെ പാടി ഉറക്കുന്ന പാട്ട് ചെല്ലച്ചെറു വീട് തരാം, പൊന്നൂഞ്ഞാലിട്ട് തരാം, പൊന്നോണപ്പൂത്തുമ്പി എന്ന ഗാനമാണ്. സത്യത്തിൽ ഇതൊരു സിനിമാ ഗാനമാണ് എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഏതോ ഒരു തുമ്പിയെക്കുറിച്ചുള്ള പാട്ട് എന്ന് മാത്രമാണ് ഞാൻ കരുതിയിരുന്നത്. കാലം കടന്നുപോയി. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. എൻ്റെയും വിവാഹം കഴിഞ്ഞു. പക്ഷേ ഈ പാട്ടിൻ്റെ ആദ്യത്തെ വരികൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ പാട്ട് അതിലെ FM-ൽ കേട്ടു. ന്യായവിധി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇതെന്ന് അനൗൺസ് ചെയ്തപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഇതൊരു സിനിമാ ഗാനമാണെന്ന് മാത്രമല്ല, ഈ പാട്ട് തികച്ചും ഒരു റൊമാൻറ്റിക് സോങ് ആണ് എന്നുകൂടി അറിഞ്ഞപ്പോൾ അതിശയം ഇരട്ടിച്ചു. ഇത് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് കളിയാക്കി. പിന്നെ അടുത്തൊരു ദിവസത്തിൽ സുധ ചേച്ചിയെ കണ്ടപ്പോൾ മമ്മൂട്ടിയും ശോഭനയും അഭിനയിച്ച പ്രണയഗാനം പാടി ഉറക്കിയ ചേച്ചിയെയും തുമ്പിയെക്കുറിച്ചുള്ള പാട്ടാണെന്ന് കരുതിയ അനുജത്തെയും അദ്ദേഹം ഒരുപാട് കളിയാക്കി. എന്തുതന്നെയായാലും ആ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓർമ്മച്ചപ്പ് ആ ഗാനം പ്രക്ഷേപണം ചെയ്യുമോ? സ്നേഹപൂർവം, വീണ ഉണ്ണികൃഷ്ണൻ. തീർച്ചയായും ഗാനം കേൾപ്പിക്കാമല്ലോ. ഈ ഗാനം എഴുതിയത് ഷിബു ചക്രവർത്തി. സംഗീതം MK അർജുനൻ. ചിത്ര പാടിയ ഗാനം, ചിത്രം ന്യായവിധി.

ഞാൻ വയ്യ എന്ന് ദീർഘമായിട്ടങ്ങ് എഴുതിയിരിക്കുന്നു. 66 വയസ്സുള്ള ഞാൻ കത്തയക്കാൻ വല്ലാതെ ക്ലേശിക്കുന്നു. ഇത് ആകാശവാണി അറിയുന്നുണ്ടോ എന്തോ? പോസ്റ്റ് ഓഫീസിൽ നടന്നു പോകണം. കായലോരത്തുള്ള വീട്ടിൽ നിന്ന് വലിയ കുന്ന് കയറിയാൽ മാത്രമേ പോസ്റ്റ് ഓഫീസിൽ എത്തുകയുള്ളൂ. പിന്നെ പൈസ ചെലവും. ഈ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ പാകത്തിൽ വീട്ടിൽ ആരുമില്ല. ആകെ തുണ റേഡിയോ മാത്രം. റേഡിയോ പോസ്റ്റ് ഓഫീസിൽ പോകില്ലല്ലോ. ഈ ആഴ്ചയിൽ ഈ കത്ത് വായിച്ചില്ല എങ്കിൽ പിന്നെ എന്താ കളയുമോ എന്നാണ് ഫില്ലിസ് ജിൽബോയ് പരിഭവത്തോട് ചോദിച്ചിരിക്കുന്നത്. ശ്രോതാക്കളുടെ കത്തുകളൊന്നും അങ്ങനെ കളയാനുള്ളതല്ലോ. എല്ലാ കത്തുകളും അതിന് അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന നൽകുന്നുണ്ട്. കത്ത് തുടർന്ന് വായിക്കാം. ഞാൻ രണ്ട് കത്തുകളും ഒരുമിച്ച് അയക്കുന്നു. ഏതെങ്കിലും ഒന്നെടുക്കുമല്ലോ, അതോ രണ്ടും എടുക്കുമോ? തൽക്കാലം ഒരു കത്തെടുക്കാം. ആ കത്തിലുള്ള വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. കത്ത് വായിക്കട്ടെ. എന്റെ ബാല്യത്തിൽ വീട്ടിൽ വന്നിരുന്ന ഒരു വിശിഷ്ട അതിഥി ഉണ്ടായിരുന്നു. അമ്മയുടെ അനുജത്തി സിസ്റ്റർ ബെർണാർഡ് മേരി കന്യാസ്ത്രീയായിരുന്നു. അവർ 1984 മരിച്ചു. ആ വർഷമാണ് എനിക്കെൻ്റെ മൂത്ത മകനും ജനിച്ചത്. അവനും മരിച്ചുപോയി. ആ അമ്മയെ അടക്കം ചെയ്തത് കൊല്ലം ജില്ലയിൽ കൊട്ടിയത്ത് കന്യാസ്ത്രീകളെ മാത്രം അടക്കം ചെയ്യുന്ന ഒരു ശ്മശാനത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രയധികം സ്വാധീനിച്ച ഒരു വ്യക്തി വേറെയില്ല. ഞാൻ കറുത്തതും കുസൃതിക്കാരിയുമായിരുന്നതിനാൽ ഇതിൻ്റെ രണ്ടിൻ്റെ പേരിലും വീട്ടിൽ നിന്ന് നിരന്തരം ശകാരവും തല്ലും കിട്ടുമായിരുന്നു. എന്നാൽ വല്ലപ്പോഴും വീട് സന്ദർശിക്കുന്ന ഈ അമ്മയായിരുന്നു എനിക്ക് സന്തോഷം. എന്നെ സ്നേഹിക്കുകയും ലാളിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നത് ഈ അമ്മയായിരുന്നു. ധാരാളം മുടിയുണ്ടായിരുന്ന ഞാൻ മുടി കെട്ടിവെക്കില്ലായിരുന്നു. ആ അമ്മയാണ് വയണയില താളി ഉപയോഗിച്ച് മുടി കഴുകാനും ഉണങ്ങിയ ശേഷം കെട്ടിവെക്കാനും എന്നെ ശീലിപ്പിച്ചത്. നെല്ലിക്ക ചമ്മന്തി അരകല്ലിൽ അരയ്ക്കാനും ആ അമ്മ എന്നെ പഠിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച ശേഷവും ഞാനിത് രണ്ടും തുടരുന്നു. കൂടെ കൂടെ എൻ്റെ കണ്ണിലേക്ക് നോക്കി സുന്ദരി എന്ന് വിളിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞു മനസ്സിനെ കരയിപ്പിച്ച സംഭവം ഇതായിരുന്നു. കന്യാസ്ത്രീയാകാൻ ആ കാലത്ത് കഠിനമായ പലതും ചെയ്യേണ്ടിയിരുന്നു. കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്കും കന്യാസ്ത്രീയായിരുന്ന മേരി ബെനീഞ്ഞയുടെ കവിതകളിൽ നിന്നും അറിയാൻ കഴിയുമായിരുന്നു. ഈ അമ്മയുടെ ആ കാലഘട്ടത്തിൽ ആ ഉടുപ്പ് കിട്ടി സ്ഥാനം ലഭിക്കുന്ന ദിവസം മരിക്കാതെ ചവപ്പെട്ടിയിൽ കിടക്കണം. അതോടൊപ്പം മരണമണിയും പള്ളിയിൽ മുഴങ്ങും. ജീവിച്ചിരിക്കെ തന്നെ ലോകവും വീടുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ആ കാലം പോയി. ആ അമ്മയുടെ ഓർമ്മയ്ക്കായി ഓർമ്മിച്ചപ്പിലൂടെ ജയചന്ദ്രൻ പാടിയ സുപ്രഭാതം എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് ഫില്ലിസ് ജിൽബോയ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി MS വിശ്വനാഥൻ സംഗീതം നൽകി ജയചന്ദ്രൻ പാടിയ ഗാനം.

പ്രതീക്ഷകളെക്കുറിച്ചാണല്ലോ ഈ പരിപാടിയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ആ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കാത്തിരിക്കുക, ചിങ്ങമാസം വരാറായി. ഓണത്തിൻ്റെ ഓർമ്മകൾ പറഞ്ഞാലും എഴുതിയാലും തീരില്ലല്ലോ. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഓണം ഓർമ്മകൾ ഓർമ്മച്ചപ്പ് പ്രതീക്ഷിക്കുന്നു. എഴുതി അറിയിക്കാൻ മറക്കില്ലല്ലോ. നല്ല ദിനങ്ങൾ കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappu.aartvm@gmail.com. ഓർമ്മച്ചപ്പ്.
1: വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം: എൻ ജെ ജോഷിലാൽ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
1: എന്റെ ഹസ്ബൻഡ് മുരളിയാണ്, അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തത്. അപ്പൊ അവിടുത്തെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഒരു ഡാൻസ് ചെയ്തു. അത് കണ്ടിട്ട് അവിടെ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് വിളിക്കുകയായിരുന്നു. അവിടെ നിന്ന് രണ്ടു മൂന്ന് ആളുകളെ പരിചയപ്പെട്ടു. അതുവഴി പിന്നെ ദി കാർ ആണ് എന്റെ ആദ്യത്തെ സിനിമ.
0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്? ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
6: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
7: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാർ

0: നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ചേച്ചി, ജോലി കിട്ടി.
2: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
1: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
2: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
1: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
2: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
1: പക്ഷേ ചേച്ചി,
2: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
1: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
3: RBI പറയുന്നു, ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ കത്തുകൾ വായിച്ചു തുടങ്ങാം.
0: ആദ്യം മാവേലിക്കരയിൽ നിന്ന് മനോജ് അയച്ച കത്ത് വായിക്കാം. എൻ സുരേന്ദ്രനും സംഘവും അവതരിപ്പിച്ച കമ്പടികളിപ്പാട്ട് കേട്ടു. രണ്ടാം തീയതി രഞ്ജിനി പരിപാടി വളരെ നന്നായിരുന്നു എന്നും അറിയിക്കുകയാണ് മാവേലിക്കരയിൽ നിന്നും മനോജ്.
1: ഓഗസ്റ്റ് രണ്ടാം തീയതി അക്ഷര സൗരഭത്തിൽ ഉൾപ്പെടുത്തിയ ഇമ്മിണി ബലിയ ഒന്നിന്റെ ഇമ്മിണി ബലിയ ലോകം എന്ന പരിപാടി കേട്ടു. വേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീറിന്റെ കൃതികളെ ആസ്പദമാക്കി എൻ ജെ ജോഷിലാൽ രചനയും ആഖ്യാനവും നിർവഹിച്ച ആ പരിപാടി വളരെ മനോഹരമായിരുന്നു എന്നാണ് വയലാറിൽ നിന്ന് രാധ എഴുതുന്നത്.
0: ഷീജ മുരളി മുണ്ടപ്പള്ളിയുടെ കത്തുകൾ. 27-ാം തീയതി രാവിലെ ഉണ്ടായിരുന്ന ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ വളരെ മികച്ചതായിരുന്നു. ബഷീർ പറഞ്ഞതുപോലെ ഭൂമിയുടെ അവകാശികളായ പക്ഷിമൃഗാദികളെ അവഗണിച്ച് ഒടുവിൽ എത്തിയ മനുഷ്യൻ സർവശക്തനായി മാറുന്ന കാഴ്ച എന്ന് പറഞ്ഞത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. 27-ാം തീയതി തിങ്കളാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത വാർത്താ തരംഗിണി ആധുനിക മനുഷ്യന്റെ അതിരിട്ട ചൂഷണം വരുത്തുന്ന വിനാശത്തെ ഊന്നിയ ഈ പരിപാടി, ലോക പ്രകൃതി സംരക്ഷണ ദിനം പ്രമാണിച്ചുണ്ടായിരുന്ന ആ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടുവെന്നും ഷീജ മുരളി അറിയിക്കുന്നു.
1: കാലികവും നൂതനവുമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ആകാശവാണിയുടെ ജനകീയ പരിപാടിയാണ് രാവിലത്തെ പ്രഭാതപേരി. സംഗീതം വിഷയമാക്കി അവതരിപ്പിച്ച പ്രഭാതപേരി ഭാഷാപ്രയോഗത്തിലെ മികവുകൊണ്ടും പങ്കെടുത്തവരുടെ ആഴത്തിലുള്ള അറിവുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു. അതുപോലെ ആകാശവാണിയുടെ മറ്റൊരു ജനകീയ പരിപാടിയാണ് കണ്ടതും കേട്ടതും. കാട് പിടിച്ച പറമ്പുകളിൽ പാർക്കുന്ന പാമ്പുകളെക്കുറിച്ചുള്ള ജൂലൈ 26-ലെ കണ്ടതും കേട്ടതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിഷയം തന്നെയായിരുന്നു എന്നാണ് ശ്രീകാര്യത്തു നിന്ന് ജെബിൻ എഴുതുന്നത്. അന്ന് തന്നെ യുവവാണിയിൽ പ്രക്ഷേപണം ചെയ്ത ചിത്രീകരണം ഉന്നത നിലവാരം പുലർത്തി ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ശ്രീകാര്യത്തു നിന്ന് ജെബിൻ. ഒരു കാര്യം, മഷിപ്പേന കൊണ്ട് ഈ മഴക്കാലത്ത് എഴുതുമ്പോൾ പലപ്പോഴും എഴുതിയത് പൂർണ്ണമായിട്ടും വായിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം ശ്രോതാക്കൾ ശ്രദ്ധിക്കുമല്ലോ.
0: വക്കം വാഹിദ് കല്ലറ 7 കത്തുകൾ അയച്ചിട്ടുണ്ട്. 30-ാം തീയതി തുടങ്ങി 5-ാം തീയതി അവസാനിക്കുന്ന ഒരാഴ്ചയിലെ 7 കത്തുകളാണ്. സുഭാഷിതം, ഉഷമലരി, ഉദയഗീതം, സംഗീത കച്ചേരി, മൊഴിയുറവുകൾ എന്നീ പരിപാടികളെക്കുറിച്ചാണ് അദ്ദേഹം അഭിപ്രായങ്ങൾ അറിയിച്ചിരിക്കുന്നത്.
1: പ്രായമാകുമ്പോൾ പല പല അസുഖങ്ങളാണ് പലർക്കും ഉണ്ടാകുന്നത്. ഇതെല്ലാം സ്വാഭാവികമാണ്. 26-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ പ്രായമാകുമ്പോൾ തലച്ചോറിനുണ്ടാകുന്ന പ്രശ്നങ്ങളും അനുബന്ധ കാരണങ്ങളും എന്ന വിഷയത്തിൽ രമ്യപ്രകാശ് നടത്തിയ പ്രഭാഷണം വസ്തുനിഷ്ഠവും ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പ്രകാശധാര എന്ന പരിപാടി ശ്രോതാക്കൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് എന്നാണ് ചാവക്കാട് നിന്ന് ആചാര്യ തിരുവത്ര എഴുതുന്നത്.
0: സജീവ് മണക്കാട്ടുപുഴ വിശദമായ കത്താണ് എഴുതിയിരിക്കുന്നത്. മിഠായികൾ, ഐസ്ക്രീം തുടങ്ങി നിരവധി ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന കൊക്കോ കായ്കളുടെ സവിശേഷതകൾ അവതരിപ്പിച്ച ഗ്രാമകേരളത്തിലെ ചിത്രീകരണം വളരെ ഇഷ്ടമായി. 28-ാം തീയതി കാലസാക്ഷിയിൽ കരമന ജനാർദ്ദനൻ നായരുടെ ശബ്ദം കേൾപ്പിച്ചതിൽ സന്തോഷം. കർക്കിടക മാസത്തിൽ വയോജനങ്ങളുടെ ദൈനംദിന ജീവിതം എങ്ങനെയായിരിക്കണമെന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും വിശദീകരിച്ച ആരോഗ്യരംഗം, ഇതൊക്കെ കേൾപ്പിച്ചതിന് നന്ദി അറിയിക്കുകയാണ് സജീവ് മണക്കാട്ടുപുഴ.
1: ജൂലൈ 20-ാം തീയതിയിലെ ഗ്രാമകേരളത്തിൽ രാജ്മോഹൻ കുവളശ്ശേരി രചന നിർവഹിച്ച അമ്മ വിളമ്പിയ അന്നം രുചികരമായിരുന്നു എന്നാണ് തുറവൂരിൽ നിന്ന് ശിവപ്രസാദ് എഴുതുന്നത്. പുറത്തെ രുചികൾ തേടിയുള്ള പുതുതലമുറയുടെ പാച്ചിൽ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ രോഗാതുരമായ ഒരു ഭാവിയായിരിക്കും അവരെ കാത്തിരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ആ പരിപാടി. അഭിനന്ദനങ്ങൾ. 27-ാം തീയതിയിലെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, ഇതിൽ എഴുത്തുകാരിയും വിവർത്തകയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത ശ്രീമതി എം എസ് ആശയുമായി തന്റെ മനസ്സ് തുറന്ന് ആശയങ്ങൾ പങ്കുവച്ച പരിപാടി അതീവ ഹൃദ്യമായിരുന്നു. ഇടുങ്ങിയ ഇരുണ്ട ഭൂഖണ്ഡങ്ങൾ മനസ്സുകളിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇരുകാലികളായ കുറേ മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നതെന്ന് അവരുടെ വാക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷിമൃഗാദികൾ ഉൾപ്പെടെയുള്ള സഹജീവികളോട് നമ്മൾ പുലർത്തേണ്ട കടമകൾ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു. വളരെ വ്യത്യസ്തതയുള്ള ഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും ഈ പരിപാടി തിളങ്ങി

0: എന്നാണ് ശ്രോതാവ് എഴുതുന്നത്.
1: നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ കൂതലമ്പാട്ട് കിരൺ എസ് അയച്ച കത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ രശ്മി എന്ന പരിപാടിയിൽ തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ നല്ല നിലവാരം പുലർത്തിയെന്ന് അറിയിക്കുന്നു. ഒപ്പം സുഭാഷിതങ്ങളെക്കുറിച്ച് ഡോക്ടർ കായംകുളം യൂനസ്, ഡോക്ടർ വി എൻ ശ്രീകരൻപിള്ള, ഡോക്ടർ ടി ജി രാമചന്ദ്രൻപിള്ള എന്നിവരുടെ സുഭാഷിതങ്ങൾ നല്ല നിലവാരം പുലർത്തിയെന്ന് കിരൺ എസ് എഴുതുന്നു.
0: അക്ഷരസൗരഭം എന്ന പരിപാടിയിൽ കേൾപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള പരിപാടി ശ്രദ്ധേയമായി എന്നെഴുതുന്നു പാറക്കാടിയിൽ നിന്ന് അഭിലാഷ്. 3-ാം തീയതിയിലെ ആയുരാരോഗ്യത്തിൽ കുട്ടികളുടെ ആരോഗ്യം കർക്കിടകത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ അനൂപ ശിവപാൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ അവസരോചിതമായി. പൊടിമീൻ ഗ്രാമകേരളത്തിൽ കേട്ട ചിത്രീകരണം നന്നായിരുന്നു. നളിനദല ലോചനൻ മാധവൻ തന്നുടെ ഓഗസ്റ്റ് 2-ാം തീയതി ഉദയഗീതത്തിൽ കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഭക്തിഗാനം മുൻപ് കേട്ടു മറന്നതിനാൽ ഏറെ വിസ്മയമുളവാക്കി. ആ ദിവസം തന്നെ ആയുരാരോഗ്യത്തിൽ പിത്താശയ കല്ലിനെക്കുറിച്ച് ഡോക്ടർ ശില്പ പറഞ്ഞ കാര്യങ്ങളും നന്നായി. കാലം സാക്ഷി എന്ന പരിപാടിയിൽ വി ദക്ഷിണാമൂർത്തിയുടെ ശബ്ദം കേൾപ്പിച്ചതും ഇഷ്ടമായി എന്നാണ് അഭിലാഷ് പാറക്കാടി കണ്ണൂരിൽ നിന്ന് എഴുതുന്നത്.
1: മുരളി മേലേപ്പാട്ട് എടപ്പാൾ അയച്ച കത്താണ് അടുത്തത്. 30-ാം തീയതിയിലത്തെ പ്രകാശധാരയിൽ പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ. ശരിയായ ഭക്ഷണ ക്രമീകരണം, വ്യായാമം, 8 മണിക്കൂർ ഉറക്കം, മരുന്നുകൾ, ഇൻസുലിൻ, അസുഖം നിയന്ത്രിച്ച് മുന്നോട്ടു പോകാം. ഇങ്ങനെ പ്രമേഹ രോഗികൾക്ക് ആശ്വാസവും സമാധാനവും ധൈര്യവും തന്ന ഡോക്ടർക്ക് അഭിനന്ദനങ്ങൾ. 27-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 7 മണിക്കുള്ള രാമായണ പൊരുൾ. ദശരഥന് 4 പുത്രന്മാരുണ്ടായി. മുനികുമാരൻ്റെ മരണം. അന്ത്യകർമ്മം ചെയ്യാൻ ഒരു മകനും അടുത്തില്ലാതെ പോയി. അതായത് എന്ത് ചെയ്യുമ്പോഴും നല്ലവണ്ണം ആലോചിച്ച് ചെയ്യണം. ഇങ്ങനെ നല്ലൊരു സന്ദേശം നൽകിയ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മുരളി മേലേപ്പാട്ട് എടപ്പാൾ.
0: അധ്യാത്മരാമായണം വായന പതിവായി കേൾക്കാറുണ്ട്. ഓമനക്കുട്ടി ടീച്ചർ, കാവാലം ശ്രീകുമാർ, അരുന്ധതി, ശ്രീവത്സൻ ജെ മേനോൻ തുടങ്ങിയവരുടെ വായനയും എഴുമറ്റൂർ രാജരാജവർമ്മ, കുര്യാസ് കുമ്പളക്കുഴി, നടേശൻ തുടങ്ങിയവരുടെ രാമായണ പൊരുളും കേൾക്കാറുണ്ട്. രാമായണ പൊരുൾ ഒന്നിനൊന്ന് മികച്ചതാണ്. ഓരോ കഥയുടെയും പൊരുൾ വളരെയധികം രാമായണത്തിലെ കഥകൾ ചേർത്താണ് പറയുന്നത്. അതുകൊണ്ട് കേൾക്കാൻ വളരെ സുഖമുണ്ട് എന്നാണ് വെച്ചൂരിൽ നിന്ന് ഗിരിജ എഴുതുന്നത്. അറിയാൻ പാടില്ലാത്ത പല വിവരങ്ങളും മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്. അതുപോലെ സഞ്ചാരിയിൽ കിളിമഞ്ചാരോയിൽ കയറിയ രതീഷ് വളരെ വ്യക്തമായി കൊടുമുടി കയറിയതിനെ പറ്റി വിവരിച്ചു. എന്റെ കൊച്ചുമോളും കൗതുകത്തോടെ കേട്ടു എന്നാണ് എഴുതുന്നത്. അക്ഷരച്ചേപ്പ് എന്ന പരിപാടിയെക്കുറിച്ച് ഒരു പരാതി എഴുതിയിട്ടുണ്ട്. തീർച്ചയായും ഇത് ബന്ധപ്പെട്ട വിഭാഗത്തെ അറിയിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നതാണ്.
1: 31-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി നന്നായിരുന്നു. പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിച്ച കവിത വിട പറയും മുൻപേ, ഒറ്റമുറിയിലെ ജാലകം എന്നിവ വളരെ ഇഷ്ടപ്പെട്ടു. തുടർന്ന് ലതാ സതീഷ് അവതരിപ്പിച്ച കവിത വാർദ്ധക്യം ഉള്ളടക്കവും ആലാപനവും നന്നായിരുന്നു. എം ഡി ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർ പാലക്കാട് നിന്ന് എഴുതിയിരിക്കുന്നു.
0: നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ 29-ാം തീയതി പ്രകാശധാരയിൽ ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിച്ചത് വളരെ അവസരോചിതമായി എന്നാണ് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള എഴുതുന്നത്. അതുപോലെ ആരോഗ്യരംഗത്തിൽ ത്വക്കിൽ ഉപയോഗിക്കാവുന്ന ലേപനങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണം ഡോക്ടർ ശ്രീകുമാർ നടത്തിയതും ഉപകാരപ്രദമായി. ആകാശവാണി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ കേൾപ്പിക്കുന്ന മാപ്പിള പാട്ടുകൾ വളരെയധികം ആസ്വദിക്കുന്നു എന്നെഴുതുന്നു. പുലർവെട്ടത്തിലും ഗ്രാമരംഗത്തിലുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചുമട് താങ്ങി എന്ന പരമ്പരയെ ജീവിതത്തിന്റെ നേർക്കാഴ്ച എന്നൊക്കെയാണ് വിശേഷണം. പക്ഷേ ഇതിലെ കഥാപാത്രങ്ങൾ തമ്മിൽ സ്പർദ്ധയും വഴക്കും ഏഷണിയുമാണ്. ഇത് അനിശ്ചിതമായി ഇങ്ങനെ നീണ്ടു പോകണമോ എന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ശ്രോതാവ്. ശനിയാഴ്ച ദിവസങ്ങളിൽ 10:15 മുതൽ 11 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന തമിഴ് ചൊൽമാലയിൽ പ്രക്ഷേപണം ചെയ്യുന്ന പ്രഭാഷണവും പാട്ടും കഥയും ഒക്കെ നല്ല നിലവാരം പുലർത്തുന്നു എന്നുകൂടി ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള എഴുതുന്നു. ലോക കടുവാദിനത്തിന്റെ പശ്ചാത്തലത്തിൽ ഹരിതവാണിയിൽ പ്രക്ഷേപണം ചെയ്ത കാട്ടിലെ കടുവ കാനനത്തിന്റെ കരുത്ത് എന്ന ചിത്രീകരണം അമ്പലപ്പുഴ ബാലഭാസ്കർ തയ്യാറാക്കിയത് കടുവകളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു.
1: ആലപ്പുഴ ചന്ദ്രൂർ നിന്ന് താഹ അയച്ച കത്താണ്. റേഡിയോ ഹെൽത്ത് മികവാർന്ന ആരോഗ്യ പരിപാടിയാണ്. ലക്ഷക്കണക്കിന് ശ്രോതാക്കൾക്ക് ആശ്വാസവും അനുഗ്രഹവുമാണ് നൽകുന്നത്. റേഡിയോ ഹെൽത്ത് പരിപാടിക്ക് നന്ദി അറിയിക്കുകയാണ് ചന്ദ്രൂർ താഹ.
0: കർക്കിടക മാസത്തിൽ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ അധ്യാത്മ രാമായണ

0: നാരായണം, രാമായണ പൊരുൾ ഇവയൊക്കെ വളരെയേറെ ആസ്വദിക്കുന്നു എന്നാണ് മുളഞ്ഞൂരിൽ നിന്ന് പി എം വാസുദേവൻ നമ്പൂതിരി എഴുതുന്നത്.
1: നാപ്പിന്റെ സ്കൂൾ കാലത്തിലെ കഥ വിവരിച്ചുകൊണ്ട് ഹരിപ്പാട് അച്യുത ശാസ്ത്രികൾ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കുകയാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഉഷമലരിയിൽ സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിത അതിന്റെ ആലാപനവും വളരെ നല്ല നിലവാരം പുലർത്തി എന്നറിയിക്കുകയാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ.
0: 3:11 പ്രക്ഷേപണം ചെയ്ത ഹലോ ആകാശവാണി തത്സമയ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വിഷയമാക്കിയത് വളരെയേറെ ഉപകാരപ്പെട്ടു എന്നാണ് മുതുകുളത്ത് നിന്ന് ആർ ദിലീപ് എഴുതുന്നത്.
1: തോംസൺ ആന്റണി, വി എൻ ശ്രീകരൻ പിള്ള എന്നിവരുടെ സുഭാഷിതം ഇഷ്ടമായി എന്നറിയിക്കുകയാണ് ജ്യോതിലക്ഷ്മി പുനലൂർ. സുധാ രഘുനാഥ് പാടിയ ഉദയഗീതം, എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിച്ച രാമായണ പൊരുൾ, കർക്കിടക ചികിത്സയെപ്പറ്റി അനൂപ് ശിവപാൽ സംസാരിച്ചത് ഈ അവസരത്തിൽ വളരെ ഉചിതമായത് തന്നെ. കാലസാക്ഷിയിൽ മാവേലിക്കര വേലിക്കുട്ടിനാരുടെ ശബ്ദം കേൾപ്പിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പോകുന്നു ജ്യോതിലക്ഷ്മി പുനലൂരിന്റെ കത്ത്.
0: 1 പ്രക്ഷേപണം ചെയ്ത ഒരു മണിക്കുള്ള രഞ്ജിനി ഉഗ്രനായി എന്നാണ് മലയാളപ്പുഴയിൽ നിന്ന് ബിജു, സുനിത ബിജു എന്നിവർ എഴുതുന്നത്. അന്നത്തെ ചലച്ചിത്ര ഗാന പരിപാടിയും ഉദയഗീതത്തിൽ രവിശങ്കർ പാടിയ പാട്ടും ഒക്കെ വളരെയേറെ ഇഷ്ടമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 രാവിലെ പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ച സുഭാഷിതം 1 അന്നത്തെ ഓർമ്മച്ചെപ്പും ഗീതം സംഗീതം എഴുത്തുപെട്ടി എന്നീ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു.
1: 3 ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിച്ച സുഭാഷിതം നെപ്പോളിയൻ ചക്രവർത്തിയുടെ സ്കൂൾ പഠനകാലത്ത് അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠയും ശ്രദ്ധയും ഉദ്ധരിച്ച് അച്യുത ശാസ്ത്രി പറഞ്ഞു തന്ന സുഭാഷിതം വലിയ ഒരു അനുഗ്രഹമായി. ശ്രീവത്സൻ ജയമേനോന്റെ രാമായണ പാരായണം, എൻ ജെ ജോഷിലാൽ അവതരിപ്പിച്ച ഗാനസല്ലാപം, ഡോക്ടർ ശുഭ രചന നിർവഹിച്ച്, മധു അഞ്ചൽ സംഗീതം നൽകി, ദിവ്യശ്രീ പാടിയ ലളിതഗാനങ്ങൾ എന്നിവ ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു ഗീതാ ഗോപാലകൃഷ്ണൻ ഏവൂർ. 1 പ്രകാശധാരയിൽ ശ്വാസകോശ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണം വളരെ ഇഷ്ടപ്പെട്ടു. രാവിലെ 6:30 പ്രക്ഷേപണം ചെയ്യുന്ന പ്രഭാതഭേരി, റേഡിയോ ഹെൽത്ത്, നാടകം, ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ അവതരണം, കാലം സാക്ഷി, മഞ്ഞണിപ്പൂനിലാവിലെ പഴയ ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ടുള്ള ഭക്തിഗാനങ്ങൾ എല്ലാം ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് ഗീതാ ഗോപാലകൃഷ്ണൻ ഏവൂർ.
0: കാർത്തിക ആണ്ടല്ലൂർ എഴുതുന്നു, 29 ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ ന്യൂട്രീഷനിസ്റ്റ് അനിതാ മോഹൻ പങ്കെടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമായി. 30 അവതരണം കൊണ്ട് ശ്രോതാക്കളെ സസ്പെൻസിന്റെ മുൾമുനയിൽ നിർത്തിയ ഹലോ ആകാശവാണി പരിപാടി ഏറെ ഇഷ്ടമാണ്. രാഗാമൃതത്തിൽ ടി ആർ സുബ്രഹ്മണ്യം പാടിയ കർണാടക സംഗീതം ഉഷാറായി. 28 മഞ്ഞണിപ്പൂനിലാവിൽ പ്രക്ഷേപണം ചെയ്ത ഗാനങ്ങളെല്ലാം ഏറെ ഗൃഹാതുരത്വം ഉണർത്തുന്നവയായിരുന്നു. 31 ഗർഭകാലത്തിനു മുമ്പുള്ള ആരോഗ്യ പരിചരണത്തെക്കുറിച്ച് ഡോക്ടർ രേഖ ആനന്ദ് നടത്തിയ പ്രഭാഷണം നല്ലൊരു ബോധവൽക്കരണമായിരുന്നു. നോവൽ സഞ്ചാരത്തിൽ ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ കുരിപ്പുഴ സജീവ് വായിക്കുന്നത് വളരെയേറെ ഇഷ്ടമാണ്. സഞ്ചാരിയിൽ സന്തോഷ് ജനാർദ്ദനൻ മൃദുലുമായി നടത്തിയ സംഭാഷണം ലോകത്തിലെ ഒരു സുന്ദര സ്ഥലമായ അലാസ്കയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ പരിപാടിയിലൂടെ സാധിച്ചു.
1: ശ്രോതകൾ അയച്ച കത്തുകൾ വായിച്ചു കഴിഞ്ഞു, ഇനി ഇമെയിൽ വഴി അയച്ചു കിട്ടിയ സന്ദേശങ്ങൾ വായിക്കാം.
0: ആദ്യത്തെ ഇമെയിൽ അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കരയാണ്. 2 നിയമരംഗത്തിൽ ഭൂഗർഭജല വിനിയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. തുറമുഖവും അവിടുത്തെ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളും സന്തോഷങ്ങളും വിജയങ്ങളും അതിനു പിന്നിലെ കണ്ണുനീരും വേദനകളും ഒക്കെ കാട്ടിത്തരുന്ന പ്രമുഖ തമിഴ് സാഹിത്യകാരൻ തോപ്പിൽ മുഹമ്മദ് മീരാന്റെ തുറമുഖം എന്ന നോവലിനെ വിലയിരുത്തിയ 3 മായാമുദ്രകൾ ശ്രദ്ധേയമായി. സർക്കാർ ഭൂമി കയ്യേറി പുറമ്പോക്കിലും കനാൽ ബണ്ടിലും നൂറുകണക്കിന് ആളുകൾ കുടിലുകൾ കെട്ടി ജീവിക്കുന്നുണ്ട്. ഇവരിൽ അർഹരെ കണ്ടെത്തി പുനരധിവാസം ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. 4 പ്രഭാതഭേരി ശ്രദ്ധേയമായി. 16 തന്റെ സ്വർണ്ണാഭരണങ്ങൾ മഹാത്മാഗാന്ധിക്ക് നൽകി സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഇടം നേടിയ കൗമുദി ടീച്ചറുടെ ശബ്ദം അവരുടെ ഓർമ്മ ദിനമായ 4 കാലം സാക്ഷിയിൽ കേൾപ്പിച്ചത് അവസരോചിതമായി. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട അനുരാഗത്തിന്റെയും പ്രതികാരത്തിന്റെയും ചരിത്ര പശ്ചാത്തലമുള്ള ഐതിഹ്യ കഥ അടിയറ വച്ച ഉടവാൾ 4 രാത്രി 9:30 തലവടി ജയചന്ദ്രനും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം വളരെയേറെ ഇഷ്ടപ്പെട്ടു.

0: തൊഴിലാളി മണ്ഡലത്തിൽ കമ്പനി സെക്രട്ടറിയായ സന്ദീപ് ജയചന്ദ്രനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിലൂടെ പുതിയതായി സ്റ്റാർട്ടപ്പ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ അറിയാൻ സാധിച്ചു. മഴക്കാലത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും ചർച്ച ചെയ്ത 6-ാം തീയതിയിലെ പ്രഭാതഭേരി അവസരോചിതമായി.
1: ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ച മെയിലാണ് അടുത്തത്. ഇമ്മിണി ബലി 1-ന്റെ ഇമ്മിണി ബലി ലോകം അക്ഷര സൗരഭത്തിൽ പ്രക്ഷേപണം ചെയ്ത ചിത്രീകരണം സാഹിത്യ നഭസിലെ ഇമ്മിണി വലിയ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്തു ജീവിതത്തിലേക്ക് ഓരോ ശ്രോതാവിനെയും കൂട്ടിക്കൊണ്ടുപോയി. പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന വിഷയത്തിൽ കൊല്ലം ജില്ലാ മുൻ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ വി സുരേഷ് പ്രകാശധാരയിൽ നടത്തിയ പ്രഭാഷണം വിഷയത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള സമഗ്രമായ അവലോകനമായിരുന്നു. ലഹരിക്കെതിരെ എത്ര പറഞ്ഞാലാണ് മതിയാവുക എന്നറിയില്ല, എങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ ദൗത്യം എത്രയോ നാളായി ആകാശവാണി തുടരുന്നു. നാളെയെ കാർന്നു തിന്നുന്ന ലഹരി മരുന്ന് തടയാം, ജീവിതം തിരിച്ചുപിടിക്കാം എന്ന തലക്കെട്ടിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KC അനിൽകുമാർ തയ്യാറാക്കിയ വാർത്താവീക്ഷണം അത്യന്തം ഗൗരവമുള്ളതായി. കാലം സാക്ഷിയിൽ മലയാളത്തിന്റെ അനശ്വര നടൻ മുരളിയുടെ ഓർമ്മകൾ കേൾക്കാനായത് നല്ലൊരു ശ്രവണാനുഭവമായി. കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം അവ ഉപയോഗിക്കുന്ന കുട്ടികളെ തിരിച്ചറിയുന്ന വിധം, അവരെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള മാർഗങ്ങൾ എന്നിവയെല്ലാം വിശദമായി പ്രതിപാദിച്ച റേഡിയോ ഹെൽത്തിലെ അധ്യായം വളരെയധികം വിലപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതായി. ഓഫീസിൽ ഫയലുകൾ പരിഹാരം കാണാതെ കെട്ടിക്കിടക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കും സർവീസ് സംഘടനാ നേതാക്കൾക്കുമൊക്കെ അവരുടേതായ വാദഗതികൾ നിരത്താനുണ്ടാകും. എന്നാൽ ഇതുകൊണ്ടൊന്നും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ നിറഞ്ഞ ഫയലുകൾ തീർപ്പാവില്ല. അതിനുള്ള പരിഹാരം ഉത്തരവാദപ്പെട്ടവർ ഉണർന്നു പ്രവർത്തിക്കൽ മാത്രമാണ്. അത്യന്തം ഗൗരവമായ ഈ വിഷയം പ്രഭാതഭേരിക്ക് വിഷയമാക്കിയത് ഏറെ ഉചിതമായി. എന്നിങ്ങനെയാണ് ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ സന്ദേശം അയച്ചിരിക്കുന്നത്. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കത്തുകൾ അയയ്ക്കുക. വിലാസം:
0: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014.
1: ഇമെയിൽ വഴിയും ശ്രോതാക്കൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഇമെയിൽ വിലാസം AIR TVM PM@gmail.com.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, AIR TVM PM@gmail.com.
1: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശ്രോതകളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പരുകൾ 9495964321, 9496565621, 9496569321.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ. സംഗീത സരണി സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി.
1: നിയമരംഗം. ദേശീയ പതാക കൈകാര്യം ചെയ്യുന്നതും പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് കേരള സർവകലാശാല നിയമ പഠന വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാഗേന്ദു സി കെ സംസാരിക്കുന്നു.
2: ഒരു രാജ്യത്തെ ലോകത്തിന് മുന്നിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും മഹത്തായ ദേശീയ ചിഹ്നങ്ങളിൽ ഒന്നാണ് പതാക. അത് ഒരു രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും സ്വാതന്ത്ര്യവും പരമാധികാരവും പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധ പ്രതീകം കൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൌലിക കർത്തവ്യങ്ങൾ അനുച്ഛേദം 51A ഉപവകുപ്പ് എയിൽ ഭരണഘടനയെയും അതിന്റെ ആദർശങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്ന് വ്യക്തമാക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഒരു പൌരൻ എന്ന നിലയിൽ ദേശീയതയെയും ദേശീയ മൂല്യങ്ങളെയും സംരക്ഷിക്കേണ്ടത് രാജ്യത്തിനൊപ്പം സ്വന്തം കടമ കൂടെയാണെന്ന് വിളിച്ചോതുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള മോചനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ശക്തമായ അടിത്തറ പാകിയപ്പോൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യ അഭിവാഞ്ചയ്ക്ക് ഊർജം പകരാനായിട്ടാണ് ഒരു ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. 1904 സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിത എന്ന ഐറിഷ് വനിതയാണ് ഭാരതത്തിന് ആദ്യമായി ഒരു ദേശീയ പതാക സമ്മാനിച്ചത്. 1947 ജൂലൈ 22 ചേർന്ന ഭരണഘടനാ സമിതിയുടെ പ്രത്യേക സമ്മേളനമാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഇന്നുള്ള രൂപത്തിൽ അംഗീകരിച്ചത്. നിലവിലുള്ള ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ ആണ്. 2002 മുൻപ് വരെ ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് നിശ്ചിത ദേശീയ അവധികൾക്കൊഴികെ ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. നവീൻ ജിൻഡാൽ എന്ന ഒരു വ്യവസായി ഇതിനെതിരെ ഒരു പൊതു താൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും അത് സുപ്രീം കോടതിയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ കോടതി ഇന്ത്യൻ സർക്കാരിനോട് ഇതിനെക്കുറിച്ച് പഠിക്കാനായി ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടു. അതിന്റെ ഫലമായി 2002 ജനുവരി 26 കേന്ദ്രമന്ത്രിസഭ ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് ദേശീയ പതാകയെ അതിന്റെ അന്തസ്സിനും ബഹുമാനീയതയ്ക്കും കോട്ടം തട്ടാത്ത വിധം പ്രദർശിപ്പിക്കുവാൻ അനുമതി കൊടുക്കുന്ന നിയമനിർമ്മാണം നടത്തി. ഇന്ത്യയുടെ പതാക നിയമാവലി ദേശീയ പതാക ഉയർത്തുന്നതും ഉപയോഗിക്കുന്നതുമായ രീതികൾ വ്യക്തമാക്കുന്ന നിയമങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ഒരു കൂട്ടമാണ്. പതാക നിയമാവലി 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഭാഗം 1 ദേശീയ പതാകയുടെ പൊതുവായ വിവരണം അടങ്ങിയിരിക്കുന്നു. 2 പൊതുജനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതലായവ ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 3 കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സ്ഥാപനങ്ങളും ഏജൻസികളും ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു. ദേശീയ പതാകയെ സംബന്ധിച്ച പൊതുവായ വിവരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ദേശീയ പതാക തുല്യവീതിയുള്ള 3 പാനലുകൾ അഥവാ സബ് പാനലുകൾ അടങ്ങിയ ഒരു ത്രിവർണ പാനലായിരിക്കണം. മുകളിലെ പാനലിന്റെ നിറം ഇന്ത്യൻ കുങ്കുമം ആയിരിക്കണം. താഴത്തെ പച്ചയും ആയിരിക്കണം. മധ്യഭാഗത്ത് വെള്ളയും അതിന്റെ മധ്യഭാഗത്ത് 24 തുല്യ അകലത്തിലുള്ള അരക്കാലുകളുള്ള നാവിക നീല നിറത്തിലുള്ള അശോക ചക്രത്തിന്റെ രൂപകൽപ്പന ഉണ്ടായിരിക്കണം. അശോക ചക്രം വെളുത്ത പാനലിന്റെ മധ്യത്തിൽ പതാകയുടെ ഇരുവശത്തും പൂർണ്ണമായും ദൃശ്യമാകുന്ന രീതിയിൽ അച്ചടിച്ചതോ അനുയോജ്യമായ രീതിയിൽ എംബ്രോയിഡറി ചെയ്തതോ ആയിരിക്കണം. ദേശീയ പതാക കൈകൊണ്ട് നൂറ്റതും കൈത്തറിയിൽ നെയ്തതുമായ കമ്പിളി അല്ലെങ്കിൽ പരുത്തി അല്ലെങ്കിൽ സിൽക്ക് അതുമല്ലെങ്കിൽ ഖാദി തുണികൊണ്ട് നിർമ്മിച്ചവ ആയിരിക്കണം. പതാക ദീർഘചതുരാകൃതി ആയിരിക്കണം. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആയിരിക്കണം. ദേശീയ പതാക കൈകാര്യം ചെയ്യുമ്പോഴും പ്രദർശിപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട നിയമാവലി കർശനമായി പാലിക്കണം. 1, ദേശീയ പതാക ഭൂമിയോ ജലമോ സ്പർശിക്കാൻ പാടുള്ളതല്ല. 2, പതാക തുറസായ സ്ഥലത്താണെങ്കിൽ കാലാവസ്ഥ എന്തുതന്നെ ആയിരുന്നാലും നേരം പുലരുന്നതിന് ശേഷം ഉയർത്തേണ്ടതും അസ്തമയത്തിനു മുൻപ് താഴ്ത്തേണ്ടതുമാകുന്നു. 3, തലകീഴായ രീതിയിൽ പതാകയോ അതിന്റെ ചിത്രമോ പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല. 4, അഴുക്കുപുരണ്ടതോ കീറിപ്പറിഞ്ഞതോ ആയ രീതിയിൽ പതാക പ്രദർശിപ്പിക്കുന്നത് അതിനെ അവഹേളിക്കുന്നതിന് സമമാണ്. 5, പതാക നിയമാവലി അനുസരിച്ച് പതാക എന്ന പോലെ തന്നെ കൊടിമരവും കൊടി ഉയർത്താൻ ഉപയോഗിക്കുന്ന ചരടും നല്ല രീതിയിൽ ഉപയോഗയോഗ്യമാക്കി വെക്കേണ്ടതാണ്.

0: പതാകയുടെ പ്രദർശന രീതി നോക്കാം. ഒരേ വേദിയിൽ രണ്ട് പതാകകൾ ഒരേ സമയം പ്രദർശിപ്പിക്കുമ്പോൾ അവ രണ്ടിന്റെയും കൊടിമരത്തോട് ചേർന്ന വശങ്ങൾ പരസ്പരം അഭിമുഖമായുള്ള കുങ്കുമവർണം മുകളിലായി വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. തണ്ടുകളിൽ കെട്ടിയിരിക്കുന്ന കൊടികളാണെങ്കിൽ അവ രണ്ടും പരസ്പരം കോണുകൾ ഉണ്ടാക്കത്തക്ക വിധം ചുമരിൽ ഉറപ്പിച്ചിരിക്കുകയും പതാകകൾ ഭംഗിയായ രീതിയിൽ വിടർത്തിയിട്ടിരിക്കുകയും വേണം. ദേശീയ പതാക മേശകൾക്കോ വായിക്കാനുള്ള പീഠങ്ങൾക്കോ വേദികൾക്കോ മൂടുപടമായി ഉപയോഗിക്കുവാനോ കൈവരിയിൽ നിന്ന് തൂക്കിയിടുവാനോ പാടുള്ളതല്ല. പതാകയിൽ ഒന്നും തന്നെ എഴുതുവാൻ പാടില്ല. ദേശീയ പതാക മറ്റു രാജ്യങ്ങളുടെ ദേശീയ പതാകയോടൊപ്പം ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യമായി, ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് പ്രാധാന്യമുള്ള രീതിയിൽ മാത്രമേ പ്രദർശിപ്പിക്കാനാവൂ. മറ്റു രാജ്യങ്ങളുടെ പതാകകൾ ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിൽ ഉയർത്തിയിരിക്കുമ്പോൾ ഇന്ത്യയുടെ പതാക നിരയുടെ വലത്തേ അറ്റത്ത് ആയിരിക്കണം. ഓരോ രാജ്യങ്ങളുടെയും പതാകകൾ പ്രത്യേക കാലുകളിലായിരിക്കണം. അതുപോലെ തന്നെ പതാകകളുടെ വലുപ്പവും ഒരുപോലെ ആയിരിക്കണം. ഇന്ത്യൻ ദേശീയ പതാക ആദ്യം ഉയർത്തുകയും അവസാനം താഴ്ത്തുകയും വേണം. ഒന്നിനു പുറകെ മറ്റൊന്നായി രണ്ട് പതാകകൾ പ്രദർശിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ പതാക മുകളിലായും കാണുന്നവരുടെ ഇടതുവശത്തുമായി പ്രദർശിപ്പിക്കണം. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ കൊടിക്കൊപ്പം വെക്കുമ്പോൾ ഇന്ത്യയുടെ പതാക ഏത് ദിശയിലായിരുന്നാലും കുഴപ്പമില്ല. ഏത് തരത്തിലുള്ള പൊതുയോഗമായാലും അവിടെ ദേശീയ പതാക പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അത് നടക്കുന്ന വേദിയുടെ വലതുവശത്തു വേണം പ്രദർശിപ്പിക്കേണ്ടത്. കാരണം വലതുഭാഗം അധികാരത്തിന്റേതെന്നാണ് സങ്കല്പം. പരേഡുകളിലോ ഘോഷയാത്രയിലോ മറ്റു കൊടികൾക്കൊപ്പമോ ദേശീയ പതാക കൊണ്ടുപോകേണ്ടി വരുമ്പോൾ അതിന്റെ സ്ഥാനം ഏറ്റവും വലതുവശത്തോ ഒറ്റയ്ക്ക് ഏറ്റവും മുന്നിൽ മധ്യഭാഗത്തോ ആയിരിക്കണം. ചടങ്ങുകളിൽ ദേശീയ പതാക ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുമ്പോഴും പരേഡുകളിൽ പതാക കടന്നുപോകുമ്പോഴും അവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് പതാകയ്ക്ക് അഭിമുഖമായി ജാഗ്രതയോടും ശ്രദ്ധയോടും അനങ്ങാതെ നിൽക്കേണ്ടതാണ്. യൂണിഫോമിൽ ഉള്ളവർ യഥോചിതമായി അഭിവാദ്യവും അർപ്പിക്കണം. വാഹനങ്ങളിൽ ദേശീയ പതാക ഉപയോഗിക്കാനുള്ള വിശിഷ്ടാവകാശം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാർ, ഇന്ത്യൻ പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളിലെയും ജൂനിയർ ക്യാബിനറ്റ് അംഗങ്ങൾ, ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും സ്പീക്കർ, രാജ്യസഭാ ചെയർമാൻ, നിയമനിർമ്മാണ സമിതി ചെയർമാൻ, സുപ്രീംകോർട്ട് ഹൈക്കോടതി ജഡ്ജിമാർ, കര, നാവിക, വ്യോമ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങി ചുരുക്കം ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രപതിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ദേശീയ ദുഃഖാചരണ വേളകളിൽ ത്രിവർണ പതാക പകുതി താഴ്ത്തിക്കെട്ടാവുന്നതാണ്. ഈ സ്ഥിതി എന്നുവരെ തുടരണമെന്നും രാഷ്ട്രപതി തന്റെ ഉത്തരവിൽ സൂചിപ്പിക്കാറുണ്ട്. പകുതി താഴ്ത്തിക്കെട്ടുന്ന വേളയിൽ ചില ആചാരമര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ആദ്യം പതാക മുഴുവനായി ഉയർത്തുക. അതിനുശേഷം സാവധാനം താഴെ ഇറക്കി പകുതിയിലെത്തിച്ച് പതാക പൂർണ്ണമായി ഉയർത്തിയതിനു ശേഷം മാത്രമേ പതാക താഴെ ഇറക്കാവൂ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ നിര്യാണത്തിൽ അനുശോചിച്ചുള്ള ഔദ്യോഗിക ദുഃഖാചരണ വേളയിൽ രാജ്യമൊട്ടുക്കും ത്രിവർണ പതാക പകുതി താഴ്ത്തിക്കെട്ടാറുണ്ട്. ലോക്സഭാ സ്പീക്കർ, സുപ്രീംകോർട്ട് ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവർ മരിച്ചാൽ ഡൽഹി മുഴുവനും, കേന്ദ്രമന്ത്രിമാരുടെ നിര്യാണത്തിൽ ഡൽഹിയിലും, ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ ഗവർണറോ മരിച്ചാൽ അതത് സംസ്ഥാനങ്ങളിലും ദേശീയ പതാക താഴ്ത്തിക്കെട്ടാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് മരണവിവരം ലഭിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസം പതാക പകുതി താഴ്ത്തിക്കെട്ടാവുന്നതാണ്. ആ ദിവസം പുലരുന്നതിനു മുമ്പ് ശവസംസ്കാരം നടത്തിയില്ലെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനാകൂ. റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി, സ്വാതന്ത്ര്യദിനം തുടങ്ങിയ ദേശീയ ആഘോഷവേളയിൽ ദുഃഖാചരണം വന്നാൽ പതാക ഉയർത്തുന്നതിന് പ്രത്യേക നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മൃതശരീര ദർശനത്തിന് വെച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ മാത്രമേ ഇത്തരം സന്ദർഭങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തി പ്രദർശിപ്പിക്കാനാവൂ. മൃതശരീരം കെട്ടിടത്തിൽ നിന്നും മാറ്റിയതിനു ശേഷം ത്രിവർണ പതാക പൂർണ്ണമായും ഉയർത്തി പ്രദർശിപ്പിക്കേണ്ടതാണ്. സൈനികരുടെ മരണാനന്തര ചടങ്ങുകളിൽ അവരോടുള്ള ആദര സൂചകമായി മൃതദേഹത്തെ ദേശീയ പതാക പുതപ്പിക്കാറുണ്ട്. ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ദേശീയ പതാക മൃതദേഹത്തിന്റെ കൂടെ മറവ് ചെയ്യാനോ ചിതയിൽ ദഹിപ്പിക്കുവാനോ പാടുള്ളതല്ല. ദേശീയ പതാക തീർത്തും ഉപയോഗിക്കാനാകാത്ത വിധം മോശമായാൽ പതാകയെ അതിന്റെ അന്തസ്സിന് യോജിച്ച വിധം നിർമ്മാർജ്ജനം ചെയ്യണം. ദേശീയ പതാകയ്ക്ക് മുന്നിൽ നാം തലകുനിക്കുമ്പോൾ അവിടെ ആദരിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യവും ഭരണഘടനയുടെ മൂല്യങ്ങളും കൂടെയാണ്.
1: ദേശീയ പതാക കൈകാര്യം ചെയ്യുന്നതും പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള സർവകലാശാല നിയമ പഠന വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാഗേന്ദു സി കെ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനമാണ് ആദ്യം. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ, ചിത്രം വെങ്കലം.

0: ഒരു ഗാനം കൂടി കേൾക്കാം. അർജുൻ കൃഷ്ണ, നിത്യ മാമൻ, സിയ ഉൾഹക് എന്നിവർ പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം എം ജയചന്ദ്രൻ.
1: വാതുക്കല് വെള്ളരി പ്രാവ്, വാക്ക് കൊണ്ട് മുട്ടടക്കിട്ട്.
0: ചിത്രം സൂഫിയും സുജാതയും.

0: എല്ലാ കൂട്ടുകാർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം.
1: ഭാരതം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണല്ലോ. ഇന്നത്തെ ബാലലോകം അവതരിപ്പിക്കാൻ പോകുന്നത് ഞങ്ങൾ കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ കൂട്ടുകാരാണ്.
0: രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവനും ജീവിതവും ത്യജിച്ച് വിദേശ ശക്തിക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച ധീരസേനാനികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ഹൃദയാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ബാലലോകം പരിപാടി ആരംഭിക്കട്ടെ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. 200 വർഷത്തിലധികം നടത്തിയ പോരാട്ടത്തിനൊടുവിൽ 1947 ആഗസ്റ്റ് 15 നാം സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യം എത്രമാത്രം മഹത്തരമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന നിരവധി കവിതകളിലൊന്നാണ് മാതൃത്വത്തിന്റെ കവയത്രി എന്നറിയപ്പെടുന്ന ബാലാമണി അമ്മയുടെ വിട്ടയക്കുക എന്ന കവിത. കൂട്ടിലടക്കപ്പെട്ട കിളിയുടെ ചിന്തകളാണ് ഈ കവിതയുടെ പ്രമേയം. കവിത ആലപിക്കുന്നത് DP ഹരിശങ്കർ.
1: വിട്ടയ

ഉൽപ്പതിക്കുന്നു മാമകവർഗക്കാർ. കൊച്ചുപക്ഷിയാം ഞാനോ തമസിൽ താൻ, അച്ഛമാമിപ്പുലർ വെളിച്ചത്തിലും. പഞ്ചരത്തിൻ്റെ ചുറ്റഴിയോരോന്നും എന്നെ നോക്കിച്ചിരിപ്പതായി തോന്നുന്നു. മർത്യർത്തൻ പരിലാളനമൊന്നുമെൻ ഉൾത്തടത്തിനു ശാന്തിയെ നൽകിടാ. വിട്ടയച്ചാലും എന്നെ ഈ കൂട്ടിൽ നിന്നൊട്ടുപാറി പറക്കട്ടെ വാനിൽ ഞാൻ.

0: ശ്വാസപ്പുലർക്കാറ്റ് ജീവരാശിയെ തട്ടിയുണർത്തുമ്പോൾ ആശയാം പുഴുള്ളിൽ കടന്നിട്ടൻ ആശയത്തെ കരണ്ടുമുറിക്കുന്നു. സാന്ധ്യരാഗം നഭസ്സിൽ പരക്കുമ്പോൾ ശാന്തിയറ്റൻ മനസ്സു പിടയ്ക്കുന്നു. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാനൊട്ടുവാനിൽ പറന്നു നടക്കട്ടെ. കാൺമതുണ്ടത തെല്ലകലത്തിലൻ ജന്മഭൂമിയാം കാനനം മോഹനം. താമര മലർ കയ്യാൽ തടാകങ്ങൾ പ്രേമമോടെ എന്നെ അങ്ങ് വിളിക്കുന്നു. പുൽത്തളിരുകൾ പൂന്തുകിൽ നെയ്യുന്നു, പുഷ്പരാജികൾ പുഞ്ചിരി കൊള്ളുന്നു. മത്തഭൃംഗങ്ങൾ മണ്ടിക്കളിക്കുന്നു, പത്രവല്ലികൾ ചുറ്റും പടരുന്നു. ആലസധ്വനത്തിന്നുമീതേയൊരു നീലമേലാപ്പു കെട്ടിയ വാനിടം കാത്തുനിൽക്കുന്നു സസ്നേഹമായെന്നെ മൂർധനി മുകർന്നോ മനിച്ചിടുവാൻ. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാനൊട്ടുവാനിൽ പറന്നു നടക്കട്ടെ. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാനൊട്ടുപാറി പറക്കട്ടെ വീണ്ടുമേ.
1: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ തെളിയുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്ന മഹാത്മാഗാന്ധിയുടെ രൂപമാണ്. ത്യാഗത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതിരൂപം. അടുത്തതായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു നാടകം, ഒരു സ്വപ്നയാത്ര. പങ്കെടുക്കുന്നവർ ജോസ് കെ ഫെലിക്സ്, സായി ജേറ, ആദിനാഥ്, ഹരിനന്ദ വി എസ്, ആദർ സി പി, സേതുലക്ഷ്മി സജി, ആതിഥേയ സുരേഷ്. നാടകം ഒരു സ്വപ്നയാത്ര.
2: അമ്മേ, അടുത്ത ആഴ്ച അസംബ്ലിയിൽ പറയാൻ എനിക്കൊരു പ്രസംഗം എഴുതി തരാമോ?
3: സ്വാതന്ത്ര്യദിനത്തിന്റെ പരിപാടിക്കാണോ?
2: അതെ.
3: നീ കുറച്ച് പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിക്ക്, ഞാൻ എഴുതിത്തരാം.
2: ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടോ? അമ്മേ, എനിക്ക് ഉറക്കം വരുന്നു, ഒന്ന് മയങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം.
3: ആ, 10 മണിയായി, നീ പോയി കിടന്നുറങ്ങ്, ഇനി നമുക്ക് നാളെ നോക്കാം.
1: അപ്പു ഉറക്കത്തിലേക്ക് വഴുതി വീണു. ആ ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കണ്ടു.
4: അപ്പു, നോക്ക്, ആൽത്തറയിലിരിക്കുന്ന ആളെ നോക്ക്, നല്ല പരിചയം.
2: അത് നമ്മുടെ ഗാന്ധിജിയല്ലേ?
5: അയ്യോ, എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല.
2: കൂടെ ഒരാളുണ്ട്, വാ, നമുക്കൊന്ന് പോയി കാണാം.
5: സാർ, ഞങ്ങളൊന്ന് ഗാന്ധിജിയെ കണ്ടോട്ടെ, ഒന്ന് മിണ്ടിക്കോട്ടെ.
1: നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി സമ്മതം വാങ്ങിയിട്ട് വരാം. ബാപ്പുജി, കുറച്ച് കുട്ടികൾ കാണാൻ വന്നിട്ടുണ്ട്.
6: അതിനെന്താ, അവരെ ഇങ്ങോട്ട് വിളിക്കൂ.
1: സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം കാര്യങ്ങൾ പറയാൻ. ന്യൂജൻ പിള്ളാരാ.
6: അവരല്ലേ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടവർ.
1: കുട്ടികളെ, ഇങ്ങോട്ട് വന്നോളൂ. കുട്ടികളെ വലിയ ഇഷ്ടമാണ് ഗാന്ധിജിക്ക്.
5: അപ്പൂപ്പ, വിശ്വസിക്കാനാവുന്നില്ല, ഫോട്ടോയിലൊക്കെ കാണുന്നവരെ തന്നെയുണ്ട്.
6: മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
7: 8ാം ക്ലാസ്സിലാ.
6: നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ?
2: പഠിത്തമേ ഉള്ളൂ, സ്കൂളും ട്യൂഷനും കോച്ചിങ് ക്ലാസ്സും ഫുൾ A+ വാങ്ങിയില്ലെങ്കിൽ തീർന്നു.
8: ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഒക്കെ അല്ലേ ആവണ്ടേ?
6: എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. നിങ്ങൾ വെറും പുസ്തകപ്പുഴുക്കളാകരുത്. സ്കൂളിലെ പഠനം കഴിയുമ്പോഴേക്കും നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകണം, അതാണ് വേണ്ടത്.
2: അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
6: വിഷമിക്കാതെ, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരല്ലേ. സ്വാതന്ത്ര്യത്തിന്റെ മധുരം ആവോളം അനുഭവിക്കുന്നവർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ, സത്യാഗ്രഹവും നിസ്സഹകരണ പ്രസ്ഥാനവുമൊക്കെയായി എത്ര സമരങ്ങൾ ചെയ്തു, എത്ര പേർക്ക് ജീവൻ നഷ്ടമായി.
8: സത്യവും അഹിംസയും നിരാഹാരവും ഒക്കെ വിട്ട് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കേണ്ടതായിരുന്നു.
6: സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധികാരികളായ അവരെ ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ? രക്തച്ചൊരിച്ചിലില്ലാതെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തില്ലേ?
5: അതൊക്കെ പണ്ടത്തെ കാര്യം. അപ്പൂപ്പൻ അറിയാഞ്ഞിട്ടാ ഞങ്ങൾക്കും ഇല്ല സ്വാതന്ത്ര്യം. TV കാണാൻ സമ്മതിക്കില്ല, പുറത്ത് കളിക്കാൻ വിടില്ല.
6: അതുകൊള്ളാം, നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി തരുന്നില്ലേ?
8: അതൊക്കെയുണ്ട്, എന്നാലും
6: അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു.
7: അപ്പൂപ്പ, വേറൊരു സംശയം, അപ്പൂപ്പന്റെ വേഷം എന്താ ഇങ്ങനെ?
6: കോടിക്കണക്കിന് ദരിദ്രരായ ആളുകൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആർഭാടം കാണിക്കാമോ? അവരെ കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ കോട്ടും സ്യൂട്ടുമൊക്കെ ഉപേക്ഷിച്ചത്. പട്ടിണിയും നിരക്ഷരതയും ഒക്കെയാണ് നമ്മുടെ നാടിന് ശാപമാകുന്നത്.
2: അപ്പൂപ്പ, ഈ അഹിംസയൊക്കെ ജീവിതം മുഴുവൻ കൊണ്ടു നടക്കുക എന്നതൊക്കെ വലിയ പാടല്ലേ?
6: ഒരു ജീവിയെയും കൊല്ലാതിരിക്കുക, ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക, അതൊക്കെ ആർക്കും സാധിക്കും. നന്മ ചെയ്യുക, സത്യസന്ധരാകുക, പ്രകൃതിയെ സംരക്ഷിക്കുക, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും.
8: സത്യം മാത്രം പറയുന്നൊരൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല.
5: കുട്ടിക്കാലത്ത് സത്യസന്ധത കാരണം കോപ്പി അടിക്കാത്തതിന് വഴക്കേട്ട ആളാണ് ഈ അപ്പൂപ്പൻ.
6: കള്ളം പറഞ്ഞ് നേടുന്നതൊന്നും നിലനിൽക്കില്ല മക്കളെ.
5: അപ്പൂപ്പ, അപ്പൂപ്പ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ?
6: സ്വാതന്ത്ര്യ സമരകാലത്ത് പലതവണ ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. ദേശസ്നേഹികളായ ഒരുപാട് ആളുകളെ ഞാൻ ഇവിടെ കണ്ടു. സ്വാതന്ത്ര്യ സമരം കേരളത്തിൽ ശക്തമായിരുന്നു.
5: വരിക വരിക സരസരെ ഇതൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ആഭരണങ്ങളെല്ലാം ഊരിത്തന്ന് സമരത്തിനിറങ്ങിയ കൗമുദി ടീച്ചറെ പറ്റിയും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്.
6: നിങ്ങൾക്ക് ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടേ?
7: അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല.
8: അതൊന്നും കുഴപ്പമില്ല, അപ്പൂപ്പനെ കണ്ട കാര്യം പറഞ്ഞ് ക്ലാസ്സിലൊന്ന് സ്റ്റാർ ആകണം.
2: ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി.
6: പഴയ കഥകളൊന്നും പറഞ്ഞാ തീരില്ല, ചരിത്രം നന്നായി മനസ്സിലാക്കൂ. നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം ശരിയായ അർത്ഥത്തിൽ ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിനുവേണ്ടി നന്നായി പോയി പഠിച്ചോളൂ.
2: ശരി അപ്പൂപ്പ, അപ്പൂപ്പൻ പറഞ്ഞതൊന്നും ഞങ്ങൾ മറക്കില്ല. കാണാം, പോട്ടെ.
7: ബൈ ബൈ.
3: അപ്പു അപ്പു, ഉറക്കത്തിൽ ആരോടായി വർത്തമാനം പറയുന്നേ? വേഗം എണീക്ക്, സ്കൂൾ ബസ് ഇപ്പൊ വരും.
2: അമ്മേ, ഒരു അത്ഭുതം കേൾക്കണോ? ഞങ്ങൾ ഗാന്ധിജിയെ കണ്ടു, കുറേ കഥകൾ പറഞ്ഞു.
3: എടാ, ചുമ്മാ ഓരോന്ന് പറഞ്ഞ് നേരം കളയാതെ കുളിച്ച് റെഡിയാവാൻ നോക്ക്, അവന്റെ ഒരു സ്വപ്നം.
2: അമ്മ കേൾക്കണ്ട, ഞാൻ ടീച്ചറോട് പറഞ്ഞോളാം. ഏതായാലും എന്റെ പ്രസംഗത്തിനുള്ള സ്ക്രിപ്റ്റ് റെഡിയായി. വരിക വരിക സഹചര്യേ, സഹന സമര സമയമേ, കരുളറച്ച് കൈകൾ കോർത്ത് കാൽ നടക്കി പോകുന്നു. വരിക വരിക സഹചര്യേ.
6: അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ നിരവധി ആളുകളുടെ പോരാട്ടത്തിന്റെ ഫലമാണ് നാം

അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിക്കുന്ന സൈനികർക്കായുള്ള ഒരു ഗാനാഞ്ജലിയാണ് അടുത്തത്. അവതരിപ്പിക്കുന്നത് ഹരിശങ്കർ ഡി പി, സൗവർണിക വി ജയനേഷ്, സേതുലക്ഷ്മി, ദേവരാധൻ, ആതിഥേയ സുരേഷ്.

0: സ്വതന്ത്ര ഭാരതത്തിന്റെ സർവ മേഖലകളിലുമുള്ള വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് നിരവധി കർമ്മ പദ്ധതികൾക്ക് നാം രൂപം നൽകി. 2047 ആകുമ്പോഴേക്കും ഭാരതം ലോകശക്തികളിൽ ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം ഏറെ മുന്നോട്ടു പോയിരിക്കുന്നു. ബഹിരാകാശ പരിവേഷണ രംഗത്ത് ഭാരതം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചുള്ള പ്രസംഗവുമായി എത്തുന്നു സായി ജയറാം.
1: ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിച്ചത് 1962 ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായ് രൂപീകരിച്ച സമിതിയോടെയാണ്. 1963 കേരളത്തിലെ തുമ്പ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യ ആദ്യമായി സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപിച്ചു. 1975 ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്നു പറയാവുന്ന ആര്യഭട്ട എന്ന പേടകം സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ വിക്ഷേപിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം വിക്ഷേപിച്ച SLV-3 രോഹിണി 1 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചതും ഇന്ത്യയുടെ നേട്ടമായി ചരിത്രത്തിൽ സ്ഥാനം നേടി. ഈ വിക്ഷേപണത്തിന് നേതൃത്വം കൊടുത്തത് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആയിരുന്നു എന്നതും അഭിമാനകരമാണ്. 1984 മാർച്ച് 3 സോവിയറ്റ് യൂണിയന്റെ സോയൂസ് T-11 ബഹിരാകാശ വാഹനത്തിൽ സഞ്ചരിച്ച് Salyut-7 എന്ന ബഹിരാകാശ നിലയത്തിലേക്ക് പറന്നുകൊണ്ട് വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയൻ എന്ന സ്ഥാനത്തിനർഹനായി. ബഹിരാകാശത്തു നിന്നും ഇന്ത്യയെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത് എന്ന പ്രധാനമന്ത്രിയുടെ ചോദ്യത്തിന് സാരേ ജഹാം സേ അച്ച എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. 1900 മുതൽ 2000 വരെയുള്ള കാലയളവിൽ ഇന്ത്യ ടെലികമ്യൂണിക്കേഷൻ രംഗത്തും സാറ്റലൈറ്റ് ടെക്നോളജിയിലും വളരുന്നതിനായി ഇൻസാറ്റ് സാറ്റലൈറ്റ് പരമ്പര വിക്ഷേപിച്ചു. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങളും പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ സംവിധാനവും വികസിപ്പിച്ചുകൊണ്ട് നാം വിജയത്തിലേക്ക് കുതിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ നാം ചുരുങ്ങിയ കാലം കൊണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ലോകശക്തികളിലൊന്നായി മാറി എന്നതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം. 2008 Chandrayaan-1 ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. 2013 ഇന്ത്യ ചൊവ്വയിലേക്കുള്ള മംഗൾയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. 2018 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗഗൻയാൻ ദൗത്യം പ്രഖ്യാപിച്ചു. 2023 ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിന്റെ കിരീടത്തിൽ പൊൻതൂവൽ ചാർത്തിക്കൊണ്ട് Chandrayaan-3 ചന്ദ്രന്റെ തെക്കേ ധ്രുവത്തിൽ ചെന്നിറങ്ങി. Chandrayaan-2 തോൽവിയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് വിജയത്തിലെത്തിയ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ പ്രശംസ നേടി. പിന്നീട് സൂര്യനിലേക്ക് എത്തിച്ചേരുക എന്നതായി നമ്മുടെ ലക്ഷ്യം. Aditya-L1 ദൗത്യം വൻ വിജയമായി. 2024 ExpoSat മറ്റു നൂതന പരീക്ഷണങ്ങൾക്കായുള്ള സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുകയും ചെയ്തു. 2025 പുതുതലമുറയുടെ പ്രതിനിധിയായ ശുഭാംശു ശുക്ല എന്ന യുവശാസ്ത്രജ്ഞൻ രാകേഷ് ശർമ്മയുടെ പിൻഗാമിയായി ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഭാരതീയനായി. ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ ഏറെയുണ്ട്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നാം നേടിയ വിജയം രാജ്യത്തിൻ്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ തെളിവാണ്. സ്വപ്നം കാണുക, സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനായി പ്രയത്നിക്കുക, നാളെയെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നേറുക, ഇതൊരു രാജ്യത്തിൻ്റെ കുതിപ്പാണ്. സ്വപ്നങ്ങളുടെയും യാത്രകളുടെയും ഗവേഷണങ്ങളുടെയും വികസനത്തിൻ്റെയും കുതിപ്പ്.
2: സ്വതന്ത്ര ഭാരതത്തിന്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ നാം ഓർക്കേണ്ട മറ്റു ചില വസ്തുതകളുണ്ട്. അതിലൊന്നാണ് സ്ത്രീ സ്വാതന്ത്ര്യം. സ്ത്രീകൾ എല്ലാ മേഖലകളിലും അവരുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. സ്ത്രീ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നാം ഓർക്കുന്ന പേരാണ് ഉണ്ണിയർച്ച. ഉണ്ണിയർച്ചയെക്കുറിച്ചുള്ള വടക്കൻ പാട്ടിലെ ഏതാനും വരികളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. പങ്കെടുക്കുന്നവർ സേതുലക്ഷ്മി സജി, ഹരിനന്ദ VS, സൗപർണിക VJ, ആതിഥേയ സുരേഷ്.

0: നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ഭാരത സംസ്കാരത്തിൻ്റെ സവിശേഷത. നാമെല്ലാം ഭാരതീയരാണെന്ന ചിന്ത രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ശക്തി പകരുന്നു. അടുത്തതായി ഒരു ഗാനമാണ് വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം. ആലപിക്കുന്നത് ദേവരാധൻ.
1: വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തുചേർന്നൊരു ഭാരതം.

അനാഹൃതയ സംസ്കൃതിയൊത്തു ചേർന്നൊരു ഭാരതം, നിത്യഭാസുരവേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം.

ഭാരതം എന്ന മഹത്തായ രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കേണ്ട പൗരന്മാരാണ് നാം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇന്നത്തെ ബാലലോകം പരിപാടി അവതരിപ്പിച്ചത് കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ കൂട്ടുകാരാണ്. നന്ദി, നമസ്കാരം.

0: ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്? ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
3: ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അമ്മമാര് കുട്ടികളെയും കൊണ്ട് വന്നിട്ട് അവിടെ ഒരു എന്തോ അവർക്ക് നഷ്ടപ്പെട്ട പോലെ ഭയങ്കര ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നെ കൊണ്ട് ഇതുപോലെ ഒരു സ്ഥാപനം നടത്താൻ പറ്റില്ലേ ഓട്ടിസത്തിന് മാത്രമായിട്ട്. അങ്ങനെ ഞാൻ അതിലോട്ട് തിരിയായിരുന്നു.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
4: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 മാസം. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പം അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.

0: ആകാശവാണി.
1: എന്തൊരു മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി.

0: ഇന്നീ പരിപാടിയിൽ സംഗീതജ്ഞ ടി ബൃന്ദ, രചന ഡോക്ടർ ഹരിസുന്ദർ ജി.
1: സരസ്വതി ദേവിയുടെ കയ്യിലുള്ള വീണയായ കച്ചപ്പിക്ക് അതിയായ ഒരാഗ്രഹം. വീണയും വായ്പാട്ടും ഒരുപോലെ വഴങ്ങുന്ന ഗായികയായി ജനിക്കണം. പലപ്പോഴും ആ മഹാവിദുഷിയുടെ വീണാവാദനവും സ്വരമാധുരിയും ആസ്വദിക്കുമ്പോൾ സരസ്വതിയുടെ കച്ചപ്പി വീണയുടെ പുനർജന്മമാണ് ഇവർ എന്ന് തോന്നിയിട്ടുണ്ട്.
2: വിഖ്യാത സംഗീതവിദുഷിയും വൈണികയുമായ ടി ബൃന്ദയെക്കുറിച്ച് സംഗീതജ്ഞൻ ചെമ്മങ്കുടി ശ്രീനിവാസ അയ്യരുടെ വാക്കുകളാണ് ഇത്. ഒരു കുടുംബം മുഴുവൻ തലമുറകളായി സംഗീതം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക, ജീവാത്മാവാക്കുക, അതായിരുന്നു സംഗീതജ്ഞരും ശിഷ്യരും ആസ്വാദകരും സ്നേഹാദരങ്ങളോടെ ബൃന്ദമ്മ എന്ന് വിളിച്ചിരുന്ന ടി ബൃന്ദയുടെ കുടുംബം. ഈ സംഗീത കുടുംബത്തിൽ 1912 നവംബർ 5 തീയതിയാണ് ടി ബൃന്ദ ജനിച്ചത്.

മുത്തശ്ശിയായ വീണാ ധനമ്മാളിന്റെയും മാതാവായ കാമാക്ഷിയുടെയും ബാണി സ്വായത്തമാക്കിക്കൊണ്ടായിരുന്നു ബൃന്ദയുടെയും സഹോദരി മുക്തയുടെയും സംഗീത പഠനം. കുട്ടിക്കാലം മുതൽ അനേക വർഷം ബൃന്ദ മുക്ത എന്നിവർ ചേർന്നാണ് പാടിയിരുന്നത്. കൃതികളും അപൂർവമായ പദങ്ങളും രണ്ടുപേർ ചേർന്ന് പാടുമ്പോൾ ആലാപനത്തിന് തുടർച്ചയും ഗാംഭീര്യവും വർദ്ധിക്കുമെന്നായിരുന്നു ബൃന്ദയുടെ പക്ഷം.

ത്രിമൂർത്തികളുടെ കൃതികൾ വീണ കുപ്പയ്യർ, പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, ധർമ്മപുരി സുബ്ബയ്യർ, തിരുവൊട്ടിയൂർ ത്യാഗയ്യർ, കൂടാതെ ക്ഷേത്രജ്ഞർ പദങ്ങൾ എന്നിവയുടെ ആധികാരിക വക്താവായിരുന്നു ധനമ്മാൾ. തന്റെ പൗത്രിക്കും അവയെല്ലാം അവർ പകർന്നു നൽകി. അതും ആധികാരികമായി അവ സ്വായത്തമാക്കിയത് ശിഷ്യരിൽ നിന്നോ അല്ലെങ്കിൽ വാഗേയകാരിൽ നിന്ന് നേരിട്ടോ ആയിരുന്നു. ഈ കാരണം കൊണ്ടുതന്നെയായിരുന്നു പല പ്രമുഖ സംഗീതജ്ഞരുടെയും കർണാടക സംഗീതത്തിലെ കീർത്തനാലാപനത്തിനുള്ള അവസാന വാക്കായിരുന്നു ബൃന്ദ.

കാഞ്ചീപുരം നയനാപിള്ളയുടെയും വീണക്കുപ്പയ്യരുടെയും തിരുവൊട്ടിയൂർ ത്യാഗയ്യരുടെയും നേരിട്ടുള്ള ശിക്ഷണം സംഗീതത്തെ പരിപോഷിപ്പിച്ചെടുക്കാൻ ധനമ്മാളിനെ സഹായിച്ചു. രാഗാലാപനത്തിന്റെയും ഗമകപ്രയോഗങ്ങളുടെയും വ്യത്യസ്ത ശൈലികൾ അവലംബിച്ചിരുന്ന ധനമ്മാൾ ബാണിയും വാലാജപ്പേട്ട ബാണിയും ചേർത്ത് തങ്ങളുടേതായ ഒരു ശൈലി രാഗതാളരസ സമന്വയമായി ഭാവദീപ്തമായ ബൃന്ദമുക്ത ബാണി രൂപപ്പെടുത്തി അവതരിപ്പിച്ചു.

ദേവഗാന്ധാരിയിലുള്ള സീതാവര, വരാളിയിലെ മരതകമണിവർണ, നീലാംബരിയിലെ നീകേദയ, ജഗന്മോഹിനിയിലുള്ള മാമവസതതം, ജയന്തസേന രാഗത്തിലെ വിനദാസുതവാഹന, ഗാനവാരിധി രാഗത്തിലുള്ള ഏകൈക കൃതിയായ ദയജൂചുടക്കു, ക്ഷേത്രജ്ഞരുടെ പദങ്ങളായ നാഥനാമക്രിയ രാഗത്തിലുള്ള പയ്യാദ, പുന്നാഗവരാളിയിലെ നിന്നുജൂജി എന്നിവയിലെല്ലാം വൃന്ദയുടെ ആലാപനത്തിലെ ഭാവസമ്പുഷ്ടത

ലക്ഷ്യസംഗീതത്തിനും ലക്ഷണസംഗീതത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയ ആ ഗായികമാരുടെ പ്രത്യേകത തന്നെ കൃതികളെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ബൃന്ദയുടെ രാഗാലാപനത്തിലുള്ള വൈശിഷ്ട്യവും ഗാംഭീര്യവും മറ്റു ഗായകരിൽ നിന്നും വേറിട്ട് നിന്നിരുന്നു. കല്യാണി, തോടി, ഗൗരി മനോഹരി, രാമപ്രിയ തുടങ്ങിയ രാഗങ്ങൾ ഒരു നല്ല കരകൗശലക്കാരിയുടെ കരവിരുത് പ്രകടമാക്കുന്ന രീതിയിലാണ് ബൃന്ദ അവതരിപ്പിച്ചത്.

0: സാവകാശത്തോടെയും വേഗതയോടെയുമുള്ള അകാരപ്രയോഗങ്ങളും ഷഡ്ജത്തിലെയും പഞ്ചമശ്രുതിയിലെയും പ്രയോഗങ്ങളും ഏതു സ്ഥായിയിലും സഞ്ചരിക്കാനുള്ള ശബ്ദസൗകുമാര്യവും എല്ലാറ്റിനുമുപരി മേൽസ്ഥായിയിലെ ശ്രുതിശുദ്ധതയും ബൃന്ദസംഗീതത്തിന്റെ പ്രത്യേകതകളായിരുന്നു. കൃതികളുടെ യഥാർത്ഥ രീതിയിൽ മാറ്റം വരുത്താൻ താൽപ്പര്യപ്പെടാത്ത ബൃന്ദ ഏതെങ്കിലും സംഗീതജ്ഞർ ചില പുതിയ സംഗതികൾ കൃതികളിൽ പ്രയോഗിച്ചാൽ ഇപ്രകാരം അഭിപ്രായപ്പെട്ടിരുന്നു:
1: നമ്മളാരാ മാറ്റങ്ങൾ വരുത്താൻ? ആ രചനകൾ രചിച്ചവരെക്കാൾ നമുക്ക് വിവരമുണ്ടോ? കേൾക്കാൻ സൗഖ്യമുണ്ടല്ലോ, അത് മതി.
0: വാഗേയകാരന്മാരുടെ സംഗതികൾ മാറ്റാൻ സംഗീതജ്ഞർക്ക് അവകാശമില്ലെന്ന അഭിപ്രായമായിരുന്നു ബൃന്ദയ്ക്ക്. ഏതെങ്കിലും പ്രത്യേക കാരണം കൊണ്ടായിരിക്കും ഈ സംഗതികളും പ്രയോഗങ്ങളും കൃതികളിൽ ഉപയോഗിച്ചതെന്നും എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെങ്കിൽ ഗായകർ അത് രാഗാലാപനത്തിൽ മാത്രം ചെയ്താൽ മതി എന്നുമാണ് ബൃന്ദയുടെ പക്ഷം. ആഴമുള്ള നിശ്ചലമായൊരു വലിയ തടാകം പോലെയായിരുന്നു ബൃന്ദയുടെ സംഗീതം. ചൗക്കകാലത്തിലുള്ള കൃതികളും ദ്രുതകാലത്തിലുള്ള കൃതികളും തന്റേതായ ശുദ്ധരീതിയിൽ അവർ

പല സംഗീതജ്ഞർക്കും പാഠമില്ലാതിരുന്ന കൃതികൾ അവതരിപ്പിക്കുന്നതിൽ വിദഗ്ധയായിരുന്നു ബൃന്ദ എന്ന സംഗീതജ്ഞ. രക്തിരാഗങ്ങളായ ഷഹാന, യദുകുല കാംബോജി, നായകി, ആനന്ദഭൈരവി, കൂടാതെ മുഖ്യരാഗങ്ങളായ ശങ്കരാഭരണം, തോടി, കാംബോജി, കല്യാണി എന്നിവയും അവരുടെ ആലാപനശുദ്ധിയിൽ തിളങ്ങി.

0: ബൃന്ദയുടെ സംഗീതത്തിന് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ബോട്ട്മെയിൽ എന്നൊരു പേരുണ്ടായിരുന്നു. ചെന്നൈ രാമേശ്വരം റൂട്ടിലോടിയിരുന്ന ബോട്ട്മെയിൽ എന്ന തീവണ്ടി പോലെ എന്നായിരുന്നു ബൃന്ദസംഗീതം അറിയപ്പെട്ടിരുന്നത്. കാരണം ചൗക്കകാലത്തിലും അതിദ്രുതകാലത്തിലുമുള്ള കൃതികൾ അവർ അക്കാലത്ത് പാടിയിരുന്നു. അഠാണയിലെ ഏ പാപമോ, ബേഗഡരാഗത്തിലെ നീ പദ പങ്കജ, വിവർധിനിയിലെ വിനവേ ഓ മനസാ, കമലാമനോഹരിയിലെ നീ മുദ്ദുമോമൂ എന്ന ദ്രുതകാല കൃതികളും ദ്വിജാവന്തിയിലെ ചേതശ്രീ ബാലകൃഷ്ണം, ശങ്കരാഭരണത്തിലെ ബുദ്ധിരാദു, രീതികൗളയിലെ ബാലേ ബാലേന്ദു ഭൂഷണി തുടങ്ങിയ ചൗക്കകാല കൃതികളും ബൃന്ദയുടെ ശ്രദ്ധേയമായ ആലാപനങ്ങളായിരുന്നു. തനിക്കറിയാവുന്നതെല്ലാം യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ തന്റെ അവസാന ശ്വാസം വരെ ശിഷ്യർക്ക് മടികൂടാതെ പകർന്നു നൽകിയിരുന്ന ആ ഗായിക വളരെ വലിയ ശിഷ്യസമ്പത്തിന് ഉടമയായിരുന്നു. ഗായകൻ ഹരിഹരന്റെ മാതാവ് അലമേലു മണി, കല്യാണി ശർമ്മ, ഗായിക വാണി ജയറാമിന്റെ മാതാവായ പത്മ സ്വാമിനാഥൻ, ചിത്രവീണ രവികിരൺ, ശശികിരൺ, കിരണാവലി, ഗീതാരാജ, ഗണേശ്, വി കൃഷ്ണമൂർത്തി, റീതാരാജൻ, രാധാ നമ്പൂതിരി, സ്വന്തം പുത്രി വേഗവാഹിനി, ആർ കെ ശ്രീറാംകുമാർ, എസ് സൗമ്യ, അരുണ സായിറാം എന്നിവർ അവരുടെ പ്രധാന ശിഷ്യരാണ്. സംഗീത വിദുഷി അരുണ സായിറാം.
1: I remember it so vividly, it's etched in my mind. My parents were big admirers of Srimati T. Brinda's music, and so were the parents of the now very famous eminent singer Hariharan. So Hariharan's mom and dad, my mom and dad, every week they would meet and they'll discuss Brindamma's music and appreciate her style and so on and so forth. And suddenly after some time there came a situation when Hariharan's mom wanted to have lessons with Brindamma. So the classes started and I was hearing the strains of the music from the other room and I must have been humming.
2: Meru Samman.
1: One day she just stepped out in the middle of the class and she heard me humming that song. So she stopped and she said, Enna, enna, enna, enna, paadi na? Konja thirupi paadu? And I just froze. My mother froze. We said, my God, this is the end of the world. She just looked and then went about whatever she was doing. Next morning, she quietly told my mother, சரி சரி ஏதோ கொஞ்சம் பாடுறா உன் பொண்ணு பரவாயில்ல அந்த கதவு கிட்ட வந்து உட்கார சொல்லு அவளை. ஹோல் மந்த் எவ்ரி டே ஐ வாஸ் அலவுட் டு சிட் அட் த டோ அண்ட் லிசன் பட் நாட் என்டர் த ரூம். ஃபார் மீ இட் வாஸ் லைக் ஓ மை காட், இட்ஸ் அ பிக் ப்ரமோஷன் ஃப்ரம் சிட்டிங் இன் தி அதர் ரூம். ஐ எம் ஆக்சுவலி அக்னாலஜ்ட் டு சிட் அவுட் சைட் த டோர். வெரி பிக் திங் ஃபார் மீ. ஸோ ஒன் ஹோல் மந்த் ஐ சாட் அண்ட் லிசன்ட் and mentally kept imitating whatever was happening. Towards the end of that visit, suddenly again one morning she said, நாளைக்கு குளிச்சுட்டு வா, நீ கிளாஸ் ஆரம்பிக்கிறோம் நம்ம. I said, what? I couldn't believe what was happening. I was so happy. And the first song she taught me was Meru Samana.

0: വിദ്വാൻ ആർ കെ ശ്രീരാംകുമാർ.
1: ബൃന്ദമ്മ ഇസ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് മ്യൂസീഷ്യൻസ് ദാറ്റ് ദി കർണാട്ടിക് മ്യൂസിക് ഫീൽഡ് ഹാസ് എവർ വിറ്റ്നസ്ഡ്. ഹർ മ്യൂസിക് ഇസ് സിനോണിമസ് വിത്ത് ദി സൗണ്ട് ആൻഡ് ടെക്സ്ചർ ഓഫ് കർണാട്ടിക് മ്യൂസിക്. ഇസ് കയൻ ഓഫ് ദി ഇല്ലസ്ട്രിയസ് ധനമ്മ ഫാമിലി. ഷി ചിസൽഡ് ഹർ ഓൺ സ്റ്റൈൽ ദാറ്റ് ഇസ് മാർക്ക്ഡ് ബൈ എ സുപ്രീം സെൻസ് ഓഫ് ഡിഗ്നിറ്റി, aesthetic and finesse. Having absorbed from her grandmother and other members of her illustrious family and the indomitable Nayana Pillai, Brindamma's music is a repository of innumerable compositions that stand unmatched in history of Carnatic music. Her repertoire includes a multitude of rare compositions of the Trinity, Patnam Subramanyayar, Tamil composers, and several other composers, several Varnams, several Padams and Javalis, and the list is endless. Brindamma's rendition of these masterpieces stand unparalleled. Her Shruti Shuddha accentuated her graceful renditions of these compositions. Steeped in the essence of the raga, her raga alapanas showcased completeness in brevity. Dotted with ravai sangatis, jarus, karvais, and swift shots of madhyamakala and birkas as well, her music marked the lofty values of the Carnatic firmament. Srimati Brindamma was such a blessing to the world of Carnatic music. Brindamma and Carnatic music are synonyms.
0: മൃദംഗ വിദ്വാൻ, തൃശൂർ സി നരേന്ദ്രൻ.
2: ഏതാണ്ട് 60 കൊല്ലങ്ങൾക്ക് മുമ്പേ ഗുരുവായൂർ ഏകാദശി കാലത്താണ് ഞാൻ ബൃന്ദമ്മയെ ആദ്യമായി കാണുന്നത്. കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞത് ഞാൻ മദ്രാസിൽ വന്നതിന് ശേഷമാണ്. എൻ്റെ ഗുരുനാഥൻ പാലക്കാട്ട് രഘുസാറും കെ വി നാരായണസ്വാമി മാമയും ബൃന്ദമ്മയുടെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു. ശെമ്മംകുടി മാമ, രാമനാട് കൃഷ്ണൻ സർ തുടങ്ങി ഒട്ടനവധി പ്രമുഖ സംഗീത വിദ്വാൻമാർ ബൃന്ദമ്മയുടെ അടുത്ത് പാട്ടു പഠിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വളരെ ഭയത്തോടെയാണ് ഞാൻ ആദ്യത്തെ കച്ചേരി വായിച്ചത്. എല്ലാ കച്ചേരികളിലും ഇഴഞ്ഞ കാലപ്രമാണത്തിൽ പാടുന്ന അപൂർവ കീർത്തനങ്ങളും ക്ഷേത്രജ്ഞ പദങ്ങളും ജാവളികളും നിശ്ചയമായും ഉണ്ടായിരിക്കും. അതുതന്നെയായിരുന്നു ഒരു വലിയ ചാലഞ്ച്. അതീവ ശ്രദ്ധയോടെ വായിക്കേണ്ട കച്ചേരികളായിരുന്നു അവ ഓരോന്നും. നന്നായി വായിച്ചാൽ അമ്മ ഒന്ന് പുഞ്ചിരിക്കും, അതായിരുന്നു എനിക്ക് കിട്ടിയിരുന്ന ഫീഡ്ബാക്ക്. അവരുടെ അമൂല്യമായ പൈതൃകം നിരവധി ശിഷ്യരിലൂടെ ഇന്നും മുന്നോട്ടു പോകുന്നു.
0: ഒരു കീർത്തനം പഠിപ്പിക്കുമ്പോൾ നിരവധി തവണ പാടി പഠിപ്പിച്ച് മനഃപാഠമാക്കുകയായിരുന്നു ബൃന്ദയുടെ രീതി. മറിച്ച് സ്വരപ്പെടുത്താനോ റെക്കോർഡ് ചെയ്യാനോ അവർ അനുവദിച്ചിരുന്നില്ല. ഗുരുമുഖത്തു നിന്നും കൃതികൾ പഠിക്കുന്നതാണ് അഭികാമ്യം എന്നായിരുന്നു ബൃന്ദപക്ഷം. സംഗീതത്തെ കച്ചവട വസ്തുവാക്കുന്നതിൽ താൽപ്പര്യമില്ലാതിരുന്ന ആ ഗായിക അന്ത്യം വരെ വാണിജ്യ റെക്കോർഡിങ്ങുകൾക്ക് പാടിയിരുന്നില്ല. 1976 മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ 50th anniversary ടി ബൃന്ദ സംഗീത കലാനിധി പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു:
3: സംഗീതം ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപാധിയാണ്. ഭക്തി അതിന്റെ ജീവനും ഭാവം അതിന്റെ സാക്ഷാത്കാരവുമാണ്. സംഗീതം നമ്മുടെ ആത്മീയ ഉന്നമനത്തിനുള്ള ഉപായമാണ്.
0: ബൃന്ദയുടെ സംഗീതം അതിചൗക്കകാലത്തിലുള്ളതാണ് എന്ന വിമർശനത്തിന് അവർ ഒന്നുമാത്രമേ അഭിപ്രായപ്പെട്ടിരുന്നുള്ളൂ:
3: ഇതൊക്കെ ഓരോരുത്തരുടെയും ധാരണയാണ്. എനിക്കിതേ അറിയൂ, ഇതേ പാടുകയുള്ളൂ, ഇതേ ഞാൻ നൽകുകയുള്ളൂ. ഇഷ്ടമുള്ളവർക്ക് വരാം, ആവശ്യമുള്ളതെടുക്കാം, പഠിക്കാം, ആസ്വദിക്കാം.
0: ഒരു വലിയ ഗായിക എന്ന ഭാവം ലവലേശം കാട്ടാതിരുന്ന ബൃന്ദ മറ്റു ഗായകരെ പോലെ അനവധി കച്ചേരികൾ നടത്തിയിരുന്നില്ലെങ്കിലും ഭാവസമ്പുഷ്ടമായ അവരുടെ കച്ചേരികൾക്ക് വളരെ വലിയ വിദ്വത് സദസ് ശ്രോതാക്കളായി എത്തുക പതിവായിരുന്നു.

സ്വതന്ത്രയും അച്ചടക്കശീലവുമുള്ള ഗായികയായിരുന്ന ബൃന്ദയ്ക്ക് രാഷ്ട്രപതിയുടെ പ്രത്യേക പുരസ്കാരം, സംഗീത നാടക അക്കാദമി പുരസ്കാരം, കൂടാതെ സംഗീത കലാശിഖാമണി ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1955 മുതൽ 1996 വരെ ദീർഘകാലം ആകാശവാണിയുടെ ടോപ്പ് ഗ്രേഡ് കലാകാരിയായിരുന്ന ബൃന്ദ എന്ന ഇതിഹാസം 1996 തന്റെ 83 വയസ്സിൽ നാദസാക്ഷാത്കാരത്തിൽ വിലയം പ്രാപിച്ചു.

എന്തൊരോ മഹാനുഭാവുലു സമാപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ശബ്ദസാന്നിധ്യം എൻ ജെ ജോഷിലാൽ, ദിവ്യ വിധു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി. നിർവഹണ സഹായം ആര്യലക്ഷ്മി.

0: ആകാശവാണി, സമയം 12 മണി.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ വി ടി വിനീത പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ആദികവിയുടെ ഗാനം, ആത്മവേദന തൻ ഗാനം. ഗാനം എഴുതിയത് കൈനകരി ഷാജി, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

അടുത്തതായി പെരുമ്പുഴ ഗോപാലകൃഷ്ണ പിള്ള എഴുതിയ ഒരു ഗാനം കേൾക്കാം. 1000 സ്വപ്നങ്ങൾ അമ്മയ്ക്ക് നൽകിയ ആത്മാവിൻ സായുജ്യമേ. ഗാനത്തിന് സംഗീതം നൽകിയത് ജോസ്.

അടുത്തതായി ഡോക്ടർ ചേരാവള്ളി ശശിയുടെ വരികൾക്ക് മുരളി സിതാര ഈണം പകർന്ന ഒരു ഗാനം, ആവണിത്തിങ്കൾ കിടാവേ നിലാവിൻ്റെ താമരക്കിണ്ണത്തിൽ നിന്നും.

അടുത്തതായി ബ്രാഹ്മുഹൂർത്തം കഴിഞ്ഞിടുമ്പോൾ ഉഷസ് ഒരു മോഹിനിയായി അണയും. ഷാജി വാഴോട്ടിൻ്റെ രചന, സംഗീതം നൽകിയത് ദർശൻ രാമൻ.

ഇനി കല്ലുമല വിജയകുമാർ ഗാനമെഴുതി, ജോസ് നെട്ടയം സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ചിറ്റോളം ചിലങ്ക കെട്ടി ചിങ്ങപ്പൂ മണമൊഴുകി.

മേടമാസ പൊൻപ്രഭാതമേ വന്നാലും എന്ന് തുടങ്ങുന്നു അടുത്ത ഗാനം. ഗാനം എഴുതിയത് ഡോക്ടർ ചേരാവള്ളി ശശി, സംഗീതം നൽകിയത് ദർശൻ രാമൻ.

കൈനകരി ഷാജി, പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, ഡോക്ടർ ചേരാവള്ളി ശശി, ഷാജി വാഴോട്ട്, കല്ലുമല വിജയകുമാർ എന്നിവർ ഗാനങ്ങളെഴുതി. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ജോസ്, മുരളി സിത്താര, ദർശൻ രാമൻ, ജോസ് നട്ടയം എന്നിവർ സംഗീതം നൽകി. വി ടി വിനീത പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: നിർമ്മാണ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തുടങ്ങി എല്ലാ അസംഘടിത തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതാണ് ഇശ്രം പോർട്ടൽ. 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ നേടാൻ ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായി കോമൺ സർവീസ് സെന്റർ സന്ദർശിക്കുകയോ ഇശ്രം .gov.in എന്ന വെബ്സൈറ്റിലൂടെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാം.
1: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർഘർ തിരംഗ പ്രചാരണം നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എല്ലാ കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലയിൽ സന്ദർശനം നടത്തി മന്ത്രിമാരായ M ലിജുവും T സിദ്ദിഖും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടി നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഹർ ഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് ഓഫ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗവും പോരാട്ടവീര്യവും നേരിട്ടെറിഞ്ഞ മണ്ണാണ് ആൻഡമാനിലിതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. 2022 ആസാദി കാ അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഹർ ഘർ തിരംഗ പരിപാടി ആരംഭിച്ചത്. പ്രചാരണത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളും രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദരം അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ക്വിറ്റ് ഇന്ത്യ എന്ന ആഹ്വാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് പുതിയ ഊർജ്ജം പകർന്നുവെന്നും ഈ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തവരുടെ ധൈര്യം എല്ലാ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമായിരിക്കുമെന്നും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എക്കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദ്ധതി ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസത്തിന് കൂടുതൽ പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്ന ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അർജുൻ ആയങ്കിയെ പിടികൂടിയ പശ്ചാത്തലത്തിൽ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
1: ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. അക്കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയിലും ജനങ്ങളെ വെല്ലുവിളിക്കാൻ ആരെ അനുവദിക്കില്ല. കേരളം സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടാണ്.
0: കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലകളിൽ മന്ത്രിമാരായ എം ലിജുവും ടി സിദ്ദിഖും സന്ദർശനം നടത്തി. കെ സി വേണുഗോപാൽ എം പി, റെജി ചെറിയാൻ എം എൽ എ, ജില്ലാ കളക്ടർ ഷാജി വി നായർ, കുട്ടനാട്ടിലെ ജനപ്രതിനിധികൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച സംഘം അടിയന്തര ആശ്വാസ നടപടികൾ ഉറപ്പു നൽകി. തുടർന്ന് കർഷകരുടെയും ദുരിതബാധിതരുടെയും പ്രത്യേക യോഗം ചേർന്നു. പുനഃകൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സഹകരണ കൃഷി ധനകാര്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് പ്രത്യേക യോഗം ചേരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പുകളും സർക്കാർ നിർദ്ദേശവും കർശനമായി പാലിക്കണമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. നിലവിൽ 370 ക്യാമ്പുകളിലായി 39,922 പേരാണുള്ളത്. ജില്ലാതല കൺട്രോൾ റൂമുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതായും മന്ത്രി അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടകവാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ചയാണ് കർക്കിടകവാവ്. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം, എറണാകുളം ആലുവ മണപ്പുറം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, മലപ്പുറം തിരുനാവായ ശ്രീ നാവാമുകുന്ദ ക്ഷേത്രം, തിരുവനന്തപുരം വർക്കല പാപനാശം കടൽത്തീരം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ. മഴ സാഹചര്യം കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. നെല്ലുവില ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കാൻ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന ബോണസ് ഇനത്തിൽ 150 കോടി രൂപ കൂടി അനുവദിച്ചു. പാലക്കാട് ജില്ലയിൽ 306 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇനി 156 കോടി രൂപ കൂടി അനുവദിച്ചാൽ മാത്രമേ ജില്ലയിൽ നെല്ലുവില പൂർണ്ണമായും നൽകാനാവൂ. നെല്ലെടുപ്പ്

0: മായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടും മുൻകാല കണക്കുകളും ഹാജരാക്കാത്തതിനാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള താങ്ങുവലിയും ലഭിക്കാത്ത സാഹചര്യമാണ്. ഇതിനായി ഓഡിറ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് സപ്ലൈകോയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഓണത്തിന് മുൻപ് കർഷകർക്ക് നെല്ലിവില ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
1: നീറ്റ് PG പ്രവേശന പരീക്ഷയ്ക്ക് സംസ്ഥാനത്ത് നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ സുധാകരൻ MP കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് കത്തയച്ചു. പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് സംസ്ഥാന തലത്തിലുള്ള മുൻഗണനകളാണ് ഇത്തവണ അപേക്ഷയിൽ ചോദിച്ചിരുന്നത്. ഇതിന്റെ ഫലമായി ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലാണ് കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ മാസം 30 പരീക്ഷ. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി വയനാട്ടിലെ കർഷകർ. മഴക്കാലമായതോടെ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് കാട്ടാനകൾ. അടിയന്തരമായി കാട്ടാനകളെ തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: നിത്യവും കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖല ഇറങ്ങുകയും കൃഷികൾ നശിപ്പിക്കുന്നതും വയനാട്ടിലെ പതിവ് സംഭവമായി. ഇതോടെ വയനാട്ടിലെ കർഷകർ ആശങ്കയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി തലപ്പുഴയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുകയും ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയുമാണ്. ഇതിനു പുറമെ വൈത്തിരി, തൈലക്കുന്ന് മേഖലയിൽ കഴിഞ്ഞ ഒരു മാസമായി ഇറങ്ങിയ 3 കാട്ടാനകൾ പ്രദേശത്തെ കാർഷിക വിളകൾ നശിപ്പിക്കുകയും ചെയ്തു.
1: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. രാവിലെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ കിയാൻഷിയെ 14-21, 21-14 എന്ന സ്കോറിനാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. PSC വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണനെ കണ്ടെത്തുന്നതിനായി കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ കപ്പൽ സംഭവസ്ഥലത്തെത്തി തിരച്ചിലാരംഭിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഇതിനു പുറമെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഗൌതം കൃഷ്ണന് വേണ്ടിയുള്ള തെരച്ചിലിനായി എത്തുന്നുണ്ട്. 2025 സംസ്ഥാന കർഷക പുരസ്കാര ജേതാക്കളെ മന്ത്രി TC സിദ്ദിഖ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. കർഷകരുടെ അധ്വാനത്തിനും കാർഷിക മേഖലയിലെ മികച്ച മാതൃകകൾക്കും അംഗീകാരം നൽകുന്നതിനാണ് പുരസ്കാരം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ്, അർബൻ റൂഫ്ടോപ്പ് ഫാർമർ, ഉദ്യാന ശ്രേഷ്ഠ എന്നിങ്ങനെയാണ് 3 പുതിയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം, കയറിനൊരു കൈത്താങ്ങ് എന്ന സന്ദേശവുമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ആലപ്പുഴയിൽ നിർവഹിക്കും. ഓരോ കേരളീയ ഭവനത്തിലും കുറഞ്ഞത് ഒരു കയർ ഉൽപ്പന്നമെങ്കിലും എത്തിക്കുക എന്നതാണ് 6 നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാർ നാളെ ആരംഭിക്കും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർഘർ തിരംഗ പ്രചാരണം നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എക്കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലയിൽ സന്ദർശനം നടത്തി മന്ത്രിമാരായ M ലിജുവും TC സിദ്ദിഖും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു.
5: നമ്മുടെ നട്ടിൽ 33 കശേരുക്കളുണ്ട്, അഥവാ 33 വെർട്ടിബ്രേ. ഈ വെർട്ടിബ്രയുടെ ഇടയിലുള്ള ആ ഒരു പോർഷനെയാണ് ഡിസ്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നട്ടലിനെ പല സെഗ്മെന്റായിട്ട് നമ്മൾ തിരിക്കുന്നു. കഴുത്തിലുള്ള ഭാഗത്തിന് സെർവൈക്കൽ, നെഞ്ചിന്റെ ഭാഗത്തുള്ള തൊറാസിക്, വയറിന്റെ ഭാഗത്തുള്ള ലംബാർ, പിന്നെ അതിന് പുറകിലുള്ള സേക്രൽ ആൻഡ് കൊക്സിജൽ എന്ന് പറയുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത് ലംബാർ ഏരിയയും സെർവൈക്കൽ ഏരിയ എന്ന് പറയും. അതായത് കഴുത്തിലും നടുവിന്റെ

നമുക്ക് കഴുത്തിലും ഈ ലംബാർ വെർട്ടിബ്രയുടെ അവിടെയും ഒരു ലോർഡോസിസ് ഉണ്ട്, ഒരു കർവ് ഉണ്ട്, ഒരു ആർച്ച് ഉണ്ട്, അത് നഷ്ടപ്പെടും. അതിനെയാണ് സ്ട്രെയ്റ്റനിങ് ഓഫ് സ്പൈൻ എന്ന് പറയുന്നത്. അത് മസിൽ സ്പാസം കാരണമാണ് വരുന്നത്. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഡിസ്പ്രലാപ്സ് കാരണം വേദന വരാനുള്ള കാരണമെന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള മസിൽസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് തന്നെ ഏകദേശം 639 മസിൽസ് ഉണ്ട്. അതിൽ ഏകദേശം 300 കൂടുതൽ മസിൽസ് നമ്മുടെ പുറകിലാണ്. അപ്പോൾ ഈ പുറകിലുള്ള മസിൽസിനെയാണ് പാരാസ്പൈനൽ മസിൽസ് എന്ന് പറയുന്നത്. അത് സ്പാസം ഉണ്ടാക്കും. സ്പാസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മസിൽ ഭയങ്കരമായിട്ടും കൺട്രാക്റ്റഡ് ആവും, ടൈറ്റ് ആവും. അത് കാരണം വീണ്ടും വേദന വരും. വേദന വരുമ്പോൾ വീണ്ടും ഇത് സ്പാസം വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്റേയിൽ അക്യൂട്ട് ഫേസിൽ കാണുന്നത്. വളരെ വർഷങ്ങളായിട്ട് ഡിസ്ക് പ്രോലാപ്സ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഈ രണ്ട് കശേരകൾക്കിടയിലുള്ള സ്പേസ് കുറയുന്നു. നോർമലി നമുക്ക് കശേരകൾക്കിടയിൽ സ്പേസ് വേണം, രണ്ട് വെർട്ടിബ്രയുടെ സ്പേസ് വേണം. ആ സ്പേസ് എന്ന് പറയുന്നത് ഡിസ്ക്കാണ്. അപ്പോൾ ഡിസ്കിൻ്റെ ഡീജനറേഷൻ സംഭവിക്കുമ്പോൾ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് വളരെ കാലപ്പഴക്കം വന്ന അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള കേസിലാകുമ്പോൾ ഡിസ്ക് സ്പേസ് നാരോയിങ് സംഭവിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് MRI സ്കാൻ തന്നെയാണ്. എക്സ്റേ കൊണ്ട് നമുക്ക് വളരെ ചെറിയൊരു ഇൻഫർമേഷൻ മാത്രമേ ലഭിക്കത്തുള്ളൂ. ഈ ഡിസ്പ്രോലാപ്സ് 4 സ്റ്റേജിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. അതായത് ആദ്യത്തെ സ്റ്റേജായ ബൾജ്, പിന്നെ പൊട്രൂഷൻ, പിന്നെ എക്സ്ട്രൂഷൻ, ലാസ്റ്റ് സ്റ്റേജായ സെക്യുസ്ട്രേഷൻ എന്ന് പറയും. സെക്യുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ ഡിസ്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ പാരന്റ് ഡിസ്കിൽ നിന്ന് വിട്ടിട്ട് എങ്ങോട്ട് വേണോ അത് സഞ്ചരിക്കാം. അങ്ങനെ 4 സ്റ്റേജും കണ്ടുപിടിക്കാൻ പറ്റുന്നത് MRI സ്കാനിലൂടെ മാത്രമാണ്. അപ്പോൾ MRI സ്കാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡിനെ കുറിച്ചറിയുകയും അവിടുത്തെ റൂട്ടിനെ കുറിച്ചറിയുകയും ഡിസ്കിൻ്റെ ഏത് സ്റ്റേജാണ് എന്നുള്ളതും, അതിനകത്ത് കെനാൽ ഡയമീറ്റർ എന്ന് പറയും. അതായത് നമ്മുടെ ഈ സ്പൈനൽ കോഡ് പോകുന്നത് തന്നെ സ്പൈനൽ കെനാൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബോണി കെനാലിൽ കൂടിയാണ് അത് പോകുന്നത്. അതിൻ്റെ തന്നെ നോർമൽ കെനാൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 13 mm കൂടുതൽ വേണം. അപ്പോൾ ഈ ഡിസ്പ്രോലാപ്സ് വരുന്ന സാഹചര്യത്തിൽ ഈ സ്പൈനൽ കോഡ് ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ MRI സ്കാൻ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പേഷ്യൻറ്റിനെ കാണാതെ MRI മാത്രം ആൾക്കാർ നമുക്ക് അയച്ചിരുന്നു. പക്ഷേ അതിനകത്ത് ഒരിക്കലും MRI വച്ചിട്ടല്ല നമ്മൾ ചികിത്സിക്കുന്ന ആളെ കണ്ടിട്ടാണ് ചികിത്സിക്കുന്നത്. നോർമൽ ആളാണെങ്കിൽ പോലും നമ്മൾ 100 പേരെ നോർമൽ എന്ന് പറയുന്ന ഒരാളെ എടുത്താൽ പോലും 70 പേർക്കും വളരെ മോശമായിരിക്കും MRI. അപ്പോൾ MRIയുടെ ഒരു പിക്ചർ വച്ചിട്ടല്ല ഒരാളെ നമ്മൾ ചികിത്സിക്കുന്നത്. ഈ MRIയിൽ ഡിസ്ക് വളരെ മോശമായിരിക്കുക, പല രീതിയിലുള്ള പ്രൊലാപ്സും ഒക്കെ ഉണ്ടെങ്കിലും ആൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരിക്കലും MRIയുടെ ആ റിപ്പോർട്ടും ആളുടെ ആ ഒരു അസുഖത്തിൻ്റെ ആ ഒരു ഗ്രാവിറ്റി ആയിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതാണ്. പലപ്പോഴും മനസ്സിലാക്കേണ്ട, 90% ഡിസ്പ്രോലാപ്സ് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ചികിത്സിക്കാൻ സാധിക്കുന്നു എന്നാണ്. നമ്മുടെ സമൂഹം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ പല സ്റ്റേജിൽ ഡിസ്പ്രോലാപ്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു 10% ആൾക്കാർക്ക് മാത്രം ആവശ്യമായി വരുന്നുള്ളൂ. അപ്പോൾ 90% കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയും. കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുന്നത് ഫിസിക്കൽ തെറാപ്പിയിലാണ്, അതായത് ഫിസിയോതെറാപ്പിയിലാണ്. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. അതായത് പല ടൈപ്പ് ഓഫ് ഫിസിയോതെറാപ്പി ഉണ്ട്. അതായത് നെർവിന് ഇനിഷ്യൽ ഡാമേജ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും റീജുവിനേറ്റ് ചെയ്യാനും അതുവഴി മസിലിനെ റീജുവിനേറ്റ് ചെയ്യാനുള്ള ഒരു തെറാപ്പിയാണ് IFT അഥവാ ഇൻ്റർഫറൻഷ്യൽ തെറാപ്പി എന്ന് പറയും. അതായത് വളരെ സിമ്പിളാണ്. നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോഡ്സ് ഘടിപ്പിച്ചിട്ട് അതിൽ കൂടി DC കറണ്ട്, ഡയറക്റ്റ് കറണ്ട് പാസ് ചെയ്തിട്ട് ഈ നെർവ്സിനെയും മസിൽസിനെയൊക്കെ ഒന്ന് റീജുവിനേറ്റ് ചെയ്യുക, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, ഉത്തേജിപ്പിക്കുന്ന ഒരു ചികിത്സയാണ് ഇൻ്റർഫറൻഷ്യൽ തെറാപ്പി എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു തെറാപ്പിയാണ് ടെൻസ് എന്ന് പറയും. ടെൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ. അതും ഇതുപോലെ ഡയറക്റ്റ് കറണ്ട്, അതായത് നമ്മൾ ബാറ്ററി എന്ന് വരുന്ന വളരെ വോൾട്ടേജ് കുറഞ്ഞ, ഉദാഹരണമായി 0.1 mV ഒക്കെ വരുന്ന വളരെ ചെറിയ ഒരു കറണ്ടാണ് നമ്മുടെ ശരീരത്തിലോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തീവ്രത കൂട്ടിയിട്ട് ആ രോഗിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ലെവലെത്തുന്നവരെ നമ്മൾ ഈ നെർവിനെയും മസിലിനെയും ഉത്തേജിപ്പിക്കുന്നു. അതാണ് ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ തെറാപ്പി അഥവാ ടെൻസ് തെറാപ്പി എന്ന് പറയുന്നത്. മറ്റൊരു തെറാപ്പിയാണ് അൾട്രാസൗണ്ട് തെറാപ്പി. പലപ്പോഴും ആ ലോക്കൽ ഏരിയയിലും മസിലിനെയും അവിടുത്തെ നെർവിനെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ലംബാർ ഡിസ്പ്രോലാപ്സിനും അതായത് നട്ടലിൻ്റെ ആ ലോ ബാക്കിൻ്റെ അവിടെയും കഴുത്തിൻ്റെ സെർവൈക്കൽ ഡിസ്പ്രോലാപ്സിനും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഡിസ്പ്രോലാപ്സ് അല്ലെ നമ്മൾ ഈ നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പോലെ പ്രധാനമാണ് മസിൽ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ നട്ടൽ എന്ന് പറയുന്നത് ഫ്രണ്ടിലും ബാക്കിലും രണ്ട് ടൈറ്റ് റോപ്സ് പോലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അതിൽ കശേരുക്കളുടെ വെർട്ടിബ്രയുടെ ഫ്രണ്ടിലുള്ള മസിൽസിനെയാണ് കോർ മസിൽസ് എന്ന് പറയുന്നത്. പുറകിലുള്ള മസിൽസിനെയാണ് പാരാസ്പൈനൽ മസിൽസ് എന്ന് പറയുന്നത്. ഈ രണ്ട് മസിൽസും അതായത് നട്ടലിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുള്ള മസിൽസിന് സ്ട്രെങ്ത് കൂട്ടാമെങ്കിൽ നമുക്ക് ഈ ഡിസ്ക് പ്രോലാപ്സ് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറയ്ക്കും. കാരണം ഈ ഡിസ്ക് പ്രോലാപ്സ് എങ്ങനെയാണ് വരുന്നത്? ഈ വെയിറ്റ് എടുക്കുമ്പോഴും ഈ ലോഡെല്ലാം ഡിസ്ക് ബെയർ ചെയ്യേണ്ടി വരുന്നു. ആ ഡിസ്കിന് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ ആ ലോഡ് അത് ഷെയർ ചെയ്യുകയും ഡിസ്കിന് പ്രോലാപ്സിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം മസിൽ സ്ട്രെങ്തനിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഈ ഡിസ്ക് പ്രോലാപ്സിനുണ്ട്.
പിന്നെ ന്യൂറോളജിക്കൽ വലിയൊരു ഡെഫിസിറ്റ് ഇല്ലാത്ത കേസാണെങ്കിൽ പെയിൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എപ്പിഡൂറൽ സ്റ്റീറോയിഡ് എന്ന് പറയും. അതായത് ലോക്കലി നമ്മൾ ഒരു സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ, അതായത് കോഡൽ റൂട്ട് വഴിയോ

0: അല്ലെങ്കിൽ ഡയറക്റ്റ് റൂട്ട് ബ്ലോക്കായിട്ടോ നമ്മൾ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. എന്തിനാണ് ഈ സ്റ്റീറോയിഡ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഗുളിയായിട്ടോ ഒന്നുമല്ല, ആ ലോക്കൽ ഏരിയയിലേക്ക്, അതായത് ആ നെർവിന് എവിടെയാണോ ഇൻഫ്ലമേഷൻ, ഈ ഡിസ്പ്രലാപ്സിന് നെർവ് അറ്റുപോയാൽ ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷെ നെർവ് ഇൻഫ്ലെയിംഡ് ആവുന്നു, അതായത് നെർവിന് ചുറ്റും നീര് വരുന്നു. അതെങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ക് പോയിട്ട് തന്നെ ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് അത് ഇൻഫ്ലെയിംഡ് ആവുന്നത്. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി ആ ഏരിയയിൽ മാത്രം നമ്മൾ സ്റ്റീറോയിഡ് മരുന്ന് കടത്തിവിടുന്നു. അപ്പോൾ ഈ സ്റ്റീറോയിഡ് മരുന്ന് കടത്തിവിടുമ്പോഴത്തേക്കും നെർവിന് ചുറ്റുമുള്ള നീര് കുറയ്ക്കുകയും നെർവ് ഫ്രീ ആവുകയും ചെയ്യുന്നു. നേരത്തെ നെർവ് വളരെ ടൈറ്റായിട്ടാണ് ഈ ഡിസ്ക് കാരണം ഇരുന്നത്. അപ്പം ഈ സ്റ്റീറോയിഡ് കാരണം അതൊന്ന് ലൂസാവുകയും അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സാധിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 90% നമുക്ക് ഡിസ്പ്രലാപ്സും കൺസർവേറ്റീവ്, അതായത് സർജറി ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റും. പിന്നെ എപ്പോഴാണ് നമ്മളിത് സർജറി ചെയ്യേണ്ടത്? ഒരു 10% കേസുകളാണ് നമ്മൾ സർജറിക്ക് വിധേയമാക്കുന്നത്. അതിൻ്റെ പ്രധാന ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഈ നടുവേദന വന്നിട്ട് കാലിലെ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം നമ്മൾ അവിടെ സർജറി അല്ലാത്തൊരു ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നെർവിന് പെർമനന്റ് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസീവ് ഡിസ്ക് പ്രലാപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കോഡ ഇക്വൈന എന്ന് പറയും, അതായത് നമ്മുടെ നടുവിൻ്റെ അവിടെയുള്ള ഞരമ്പുകളെല്ലാം ബാധിച്ചിട്ട് കാലിൽ പരാലിസിസ് വരാനുള്ള സാധ്യതയും, ഈ ബൗവൽ ആൻഡ് ബ്ലാഡർ എന്ന് പറയും, നമുക്ക് യൂറിൻ പാസ് ചെയ്യാനും മോഷൻ പാസ് ചെയ്യാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് വന്ന ഒരു വല്ലാത്ത ഒരു പരാലിസിസ് സിറ്റുവേഷനിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം തന്നെ ഇത് ഉണ്ടാക്കിയേക്കാം. അതിനൊരു എമർജൻസി സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ പലപ്പോഴും ഈ ഡിസ്കെക്ടമി എന്ന് പറയുന്ന ആ ഒഫൻഡിംഗ് ആയിട്ടുള്ള ആ ഡിസ്കിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കെക്ടമി. അത് പല ടൈപ്പ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ ഓപ്പൺ ഡിസ്കെക്ടമി എന്ന് പറഞ്ഞ വലിയൊരു ഓപ്പറേഷനാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ അത് താക്കോൽ ദ്വാരം വഴി എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി ഉണ്ട്, മൈക്രോ ലംബാർ ഡിസ്കെക്ടമി ഉണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അന്ന് തന്നെ രോഗിക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ രോഗിക്ക് നടക്കാനും വീട്ടിൽ പോകാനും സാധിക്കുന്ന തരത്തിലുള്ള വളരെ നൂതനമായ ചികിത്സാ സമ്പ്രദായം ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ 50-60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണ് ഈ ഡിസ്പ്രലാപ്സ് വരുന്നതെങ്കിൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് അവരുടെ എല്ലിൽ ഓൾറെഡി തേയ്മാനവും വന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡിസ്കെക്ടമി മാത്രം ചെയ്താൽ പോരാ, അതായത് ഡിസ്ക് എടുത്താൽ മാത്രം പോരാ, അവിടെ രണ്ട് കശേരുകൾ തമ്മിൽ ഫ്യൂഷനും കൂടി ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവിടെ ഡിസ്ക് പ്രലാപ്സ് വരുന്നില്ല. ഈ ഡിസ്ക് പ്രലാപ്സ് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മൊബിലിറ്റിയാണ്. അവിടെ അനക്കം വരുമ്പോഴാണ് ഈ ഡിസ്ക് പ്രലാപ്സ് വരുന്നത്. അപ്പോൾ രണ്ട് കശേരുകൾ നമ്മൾ ഒന്നാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവിടെ ഡിസ്ക് പ്രലാപ്സ് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്. പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഡിസ്ക് പ്രലാപ്സ് വന്നിട്ട് ഏർലി സ്റ്റേജിൽ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഇതിനെ ചികിത്സിച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻ വരാതെ ഇത് പ്രോഗ്രസ് ചെയ്യാതെ നോക്കാൻ സാധിക്കും.
1: ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണമുള്ള വേദനകൾക്ക് ഫിസിയോതെറാപ്പി എത്രത്തോളം ഫലപ്രദമാണ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 51 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ധീര ദേശാഭിമാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ള പ്രമുഖർ. സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുകയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാൽഹിക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും.

0: ഈ മാസം 17 വരെ ഹർഘർ തിരംഗ പ്രചാരണം നീണ്ടുനിൽക്കും. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓരോ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്നത് പൌരന്മാരിൽ രാജ്യസ്നേഹവും ഐക്യവും കൂട്ടായ ഉത്തരവാദിത്വവും വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളതെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു.
1: I am delighted to note that this Hargar Tiranga campaign has evolved into a nationwide people's movement. Every household that proudly displays the national flag sends a powerful message of patriotism, unity and our collective responsibility. It creates the nationalism and patriotism.
0: കിറ്റിന്റെ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദരാഞ്ജലി അർപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ അവർ രാജ്യത്തെ ഒന്നിപ്പിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തവരുടെ ധീരത ഓരോ ഇന്ത്യക്കാരനും എക്കാലവും പ്രചോദനമായി നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ, സാങ്കേതിക വിദ്യ, സമയബന്ധിതമായ പ്രവർത്തനം, വിശ്വാസം എന്നീ 3 പ്രധാന സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ ഒരു സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതുച്ചേരി പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ശ്രീ ഷാ.
2: भारत सरकार ने अंग्रेजों के बनाई हुई दंड संहिता को बदलकर 3 भारतीय न्याय संहिताओं को लागू किया है. ये न्याय संहिताओं की सोच नागरिकों को न्याय दिलाने के लिए केंद्रित, तकनीक सक्षम और समयबद्ध बनाने की है. ये तीनों न्याय संहिताएं टेक्नोलॉजी, टाइमलाइन और ट्रस्ट, ये 3 पिल्लर पर खड़ी की गई है.
0: മദ്രാസ്, കൊൽക്കത്ത, മധ്യപ്രദേശ്, കർണാടക ഹൈക്കോടതികളിലേക്ക് 30 ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മദ്രാസ് ഹൈക്കോടതിയിലാണ് ഏറ്റവും കൂടുതൽ പേർ നിയമിതരായത്. നിയമനീതി മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം 20 അഭിഭാഷകരും 10 ജുഡീഷ്യൽ ഓഫീസർമാരും നിയമിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായും സുപ്രീംകോടതി കൊളീജിയവുമായും കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് ഈ നിയമനങ്ങൾ നടത്തിയത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_Tiruvananthapuram Instagram അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാൽഹയ്ക്ക്. ഇന്ന് പുലർച്ചെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ ക്യുയാനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത കിരീടം സ്വന്തമാക്കിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. ചൈനയിലെ ഹെഫേയിൽ നടക്കുന്ന 9th വേൾഡ് ബ്രിഡ്ജ് ഫെഡറേഷൻ യൂത്ത് ട്രാൻസ്നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് സ്വർണം. Under-31 പേയേഴ്സ് വിഭാഗത്തിലാണ് ഇന്ത്യയുടെ സാക്നിക് റോയ്, സയന്തൻ കുഷാരി എന്നിവർ സ്വർണ മെഡൽ നേടിയത്. ഭവന നിർമ്മാണം സംബന്ധിച്ച് പരാതികൾ ഉയരുന്നത് പരിഹരിക്കുന്നതിനായി ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ മുൻഗണനയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ എപ്പോഴുമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പല ഊരുകളിലും ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന പരാതി പരിഹരിക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ജനങ്ങൾക്ക് സമാധാന ജീവിതം ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓണക്കാലം മുൻനിർത്തി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ലിസ്റ്റുകൾ പ്രകാരം ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഉൾപ്പെടെ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ശ്രീ ചെന്നിത്തല വ്യക്തമാക്കി. കണ്ണൂരിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. ഇന്ന് പുലർച്ചെയാണ് കണ്ണൂർ നഗരത്തിനടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ വെച്ച്

0: കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് അർജുനെ പിടികൂടിയത്. ഒളിവിലിരുന്ന് സമൂഹമാധ്യമത്തിലൂടെ ആഭ്യന്തരമന്ത്രിക്കും പോലീസിനുമെതിരെ ഇയാൾ വെല്ലുവിളി നടത്തിയിരുന്നു. ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ ബൈതരനി, സലന്തി എന്നീ നദികളിലെ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ജമ്മുകശ്മീരിലെ പ്രതികൂല കാലാവസ്ഥ കാരണം പഹൽഗാം ബാൽത്താൽ റൂട്ടുകളിലെ അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജില്ലാതല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മഴക്കെടുതികളെ തുടർന്ന് സംസ്ഥാനത്തുടനീളം 370 ക്യാമ്പുകളിലായി 39,922 പേരാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണനെ കണ്ടെത്തുന്നതിനായി കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ കപ്പൽ സംഭവസ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഇതിനു പുറമെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഗൌതം കൃഷ്ണനു വേണ്ടിയുള്ള തെരച്ചിലിനായി എത്തുന്നുണ്ട്. പി എസ് സി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. മലപ്പുറം ചെമ്മാട് തലപ്പാറ റോഡിലുള്ള സ്വകാര്യ കമ്പനി വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഇന്നലെ മഞ്ചേരിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച കർണാടകയിലെ വിജയപുരയിൽ നിന്ന് 3 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഐഎ അറസ്റ്റ് ചെയ്തിരുന്നു. ആയുധ ഉൽപാദനവും വിതരണവും വേഗത്തിലാക്കാൻ യുഎസ് പ്രതിരോധ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി പെന്റഗൺ. ഇറാനുമായുള്ള സംഘർഷത്തിനിടെ ആയുധശേഖരം കുറയുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. ഉൽപാദനം വിപുലീകരിക്കുന്നതിനായി പ്രമുഖ പ്രതിരോധ കരാറുകാരുമായും സാങ്കേതികവിദ്യാ കമ്പനികളുമായും പെന്റഗൺ പ്രാഥമിക കരാറുകൾ ഒപ്പിട്ടു. ചൈനയിലെ ഷാങ്ഹായിൽ 2 വിമാനത്താവളങ്ങളിൽ നിന്ന് 1,300-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ഡോൾഫിൻ ചുഴലിക്കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് 300,000-ലധികം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ധീര ദേശാഭിമാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ള പ്രമുഖർ. സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുകയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നിന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി, സമയം 1 മണി. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ആശംസകളും അനുമോദനങ്ങളും പരിഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെയായി നിങ്ങൾ രഞ്ജിനിയിലേക്ക് അയച്ച ഒരു കൂട്ടം കത്തുകൾ ഇവിടെയുണ്ട്. പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു നദീർഷ. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ആലപ്പുഴ ജില്ലയിലെ എസ് എൽ പുരത്തിന് വടക്ക് വശമുള്ള കുറ്റുവേലി എന്ന സ്ഥലത്ത് നിന്ന് കെ കെ രാജപ്പൻ എഴുതുന്നത്. എനിക്ക് ഒരു പാട്ട് വേണം. കൈതപ്പുറത്തിൻ്റെ കൂടെ മോഹൻലാൽ അഭിനയിച്ച ഒരു സംഗീത കച്ചേരിയാണ് ഇഷ്ടം. സിനിമ ശരിക്കും ഓർമ്മയില്ല, എന്നാലും പറയട്ടെ, ഹിസ് ഹൈനസ് അബ്ദുള്ള എന്നാണ് ഓർമ്മ. ഓർമ്മ ശരിയാണ്, ആ ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള തന്നെയാണ്. എനിക്ക് എഴുതാൻ വയ്യ, വയസ്സ് 80 ക്ഷമിക്കുക. പാട്ട് കേൾപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. കെ കെ രാജപ്പൻ, എസ് എൽ പുരം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം നമുക്ക് ഇന്ന് രഞ്ജിനിയിലെ ആദ്യ ഗാനമായി കേൾക്കാം. ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ യേശുദാസും രവീന്ദ്രനും സുജിത്തും പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ കൈതപ്പുറത്തിൻ്റെതാണ്, സംഗീതം രവീന്ദ്രൻ. ഇഷ്ടഗാനം ഇതാ കേട്ടോളൂ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഇഷ്ടഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജിനിയിലേക്ക് വന്ന കത്തുകളിൽ അടുത്തത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് വടക്കേ വാവന്നൂർ നിന്നും പി വി മുഹമ്മദാണ്. കത്തിങ്ങനെയാണ്: നമസ്കാരം രഞ്ജിനി, എന്റെ സ്വന്തം രഞ്ജിനിയിലൂടെ അനുരാഗി സിനിമയിലെ ഒരു വസന്തം വിരുന്നു വന്നു എന്ന ഗാനം വേണുഗോപാൽ കിടങ്ങറ, ബിജു മലയാളപ്പുഴ, രാധ വയലാർ, അക്കമ്മ ജോസഫ് കിടങ്ങൂർ, കെ പി മോഹനൻ പെരുമ്പളം, അനീഷ് കൊല്ലമ്പടി, മറ്റു പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കുക. പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ. ശ്രോതാവിന്റെ ഇഷ്ടഗാനം അനുരാഗി എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കെച്ചേരി വരികളെഴുതി ഗംഗയമരൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്. ശ്രോതാവിനും ശ്രോതാവിന്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. ഇതാ കേട്ടോളൂ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: രഞ്ജിനിയിലേക്ക് വന്ന മൂന്നാമത്തെ കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ശ്രീലേഖ, പന്തളം, പത്തനംതിട്ട. പ്രിയപ്പെട്ട രഞ്ജിനി, ഒരുപിടി കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ടാണ് ഞാനൊരു ഗാനം നിന്നിലൂടെ ആവശ്യപ്പെടുന്നത്. 2024 ജൂലൈ 30 ആർക്കും മറക്കാൻ കഴിയാത്ത ദിവസം. ആർത്തുലച്ചു പെയ്യുന്ന പേമാരിയിൽ ഉണ്ടായ ചൂരൽമല വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിൽ എന്താണെന്ന് പോലും ചിന്തിക്കാൻ കഴിയുന്നതിന് മുൻപേ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവർ, കുടുംബത്തോടെ ഒന്നിച്ചു പോയവർ, ഒരു വീട്ടിൽ ഒരാളും മാത്രമായി ഒറ്റപ്പെട്ടവർ, എല്ലാം ഒരു രാത്രി കൊണ്ട് നഷ്ടമായവർ, പിന്നെ എത്രയോ ജീവപ്രാണികൾ, എന്തെല്ലാമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് സംഭവിച്ചത്. ചിലപ്പോൾ പ്രകൃതി ഇങ്ങനെയാണ്, രാക്ഷസിയെപ്പോലെയാകും. ഒന്നും മനുഷ്യർക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. അവർക്കെല്ലാം വേണ്ടി ഒരുപിടി കണ്ണുനീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഒരു ഗാനം ഞാൻ ആവശ്യപ്പെടുകയാണ്. മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്ന സിനിമയിലെ ചിത്രചേച്ചി പാടിയ കണ്ണുനീർ പുഴയുടെ തീരത്ത് എന്ന ഗാനം. ശ്രീലേഖ, പന്തളം, പത്തനംതിട്ട. ചൂരൽമല അപകടത്തിൽ നമ്മെ വിട്ടുപോയവരെ സ്മരിച്ചുകൊണ്ട് രഞ്ജിനിയിൽ നമുക്ക് ഈ ഗാനം കേൾക്കാം. മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി വരികളെഴുതി മോഹൻ സിത്താര ചിട്ടപ്പെടുത്തി ചിത്രപാടിയ ഗാനം.

0: ഹലോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ ടിസി നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
1: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. കത്ത് ഇങ്ങനെയാണ്. ആകാശവാണിക്ക് രഞ്ജിനിയിലൂടെ ഞങ്ങൾക്ക് ഒടുക്കം തുടക്കം എന്ന ചിത്രത്തിലെ ആരോമലെ അമലെ ആരാധികെ അഴകേ നിൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു. മറ്റ് വിശേഷങ്ങളൊന്നും കുറിച്ചിട്ടില്ല. ഈ കത്ത് എഴുതിയിരിക്കുന്നത് തൃശൂർ എളവള്ളി പണ്ടാരക്കാട് നിന്ന് കുഞ്ഞുകുട്ടൻ, വിജയ, വിനീഷ, വിജിത്, ആതിര, വിഹാൻ, വൈഭവ് എന്നിവരാണ്. പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം. ഒടുക്കം തുടക്കം എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണദേവ് വരികൾ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഗാനമിതാ കേട്ടോളൂ.

കൊല്ലം ആശ്രാമത്ത് നിന്നും ധർമ്മജൻ ഇ കെ എഴുതിയ കത്ത് രഞ്ജിനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ആദ്യമായാണ് കത്തെഴുതുന്നത്. ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിലെ ഒ എൻ വിയുടെ മനോഹരമായ രചനയും ശ്രീ എം ജയചന്ദ്രൻ സംഗീതവും നൽകി യേശുദാസ് പാടിയ ഗാനം. സമർപ്പിക്കുന്നത് അദർശനായ പ്രിയ കൂട്ടുകാരനും എൻ്റെ പ്രിയ പത്നി അജിമോൾക്കും. കൊല്ലം ആശ്രാമത്തിൽ നിന്നും ധർമ്മജൻ ഇ കെ. പ്രിയ ശ്രോതാവിൻ്റെ അദർശനായ പ്രിയ കൂട്ടുകാരനും പത്നി അജിമോൾക്കും വേണ്ടി നമുക്ക് ഗാനം കേൾക്കാം. കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി എം ജയചന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയത്.

രഞ്ജിനിലെ ആറാമത്തെ കത്ത്. ഈ കത്ത് എഴുതിയത് ഓമലൂർ നിന്നും ജോൺ ഡാനിയലാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, വശ്യമായ ഈണം കൊണ്ട് ശ്രോതാക്കളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എത്രയോ മനോഹരമായ ഗാനങ്ങളുണ്ട്. ജോൺസൺ മാഷിൻ്റെ മാന്ത്രികമായ സംഗീതം കൊണ്ട് ശ്രുതിമധുരമായ നിരവധി ഗാനങ്ങൾ. അങ്ങനെയുള്ള ഒരു ഗാനം രഞ്ജിനിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പാളങ്ങൾ എന്ന ചിത്രത്തിലെ ഏതോ ജന്മകൽപ്പനയിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം ഓഗസ്റ്റ് 1-ാം തീയതിയിലെ ഉച്ചയ്ക്കുള്ള രഞ്ജിനിലൂടെ കേൾക്കാൻ കാത്തിരിക്കുന്നു, കാതോർത്തിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈ ഗാനം സമർപ്പിക്കുന്നു. സസ്നേഹം ജോൺ ഡാനിയൽ, ഓമല്ലൂർ, പത്തനംതിട്ട. ശ്രോതാവ് ക്ഷമിക്കണം, 1-ാം തീയതി ഈ ഗാനം കേൾപ്പിക്കാൻ കഴിഞ്ഞില്ല. പകരം നമുക്ക് ഇന്ന് ഈ ഗാനം കേട്ടാം. പാളങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാമും ഉണ്ണിമേനോനും പാടിയതാണ് ഈ ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

രഞ്ജിനിലെ അടുത്ത കത്ത് വായിച്ചാലോ? ഈ കത്ത് എഴുതിയിരിക്കുന്നത് ആലപ്പുഴ പുതുക്കനാട് നിന്നും പി ശശിധരനാണ്. ഞാൻ 1966 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ സ്ഥിരം ശ്രോതാവാണ്. ദിവസവും രാവിലെ മുതൽ എല്ലാ പരിപാടികളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലപ്പുഴ ജില്ലാ കോടതിയിലെ അഡ്വക്കേറ്റ് ക്ലർക്കായി ജോലി ചെയ്തു വരുന്നു. എനിക്ക് ഇപ്പോൾ 82 വയസ്സായി. 1998 ഞാൻ ജോലിയിൽ നിന്നും വിരമിച്ചു. എൻ്റെ അമ്മ ലക്ഷ്മിയുടെ ഓർമ്മദിനം 2026 ഓഗസ്റ്റ് മാസം 9 തീയതി ഞായറാഴ്ചയാണ്. അന്നേ ദിവസം മമ്മൂട്ടിയും ശാരദയും ഒന്നിച്ച് അഭിനയിച്ച അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന പാട്ട് വെച്ചു തരണം. പാട്ട് താഴെ പറയുന്നവർക്കും സമർപ്പിച്ചുകൊള്ളുന്നു. അദ്ദേഹം കുറെ ആൾക്കാരുടെ പേരുകൾ പറയുന്നുണ്ട്: സുമംഗല, സുശീൽ കുമാർ, രജിത, സുനി നോബി, സാന്ദ്ര നോബി, സ്വാതി നോബി, പുഷ്പവല്ലി, സുലോചന, സുധർമ്മ, സുജാത, ജലജ, മനു, അനു എന്നിവരാണ് ആ പേരുകൾ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്കും നമുക്ക് ഈ ഗാനം വെച്ചു കൊടുക്കാം. രാപ്പകൽ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയതാണ് ഈ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: രഞ്ജിനിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കത്ത് വായിക്കാം. സ്നേഹപൂർവം രഞ്ജിനിക്ക്. ഹൃദയഹാരിയായ ഗാനങ്ങൾ ശ്രോതാക്കൾക്ക് നൽകുന്ന രഞ്ജിനിക്കും ആകാശവാണിക്കും അവതാരകർക്കും അഭിനന്ദനങ്ങൾ. ഞങ്ങൾക്ക് കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി എന്ന് തുടങ്ങുന്ന പാട്ട് രഞ്ജിനിയിൽ കൂടെ കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു. ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്ന് ആർ സതീശൻ, അനുപമ, അശ്വിൻ, അഭിരാമി, രേണുക, ബാബു, ഗീത തുടങ്ങിയവർ. പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. വാഴവേ മായം എന്ന ചിത്രത്തിന് വേണ്ടി പി. മാധുരി പാടിയതാണ് ഈ ഗാനം. വയലാറിന്റെ വരികൾ, ജി. ദേവരാജന്റെ സംഗീതം.

ഇന്നത്തെ രഞ്ജനിയിലെ ഒൻപതാമത്തെ കത്താണ് ഇനി വായിക്കാൻ പോകുന്നത്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് കൊടക്കാട് ദാമോദരൻ, കരിവള്ളൂർ. പ്രിയ രഞ്ജിനി, സുഖമെന്ന് കരുതുന്നു. എനിക്കിവിടെ ഒരുവിധം സുഖം തന്നെ. പ്രിയ ഗായിക എസ് ജാനകിയുടെ ഓർമ്മയ്ക്കായി ഒരു ഗാനം ഞാൻ ആവശ്യപ്പെടുന്നു. തെച്ചിപ്പൂവേ മിഴുതുറക്കൂ എന്നതാണ് ഗാനം. പാടിയത് യേശുദാസും എസ് ജാനകിയും. ഈ ഗാനം സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ആകാശവാണി എന്നും എന്റെ പ്രിയ കൂട്ടുകാരൻ എന്നും അദ്ദേഹം കത്തിൽ എഴുതിയിട്ടുണ്ട്. താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഇഷ്ടഗാനം കേൾക്കാം. ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയതാണ് ഈ ഗാനം. യൂസഫലി കേച്ചീരുടെ വരികൾ, കെ ജെ ജോയിയുടെ സംഗീതം. ഇഷ്ടഗാനത്തിനായി കത്ത് എഴുതിയത് കൊടക്കാട് ദാമോദരൻ, കരിവള്ളൂർ. പ്രിയ ശ്രോതാവിന്റെ ഇഷ്ടഗാനം നമുക്കും ആസ്വദിക്കാം.

ഇന്നത്തെ രഞ്ജിനിയിൽ ഒരു കത്ത് കൂടി വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാനൊരു റേഡിയോ ശ്രോതാവാണ്. ചെറുപ്പം മുതലേ ഇടയ്ക്ക് രഞ്ജിനിയിലേക്കും ഹലോ സന്ദേശഗാനം പരിപാടിയിലേക്കും എഴുതാറുണ്ട്. ഇപ്പോൾ ഒത്തിരി നാൾ കൂടി എഴുതുന്നു. ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ നിന്നാണ് എഴുതുന്നത്. വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി എൻ്റെ മോൻ സഞ്ജയ് കൃഷ്ണയുടെ 21-ാം പിറന്നാൾ ദിനമാണ്. രഞ്ജിനിയിലൂടെ ഒരു പാട്ട് തരുമല്ലോ. പാട്ട് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു. ആകാംക്ഷയോടെ കാത്തിരിക്കും ഞങ്ങൾ ബന്ധുക്കളും സഹോദരങ്ങളും. ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ നിന്നും വിജയമ്മയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. സഞ്ജയ് കൃഷ്ണയ്ക്ക് ഞങ്ങളുടെയും 1000 ജന്മദിനാശംസകൾ. അതോടൊപ്പം നമുക്കൊരു പാട്ടും കേൾക്കാം. പിരിയില്ല നാം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്, പൂച്ചിൽ ഖാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവന്റെ സംഗീതം. ഗാനമിതാ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിയുടെ സമയം പൂർണ്ണമാകുന്നു. കത്തുകളയച്ച് രഞ്ജിനിയുടെ ഭാഗമായവർക്കും പരിപാടി കേട്ട് കൂടെ ഉണ്ടായിരുന്നവർക്കും നന്ദി. രഞ്ജിനിയിലേക്ക് വീണ്ടും കത്തുകൾ അയയ്ക്കുക. വിലാസം പറയാം. രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് പോസ്റ്റ്, തിരുവനന്തപുരം 14. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവം, നദീർഷ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
2: എന്റെ ഹസ്ബൻഡ് മുരളിയാണ്, അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്ത. അപ്പൊ അവിടുത്തെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഒരു ഡാൻസ് ചെയ്തു. അത് കണ്ടിട്ട് അവിടെ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് വിളിക്കുകയായിരുന്നു. അവിടെ നിന്ന് 2-3 ആളുകളെ പരിചയപ്പെട്ടു. അതുവഴി പിന്നെ ദി കാർ ആണ് എന്റെ ആദ്യത്തെ സിനിമ.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
3: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
4: ഗിരീഷ് പുതഞ്ചേരി എഴുതിയ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന് P. ജയചന്ദ്രനും ഗായത്രിയും പാടിയത് ചിത്രം ഡ്രീംസ്.

ഒരു ഗാനം കൂടി കേൾക്കാം. ബൽറാം വേഴ്സസ് താരദാസ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, കൈതപ്രത്തിന്റെ വരികൾ, ജാസി ഗിഫ്റ്റിന്റെ സംഗീതം. ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി കേൾക്കാം. സ്പൈസ്
1: ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ചേതൻ വിത്ത് യു ഓൺ സ്പൈസ് ദ വോയിസ് ഓഫ് ഹോപ്പ്. ആർ ടോപ്പിക് ഫോർ ടുഡേ ഇസ് അബൌട്ട് വൈ വി ഓഫൻ ഡോണ്ട് ഡു തിങ്സ് ഓൺ ടൈം ആൻഡ് പുട്ട് ഇറ്റ് ഓഫ് ഫോർ അനദർ ഡേ. പ്രോക്രാസ്റ്റിനേഷൻ ഇസ് സംതിങ് മോസ്റ്റ് ഓഫ് അസ് ഡീൽ വിത്ത്. It's when we put off tasks, opting for short-term enjoyment instead of tackling our responsibilities. This can mean waiting until the last minute to finish assignments or delaying work projects. Procrastination lowers productivity and adds unnecessary stress. Let's talk about it and find out why we procrastinate, its impact, and how to beat this productivity killer. To put it simply, procrastination is the habit of putting off what needs to be done. Common examples include pushing work projects to the brink of their deadlines and ignoring household chores until they are overwhelming. It's sometimes a most annoying trait, but procrastination manifests in various forms, each reflecting unique psychological tendencies. Often misunderstood as laziness, procrastinators face deeper challenges rooted in their approach to tasks. For instance, perfectionists hesitate to begin until conditions are flawless. Driven by a fear of failure and an unrealistic pursuit of ideal circumstances. Let's talk about perfectionists. They need to tweak their mindset a bit and embrace the idea of all or something. It's important for them to accept that mistakes are part of the process. Not everything has to be a 10x10. Sometimes a 6x10 is perfectly fine. Remember, things improve over time. Completing a task imperfectly is much better than leaving it unfinished. Dreamers who envision success but struggle with

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496559631. ഓർക്കുക, ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ചിത്രത്തിന് വേണ്ടി റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, രതീഷ് വേഗ സംഗീതം നൽകി, ഹരിചരണും സൈന്ധവിയും പാടിയത്.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 11 ഭാഗം. രചന സി റഹീം. വെള്ളരി പക്ഷികൾ.
1: ശുഭ്രവേഷക്കാരായ വെള്ളരി പക്ഷികളെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത ശാന്തിയാണ് അനുഭവപ്പെടുക. കൊക്കെന്നും കൊറ്റിയെന്നും മുണ്ടിയെന്നും ഇവയ്ക്ക് പേരുണ്ട്. നിറങ്ങളിൽ ഒന്നാമത് ഏത് എന്ന ചോദ്യത്തിന് തൂവെള്ള എന്നാണ് ഉത്തരം. നിറങ്ങളോടുള്ള പക്ഷാഭേദമായി ഇതിനെ കാണരുത്. എല്ലാ നിറങ്ങളും സുന്ദരം തന്നെ.

കറുപ്പിന് ഏഴഴകുണ്ടെന്നാണല്ലോ പറയുക. എങ്കിലും ശുഭ്രവേഷത്തിന് പ്രത്യേകമായൊരു വിശുദ്ധിയുണ്ട്. പ്രത്യേകിച്ച് വിവാഹവേഷം അണിഞ്ഞു നിൽക്കുന്ന വെള്ളരി പക്ഷികളെ കണ്ടിട്ടുള്ളവർ അവയുടെ ആരാധകരായി മാറും എന്നുറപ്പാണ്. കേരളത്തിൽ 5 ജാതി വെള്ളരി പക്ഷികളാണുള്ളത്. ഒറ്റയായും ചെറുകൂട്ടമായും ഇവയെ എല്ലായിടത്തും കാണാം. ഇംഗ്ലീഷിൽ എഗ്രേറ്റ്സ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ചിന്നമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ്

0: പേര് ലിറ്റിൽ എഗ്രേറ്റ്സ്. ശാസ്ത്രനാമം എഗ്രറ്റ ഗാർസെറ്റ. ചെറുമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് സ്മോളർ എഗ്രറ്റ്. ശാസ്ത്രനാമം എഗ്രറ്റ ഇന്റർമീഡിയ. പെരുമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് ലാർജ് എഗ്രറ്റ്. ശാസ്ത്രനാമം അർഡിയ അൽബ. കാലിമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് കാറ്റിൽ എഗ്രറ്റ്. ശാസ്ത്രനാമം ബാബുൽക്കസ് ഇബിസ്. തിരമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് റീഫ് ഹെറോൺ. ശാസ്ത്രനാമം എഗ്രറ്റ ഗുലറിസ്. എന്നിങ്ങനെ 5 ജാതിയാണ് ഉള്ളത്.
1: സുജലയായ മലയാളക്കര നീർപക്ഷികളുടെ പറുദീസയാണ്. നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും ഒരുപോലെ ഇവയെ കാണാനാകും. എങ്കിലും വയലേലകളിലും ചതുപ്പിലും നദീതീരത്തും കായലോരത്തും കടൽത്തീരത്തും ഗ്രാമങ്ങളിലുമാണ് ഇവയെ കൂടുതലായി കാണാറുള്ളത്. കർഷകർ വയലുഴുമ്പോഴും ഞാറ് നടുമ്പോഴും നെല്ല് കൊയ്യുമ്പോഴും കൊറ്റിക്കൂട്ടവും അവർക്കൊപ്പമുണ്ടാകും. ഗ്രാമത്തിന്റെ വിശുദ്ധമായൊരു വികാരം നമ്മിലേക്ക് പ്രസരിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു. ഗ്രാമസൗന്ദര്യവും നമ്മിലേക്ക് പകരാൻ ഇവയെപ്പോലെ മറ്റൊരു പക്ഷിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. കർഷകർ കാളയും കലപ്പയും ഉപയോഗിച്ച് പാടം പൂട്ടുമ്പോൾ കൊറ്റിക്കൂട്ടം ചെറുപ്രാണികളെയും മീനുകളെയും പുഴുക്കളെയും തിന്നാനായി കൂട്ടത്തോടെ എത്തും. പറമ്പ് കിളയ്ക്കുമ്പോഴും ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുമ്പോഴും ഇങ്ങനെ കാണാം. വളരെ മനോഹരമായൊരു ദൃശ്യ വിരുന്നാണ് ഇത്. നാട്ടിൻപുറങ്ങളിലെ ഇടവഴിയിലൂടെയും ഒറ്റയടിപ്പാതയിലൂടെയും പാടവരമ്പത്തൂടെയും ഒക്കെ നടക്കുമ്പോൾ കൊറ്റികളെ കാണുന്നത് മനസ്സിനെന്തൊരു സന്തോഷമാണ്. മനുഷ്യരെ കണ്ടാലും അവ വെറുതെ നോക്കിയിരിക്കുകയുള്ളൂ. ഭയപ്പെട്ട് പെട്ടെന്ന് പറന്നു പോകുന്ന ശീലം ഇവയ്ക്കില്ല. വലിയ തിരക്കൊന്നുമില്ലാത്ത നാട്ടിൻപുറങ്ങളിലെ സാധാരണ മനുഷ്യരെ പോലെയാണ് ഇവയെന്ന് തോന്നാറുണ്ട്. സായം സന്ധ്യയിൽ പടിഞ്ഞാറൻ മാനം ചുവന്നുകിടക്കുമ്പോൾ ചെറുകൂട്ടമായി അലസമായി ചിറകുകൾ വീശി പറന്നു പോകുന്ന കൊറ്റിക്കൂട്ടത്തെ എത്ര നേരം നോക്കിയിരുന്നാലും മതിവരില്ല. കലാകാരന്മാരുടെ സർഗാത്മകതയെ പ്രചോദിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു.
0: ചിന്നമുണ്ടിയും ചെറുമുണ്ടിയും പെരുമുണ്ടിയും ഏകോദര സഹോദരങ്ങളാണ് എന്ന് പറയാം. വലിപ്പം കണക്കാക്കിയാൽ ഏറ്റവും വലുത് പെരുമുണ്ടി, വലിപ്പത്തിൽ രണ്ടാമൻ ചെറുമുണ്ടി, ഏറ്റവും ചെറുത് ചിന്നമുണ്ടി. ചിന്നമുണ്ടിക്ക് കൂടൊരുക്കുന്ന കാലത്ത് തലയ്ക്ക് പിറകിൽ നിന്നായി രണ്ട് നാടത്തൂവലുകൾ വളർന്നു കിടക്കും. ഈ നാടത്തൂവലുകൾ അവയുടെ ഭംഗി കൂട്ടും. മാറത്തും പുറത്തും ആകർഷകമായ പട്ടുതൂവലുകൾ വളർന്നു കിടക്കും. മാറത്തെയും പുറത്തെയും ഈ പീലിത്തൂവലുകൾ വിരിച്ച് അവ നൃത്തമാടുമ്പോൾ എന്തൊരഴകാണെന്നോ. ഇവ കൂടൊരുക്കിയിരിക്കുന്ന കൂടിനരികിൽ ചെന്നു നിന്നാൽ ചിറകുവിടർത്തിയുള്ള ആട്ടം കാണാനാകും. ചിന്നമുണ്ടിയുടെ കൊക്കിന് ഏതു കാലത്തും കറുത്ത നിറമായിരിക്കും. ചിന്നമുണ്ടിയോട് നല്ല സാദൃശ്യമുള്ള പക്ഷിയാണ് ചെറുമുണ്ടി. പക്ഷേ ഇവയുടെ തലയിൽ നാടത്തുവലുണ്ടാവില്ല. മഞ്ഞ കൊക്ക് കൂടൊരുക്കുന്ന കാലത്ത് കറുപ്പായിത്തീരും. കൂടൊരുക്കുന്ന കാലത്ത് ഇവയുടെ മാറത്തും പുറത്തും പട്ടുതൂവലുകൾ വളർന്നു കിടക്കും. ഇവയുടെ കാൽവിരലുകളുടെ നിറം എല്ലാ കാലത്തും കറുപ്പായിരിക്കും. കഴുത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ വളഞ്ഞിരിക്കുന്ന വലിയ പക്ഷിയാണ് പെരുമുണ്ടി. കൂടൊരുക്കുന്ന കാലത്ത് ഇവയുടെ പുറത്ത് ഭംഗിയുള്ള പീലിത്തൂവലുകൾ വളർന്നു കിടക്കും. അവ കൂടെ കൂടെ കുടഞ്ഞു വിരിക്കുന്നത് നയനമനോഹരമായ കാഴ്ചയാണ്. തലയിൽ നാടത്തുവലുണ്ടാകില്ല. ഇവയുടെ കാൽവിരലുകൾ ഒരു കാലത്തും മഞ്ഞയായിരിക്കില്ലെന്നു കൂടി ഓർമ്മ വയ്ക്കാം.
2: ഇന്നത്തെ വിഷയം വെള്ളരി പക്ഷികളാണല്ലോ. പൊതുവെ ആളുകൾ അതിനെ കൊക്കുകൾ എന്നാണ് നാട്ടിലൊക്കെ വിളിക്കുക.
3: പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമായ എം എ

0: ലത്തീഫ്.
1: കേരളത്തിൽ പ്രധാനമായിട്ടും 5 ഇനങ്ങളാണ് കാണപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത് പെരുമുണ്ടി, അതിന്റെ ഇംഗ്ലീഷ് പേര് ഗ്രേറ്റ് ഈഗ്രറ്റ് എന്നാണ്. രണ്ടാമത്തേത് ചെറുമുണ്ടി, ഇന്റർമീഡിയറ്റ് ഈഗ്രറ്റ്. പിന്നെ ചിന്നമുണ്ടി, ലിറ്റിൽ ഈഗ്രറ്റ്. കാലിമുണ്ടി, കാറ്റൽ ഈഗ്രറ്റ്. തിരമുണ്ടി, വെസ്റ്റേൺ റീവ് ഈഗ്രറ്റ് എന്നിവയാണ് ഈ 5 എണ്ണം. ഇതിൽ ആദ്യത്തെ 3 എണ്ണം തമ്മിൽ തിരിച്ചറിയുക, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വലിപ്പത്തിലുള്ള വ്യത്യാസം നന്നായിട്ടുണ്ട്. ഇതിൽ കാലിമുണ്ടി കാട്ടിലും അതുപോലെ തന്നെ നാട്ടിലും പാടത്തും ഒക്കെ നമുക്ക് ഈ കാലികളുടെയൊക്കെ കൂടെ, അതുപോലെ കാട്ടുപോത്തുകളുടെ കൂടെ, മാനുകളുടെയൊക്കെ കൂടെയൊക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. പല കാടുകളിൽ വെച്ചും അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പെരിയമുണ്ടി, അതുപോലെ തന്നെ ചെറുമുണ്ടി, ചിന്നമുണ്ടി എന്നിവ ഏറ്റവും കൂടുതൽ ജലം ഉള്ള ഏരിയയിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പുഞ്ചക്കരി പോലുള്ള സ്ഥലത്ത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പുഞ്ചക്കരി മാത്രമല്ല, ഏതെല്ലാം വാട്ടർ ബോഡി ഉണ്ട് ആ വാട്ടർ ബോഡിയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തിരമുണ്ടി കണ്ടല്ലോ, ഒന്ന് പൂവാറ് വെച്ചും കണ്ടിട്ടുണ്ട്. അതുപോലെ കടലുണ്ടിയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റിയ 2 സ്ഥലങ്ങൾ. ആ 2 സ്ഥലങ്ങളിലാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. കാലിമുണ്ടി അല്ലാത്ത എല്ലാ വിഭാഗവും തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും ഉള്ള പ്രത്യേകിച്ച് പാടങ്ങളിലൊക്കെയാണ് വളരെ കൂടുതലായിട്ട് കാണാനും ഫോട്ടോ എടുക്കാനും സാധിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ഇവയെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അവയുടെ ചുണ്ടിന്റെ കളറ്, അതുപോലെ തന്നെ ഈ കാലിന്റെ കളറ്, ഇതിൽ നിന്നൊക്കെയാണ് തിരിച്ചറിയുക. പക്ഷേ ഇവയുടെ ബ്രീഡിംഗ് സീസൺ വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊക്കിന്റെ കളറും അതുപോലെ തന്നെ കാലിന്റെ കളറും ഒക്കെ മാറ്റം സംഭവിക്കാറുണ്ട്.
2: കന്നുകാലികൾക്ക് പിന്നാലെ നടന്ന് ഇര തേടുന്ന പക്ഷിയാണ് കാലിമുണ്ടി. കൂടൊരുക്കാൻ കാലമാകുമ്പോഴേക്കും വെള്ള നിറക്കാരായ ഈ പക്ഷിയിൽ ചില നിറമാറ്റമുണ്ടാകും. തല, കഴുത്ത്, മാറിടം, പുറം എന്നിവ ഓറഞ്ച് നിറമായിരിക്കും. ഇക്കാലത്ത് ഇവ സുവർണ പക്ഷിയായി മാറും. കേരളത്തിൽ ഇവയെ ധാരാളമായി കാണുന്നുണ്ടെങ്കിലും ഇവയുടെ കൂടൊരുക്കൽ കേന്ദ്രം അപൂർവമാണ്. മെയ് മാസത്തോടെ പുതുവേഷം അണിയുന്ന ഈ പക്ഷികളൊക്കെ എവിടെ പോയാകും കൂടൊരുക്കുക? അന്വേഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പൂർവികർ ശാസ്ത്രീയ പക്ഷി നിരീക്ഷകരായിരുന്നുവെന്ന് പറയാനാകില്ല. ഡോക്ടർ സാലിമലിയുടെ വരവോടെയാണ് ശാസ്ത്രീയ പക്ഷി നിരീക്ഷണം ഇവിടെ പച്ചപിടിച്ചത്. പഴയകാലത്ത് കാൽപ്പനികമായ പക്ഷി നിരീക്ഷണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിച്ചാൽ മനസ്സിലാകും. കാലിമുണ്ടിയുടെ ദേഹത്ത് സുവർണ തൂവലുകൾ കിളിച്ചു വരുന്നതിനെ കുറിച്ചുള്ള പുരാണകഥ ഇങ്ങനെ:
0: പണ്ട് പണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കാലികളെ മേയ്ക്കുന്ന കാലം. കാലികൾക്ക് പുഴുക്കളെക്കൊണ്ടും കീടങ്ങളെക്കൊണ്ടും പലതരത്തിലുള്ള ശല്യമുണ്ടാകുന്നത് പതിവായി. ഇത് മനസ്സിലാക്കിയ കാലിക്കൊക്കുകൾ കാലികൾക്ക് പിന്നാലെ നടന്ന് കീടങ്ങളെയൊക്കെ തിന്നു നശിപ്പിച്ചു. ഇതിൽ സന്തോഷവാനായ ശ്രീകൃഷ്ണ ഭഗവാൻ കാലിക്കൊക്കിനെ പിടിച്ച് ലാളനയോടെ അവയുടെ പുറത്തും മാറിലുമൊക്കെ തടവിയത്രേ. ഭഗവാന്റെ കരസ്പർശമേറ്റ തൂവലുകളൊക്കെ സുവർണ നിറമായി എന്നാണ് കഥ. പക്ഷികളെക്കുറിച്ചും മറ്റ് ജീവിവർഗങ്ങളെക്കുറിച്ചുമെല്ലാം അതിശയകരമായ കഥയുണ്ടാക്കുന്നതിൽ നമ്മുടെ പൂർവസൂരികൾ ബഹുമിടുക്കരായിരുന്നു. പക്ഷികളെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാതെ ഇത്തരം കഥകൾ ഉണ്ടാക്കാനാവില്ലെന്ന് വ്യക്തമാണല്ലോ. പുരാണങ്ങളുടെ ഒരു മഹാസാഗരം തന്നെ ഉണ്ടാക്കിയവരാണ് നമ്മുടെ പഴമക്കാർ എന്നതിൽ അഭിമാനിക്കാം.
2: ചിന്നമുണ്ടിയുമായി വളരെയേറെ സാദൃശ്യമുള്ള പക്ഷിയാണ് തിരമുണ്ടി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയെ കൂടുതലായി കടൽ തീരങ്ങളിലാണ് കാണുന്നത്. വെള്ളനിറത്തിലും ചാരനിറത്തിലും ഭസ്മനിറത്തിലും കറുപ്പ് നിറത്തിലും വരെ ഇവയെ കാണാനാകും. ജീവിക്കുന്ന പ്രകൃതിയോട് ചേർന്നുള്ള നിറമാണ് ഇവ സ്വീകരിക്കുക. കടൽ തീരത്ത് തിര വരുമ്പോൾ അതിൽ നിന്ന് ചെറുമീനുകളെ ഇവ കൊത്തിയെടുക്കും. കായലോരത്തും കണ്ടൽ കാടുകളിലുമൊക്കെയാണ് സാധാരണയായി ഇവയെ കാണാനാവുക.
0: മഴക്കാലത്ത് നാട്ടിൻപുറങ്ങളിലെ കാവുകളിലും പ്രധാന റോഡരികിലുള്ള വലിയ മരങ്ങളിലും കൂടൊരുക്കുന്ന വെള്ളരിപ്പകളെ ശ്രദ്ധിക്കാത്തവർ കുറവായിരിക്കും. കമ്പുകൾ മരച്ചില്ലകളിൽ അടുക്കിയാണ് കൂടൊരുക്കുക. പലമാതിരിയുള്ള നീർപക്ഷികൾ കൂട്ടുചേർന്ന് കോളനിയായി കൂടൊരുക്കുന്നത് പതിവാണ്. ഇടവപ്പാതി മഴക്കാലത്ത് ഇത്തരത്തിലുള്ള നിരവധി പക്ഷി സങ്കേതങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും രൂപപ്പെട്ടു.

പെടാറുണ്ട്. ആലപ്പുഴ പട്ടണം, നൂറനാട്, വയനാട്ടിലെ പനമരം, കോട്ടയത്തെ കുമരകം, കോട്ടയം ടൗൺ, കടലുണ്ടി, എറണാകുളത്തെ മംഗളവനം തുടങ്ങിയവ ഇതിൽ ചിലതു മാത്രം. ഇത്തരത്തിലെ പക്ഷിസങ്കേതങ്ങൾ വലിയ ഭീഷണി നേരിടുകയാണ്. നീർപക്ഷിത്താവളങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ ഇവയുടെ സംരക്ഷണം ഉറപ്പാക്കാനാവുകയുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 11 ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, അഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി ദേവി. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.
2: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ആകാശവാണി, ഇപ്പോൾ സമയം 3 മണി. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പെരുമഴക്കാലം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരികളെഴുതി എം. ജയചന്ദ്രൻ സംഗീതം നൽകി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയത്.

0: അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതാണ് ഇശ്രം പോർട്ടൽ. ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ ആധാർ കാർഡും മൊബൈൽ നമ്പറും മതി. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ ഇശ്രം വെബ്സൈറ്റ് വഴിയോ സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് ഇശ്രം കാർഡ് നേടാം.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
2: ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അമ്മമാര് കുട്ടികളെയും കൊണ്ട് വന്നിട്ട് അവിടെ ഒരു എന്തോ അവർക്ക് നഷ്ടപ്പെട്ട പോലെ ഭയങ്കര ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നെ കൊണ്ട് ഇതുപോലെ ഒരു സ്ഥാപനം നടത്താൻ പറ്റില്ലേ ഓട്ടിസത്തിന് മാത്രമായിട്ട്. അങ്ങനെ ഞാൻ അതിലോട്ട് തിരിയായിരുന്നു.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
3: ഇനി കേൾക്കാം അമരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ഈ ഒരു അറിയിപ്പ് ശ്രദ്ധിക്കാം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശിപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രം എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ. ചിത്രം ആധാരം.

0: മേക്കപ്പ് മാൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികൾ എഴുതി വിദ്യാസാഗർ സംഗീതം നൽകി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ NR മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ശ്രേയ ഘോഷാലും രവിശങ്കറും പാടിയ ഗാനം കേൾക്കാം. മാണിക്കക്കല്ല് എന്ന ചിത്രത്തിലാണ് ഈ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് അനിൽ പനച്ചൂരൻ, സംഗീതം M. ജയചന്ദ്രൻ.

രാജേഷ് മുരുകേശന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസ് പാടിയത്. ചിത്രം പ്രേമം. ഗാനരചന ശബരീഷ് വർമ്മ.

ഈ ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശിപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, അലക്സ് പോൾ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും വിധു പ്രതാപും പാടിയത്.

0: സായന്തനത്തിൽ ഇന്നത്തെ അതിഥി ചിത്രകാരനും അധ്യാപകനുമായ ചിക്കു ശിവൻ.
1: ആലപ്പുഴയിൽ വന്ന് അന്വേഷിച്ച ഗതകാലങ്ങളിൽ സദാശിവൻ നായർ എന്ന ചിത്രകാരൻ, പിന്നീട് ഒരു കളിയരങ്ങിന്റെ കളിയച്ഛനായി മാറിയ ചിക്കൂസ് എന്ന പേര് മാത്രം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ചിക്കു ശിവൻ സാറായി എങ്ങനെ മാറി എന്നുള്ളതാണ്. ചിക്കു ശിവൻ സാറിനെ ഞങ്ങൾ ആലപ്പുഴക്കാരെല്ലാം വിളിക്കുന്നത് ശിവൻ ചേട്ടനാണ്. ശിവൻ ചേട്ടന്, സായന്തനം പ്രോഗ്രാമിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം.
2: ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു.
1: കുട്ടനാട് നമ്മളുടെ അതിരടയാളപ്പെട്ട സ്ഥലമാണ്. കുട്ടനാടുമായി ജന്മം കൊണ്ടും ഹൃദയപരമായ ബന്ധം കൊണ്ടും അടിത്തറയുള്ള ആളാണ് ശിവൻ ചേട്ടൻ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശിവൻ ചേട്ടന്റെ അച്ഛനാണ് ഒരു കാലത്ത് പാർത്ഥസാരഥി ചുണ്ടൻ വള്ളത്തിൽ ഒന്നാം അമരക്കാരനായി നിന്ന കുട്ടൻപിള്ള ചേട്ടൻ, ആ കുട്ടനാട്ടുകാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന പട്ടാളം കുട്ടൻപിള്ള ചേട്ടൻ. ഒരുപക്ഷെ ശിവൻചേട്ടൻ അദ്ദേഹത്തെ കേട്ടിട്ടുള്ളായിരിക്കാം. എങ്കിലും വള്ളംകളിക്കാലം കൂടിയാണല്ലോ ഓണക്കാലം. ഈ ഓണക്കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഓർമ്മക്കുറിപ്പുകൾ നമുക്കൊന്ന് പുനർവായിക്കാം.
2: എന്റെ ശൈശവത്തിലേക്ക് തന്നെ എന്നെ കൊണ്ടുപോയ സന്തോഷമുണ്ട്. കാരണം എന്റെ അച്ഛൻ, എനിക്ക് 3 വയസ്സ് ഉള്ളു, പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ്. ചെമ്പക്കുളം മൂലം വള്ളംകളിയിൽ പാർത്ഥസാരഥി ചുണ്ടന്റെ 1-ാം അണിയത്ത് അച്ഛനായിരുന്നു, ആചാര്യബാഹുവായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നെടുമുടിയാണ് എൻ്റെ അച്ഛൻ്റെ ജന്മദേശം. പക്ഷെ ഞാൻ ജനിച്ചത് ആലപ്പുഴയിലാണ്.
1: ശിവചേട്ടൻ്റെ ബാല്യം ആലപ്പുഴ സനാതനധർമ്മ വിദ്യാശാലയുടെ സ്കൂളിൽ നിന്നാണ്. അന്നത്തെ സകല കലകളുടെയും ഒരു കേന്ദ്രമാണ് SDV സ്കൂള്. അവിടെ നിന്നുള്ള ആ ബാല്യത്തിൽ നിന്ന് സ്നേഹമയിയായ കമലാക്ഷി അമ്മ എന്ന അമ്മ ഒരുക്കിവിടുന്ന ആ ബാലൻ, സ്കൂളിൽ പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ കേവലം നമ്മുടെ ചരിത്രം മാത്രമല്ല, അല്ലെങ്കിൽ നാടിൻ്റെ സംസ്കാരം മാത്രമല്ല പഠിച്ചത്, കലകളിലും അസാമാന്യമായ പ്രാവീണ്യം നേടി. അത് കഴിഞ്ഞ് കാക്കാഴത്ത് ഹൈസ്കൂളിലേക്ക് ചിത്രകലയിൽ ഒരു അധ്യാപകനായിട്ടാണ് മാറുകയുണ്ടായത്. ഈ ചിത്രകലയിലേക്ക് പെട്ടെന്നൊരു അഭിനിവേശം വരാനുള്ള കാരണം, സാധാരണ അതിനു മുമ്പ് കായിക മേഖലയിൽ വളരെ പ്രശസ്തമായ രീതിയിലുള്ള സനാതനധർമ്മ വിദ്യാശാലയിൽ SDVയിലെ ഗ്രൗണ്ടിലെ ഏറ്റവും തിളക്കമേറിയ കായിക താരം എന്നുള്ള തുടക്കം കുറിച്ച ആളാണ്, പിന്നെ എങ്ങനെ പെട്ടെന്ന് ചിത്രകലയിലേക്കൊരു വഴി മാറാനിടയായി?
2: ഞാൻ SDV സ്കൂളിൽ പഠിക്കാനായിട്ട് എത്തിയ ഹൈസ്കൂള് മാത്രമാണ്, 8, 9, 10 ക്ലാസ്സുകളാണ് പഠിച്ചത്. എൻ്റെ 3 ജ്യേഷ്ഠന്മാരും കായിക രംഗത്ത് ഏറ്റവും പ്രതിഭാശാലികളായിരുന്നു. അവർ 3 പേരും ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ കായിക താരങ്ങളുമായിരുന്നു. ഞാനും ഒരു ഫുട്ബോൾ താരമായിരുന്നു 10-ാം ക്ലാസ് വരെയൊക്കെ. അത് കഴിഞ്ഞ് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാകാം എനിക്ക് ഈ ചെറിയ നാൾ മുതൽ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ഭയങ്കര താല്പര്യമായിരുന്നു. പ്രൈമറി ക്ലാസ് പഠിക്കുമ്പോൾ ഏമാളമ്മ എന്ന ഒരു കന്യാസ്ത്രീ മദർ എൻ്റെ കയ്യക്ഷരം മെച്ചമാണെന്ന് അവർ മനസ്സിലാക്കി.

0: ശേഷം അന്ന് അവരെഴുതിയിരുന്ന പോസ്റ്റ് കാർഡ് ആർക്കെങ്കിലും അയക്കണമെങ്കിൽ ആ ലെറ്റർസ് എന്നെ കൊണ്ട് ഇരിക്കുന്നുണ്ട്. അതെനിക്ക് കിട്ടിയ പ്രയോജനം വളരെ വലുതായിരുന്നു. അപ്പോൾ 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ കോളേജ് വിദ്യാഭ്യാസം എന്നുള്ളവരെ ചിന്തിക്കാതെ തന്നെ എസ് എൽ ആരിയസിൻ്റെ എൻ്റെ ഗുരുനാഥൻ്റെ ചിത്രകലാ വിദ്യാലയത്തിലേക്ക് പോവുകയും ഡിപ്ലോമ നേടുകയും ചെയ്തു. പക്ഷേ ഡിപ്ലോമക്ക് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ കാക്കാട് സ്കൂളിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അവിടെ അധ്യാപകനായിട്ട് ജോലി കിട്ടിയത്. അവിടുത്തെ ഒരു ചിത്രകലാ അധ്യാപകൻ എന്ന നിലയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ കായിക രംഗവും എസ് ഡി ബി സ്കൂളും മറക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടുത്തെ എല്ലാ തലങ്ങളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. കലാരംഗത്തെ താല്പര്യം പോലെ തന്നെ കായികരംഗത്തും എനിക്ക് വളരെയധികം ആഗ്രഹങ്ങളായിരുന്നു. ഒരുപാട് വായിക്കുകയും കാണുകയും കായിക താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ ഒരു ഹോബിയായിരുന്നു. എൻ്റെ സ്കൂൾ കായികമേളയാണെങ്കിലും ജില്ലാതല കായികമേളയാണെങ്കിലും പിന്നീട് സംസ്ഥാന സ്പോർട്സ് കായികമേളയിലും എൻ്റെ ഒരു സാന്നിധ്യം സംഘാടകർ ആഗ്രഹിച്ചിരുന്നു. എനിക്കത് വളരെ സന്തോഷമായിരുന്നു.
1: നിനക്ക് ഒരുപാട് സഹായം നമ്മുടെ കാക്കാഴം സ്കൂളിലെ അധികൃതർ തന്നിരുന്നു അല്ലേ?
0: അയ്യോ, തീർച്ചയായിട്ടും. ഞാൻ സ്കൂളിൽ ചെന്നതാണ് എൻ്റെ സംസ്ഥാന തലത്തിൽ ഇങ്ങനെ ഒരു ശ്രദ്ധേയനാകാൻ കാരണമുണ്ടായിരുന്നു നിമിഷം. കാരണം എസ് എൽ ബി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടുത്തെ ഹെഡ് മാസ്റ്റർ നാരായണ പണിക്കർ സാർ എന്ന് പറയുന്ന പ്രതിഭാശാലിയായ അധ്യാപക ശ്രേഷ്ഠൻ ഒരു വർഷം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹെഡ് മാസ്റ്റർ എന്നോട് പറയുകയാണ്, ശിവ, നീ ഒരു കാര്യം ചെയ്യ്, ആ ശാസ്ത്രമേള നടക്കുന്നിടത്തേക്ക് നിൻ്റെ ആവശ്യം കൊണ്ട് വരാൻ പറയുന്നു. അവിടെ ചെന്ന് പരിചയപ്പെടുത്തുന്നു. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് എഴുതാൻ ശിവനെ ഏൽപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏതാണ്ട് 300 സർട്ടിഫിക്കറ്റുകൾ ഒരു പകലും ഒരു രാത്രിയും കൊണ്ട് എഴുതി കൊടുത്തു. അത് ഞാൻ പറയുന്നത് ദിവാളമ്മ എനിക്ക് പോസ്റ്റ് കാർഡ് എഴുതാനുള്ള സമയം അനുവദിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ കയ്യക്ഷരം, അത് എൻ്റെ അന്നത്തെ ആ ശാസ്ത്രമേളയിലെ മുഴുവൻ സർട്ടിഫിക്കറ്റുകൾ എഴുതാൻ എനിക്ക് മഹാഭാഗ്യം കിട്ടി. അത് സംസ്ഥാന തലത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാഭ്യാസ വകുപ്പ് എനിക്ക് തന്നിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കും.
1: കൂട്ടത്തിൽ നിന്ന് ചോദിക്കുകയാണ്, ഒട്ടുമിക്ക സുഹൃത്തുക്കൾക്കും കല്യാണക്കത്ത് തയ്യാറാക്കി കൊടുക്കുന്നത് ശിവൻചേട്ടൻ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ ചോദ്യകർത്താവായി അല്ലെങ്കിൽ അഭിമുഖത്തിലിരിക്കുന്ന എനിക്ക് പോലും എൻ്റെ വിവാഹ ക്ഷണപത്രം തയ്യാറാക്കി തന്നത് ശിവൻചേട്ടനാണ്. ഇങ്ങനെ ആലപ്പുഴയിലെ പലരുടെയും ഹൃദയത്തിൽ തൻ്റെ കയ്യക്ഷരം കൊണ്ട് ചേക്കേറാൻ കഴിഞ്ഞ ആ ഒരു നല്ല കൈപ്പടയുടെ ഒരു ഉടമ എന്നുള്ളൊരു പേരുകൂടി ശിവൻചേട്ടനുണ്ട് ഇല്ലേ?
0: ഹരികുമാർ ബാലയത്ത് എന്ന് പറയുന്ന അദ്ദേഹം കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ തീരുമാനിച്ചപ്പോൾ എന്ത് ധൈര്യത്തിലാണ് കയ്യക്ഷരത്തിൽ ഒരു കല്യാണക്കുടി വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടതെന്ന് എനിക്ക് ആദ്യം അമ്പരപ്പുണ്ടായത്. പിന്നെ ഞാൻ എഴുതി കൊടുത്തു. അത് പിന്നീട് അച്ചടിച്ച് എനിക്ക് കിട്ടിയപ്പോഴാണ് ഇത് എൻ്റെ കയ്യക്ഷരത്തിലാണല്ലോ അദ്ദേഹം അല്ല അന്ന് ആ കാലത്ത് ആരെങ്കിലും ധൈര്യപ്പെടുമെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം അവിടെയും വന്നു, ആ കത്ത് പുറത്ത് ആയതോടുകൂടി പിന്നീട് പലരും കല്യാണക്കുടി എഴുതി കൊടുക്കാനായിട്ട് എന്നെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിരവധി പേര് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്.
1: ചേട്ടനെപ്പറ്റി പറയുന്നത് ഈ സൗഹൃദങ്ങളുടെ ഇടയെടുപ്പം വളരെയേറെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാൾ, അത് പല മേഖലകളിലാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. കായിക മേഖലയിൽ നിന്ന് ഇന്റർ സ്കൂൾ സ്പോർട്സിന്റെ മേഖലയിൽ നിറഞ്ഞാടുന്ന ഒരു കലാകാരൻ ഒരു കായിക താരം കൂടിയാകുന്ന ഒരു പ്രത്യേക അനുഭവം ഞാൻ അവിടെ കണ്ടു. അതിൻ്റെ ഒരു പ്രത്യേകത ഈ കായിക മേഖലയിൽ ഒരു കൈയടക്കം, അത് ഒരു കലാകാരന്റെ ഹൃദയ ഐക്യം കൂടി അല്ലെങ്കിൽ ഒരു മനോധർമ്മം കൂടി വരുമ്പോൾ പലപ്പോഴും ആകർഷകമാകാറുണ്ട്. കാരണം ഒരു വിരസതയില്ലാതെ കായിക മേഖലയിലെ ഇടവേളകളിൽ ചില കലാരൂപങ്ങൾ അവതരിപ്പിക്കാനും ചില പാട്ടുകാരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനും ചില ശബ്ദാനുകരണ കലാകാരന്മാരെ കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇടവേളയില്ലാതെ കായിക മേഖലയെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഒരു മിടുക്കായിരുന്നു. നല്ലൊരു ഒരു പ്രത്യേക പ്രാഗൽഭ്യമായിരുന്നു. അത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ?
0: തീർച്ചയായിട്ടും. അതെ, നമ്മുടെ കായിക മേളയാണെങ്കിലും കലാമേളയാണെങ്കിലും അത് പ്രേക്ഷകന് അല്ലെങ്കിൽ ആസ്വാദകന് അല്ലെങ്കിൽ എപ്പോഴും സന്തോഷിക്കാനുള്ള വകയാകണം എന്നുള്ളതായിരുന്നു. ഇപ്പൊ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, ഈ കലാകാരൻ എങ്ങനെ കായിക രംഗത്ത് അതിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടു എന്നുള്ളത്, എൻ്റെ സുഹൃത്തുക്കൾ ആയിരുന്ന അധ്യാപക ശ്രേഷ്ഠരുടെ സൗകര്യത്തിൽ, പ്രത്യേകിച്ച് കലേജ് രാഘവൻപിള്ള സാറിൻ്റെ എൻ്റെ പ്രിയ ഗുരുനാഥൻ എൻ്റെ മാതൃകാ വിഷ്ണുവാണ് അദ്ദേഹം. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആലപ്പുഴയിൽ. പിന്നെ അദ്ദേഹമാണ് എൻ്റെ 10-ാം ക്ലാസ്സിലെ അധ്യാപകൻ. ആ സ്കൂളിൽ എൻ എസ് മണി എന്ന് പറഞ്ഞൊരു വലിയൊരു അധ്യാപക ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. സ്പോർട്സ് രംഗത്ത് പ്രതിഭാശാലിയായിട്ടുണ്ട്. അതൊക്കെ കണ്ടും കേട്ടും വളർന്നാണല്ലോ. ഇപ്പൊ അനുപോലെ ചോദിച്ചില്ലേ ഒരു ചോദ്യം, ആ കാലങ്ങളിൽ ഇന്റർ സ്കൂൾ കായിക മേളയുടെ ഒഫീഷ്യൽ വർക്ക് ആധികാരികമായി ചെയ്തിരുന്നതാണ് ഞാനാണ്. അതൊരു ചിത്രകലാധ്യാപനെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമായിരുന്നില്ല. അതിപ്പോഴും ഓർക്കുകയാണ്, അതിന്റെ ഓഫീസ് വർക്ക് കംപ്ലീറ്റ് ഞാൻ ചെയ്തിരുന്നു. എന്നിട്ട് അതിന്റെ പ്രോഗ്രാം ചാർട്ടിങ്ങും ഒക്കെ എനിക്കാണ് തന്നിരുന്നത്. അതൊക്കെ കഴിഞ്ഞു പോയി. ഇന്നിപ്പോ ഈ കമ്പ്യൂട്ടർ ലോകത്തേക്ക് സാധനം വന്നു കഴിഞ്ഞപ്പോ അന്ന് ഞാൻ ചെയ്തിരുന്ന കൈപ്പടയെങ്കിലും
1: ശിവചേട്ടൻ എഴുതിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളിലെ ആ അക്ഷരങ്ങൾ എത്രയോ ആളുകളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ കായിക താരങ്ങൾക്ക് ആ അക്ഷരങ്ങൾ പ്രിയങ്കരമായിരുന്നു. ഇപ്പൊ ഞാൻ വേറെ ഒന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ആലപ്പുഴ എന്ന് പറയുന്നത് അയൺ ഗെയിംസിന്റെ ഈറ്റിലമാണ്. അതായത് ആരോദ്വഹന മത്സരങ്ങളുടെ ഒരു വലിയ

0: ശക്തി കേന്ദ്രമായിരുന്നു ആലപ്പുഴ, ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ചിത്രകലാകാരൻ വീണ്ടും ഞാൻ നോക്കുമ്പോൾ ഇരുമ്പിന്റെ മത്സരം, അയൺ ഗെയിംസ് നമ്മൾ പറയുന്ന ചേതനമല്ലാത്ത ഒരു വസ്തുവിൽ ചൈതന്യം കണ്ടെത്തുന്ന ഒരു ഒരു മത്സര രംഗമാണ് അയൺ ഗെയിംസ്. അതിലെ ദേശീയ മത്സരം, അന്തർദേശീയ മത്സരങ്ങൾ വരെ ആലപ്പുഴയിൽ നടക്കുമ്പോൾ, ആതിഥ്യം വഹിക്കുമ്പോൾ മിക്കവാറും അതിനകത്ത് അനൗൺസറായിട്ടും റഫറിയായിട്ടും ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് എഴുതുന്ന ആളായിട്ടും ഒരു സെലിബ്രിറ്റിയായിട്ട് പോലും ചിലപ്പോൾ ഇവിടെ നിറഞ്ഞാടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വെയിറ്റ് പോലും എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു നല്ല ആറടി പൊക്കക്കാരൻ, നല്ല കൊലുന്നനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഈ അയൺ ഗെയിംസിന്റെ വക്താവായി മാറുമായിരുന്നു?
1: കേരളോത്സവം കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ, ജില്ലാതല മത്സരം വന്നപ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിലിലാണ് അതിന്റെ ഉത്തരവാദിത്തം. ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ എന്റെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, രാജീവും അർജുന അവാർഡി വിജയ് ജോസഫും. അവരെണ്ണരും കൂടിയാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി സ്പോർട്സ് കൗൺസിലാക്കുകയും അതിന്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യാനായിട്ട് എന്നോട് പറയുകയും തുടർന്ന് അവരുമായിട്ടുള്ള സുപരിചിതമായ ബന്ധങ്ങൾ, ആ ബന്ധം വളർന്നു. പിന്നീട് ജോസഫ് എന്ന് പറയുന്ന അയൺ ഗെയിംസിന്റെ ഏറ്റവും പ്രാധാന്യമായ വ്യക്തി സംഘടിപ്പിക്കുന്ന അയൺ ഗെയിംസിന്റെ പബ്ലിക്കും ചാമ്പ്യൻഷിപ്പിലൊക്കെ ഞാനൊരു സഹകാരിയായിട്ട് അവരോടുകൂടെ ചേരുകയും അതും തുടർന്ന് ആ കായിക രംഗത്തോടുള്ള താല്പര്യം കൊണ്ട് അത് പഠിച്ചു. അത് വേൾഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഓഫീസർക്കിന് വരെ എനിക്ക് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിനകത്തോട്ട് വരുന്നത് തന്നെ.
0: നമ്മളിപ്പോ ശിവൻചാട്ടനെ അത്ലറ്റിക് മേഖലയില് മൈതാനങ്ങളിൽ പറന്നു നടക്കുന്നതും പാരി നടക്കുന്നതും കണ്ടു, അതുപോലെ തന്നെ അയൺ ഗെയിംസിന്റെ തട്ടകങ്ങളിൽ കണ്ടു. ഇതുകൂടാതെ ആലപ്പുഴയിൽ വളരെ പ്രശസ്തമായ YMCA വോളിബോൾ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടുകളിലും പിച്ചുകളിലും അവിടുത്തെ ഓരോ മാച്ചുകളിലും സചേതനമായി കണ്ടു. ഈ കളികളെ പറ്റിയൊക്കെ നല്ല ഒരു അടിത്തറയും അതിനെപ്പറ്റിയുള്ളൊരു പഠനവും നന്നായി എങ്ങനെ നടത്തിയിരുന്നു?
1: ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു സ്പോർട്സ് കുടുംബമായിരുന്നു. എവിടെ സ്പോർട്സ് മീറ്റ് ഉണ്ടെങ്കിലും ശരി, ഞങ്ങൾ കാണാനായിട്ടൊക്കെ അന്ന് പോകുമായിരുന്നു. ഞാൻ 84 ഏഷ്യാഡ് കാണാൻ ഡൽഹിക്ക് പോയവനാണ്.
0: ഇത് വലിയ അനുഭവമല്ലേ?
1: അനുഭവമാണ്. ചെറിയ PT ഉഷ അന്ന് കളിയുടെ കൈ ഓടി ചാടി വരുന്നതും ഒക്കെ സ്റ്റേഡിയത്തിലിരുന്ന് കണ്ട ആളാണ്.
0: ഏതാണ്ട് 50 വർഷത്തിനടുക്കുന്നത്, 4 പതിറ്റാണ്ട് കഴിഞ്ഞ
1: വർഷങ്ങൾ എത്ര കഴിഞ്ഞു. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അത്ലറ്റിക്സിലെയും ലോകനിലവാരമുള്ള താരങ്ങളെ കുറിച്ചുമൊക്കെ അവരൊക്കെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ഒരു മനുഷ്യനാണ് ഞാൻ. എത്ര പറഞ്ഞാലും അതിനൊന്നും മാറ്റം വരുന്നില്ല.
0: അതിന്റെ പിൻബലമായിരിക്കും ശിവൻചാട്ടൻ നടത്തിയ കുറെ ഈ പ്രശ്നോത്തരികൾ, ക്വിസ് മത്സരങ്ങളിലൊക്കെ കായിക മേഖലയിൽ അല്ലെങ്കിൽ സ്പോർട്സ് ക്വിസ് മാസ്റ്റർ എന്നുള്ളൊരു മേലങ്കി കൂടെ ചെറിയ കാലങ്ങളിൽ, അതൊരു 10-30 മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്.
1: തുടക്കകാലത്ത് ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ആർട്സിലുള്ള ക്വിസ് കോമ്പറ്റീഷനേക്കാൾ ഉപരിയായിട്ട് സ്പോർട്സ് തലത്തിലായിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് മിൽഖാ സിംഗിനെ കുറിച്ചൊക്കെ ഒരു മണിക്കൂറൊക്കെ നിന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ചങ്കൂറ്റമുള്ള ഒരു വയസ്സനാണ് ഞാനിപ്പോൾ.
0: തീർച്ചയായും ആ കായിക താരം അല്ലെങ്കിൽ മൈതാനങ്ങളിലെ പിച്ചുകളിലെയൊക്കെ ഒരു പ്രതിഭ പെട്ടെന്നാണ് കുട്ടികളുടെ കളിയച്ഛനായി മാറുന്നത്. ഞാൻ കണ്ട ഒരു വല്ലാത്തൊരു പരിക്രമണമായിരുന്നു. കുട്ടികളുടെ കലാപരിശീലന കളരിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്ന ഒരാളായി അവരുടെ കളിയച്ഛനായി മാറും എന്നുള്ള യാതൊരു സങ്കല്പവും ഒരുപക്ഷെ ശിവചേട്ടൻ ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ അതിൽ സമർപ്പിച്ച ആത്മാർത്ഥതയും അതിൽ ഭാവനാസമ്പന്നമായി വരുത്തി തീർത്ത ധാരാളം പരിഷ്കരണങ്ങളും കുട്ടികളുടെ ക്ഷേമത്തെപ്പറ്റിയുള്ള അതിരുകവിഞ്ഞ ആത്മവിശ്വാസവും അതിനെ ഒന്ന് ഓർത്തെടുക്കാവും.
1: 1984 ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചോളൂ.
0: 4 പതിറ്റാണ്ട് മുമ്പ്.
1: അതെ, അന്ന് കലോത്സവത്തിന്റെ പരിശീലനത്തിന് വേണ്ടി സ്കൂൾ കുട്ടികൾക്ക് സമയം നഷ്ടപ്പെടുന്നു എന്നൊരു പരാതി അന്ന് മൊത്തത്തിൽ ഉണ്ടായിരുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് അവധിക്കാലത്ത് കലയിൽ താല്പര്യമുള്ള കുട്ടികളെ അതാത് സ്കൂളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് യുവജനോത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് കരുതിക്കൊണ്ട് അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന ET മുഹമ്മദ് ബഷീർ സാറിന് ഞാനൊരു കത്തെഴുതി. അവധിക്കാലത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താൽ സ്കൂൾ ടൈം നഷ്ടപ്പെടാതെ കുട്ടികളെ പരിശീലനത്തിൽ ഏർപ്പെടാൻ സാധിക്കുമല്ലോ എന്ന് കരുതി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി എനിക്ക് കിട്ടി, സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ്. മിസ്റ്റർ ശിവൻ, നിങ്ങളുടെ കത്ത് കിട്ടി, അതിൽ പറഞ്ഞ ആശയം കൊള്ളാം, പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളിൽ ഇപ്പോൾ നമുക്ക് അത് നടപ്പിലാക്കാൻ
0: സാധിക്കും.
1: അതാണ് സ്കൂളിൽ നടത്തണം, അതൊന്ന് അത് നമുക്ക് സാധിക്കും. എന്നാലും ശിവന്റെ ഉദ്യമത്തിൽ എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ കത്ത് ഒരു പേജിൽ. അത് കൈ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നിയത്, എന്തുകൊണ്ട് ഇത് സർക്കാർ തലത്തിലായിക്കൂടാ. അങ്ങനെ കിടന്നിങ്ങനെ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ എന്താണ്ട് നമുക്ക് വെക്കേഷൻ, നമ്മുടെ വീട്ടിലോട്ട് കുട്ടികളെ താല്പര്യമുള്ളവരെ വിളിച്ചാൽ എന്താണെന്ന് ആലോചിച്ചതിന്റെ പുറത്താണ് നമ്മൾ അങ്ങനൊരു സ്ഥാപനം വീട്ടിൽ അങ്ങനെ തുടങ്ങാം എന്ന് കരുതുന്നു.
0: പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് വീടുകളിൽ അല്ലെങ്കിൽ പോയി പഠിപ്പിക്കാനൊക്കെ ഒരു സമ്പന്നരായ അല്ലെ വരേണ്ട വിഭാഗക്കാർക്ക് മാത്രമേ സാധ്യമായിരുന്നു. ചിത്രരചനയിലാണെങ്കിലും രചനാ മത്സരങ്ങളിലാണെങ്കിലും സംഗീതത്തിലായാലും വാദിത്രങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അത്ര പ്രാപ്യമായ ഒരു കാലഘട്ടമായിരുന്നില്ല. പക്ഷെ നമ്മളുടെ വീട്ടിലേക്ക് വന്ന കുട്ടികൾക്ക് ഇതെല്ലാം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞത്, സുഹൃത്തുക്കളുടെ ഇടയിൽ അതുപോലുള്ള കലാകാരന്മാരെയെല്ലാം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഇന്നൊരു വളരെ ചാരിതാർത്ഥ്യം നൽകുന്നൊരു അനുഭവമല്ലേ?
1: എൻ്റെ വീട്ടിലെന്ന് ഇതിനെ

0: സൗകര്യങ്ങൾ അത്ര ഇല്ലായിരുന്നു അന്ന്. അന്നത്തെ കാലത്ത് വീട്ടുമുറ്റത്ത് ഞാനൊരു കൂടാരം ഉണ്ടാക്കി അവിടെയാ തുടങ്ങിയത്.
1: അവരെല്ലാ മേഖലകളിലുള്ളവരുണ്ടാവും, ചിത്രരചനയുണ്ട്,
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
1: നാടകക്കാരുണ്ട്,
0: നാടകം
1: വാദ്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്.
0: മോഹൻജി, തോമസ് വള്ളിയാണ്, ഇവരൊക്കെ കൂടെ കൊണ്ടുവന്ന് ഞാനത് രാവിലെ ഏർലി മോർണിംഗ് 2 വരെ നടത്തി. അത് പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്നൊരു കുട്ടി സംസ്ഥാന തലത്തിലോട്ട് ഉയർത്തപ്പെട്ടപ്പോൾ അവനെ അങ്ങട്ടുകാരെ അന്വേഷിച്ച് ഇവൻ എവിടെ നിന്നാണ് ഈ പരിശീലനം എന്നുള്ളത്. ആ കുട്ടിയിലൂടെയാണ് ഈ ചിക്കൂസ് എന്ന ഒരു സ്ഥാപനം ഞാൻ തുടങ്ങാൻ കാരണം.
1: അതൊന്ന് ഓർത്തെടുക്കാം, ആ പേര് അങ്ങനെ മോന്റെ പേര് ഈ സ്ഥാപനത്തിന്.
0: അതായത് ഞാനിങ്ങനെ നമ്മുടെ ജവഹർ ബാലഭവന്റെ ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഒരു ചിത്രരചനാ മത്സരത്തിൽ ഞാൻ ഒഫീഷ്യൽ ജഡ്ജായിരുന്നു. ഞാനങ്ങനെ ജഡ്ജ്മെന്റിനായിട്ട് പോയ സമയത്ത് കുട്ടികളിരുന്ന് നിരനിരയായിട്ടിരുന്ന് വരയ്ക്കുന്നു. വരയ്ക്കുന്ന കൂട്ടത്തിൽ കണ്ണി എന്ന് അകപ്പെടുന്ന ഒരു കുട്ടി, ഒരു 5 വയസ്സുകാരനായ കുട്ടിയുടെ അരയിൽ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ മാറി നിന്ന് കണ്ടു. മത്സരം കഴിഞ്ഞപ്പോൾ അവനെ അടുത്ത് വിളിച്ച് ചോദിച്ചു, നീ ഇവിടെ താമസിക്കുന്നു, ആരാ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കാനൊന്നുമില്ല, ആലപ്പുഴ പുന്നമടക്കായലിൻ്റെ തീരത്ത് ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. ഞാൻ പറഞ്ഞു, മോഹൻ ഒരു കാര്യം ചെയ്യും, നിനക്ക് ചിത്രകല പഠിക്കില്ലേ, പോരാൻ പറഞ്ഞു. അവനാണ് ഫസ്റ്റ് സ്റ്റുഡൻറ്.
1: അവിടുന്നുള്ള ഗണപതി കുറിക്കലാണ്,
0: അവരാണ് ഫസ്റ്റ് സ്റ്റുഡൻറ്. അവനിലൂടെയാണ് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് അറിയുക. അപ്പോൾ പ്രസ്ഥാനത്തിന് പേര് വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പേര് വെക്കണം? അവൻ നാട്ടുകാരോട് മറ്റൊരാൾക്കാരോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എവിടാ നീ പഠിക്കാൻ പോണെന്ന് വെച്ചാൽ ചിക്കൂസിൽ പഠിക്കാൻ പോണെന്നാ പറയുന്നത്. ചിക്കൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ
1: ഇളയമകനാണ്.
0: അങ്ങനെയാണ് ആലോചിച്ചപ്പോൾ, അങ്ങനെയാണെങ്കിൽ ചിക്കൂസ് എന്ന സ്ഥാപനം തുടങ്ങാം. സുനിൽ പുന്നമട എന്നാണ് അവൻ. റിഫൈനറി സ്കൂളിലെ ആർട്ട് ഡയറക്ടറായിട്ട് ഇപ്പൊ അവിടെ ജോലി നോക്കുന്ന ചിത്രകാരനാണ്. നമ്മുടെ ഇന്ത്യ ലെവലിൽ ചിത്രകലയിൽ ഒന്നാം സ്ഥാനം നേടിയ വ്യക്തികുട്ടിയാണ്.
1: ചിക്കൂസ് കളിമുറ്റത്ത് വരയുടെ ആദ്യ കാലങ്ങൾ കോറിയിട്ട വ്യക്തിയാണ്. ഈ ഉയരങ്ങളിലെത്തിയത്
0: എന്നിലൂടെയല്ല, മകന്റെ പേരിൽ, അവന്റെ സുഹൃത്തിന്റെ പേര്. അവൻ രണ്ടുപേരും ഒരു പ്രായക്കാരൻ, അവനാണ് വളർത്തിയെടുത്തത്. അവൻ ഇന്നും മാനസപുത്രനായിട്ട് മനസ്സിൽ നിറഞ്ഞു.
1: നമ്മുടെ കളിയരങ്ങിലൊക്കെ വരാറുള്ള ഒരാളല്ലേ, സ്ഥിരമായിട്ട് വരുന്ന ഒരാളല്ലേ?
0: ഇപ്പോഴും കളിയരങ്ങിന്റെ അവധി കാലത്ത്
1: അവനുണ്ടാവും. ആലപ്പുഴയിലെ സ്ഥല സൗകര്യങ്ങൾ വളരെ കുറവുള്ള ഒരു കാലഘട്ടത്തിലാണ് ചിക്കൂസ് ശിവൻ എന്ന് പറഞ്ഞ മാഷ് വീട്ടില് കുട്ടികളുടെ കലാപരിശീലന കളരി തുടങ്ങുന്നത്. ശരിക്കും ചിക്കൂസ് കളിയരങ്ങ് എന്നറിയപ്പെടുന്നു. കളിയരങ്ങിന്റെ നടനായകൻ കളിയച്ഛനായി കുട്ടികൾ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ 100, 200, 500 എന്നുള്ള നിലയിലേക്ക് കുട്ടികളുടെ ഒരു ബാഹുല്യം വന്നപ്പോഴാണ് ശിവൻചേട്ടനെ സഹായിക്കാനായിട്ട് കിടങ്ങാമ്പറമ്പ് ദേവസ്വം മുൻകൈയെടുത്ത് അവരുടെ സ്കൂൾ വിട്ടു തരുന്നത്. അതൊരു വലിയ മാറ്റമായിരുന്നു അല്ലേ?
0: അതാണ് മാറ്റം. ഞാൻ 5 വീട്ടിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി വർഷങ്ങളിലൊക്കെ ആലപ്പുഴ നഗരത്തിന്റെ നെടുമന്ദ്യത്തിലുള്ള കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെ തിരുനടയിലുള്ള കിടങ്ങാമ്പറമ്പ് AP സ്കൂളിലാണ്. അവിടെ അവരെ എനിക്ക് അനുവദിച്ചു തരുന്നു. 50 കുട്ടികളുമായിട്ടാണ് ആ വർഷത്തെ ക്യാമ്പ് ആരംഭിച്ചത്. പിന്നീടൊരു പ്രവാഹമായിരുന്നു. നാടിന്റെ നാനാഭാഗത്ത് ഇന്ത്യ ജില്ലകളിൽ നിന്ന് പോലും കുട്ടികളെ കൊണ്ടുവന്ന് അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ താമസിപ്പിച്ച് കളിയരങ്ങിൽ പങ്കെടുക്കുക. എല്ലാ വർഷവും 1 മുതൽ May 11 വരെ 41 ദിവസത്തെ കളരി കേരളത്തിൽ ആദ്യമായിട്ട് അവധിക്കാല കളരികൾക്ക് രൂപം കൊടുത്ത സ്ഥാപനമാണ്
1: ചിക്കൂസ് കളിച്ച്
0: സ്ഥാപനം.
1: എന്റെ ഓർമ്മയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അവര് കേട്ടറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചിത്രങ്ങളിൽ കണ്ടറിഞ്ഞിട്ടുള്ള മഹാരഥന്മാരെ കാണാനും അവരുടെ ഭവനങ്ങളിൽ ചെല്ലാനും ഒരു തീർത്ഥയാത്ര പോലെ അല്ലെങ്കിൽ ഒരു അന്വേഷണ യാത്ര പോലെ അവരെ കൊണ്ടുപോകാനും ഒക്കെ ഉള്ളൊരു നവ്യമായ ഒരു സമീപനം ചേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയാണ് തകഴി ശിവശങ്കരപ്പിള്ള ചേട്ടൻ്റെ വീട്ടിലേക്ക് ഒരു ബസ് നിറയെ കുട്ടികളുമായിട്ട് പോകുന്നത്. കേവലം ജ്ഞാനപീഠ പുരസ്കൃതനായ ഒരാളെ പറ്റിയോ അല്ലെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരത്തെപ്പറ്റിയോ മാത്രം കേട്ടിട്ടുള്ള കുട്ടികൾ ഇതെല്ലാം നേരിട്ട് കാണുമ്പോൾ അതിശയിച്ചു നിൽക്കുകയായിരുന്നു. കുട്ടികളുമായി പോയി കണ്ട ഒരു ഓർമ്മ ചേട്ടനുണ്ടല്ലോ.
0: എനിക്കത് മറക്കാൻ കഴിയുന്നത് 1995 ആദ്യമായിട്ടാണ് നമ്മുടെ തകഴിച്ചേട്ടന്റെ വീട്ടിൽ ഒരു പറ്റം ആൾക്കാർ കയറിച്ചിരുന്നതാണ്. ചെന്ന് അനുവദിച്ചു നമ്മുടെ പ്രൊഫസർ ജി ബാലേന്ദ്രന്റെ സഹായകരമുണ്ടല്ലോ. അത് മാത്രമല്ല, ഈ കുട്ടികളുടെ നടുവിൽ ഇരുന്നു കൊണ്ട് ഈ കുട്ടികളുടെ കലാപരിപാടികൾ മുഴുവൻ കണ്ട് ആസ്വദിച്ചു. അദ്ദേഹം അകത്തുനിന്ന് കാത്തയെ വിളിച്ച് കാത്തയെ ഞങ്ങളുടെ കൂടെ ഇരുത്തി. ഒന്ന് അത്ഭുതമാണ് ഈ വിശ്വ സാഹിത്യകാരന്റെ ആ പ്രതിഭയുടെ തണലിൽ ഒരു പകല് മുഴുവൻ.
1: അല്ല, അക്കാലത്ത് ഇറങ്ങിയ പത്രങ്ങളിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, അദ്ദേഹത്തിന്റെ ചാരുകസേരയുടെ പടിയൽ വരെ കുട്ടികളെ ഇരുത്തിയിരുന്നു,
0: ചേർത്തിരുത്തിയിരിക്കുകയാണ്. പഴങ്ങളെല്ലാം കൊണ്ട് കൊടുത്ത് അദ്ദേഹം അതൊക്കെ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് ചെയ്ത്. മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതി ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്, 25 to 30 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കൂടെ കൂടുന്ന ആ കുട്ടികള് ഇന്ന് പലയിടത്തും ഇരുന്ന് എന്നോട് വിളിച്ച് സംസാരിക്കുമ്പോൾ തൈ മാമന്റെ വീട്ടിൽ പോയതൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: അതൊരു തുടക്കം മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ദർശനം പങ്കേഷ കുറുപ്പ് സാറിന്റെ വീട്ടിൽ പോയി, തികച്ചും ഗാന്ധി മാർഗത്തിലുള്ള ഒരു പർണശാലയിൽ കുട്ടികളുമായിട്ട് പോയി കൃഷി കാണാൻ, കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലേക്ക് കുട്ടികളെ പോയി,
0: ചമ്പക്കുളം പാച്ചുള്ള സാറിന്റെ വീട്ടിൽ പോയി,
1: കഥകളി നടൻ ആചാര്യൻ അവിടെ പോയി.

0: ഞാൻ പേരെടുത്ത് പറയാണെങ്കിൽ ഒരുപാട്
1: അതെ,
0: പറയുന്നുണ്ട്.
1: ധാരാളം
0: എസ് എൽ
1: പേരുടെ
0: വരും സദാനന്ദന്റെ വീട്ടിൽ ഒരു ദിവസം മുഴുക്കുക അദ്ദേഹത്തോടൊപ്പം
1: ഉണ്ടായി. മാത്രമല്ല അദ്ദേഹത്തിന്റെ നാടകശാലയിൽ നാടകം അഭിനയിക്കുന്നതും ആ കളരി അവരെ കാണിക്കാൻ
0: അതെ
1: കഴിഞ്ഞു.
0: അതെ ആ ജാൻവി ദേവുണ്ട്, കിടാമംഗലം സദാനന്ദനുണ്ട്.
1: അതാണ് സർവതോമുഖമായ ഒരു കലാമേഖലയിൽ കുഞ്ഞുങ്ങൾക്ക് തൊട്ടറിയാനും അനുഭവിക്കാനുമുള്ള ഒരു സൗകര്യം നമ്മുടെ കളിയരങ്ങ്.
0: അത് മാത്രമല്ല, എന്റെ കളിയരങ്ങിൽ വന്നിട്ടുള്ളവരുടെ പ്രഗത്ഭരുടെ ലിസ്റ്റ് കേട്ടാൽ എനിക്ക് പോലും വിശ്വസിക്കും. ജഗദീശ് കുമാർ ഒരു
1: ക്ലാസ് എടുക്കാൻ വരും,
0: 10 പ്രാവശ്യമെങ്കിലും വരുമായിരുന്നു
1: ക്ലാസ് എടുക്കുമായിരുന്നു.
0: മരിച്ചുപോയ കലാമൻ മണി
1: വരുമായിരുന്നു വരുമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു ആലപ്പുഴ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരുടെ ഒരു പ്രദേശത്ത് ഇതുപോലുള്ള മഹാരഥന്മാരൊക്കെ വന്ന് നമ്മുടെ കളിയരങ്ങിന്റെ കൂരയ്ക്ക് കീഴിൽ കുട്ടികളുമായി ചെലവിടുന്ന സമയങ്ങളൊക്കെ തന്നെ കളിയരങ്ങിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് തന്നെ ചേട്ടൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ ഓർക്കുന്നത് ഈ കളിയരങ്ങിൻ്റെ കാലഘട്ടങ്ങളിൽ അവധിക്കാലങ്ങളിൽ നാട്ടിലേക്ക് വരുന്ന കുട്ടികൾ പ്രവാസികളായ അച്ഛനമ്മമാരുടെ കുട്ടികളാണ്. അവർ മടങ്ങിപ്പോകുമ്പോഴാണല്ലോ ഒരു ക്ഷണം ചേട്ടൻ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുന്നത്. ആ കുട്ടികളുടെ താല്പര്യമായിരുന്നു ശരിക്കും അവിടേക്ക് സ്മാഷ് വരണം എന്ന് പറയുകയും ഒരു 8-ഓ 10-ഓ രാജ്യങ്ങളിൽ പോയി ഇതുപോലെയുള്ള കലാപരിശീലന കളരികൾ തുടങ്ങാനും കൃത്യമായി ആണ്ടിൽ 2 മാസം അതിന് മാറ്റിവെക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കോവിഡിന്റെ കാലഘട്ടം മുൻപ് വരെ കൃത്യമായി വളരെ വളരെ നിയതമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ ഏതെങ്കിലുമൊക്കെ രസകരമായ ഓർമ്മകളുണ്ടോ?
0: കോവിഡ് കാലം കഴിഞ്ഞ് ഞാൻ 1-2 വർഷം കൂടി
1: പോയായിരുന്നു.
0: ഇപ്പോഴും ഒരു നിർബന്ധിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പം പറ്റുന്നില്ല, നമുക്ക് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. 2017 ആദ്യം അബുദാബിക്കാണ് പോകുന്നത്. അബുദാബിയിൽ ഒരു 5 ദിവസത്തെ കുട്ടികളുടെ ക്യാമ്പിലാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് അവരെന്നെ തന്നെ ക്യാമ്പിന് വിളിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിജയമാണ് ഷാർജയിലും ദുബായിലും പിന്നീട് ബഹ്റിനിൽ നിന്ന് നങ്കൂരി വിടുക ചെയ്തത്. ബഹ്റിനിൽ ഞാനൊരു 3 ദിവസത്തെ ക്യാമ്പിന് ആദ്യം പോയത്. ആ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആ വർഷത്തെ കുട്ടികളുടെ അവധിക്കാല കളരി ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 21 വരെയുള്ള ദിവസം എനിക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ആ ഡേറ്റ് വേറെ പരിപാടിക്ക് സാർ പോകുന്നത് എന്ന് പറഞ്ഞു തരിക.
1: അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം ഞാൻ ചോദിച്ചോട്ടെ, ഈ അക്ഷരങ്ങളിൽ നിന്ന് രൂപങ്ങളിലേക്കുള്ളൊരു കലാപരിക്രമണം, അത് ഛ എന്ന അക്ഷരം വരച്ച ഉടനെ എലിയാക്കി മാറ്റുക, ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും ചില സ്കലങ്ങളുമൊക്കെ വരച്ച ഉടനെ വേറൊരു ജീവിയാക്കി മാറ്റുക, അപ്പം ഇങ്ങനൊരു മനോധർമ്മം കുട്ടികളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ഈ ചിത്രകലയ്ക്ക് വലിയ പ്രോത്സാഹനവും വളർച്ചയും ഇടയാക്കിയിട്ടില്ലേ?
0: ഞാൻ വളരെ വിനീതമായിട്ടൊരു കാര്യം പറയാം. ഈ അക്ഷരങ്ങളിൽ നിന്ന് ചിത്രം ഉണ്ടാക്കുന്നത് ഞാൻ പഠിച്ചത് ഈ അക്ഷരം എഴുതാൻ തുടങ്ങുന്ന കൊച്ചുകുട്ടികളിൽ നിന്നാണ്. കാരണം 5 വയസ്സുകാരനോട് പറയുകയാണ് നീ ഒരു തത്തയെ വരയ്ക്കാൻ പറഞ്ഞാൽ അവൻ തത്തയെ വരയ്ക്കും, പക്ഷെ തത്തയാകണമെന്നില്ല. പക്ഷെ അവൻ ആ തുടങ്ങുന്ന ആ സ്റ്റൈലുണ്ടല്ലോ, ഒരു റായാണ് അത് വെച്ചുള്ള നിരന്തര നാളത്തെ സ്വഭാവമാണ് ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടിയ ഈ അറിവ്.
1: ശരിക്കും ആദ്യ ഗുരുനാഥന്മാർ കുഞ്ഞുങ്ങൾ തന്നെ.
0: ഞാൻ എപ്പോഴും പറയും ലാര്യസാർ ചിത്രകലയിൽ ഗുരുവാണെങ്കിലും ഈ കുഞ്ഞുങ്ങൾ എന്റെ ഗുരു ശ്രേഷ്ഠരാണ്.
1: കൂട്ടത്തിൽ ലാര്യസാറിനെ പെട്ടെന്ന് ഓർക്കുമാണ്, ആലപ്പുഴയിലെ ധാരാളം ചിത്ര കലാകാരന്മാരുടെ ഗുരുനാഥനാണ് ലാര്യസാർ. ലാര്യസാറിന്റെ ആ ഒരു അടിത്തറ പലതരത്തിൽ, കാർട്ടൂൺ മേഖലയിലാണേലും കാരിക്കേച്ചറിലാണേലും പോർട്രേറ്റിലാണേലും ഒക്കെ ശിവൻചേട്ടൻ ഒരു വലിയ ബോധ്യം വരുത്തി തന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും നാടകത്തെ കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചതും സാറ് തന്നെയാണ്. സാറിന്റെ സ്കിൽ അഭ്യസിച്ചുകൊണ്ടിരുന്ന കാലം തന്നെയാണ് മണ്ണും മനുഷ്യരും എന്നൊരു നാടകം എഴുതാനും ആ നാടകം നമുക്ക് വളരെ റേഡിയോ
1: തീർച്ചയായിട്ടും
0: വളരെ റേഡിയോയിലൂടെ നാടകം വന്നതോടുകൂടി നമുക്ക് നാടകരംഗത്തെ പിടിച്ചു നിൽക്കാൻ ഒരു ചങ്ങുറ്റമുണ്ട്.
1: ഒരു നാടകകൃത്തം എന്നുള്ളതും ഒരു നടനം എന്നുള്ള രീതിയിൽ ഒരു അംഗീകാരം കിട്ടി.
0: അതിനുള്ള അംഗീകാരം രണ്ടാമത് അത് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഡൽഹി നിലയം അത് ഇന്ത്യയിലേക്ക് പരിഭാഷ ചെയ്ത് അടുത്തപ്പോഴത്തേക്കും റേഡിയോയൊക്കെ മാത്രം കേൾക്കുന്ന ആൾക്കാരാണല്ലോ ഒരുപാട് വിളികൾ വന്നു, ഒരുപാട് അറിവുകൾ വന്നു. പിന്നീടാണ് യഥാർത്ഥത്തിൽ ഈ നാടകം എന്ന ഒരു തലക്ക് പിടിച്ചതും 10-12 നാടകങ്ങൾ
1: എഴുതുക ചെയ്തതും.
0: അതൊന്നും പൂർണ്ണ വലിയ നാടകങ്ങളായിരുന്നില്ല, എല്ലാം
1: നാടകങ്ങൾ
0: അത് തന്നെ തമാശ നാടകങ്ങളായിരുന്നു. മണ്ണും മനുഷ്യരും
1: എന്നുള്ള നാടകമായിരുന്നു അല്ലേ?
0: 1968
1: എല്ലാ മേഖലകളിലും അങ്ങ് സൗകര്യം നടത്തിയപ്പം ഇതിലേക്കുള്ള ശ്രദ്ധ ശരിക്കും കുറഞ്ഞു പോയി അല്ലേ? അല്ലെങ്കിൽ ഒരു നാടക മേഖലയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു.
0: ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഞാന് 68 ശേഷം ഈ നാടകം വന്നതിന് ശേഷം ഒരു 4-5 നാടകങ്ങളിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ തിരുവനന്തപുരത്ത് ശബ്ദം കൊടുക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നീട് അതിന് നേരെ കിട്ടാത്തതല്ല. ഞാന് ഈ ഒരു സിംഹക്കുട്ടിയല്ല, ഒരു മാൻകുട്ടിയുടെ മനസ്സായിരിക്കും കാണുന്നതൊക്കെ അതിന്റെ പുറകെ പോകണത്. അതുകൊണ്ടാണ് മിമിക്രി മോണോആക്ട് നാടകം ചിത്രകല സംഗീതം അങ്ങനെ അങ്ങനെ അങ്ങനെ
1: പോയതാണ് സമയം. പക്ഷേ ഈ റേഡിയോയിൽ മാത്രമല്ലല്ലോ, മറ്റേ ദൃശ്യകലയുടെ ഒരു ഇത് വന്നപ്പം മീഡിയകളിൽ വന്ന് ശരിക്കും ഏഷ്യാനെറ്റ് പോലെ അതുപോലുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ ഒരു പങ്കുകാരനായി കുറെ കാലം പ്രവർത്തിച്ചിട്ടില്ലേ?
0: ഏഷ്യാനെറ്റിൽ 1999 മുതൽ ഒരു 3-4 വർഷക്കാലം സുപ്രഭാതത്തിൽ എനിക്ക് 10 മിനിറ്റ് വെച്ച് അനുഭവം
1: ചിത്രരചന തന്നെയായിരുന്നു.
0: അപ്പൊ അവര് എനിക്കൊരു ഇന്റർവ്യൂ ആദ്യം തന്നു. അന്ന് തന്നെ ഞാൻ പോരുമ്പോ അവരെനിക്ക് ഉറപ്പ് തന്നു വിട്ടു. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രോഗ്രാം തന്നു. അത് മൺഡേ ടു ഫ്രൈഡേ 5 ദിവസം
1: കണ്ടിന്യൂസ്.
0: അതിലൂടെയാണ് എൻ്റെ ചിത്രകലയുടെ ആ കുട്ടികളിൽ നിന്ന് പഠിച്ചെടുത്ത പാഠങ്ങളെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു
1: കൊടുക്കാൻ പറ്റും.
0: ഒരിക്കലും അത് എൻ്റെ ഒരു കഴിവായിട്ട്.
1: ശരിക്കും അതൊരു മാസ് മീഡിയയിൽ കൂടെയുള്ള

0: പഠനമായിരുന്നു.
1: മാസ് മീഡിയയിലൂടെ എനിക്ക് കിട്ടിയ നേട്ടം എന്ന് പറയുന്നത് എനിക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. അതിനപ്പുറത്തായിരുന്നു.
0: വീണ്ടും നമുക്ക് കളിയരങ്ങിലേക്ക് തന്നെ തിരിച്ചു വരാം. തീർച്ചയായിട്ടും 40 ദിവസത്തോളം കുട്ടികൾ നമ്മളോടൊപ്പം വന്ന് നമ്മളിൽ ഒരു ഹാർദമായ ഒരു ബന്ധം, ഒരു ആത്മബന്ധവും അവർക്കൊരു വലിയ സ്വാതന്ത്ര്യം. ഈ ചിക്കു ശിവൻ സാറിനെ ആദ്യം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ പൊക്കവും രൂപവും ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അവസാനം തോളയിലും എളിയിലും ഒക്കെ കയറി ഇരുന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം അവർ കരയെന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കളം പിരിയൽ എന്ന് നമ്മളൊരു പേരിടുമായിരുന്നു. ഈ കളം പിരിഞ്ഞു പോകുമ്പോൾ അല്പമൊക്കെ നമ്പരം സ്വന്തം മനസ്സിലും തോന്നാറുണ്ട് അല്ലേ, ഈ കുട്ടികൾ പിരിഞ്ഞു പോകുമ്പോൾ?
1: അത് ഞാൻ ആദ്യ കാലഘട്ടത്തൊക്കെ കളം പിരിയൽ സമയത്ത് ഇവിടെയാണെങ്കിലും അത് ഗൾഫ് നാടുകളിലാണെങ്കിലും ഞാൻ ആ സമയത്ത്
0: ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ഇന്നും പലരും പല പ്രഗത്ഭന്മാരുമായിട്ട് ആ ഒരു ബന്ധങ്ങൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ടല്ലോ അല്ലേ പലരും.
1: ഒരു പറ്റം കുട്ടികൾ, ഞാൻ ഒരു കാര്യം ഞാൻ ഇത്തിരി അഹങ്കാരം കയറ്റി പറഞ്ഞു, എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂട്ടുകാരായിട്ടുള്ള ഒരു
0: 80 വയസ്സുകാരൻ
1: ഞാനാണ് എന്നത് എന്റെ അഹങ്കാരമാണ്.
0: തീർച്ചയായിട്ടും ഒരു ഭാഗ്യമല്ലേ. വലിയ തലമുറകൾ, 3-4 തലമുറകൾ തമ്മിലുള്ള ഒരു വ്യത്യാസമല്ലേ.
1: എന്തിനാ എന്റെ ഹരി ഞാൻ പറയുന്നത്, തൃശ്ശൂർ പൂരത്തിന് ഒരു പ്രാവശ്യം ചെന്നപ്പോ ആ പൂരക്കാഴ്ച കണ്ടോണ്ട് നിൽക്കുന്ന ആ സന്ദർഭത്തില് എനിക്ക് RD വരെയുള്ളതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് കാണാം എവിടെ നിന്നാലും. അങ്ങനെ ആ പൂരത്തിനിടയില് തൊട്ട് പുറകിലൊരു ഒരു 10 അടി അകലെ നിന്നുകൊണ്ട് ചിക്കു സാറേ എന്നൊരു വിളി കേട്ടു. ഒരു 7 വയസ്സുകാരൻ കൂട്ടി ഒരാ ഒരു അച്ഛന്റെ തോളത്തിൽ നിന്നുകൊണ്ട് എന്നെ
0: വിളിക്കുകയാണ് ആ സ്വാതന്ത്ര്യം.
1: ഞാൻ ആലോചിച്ച് നോക്കി, ഞാൻ അത്ഭുതപ്പെട്ടു.
0: ശരിക്കും കളങ്കമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആ സ്നേഹമാണ്. ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാണ്? ഇപ്പൊ ഈ AI അത് ഇതൊക്കെ ഒരുമിച്ചായിട്ട് എന്ത് തോന്നുന്നു, ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഭാവനാ സമ്പന്നതയെ ബാധിക്കുകയില്ലേ?
1: തീർച്ചയായിട്ടും.
0: ശരിക്കും ഒരു കളരി വിദ്യാഭ്യാസത്തിൽ കിട്ടുന്ന രീതിയിൽ വിപുലമായ ഒരു വൈജ്ഞാനിക ശാഖ അടഞ്ഞു പോവുകയല്ലേ. പർട്ടിക്കുലർലി ഒരു കാര്യം മാത്രം പറയുന്നു, അത് മാത്രം ചെയ്തു കിട്ടുന്നു. ആ കുട്ടികൾക്ക് ചിന്തിക്കാനോ മനോവ്യാപാരം നടത്താനോ മനോധർമ്മം പ്രകടിപ്പിക്കാനോ സാഹചര്യങ്ങൾ ഇന്നുണ്ടോ? ശരിക്കും
1: ഒന്നുമില്ല. അതൊക്കെ വളരെ വളരെ നിരാശന. നമ്മുടെ കുട്ടികളുടെ വഴി യാത്ര നഷ്ടപ്പെടുത്തിയത് ആരാണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. മുൻപേ പോയവർ അവർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുന്നില്ല. അതുതന്നെയാണ് മാതാപിതാക്കൾക്ക് കുട്ടികളെ നോക്കാൻ.
0: അത് തിരക്കിനിടയിൽ അവർ സമയം കണ്ടെത്തുന്നില്ല. എളുപ്പം കിട്ടുന്ന റിസൾട്ടിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നു.
1: കുട്ടികൾ ഒരിക്കലും ഉത്തരവാദികളല്ല, കുറ്റക്കാരുമല്ല.
0: ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവരിലെ ക്രിയേഷൻ തന്നെ വീണ്ടും പരിപോഷിപ്പിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് അല്ലേ. സ്വന്തമായ രീതിയിൽ ഒരു ഹോംവർക്ക് നടത്തി ഒരു ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാനോ കുട്ടികൾ ഇന്ന് തയ്യാറാക്കാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ കളിയരങ്ങ് പോലെയുള്ളവ ഇനിയും ധാരാളം വ്യാപിക്കേണ്ടതുണ്ട് അല്ലേ.
1: തീർച്ചയായിട്ടും കളിയരങ്ങ് ഞാൻ വിട്ടിട്ടില്ല. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിയാകുമ്പോൾ ഒരു 19 കുട്ടികൾ എത്താറുണ്ട്. ഇപ്പോൾ ചിത്രകല
0: പഠിക്കാം ചിത്രകല.
1: അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. മാതാപിതാക്കൾ പഠിച്ചതാണ് ചിലവരെ അവരുടെ മക്കളെ വിട്ട് ഇവ പഠിപ്പിക്കുന്നുണ്ട്.
0: ഈ കൂട്ടത്തില് ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ കളിയച്ഛന്റെ വീട്ടില് കളിയാശാട്ടി ഒരാളുണ്ട്. ശിവൻചേട്ടന്റെ ഈ കലാരംഗം പരിപോഷിപ്പിക്കപ്പെടുന്ന കാലം, കാക്കാഴം സ്കൂളിലെ അധ്യാപന വൃത്തിയൊക്കെ നടക്കുന്ന കാലത്ത് ഒരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു വീടിനടുത്ത് തന്നെയുള്ള. ആ കളിക്കൂട്ടുകാരി തന്നെയാണ് ജീവിതത്തിൽ പിന്നെ ജീവിത സഖിയായി സഹയാത്രിയായി ഇതിനെല്ലാം പിൻബലമായി മാറിയ രാജേശ്വരി ചേച്ചി. നിങ്ങളെ രണ്ടുപേരെ ഒന്നിച്ച് തന്നെയാണ് എപ്പോഴും കാണുന്നത്. കാരണം യുവജനോത്സവ വേദികളിലാണെങ്കിലും കളിയരങ്ങിന്റെ വേദികളിലാണെങ്കിലും ഈ കൊച്ചു പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ സുരക്ഷിതയായ ഒരു അമ്മ അവിടെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാക്കിയെടുക്കാൻ ഈ വീടിനകത്തു നിന്ന് കിട്ടിയ ഒരു വലിയ പിന്തുണ ശിവൻചേട്ടനെ സഹായിച്ചിട്ടുണ്ട് അല്ലേ.
1: തീർച്ചയായിട്ടും. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ബാലയെ 10ാം ക്ലാസ് പരീക്ഷ കഴിച്ചിട്ടുള്ളത് നമുക്ക് കൂട്ടുകാരിയായി.
0: അതെ.
1: പിന്നെ അവര് 2 തവണ പ്രസവിച്ചു.
0: ആ കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കുന്നു, ഒന്ന് മൂത്തയാള് ആശിഷ്, രണ്ടാമത്തെ ആളാണല്ലോ ഈ കളിയരങ്ങിന് പേരുണ്ടാകാനായ ചിക്കൂസ് എന്ന് നമ്മൾ ഓമന പേരിടുന്ന അഖിലേഷ്.
1: മൂത്തയാളെന്ന് പറയുമ്പോൾ അവൻ പ്രസ്തുത അക്കാഡമിയിലെ റാങ്ക് ഹോൾഡറായിരുന്നു. നമ്മുടെ RP ഗ്രൂപ്പിലെ വൈസ് പ്രിൻസിപ്പലായിട്ട് വൈസ് പ്രസിഡന്റായിട്ട് തിരുവനന്തപുരത്ത്. രണ്ടാമത്തെ ഈ ചിക്കു എന്ന് പറയുന്ന അഖിലേഷ് അവൻ കാക്കനാട്ട്
0: മേഖലയിൽ. അവരിപ്പോഴും വരയ്ക്കുന്ന കുട്ടികളാണ്, പക്ഷെ ഇതുപോലെ ഒരു ജീവിത മേഖലയായിട്ട് അവരതിനെ തെരഞ്ഞെടുത്തിട്ട്.
1: അവർ രണ്ടുപേരും വരയ്ക്കാൻ അത്ര വലിയ താല്പര്യം ചെറുപ്പത്തിൽ കാണിച്ചു, ഇപ്പോഴില്ല. പക്ഷെ അവരെ 2 മക്കളും എന്റെ 2 പേരെക്കിടാങ്കിലും
0: വീണ്ടും പാരമ്പര്യം
1: ഒന്നാം തരം ചിത്രകാരന്മാരായി.
0: തീർച്ചയായും. ഓ, അപ്പൊ ചിക്കു ശിവൻ സാറിന്റെ 3ാം തലമുറ വീണ്ടും ചിത്രകാരന്മാരായി വന്നുകൊണ്ടിരിക്കും. വരട്ടെ, തീർച്ചയായിട്ടും സന്തോഷം. അതിക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. കലോത്സവ മേഖലകളിലെ ഒരു സംഘാടകൻ, അതായത് ജഡ്ജിമാരുടെ ഒരു വലിയ മുതലാളി എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ തമാശയായിട്ട് പറയും. കാരണം ഏത് മത്സരങ്ങളുടെ CBSE ആയാലും സ്റ്റേറ്റ് ആയാലും സംസ്ഥാന തലം വരെയുള്ള മത്സരം നടത്താനുള്ള ജഡ്ജിമാരുടെ ഒരു വള്ളം സ്വന്തമായിട്ടുള്ള ഒരാളാണെന്ന് പറയും. സാധാരണ ഈ മേഖലയിൽ ആളുകളെ കിട്ടാൻ പ്രയാസമുള്ളപ്പം ശിവൻചേട്ടനെ ബന്ധപ്പെട്ടാൽ അപ്പീലുകളില്ലാത്ത ജഡ്ജിമാരെ എങ്ങനെ ഇങ്ങനെ നിലനിർത്താൻ കഴിയുന്നു?
1: നമുക്ക് വിശ്വാസമുള്ള സത്യസന്ധരായി ജഡ്ജ് ചെയ്യാൻ കഴിയുന്ന സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. വ്യത്യസ്തങ്ങളായ കലകളിൽ അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ സംഘാടകർക്ക് വളരെയധികം സഹായം. അവരെ ജഡ്ജസിനെ അന്വേഷിച്ചടക്കണ്ട. ഞാൻ 18 വർഷം സംസ്ഥാന യുവജനോത്സവത്തിന്റെ ജൂറിയായിരുന്നു. പിന്നീട് മാനുവൽ പരിഷ്കരണ സമിതിയിൽ കുറച്ചുനാൾ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല

0: നമ്മളുടെ തിരക്കുകളുടെ ഇടയിൽ തീർച്ചയായിട്ടും ഗൗരവപൂർവമായ ഒരു സമീപനം നമ്മുടെ കുട്ടികളുടെ ഭാവിയെപ്പറ്റി, അവരുടെ മനപരിഷ്കരണത്തെപ്പറ്റി, അവരിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടട്ടെ അവരുടെ ഭാവന, അവരുടെ പ്രകടനങ്ങൾ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ?
1: തീർച്ചയായിട്ടും ഈ മാതാപിതാവ് ഗുരു എന്നുള്ളത് അവരുടെ മനസ്സ് നിറഞ്ഞിട്ട് ലോകം മുഴുവൻ വിളിച്ചു മകരാനായിട്ട് ആ സ്നേഹദൈവം തെളിയിക്കാനായിട്ട് പ്രാർത്ഥിക്കട്ടെ.
0: തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അത് തന്നെ ആഗ്രഹിക്കാം. കവികളുടെ ഇടയിൽ നമ്മളൊരു കളിയച്ഛൻ ഉണ്ടായിരുന്നു, പി കുഞ്ഞിരാമൻ നായർ. അതുപോലെ തന്നെ കലകളുടെ ഇടയിൽ നിന്ന് മറ്റൊരു കളിയച്ഛൻ, ഇതാ ചിക്കു ശിവൻ സാർ എന്നുള്ള ആലപ്പുഴക്കാരുടെ പ്രിയങ്കരനായ ശിവൻ സാറിന് നന്ദി, നമസ്കാരം,
1: സന്തോഷം.
2: ചിത്രകാരനും അധ്യാപകനുമായ ചിക്കു ശിവനുമായി ബി ഹരികുമാർ നടത്തിയ അഭിമുഖമാണ് സായന്തനത്തിൽ ഇതുവരെ കേട്ടത്.
3: സായന്തനം സമാപിച്ചു.
4: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകിട്ട് 4 മണിക്ക്.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല, ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
8: This is Akashvani, Thiruvananthapuram.

0: lives. That's all we have time in today's edition of Sunday Selections. Hope you had a great time with us. We'll be back with you same time next Sunday with more delightful music. Until next time, do take care. This is Shirley signing off. Bye-bye.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

മൊഴിയുറവകളുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് മൊഴിയുറവകളിൽ മലയാള നാടകവേദിയിലെ ആദ്യകാല അഭിനേത്രിയായിരുന്ന മാവേലിക്കര സി കെ രാജവുമായി ടി പി രാധാമണി നടത്തിയ അഭിമുഖം, കവി പി കുഞ്ഞിരാമൻ നായർ രചിച്ച കവിത, സ്വാതന്ത്ര്യസമര സേനാനി കുട്ടിമാളു അമ്മ നടത്തിയ അനുസ്മരണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

0: മൊഴിയുറവകളിൽ ഇന്ന് ആദ്യം കേൾക്കാം മാവേലിക്കര സി കെ രാജവുമായി ടി പി രാധാമണി നടത്തിയ അഭിമുഖം.
1: മലയാള നാടകവേദിയിലെ ആദ്യകാല നടി എന്ന നിലയിൽ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് ശ്രീമതി സി കെ രാജത്തിനെ പരിചയപ്പെടാനും പല കാര്യങ്ങളും അറിയാനും ഒക്കെ താല്പര്യമുണ്ടായിരിക്കും.
2: അതിനെന്താ, എന്റെ അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുചേരാനും അവരോട് പറയാനും എനിക്ക് വളരെ സന്തോഷമാണുള്ളത്.
1: എത്ര വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് നാടകത്തിന് പോയത്?
2: എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് നാടകത്തിന് പോയത്.
1: ബാലനടിയായിട്ടായിരിക്കുമല്ലോ?
2: അതെ അതെ.
1: അന്ന് പഠിക്കുന്നുണ്ടായിരുന്നു?
2: അന്ന് 4-5 ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു.
1: പഠിത്തം നിർത്താൻ കാര്യം എന്താ?
2: പഠിത്തം നിർത്താൻ കാരണം എനിക്ക് ഈ കലയോടുള്ള വാസനയാണ്. ഞങ്ങളെ നാട്ടില് പള്ളിപ്പാട്ടായിരുന്നു അന്ന് താമസം. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബ്ലാട്ടം കുട്ടമ്പിള എന്നും പറഞ്ഞ ഒരാൾ അവിടെ വന്ന് കുറെ ആൺകുട്ടികളെ നാടകം പഠിപ്പിക്കാൻ ആരംഭിച്ചു. നാട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് ഒരു കളരി ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് ഈ നാടകത്തിലും ഈ പാട്ടിലും ഒക്കെ ഇച്ചിരി ഭ്രമമായിരുന്നു. എന്റെ വീട്ടുകാരോട് പറഞ്ഞു എനിക്കും കൂടെ നാടകം പഠിക്കണം.
1: അച്ഛനും
2: അമ്മയും എല്ലാവരും ഉണ്ട്.
1: സഹോദരങ്ങള്?
2: സഹോദരങ്ങളില്ല, ഞാൻ ഒരു കുട്ടിയായിരുന്നു. സ്ത്രീകൾ ആരും ഈ നാടക ലോകത്തിന് പോകത്തില്ല, അതുകൊണ്ട് അത് നമുക്ക് കുറവാ, പോകണ്ടെന്ന് പറഞ്ഞു.
1: വീട്ടിന്
2: സമ്മതിച്ചില്ല. നാട്ടുകാരും ചേർത്തു. എന്തിനാ, അതിന്റെ പേര് ഞാൻ 2-3 ദിവസം ആഹാരം പോലും കഴിക്കാതെ കിടന്നു. എന്റെ അമ്മയ്ക്ക് ഒരു മോളായിരുന്നതുകൊണ്ട് അവർക്ക് വാത്സല്യമായിട്ട് വളർത്തിയതാ. അത് കഴിഞ്ഞുടനെ അമ്മ മരിച്ചു. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ പോയി വേറെ വിവാഹം കഴിച്ചു. എന്നെ വളർത്തിയത് അമ്മൂമ്മയും അമ്മാവന്മാരും കൂടിയാണ്.
1: അമ്മയുടെ അമ്മയോ?
2: അതെ.
1: പഠിത്തം മതിയാക്കി എന്തായാലും വീട്ടിലിരിക്കുന്നു.
2: കൊല്ലത്തുനിന്ന് ഉമയനല്ലൂർ ശിവരാമുള്ള എന്നും പറഞ്ഞ ഒരാളിന്റെ ഗോൾഡൻ കമ്പനി എന്നും പറഞ്ഞൊരു ബാലസെറ്റ് അരിപ്പാട്ട് വന്ന് കളിച്ചു.
1: അന്ന് എത്ര വയസ്സ് പ്രായം?
2: അന്ന് എനിക്ക് 10 വയസ്സ്, 11-11-ാമത്തെ വയസ്സാണ് വർഷിച്ച്.
1: എന്ത് നാടകമായിരുന്നു?
2: സമ്പൂർണ്ണ രാമായണം. നാട്ടുകാർ പറഞ്ഞു ഇവിടെ അന്ന് പെൺകുട്ടികളില്ല അവരുടെ കൂടെ, ആൺകുട്ടികൾ തന്നെ വേഷം കെട്ടുക. ഞങ്ങളുടെ നാട്ടിലൊരു പെൺകുട്ടി നാടകം പഠിച്ചു, നാടകത്തിന് കൊള്ളാം, അവള് കലാ ഹൃദയമുള്ള ഒരുത്തിയാ എന്ന് പറഞ്ഞു. അയാള് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം വീട്ടുകാർക്ക് ഇഷ്ടമില്ല. എന്റെ അമ്മയും മരിച്ചു, അച്ഛനും പോയി. അമ്മാവന്മാരുടെ സംരക്ഷണയിലല്ലേ, അമ്മാവന്മാർക്ക് ഇഷ്ടമല്ല. അവിടെയും ഞാൻ വളരെ ത്യാഗങ്ങളൊക്കെ അനുഭവിച്ചു. ഏതായാലും എന്റെ ആഗ്രഹം അതിലായിരിക്കും എന്റെ കലയിലെഴുത്തെന്നും പറഞ്ഞ് സമ്മതിച്ചു നാടകത്തിന് പോയി. നാടക ലോകത്തിൽ എനിക്ക് പരാജയം ഒന്നും വന്നില്ല.
1: അങ്ങനെ എത്ര വർഷം ആ കമ്പനിയിൽ?
2: ആ കമ്പനി 2 വർഷം.
1: ബാലസെറ്റ് കഴിഞ്ഞിട്ട്?
2: പിന്നെ ബാലസെറ്റ് കഴിഞ്ഞില്ല, 2 വർഷം പിന്നെയും അരിപ്പാട്ട് തന്നെ ഒരു കമ്പനിയിൽ, അത് പാരിജാത പുഷ്പാഭകരണം.
1: അങ്ങനെ 2 വർഷം ആ കമ്പനി
2: അത് കഴിഞ്ഞ് മേജർ സെറ്റിലോട്ട് കാലുന്നി. 15-ാമത്തെ വയസ്സിൽ അരിപ്പാട്ട്.
1: അപ്പോഴും പെൺകുട്ടികൾ ആരും അഭിനയിക്കുന്നുണ്ടായിരുന്നില്ലയോ?
2: അന്ന് പെൺകുട്ടികള്
1: മേജർ സെറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് അഭിനയിക്കാനുണ്ടായിരുന്നു.
2: വർക്കല അമ്മക്കുട്ടി, വിജയദേവകി അമ്മ,
1: അങ്ങനെ രണ്ടുപേരൂടെ ഉണ്ടായിരുന്നു.
2: ഉണ്ടായിരുന്നു.
1: മേജർ സെറ്റിലോട്ട് പോയതിനു ശേഷം ഏതെല്ലാം നാടകങ്ങൾ അഭിനയിച്ചത്? ആദ്യം
2: ഉഷാനിരുദ്ധൻ, ദേവീശാന്ത.
1: വർക്കല അമ്മക്കുട്ടി അമ്മയും വിജയദേവകി അമ്മയും എല്ലാം കൂടെ അഭിനയിച്ചെന്ന് പറഞ്ഞല്ലോ.
2: കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് മുൻപ്
1: അഭിനയിച്ചിരുന്നു അവരല്ലേ. സി കെ രാജത്തിന്റെ കൂടെ അഭിനയിച്ച മറ്റ് നടികളുടെ പേരൊക്കെ ഓർമ്മയുണ്ടോ?
2: അറിയാം.
1: ആരൊക്കെയാണ്?
2: മാവേലിക്കര എൽപ്പന്നമ്മ, തിരുവനന്തപുരത്ത് തന്നെയുള്ള 1-2 കുട്ടികള്, ജഗദമ്മ, ഒരു ലളിത,
1: ഇവരൊക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, നടിമാരുടെ കാര്യമായി. കൂടെ അഭിനയിച്ച നടന്മാരാരൊക്കെയായിരുന്നു?
2: അരിപ്പാട്ട് രാമൻകുട്ടി ഭാഗർ, സുഭാഷൻ കുഞ്ഞുകുഞ്ഞു ഭാഗർ, അഗസ്റ്റിൻ ജോസഫ്.
1: അപ്പൊ ഈ നാടകങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളോ?
2: അല്ല, സുഭാഷൻ കുഞ്ഞുകുഞ്ഞുമാരുടെ കൂടെ സഹകരിക്കുമ്പോൾ ഒരു സിനിമയെ അഭിനയിച്ചു, ജ്ഞാനാംബിക സിനിമ.
1: ജ്ഞാനാംബിക, അതായത് മലയാളത്തിലെ 2-ാമത്തെ സിനിമയിലെ നടിയാണ്. അതിന് ഏത് വേഷമായിരുന്നു അഭിനയിച്ചത്?
2: ജ്ഞാനാംബിക തന്നെ.
1: ഓഹോ, അപ്പൊ അതിലെ പ്രധാന നടിയാണെന്ന് തന്നെ പറയണം അല്ലേ.
2: നാടകത്തിലും സിനിമയിലും ഞാൻ നായികയായിട്ടേ അഭിനയിച്ചിട്ടുള്ളൂ.
1: അത് ശരി. സിനിമയിൽ, ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പിന്നെ എന്താ സിനിമയ്ക്കൊന്നും പോകാത്തത്?
2: സിനിമ അഭിനയിച്ചു കഴിഞ്ഞ അക്കൊല്ലം തന്നെ ഞാൻ വിവാഹിതയായി.
1: ഓ,
2: ഭർത്താവിന് ഇഷ്ടമില്ല സിനിമയ്ക്ക് പോകുന്ന.
1: സിനിമയ്ക്ക്? നാടകത്തിന് പോകുന്ന ഇഷ്ടമായിരുന്നു.
2: നാടകത്തിന് പോകുന്ന ഇഷ്ടമായിരുന്നു.
1: എന്നിട്ട്
2: എന്ത് കളിക്ക് പോകുന്നത് ഇഷ്ടമാ, സിനിമയ്ക്ക് പോകുന്നതിന് മാത്രം ഭർത്താവിന് ഇഷ്ടമില്ലായിരുന്നു.
1: ശരി. കല്യാണം കഴിഞ്ഞതിന് ശേഷം നാടകങ്ങളൊക്കെ അഭിനയിക്കാൻ പോയിട്ടുണ്ടോ?
2: പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് സുഭാഷൻ കുഞ്ഞുകുഞ്ഞു ഭാര്യ, അഗസ്റ്റിൻ ജോസഫിന്റെ കൂടെ ഒക്കെ പോയത്.
1: കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്ര വർഷം അഭിനയിച്ചു നാടകരംഗത്ത്?
2: കല്യാണം കഴിഞ്ഞതിന് ശേഷം 10-15 വർഷം
1: അഭിനയിച്ചു.
2: പാരിജാത പുഷ്പാവരണം, സുപ്രഭ, വിജയകുമാർ, ദേവീശാന്ത, രജപുത്ര രക്തം, വളരെയധികം 50 ചില്ലുവാനം നാടകങ്ങൾ ഞാൻ അഭിനയിച്ചു.
1: 80 ചില്ലുവാനം നാടകങ്ങളിൽ അഭിനയിച്ചല്ലോ. ഏറ്റവും പ്രസിദ്ധി നേടിയിട്ടുള്ള നാടകം ഏതാണ്?
2: സുപ്രഭ നാടകമാണ്.
1: സുപ്രഭയാണ്. അതെന്താ സുപ്രഭ ഏറ്റവും പ്രസിദ്ധി നേടാൻ കാരണം?
2: സുപ്രഭ നാടകം അത്ര ചരിത്രം സൃഷ്ടിച്ച നാടകമാണ്. ഓരോ സ്ഥലത്ത് 15 പ്രാവശ്യം 16 പ്രാവശ്യം ഒക്കെയാണ് അത് നടത്തി, എന്നിട്ടും പ്രേക്ഷകർക്ക് മതിയായിട്ടില്ല.
1: സുപ്രഭയിലെ നായികയായിട്ടാണല്ലോ സിക്കരാജ് അഭിനയിച്ചതല്ലേ. ഏറ്റവും അവസാനം അഭിനയിച്ച നാടകം ഏതാ?
2: അവസാനം അഭിനയിച്ച നാടകം സാഹോദരി എന്നും പറഞ്ഞൊരു നാടകമാണ്.
1: മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നത്. എത്രാമത്തെ വയസ്സിലാണ് ഈ നാടക അഭിനയം മതിയാക്കിയത്?
2: 25 കൊല്ലം നാടകത്തിന് സഹകരിച്ചു. 35 വയസ്സ് വരെ നാടകം
1: അഭിനയിക്കുക. പിന്നെന്താ നിർത്താൻ കാര്യം?
2: പിന്നെ നിർത്താനുള്ള കാര്യം കഥാപ്രസംഗത്തിലുള്ള ഒരാഗ്രഹം തോന്നി. കഥാപ്രസംഗം പഠിച്ചു. 10 വർഷം കഥാപ്രസംഗമായിട്ട് നടന്നു.
1: അപ്പൊ ഈ കഥാപ്രസംഗത്തിന് നടന്ന കാലത്തെ പാടുമായിരുന്നു?
2: പാടും.
1: പാട്ട് പഠിച്ചിട്ടുണ്ട്?
2: പാട്ട് പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടും പഠിച്ചിട്ടുണ്ട്.
1: പണ്ടൊക്കെ ഈ നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ പ്ലേ ബാക്കും ഒന്നും ഇല്ലല്ലോ.
2: തനിച്ച് പാടിയാണ് അഭിനയിച്ചത്.
1: ഓഹോ. സിനിമയിലോ?
2: സിനിമയിലും പാടിയാണ്.
1: അതെ.
2: പിന്നണിയൊന്നും ഇല്ല.

0: ഈ നമ്മുടെ കേരളത്തിനകത്ത് മാത്രമേ നാടകം അഭിനയിച്ചിട്ടുള്ളൂ, അതോ പുറത്തെവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ?
1: അല്ല, പുറത്തും പോയിട്ടുണ്ട്.
0: പുറത്തെവിടെയൊക്കെ പോയിട്ടുണ്ട്?
1: പുറത്ത് ബോംബ, പൂന, മദ്രാസ്, ബാംഗ്ലൂർ,
0: ഓഹോ,
1: എല്ലാം പോയിട്ടുണ്ട്.
0: അവിടുത്തെ സ്വീകരണം എന്തായിരുന്നു?
1: നല്ല സ്വീകരണം, ഇന്നത്തെ പോലെ അല്ല. അന്ന് ഈ നാടകം എന്ന് പറഞ്ഞാൽ അതും സ്ത്രീകളില്ലാത്ത കാലത്ത് ഞാൻ ഒരു സ്ത്രീയായിട്ട് ചെല്ലുമല്ലേ, അപ്പോഴത്തേക്ക് അവർക്ക് വളരെ സന്തോഷമാ. അവര് രാജാക്കന്മാരെ എതിരേക്കുന്നത് പോലെ ഞങ്ങളെയൊക്കെ എതിരേക്കുന്നത്.
0: ഏതെല്ലാം നാടകങ്ങളായി പുറത്തു കൊണ്ടുപോയി അഭിനയിച്ചത്?
1: ഈ സുപ്രഭ നാടകവും പുറത്തു കൊണ്ടുപോയിട്ടുണ്ട്. രഥപുത്ര രക്തം, ദേവി ശാന്ത,
0: നാടകം കഴിഞ്ഞിട്ട് കഥാപ്രസംഗത്തിന് പോയി തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കഥാപ്രസംഗവുമായിട്ട് എത്ര നാളാ പോയിരുന്നത്?
1: 10 വർഷം പോയി.
0: 10 വർഷം പോയി. ഈ കഥാപ്രസംഗവും പിന്നെ അങ്ങ് നിർത്തി,
1: പിന്നീട് അതെല്ലാം അങ്ങ് നിർത്തി. ഞാൻ ആരോഗ്യത്തിന്റെ കുറവും മനപ്രയാസവും അതിന്റെ
0: വേണ്ടാന്ന് വെച്ചു,
1: കലയുടെ കലാജീവിതവും അങ്ങ് ഞാൻ പാടെ ഉപേക്ഷിച്ചു.
0: കഥാപ്രസംഗത്തിന് പോകുന്നതിന്

0: സാഹചര്യമൊന്നും
1: ഇതൊന്നും
0: ഉണ്ടായിരുന്നില്ല.
1: ഉണ്ടായിരുന്നില്ല.
0: ഇത്രയും നാള് നാടകം അഭിനയിച്ചു, എന്നിട്ടേ എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടോ?
1: സമ്പാദ്യം യാതൊന്നുമില്ല. സാമ്പത്തികമായിട്ട് വളരെ തകർച്ചയാണ് എനിക്കുള്ളത്.
0: ഈ നാടകത്തിനൊക്കെ അഭിനയിക്കുന്നതിനൊക്കെ നല്ല പണം,
1: ധാരാളം പണം കിട്ടിയിട്ടുണ്ട്. ഈ സുപ്രഭ നാടകകാലത്ത് 100 രൂപയാണ് എനിക്ക് ഒരു ദിവസത്തെ ശമ്പളം കിട്ടി. പക്ഷേ
0: ഒരു നാടകത്തിന്,
1: അതെ, ഒരു നാടകത്തിന് 100 രൂപ ശമ്പളം വെച്ച് കിട്ടി.
0: അത് നല്ല തുകയല്ലേ അന്നത്തെ കാലത്ത്?
1: നല്ല തുകയായിരുന്നു.
0: എന്നിട്ട് എന്താ സമ്പാദിക്കാനൊന്നും കഴിയാ?
1: സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. സകല വീട്ടു ചുമതലയും എന്റെ പേരിലായി.
0: അപ്പൊ എല്ലാം രാജ്യത്തിന്റെ ചെലവിലായിരുന്നു.
1: അതെ,
0: ഇന്നത്തെ പോലെ അല്ലല്ലോ പഴയ നാടകരംഗം.
1: അല്ല,
0: അന്നൊക്കെ സ്ത്രീകള് നാടകത്തിന് ഇറങ്ങുക എന്ന് വെച്ചാൽ വലിയ സംഭവം തന്നെ. അന്ന് എന്തെങ്കിലും പ്രയാസങ്ങളോ വൈഷമ്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ?
1: പല സ്ഥലത്തും പോയി പ്രയാസങ്ങളൊന്നും വലുതായിട്ടില്ലെങ്കിലും ഈ നാടകത്തിന് തന്നെ ഇന്ന് മൈക്കുണ്ട്. അന്ന് മൈക്കില്ലാത്ത കാലമാണ്.
0: അതെ അതെ,
1: ഞങ്ങൾ പാടിയാണ് അഭിനയിക്കുന്നത്.
0: അപ്പൊ വളരെ
1: വളരെ ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും പറഞ്ഞാലും ആളുകൾക്ക് തൃപ്തിയാകത്തില്ല. എന്നാലും ആ അവരുടെ എല്ലാം മുമ്പിൽ ഞങ്ങൾ അന്ന് വിജയഭേരി അടിച്ചാണ് നിന്നത്. ഈ മൈക്കൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ നന്നായിട്ട് പാടുകയും പറയുകയും അഭിനയിക്കുകയും. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നാടകത്തിന്റെ
0: പ്ലേ ബാക്ക് ഇല്ല.
1: ഇന്നത്തെ നാടകം എന്ത് സുഖമാ, സുരക്ഷിതക്കുറവൊന്നുമില്ല, ഒന്നുമില്ല. അത് നല്ല, അതിന്റെ നാടകം നടത്തുന്ന ഓണർമാര് എല്ലാം നല്ല സുരക്ഷിതമായിട്ട് ഞങ്ങളെ കൊണ്ടു നടക്കത്തുള്ളൂ. ഞാൻ വളരെ വിഷമിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇപ്പോൾ ഗവൺമെന്റിൽ നിന്നും എനിക്ക് 100 രൂപ അവശ്യ കലാകാരന്മാരുടെ പെൻഷൻ കിട്ടിയത്. പെൻഷൻ അനുവദിച്ചു. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. മാസം 100 രൂപ വീതം കിട്ടുന്നുണ്ട്.
0: ഇനി ഏതെങ്കിലും നാടക കമ്പനിയിലോ വിളിച്ചാൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ?
1: ആഗ്രഹമുണ്ട്, പക്ഷെ ആരോഗ്യം അനുവദിക്കുന്നില്ല. പണ്ട് ഞാൻ അഭിനയിച്ചിരുന്ന കാലത്ത് സ്റ്റേജിൽ കിടന്ന് മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരുന്നവളാണ് ഞാൻ. അത്ര കലയോട് ഇഷ്ടമാണ് എനിക്ക്. ഇപ്പോഴും ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അനാരോഗ്യം കൊണ്ട് പോകുന്നില്ല.
2: ആദ്യകാല നാടക അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സി കെ രാജവുമായി ടി പി രാധാമണി നടത്തിയ അഭിമുഖമാണ് കേട്ടത്. മൊഴിയുറവകളിൽ ഇനി കേൾക്കാൻ കവി പി കുഞ്ഞിരാമൻ നായർ രചിച്ച കവിത പഴയ പ്രദർശനശാല, അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദത്തിൽ.
3: ഭാരതചരിത്രത്തിന്റെ സുവർണാക്ഷരങ്ങൾ തേഞ്ഞു വന്ന പഴയ താളുകൾ നൂറ്റാണ്ടുകളുടെ പാതയിൽ ചിതറിക്കിടക്കുന്നു. ആ പൊന്താടുകൾ ചവിട്ടിമെതിച്ച് പുതിയ ജാഥ നീങ്ങുന്നു. എങ്കിലും അസ്തമിച്ച ആ സുവർണ സാന്ദ്രത, ഈ പുണ്യഭൂമി, ഹിമാലയത്താടുവരയിലെ ഈ കാമധേനു ഇന്ന് വീണ്ടും അയവിറക്കുന്നു. ആര്യ സംസ്കാര പൊലിമ പരത്തിയ സൂര്യൻ വിരക്തനായി തീർന്ന ഒരു വേളയിൽ നൽപ്പുകൾ പറ്റിട്ട സാമ്രാജ്യശോഭകൻ പൊൽപ്പൂവാടി കൊഴിഞ്ഞു ചിതറവ്. സന്ധ്യാകരശിപ്പ ചിത്രിത പൊന്മുകൾ സിംഹാസനവും അദൃശ്യമായി പോകവെ രമ്യത നിർമ്മിച്ച ശോകാന്ത നാടകരംഗം ചരമകഥയിൽ നിർത്തവെ ബാഷ്പനീർതൂവി നെടുവേർപ്പയച്ചിൽ അക്കാഴ്ചയ്ക്കു സാക്ഷിയായി നിന്ന ഹിമാലയം തുങ്കശൈലാരണ്യ ഭൂമികൾ നിൽക്കുന്നു മങ്ങും അവ്യക്ത സ്മരണകൾ പോലെ. അക്കാനത്തിലൊഴുകുന്നു വറ്റാത്ത ദുഃഖനയന നീർപോലെ മന്ദാഗ്നി. കാടും വിഷം കക്കി മേനിയിലൂടെ കാലമിഴഞ്ഞിഴഞ്ഞങ്ങനെ പോകലും പുല്ലപ്രകാശമറച്ചെണ്ടണിഞ്ഞുകൊണ്ട് അല്ലുംപകലും പ്രദക്ഷിണം വയ്ക്കലും ത്യാഗതപം ചെയ്തരുളും ഹിമാദ്രിതൻ യോഗസമാധിക്ക് ഇളക്കമില്ലേതുമേ. ഏകാന്തതൻ ഹിമശൈലധാനുവിൽ ശോകാന്തനേകാഗിയായിച്ചിരിക്കവേ നിശബ്ദമാക്കിയത ചിത്തത്തെ ഹൃദ്രക്ല നിശ്ചിന്തമാകും വിരാപഗീതസ്വരം. പ്രീത്യാ ക്ഷണിക്കുന്നു ഭാവിക്ഷുധകളാൽ തീർത്തും വലഞ്ഞുള്ള വിജ്ഞാനബാന്ധനെ. പാവനാതിഥ്യയജ്ഞത്താൽ ഹിമശൈല ദേവഗൃഹത്തിൻ അധിനാഥയായ ഞാൻ ഈ മഞ്ഞിലുണ്ടോ ഹൃദയാരുവാമ്പുവാൻ മാമക ദുഃഖ കഥയെന്ന് കേൾക്കുവാൻ. ശോകവ്രതത്തിൻ ഗിരിദുർഗസീമയിൽ ഏകയായി വാഴൂ ഞാൻ പ്രേമസന്യാസിനി. ഈ സ്ഥലം കാത്തുപോ നേടുവാനായി എന്നെ

ശ്മശാനവിഹാര്യാം ശങ്കരൻ, പ്രാർത്ഥിക്കയാണ് ഞാൻ ബന്ധ ദർശിക്കുവാൻ പ്രാചീനമാമി പ്രദർശനമന്ദിരം. ചിത്രങ്ങൾ കണ്ടു ഹൃദയമുണ്ടെങ്കിലോ പൊട്ടിക്കരയൂ, ചിരിക്കൂ യഥേഷ്ടമായി. വിസ്മൃതി മാറാല മുദ്രപതിച്ചൊരി വിസ്തൃത രാജ്യശവകുടീരങ്ങളെ, കൂരിരുൾ പൊന്തകൾ കാത്തുവരുന്നൊരു വീരസ്മരണൻ ദേവാലയങ്ങളെ, അന്തിത്തിരികൾ കൊണ്ടർച്ചന ചെയ്യുവാൻ അന്ധവിലാപമധുനിവേദിക്കുവാൻ, മുക്കിൽ കിടന്നു നിറങ്കിട്ടുപോയൊരു സംസ്കാരവീണ എടുത്തു തുടയ്ക്കുവാൻ, കാനന വേണു നെടുഞ്ചത്ത് വാഴുകയാം കാലപ്രഭുവിനാൽ ആജ്ഞപ്തയായ കോവിലിൽ എന്തുണയ്ക്കുണ്ട് കെടാത്തോരു ഭാവി പ്രഭാതൈക ദീപ്രമാന്തിപവം. സ്വച്ഛനിലാപ്പ തൊടുത്തു കൊടുങ്കാറ്റിലെത്തുന്ന ഹേമന്ത രാത്രിയോരോന്നുമേ, മൽക്കഥ കേട്ടു നിലകൊള്ളുമങ്ങനെ മഞ്ഞനിക്കണ്ണീർ വഴിഞ്ഞ മുഖവുമായി. നിശ്ചലം കണ്ണുമടച്ചു തലതാറ്റി നിൽക്കും വസന്താന്ത്യ നാളിലെ പൂക്കളോ, സാരല്യ ബുദ്ധ്യ ചെവിക്കൊള്ളു നിന്നുടെ സാമ്രാജ്യ ജീവചരിത്രകഥകളെ. ശാന്തിസുഖത്തിൻ പരിവേഷവീചിൽ നീന്തിക്കളിക്കുന്ന ഒരാർദ്രഭാവത്തോടും മാർഗം തെളിയിച്ചു കാറ്റി നടക്കയായി ഭൂതാനുകമ്പതൻ രശ്മികണക്കവൾ. നിശ്ചല കാനനം കാനനംഭോധിയിൽ ദീവായി നിൽക്കും ഹിമശൈല താനൂരിൽ നിന്നവൾ. ഉൽക്കടാവേശ സ്മൃതിയാൽ വിറകൊണ്ടു തെക്കോട്ടു നീട്ടി നിരാഭരണങ്കരം, ഇങ്ങു നിന്നങ്ങോട്ട് നോക്കിയാൽ കാണുന്നതില്ലയോ വീണു തകർന്ന പൊന്നമ്പലം. ചിത്രം കുളിപ്പിച്ചൊരക്ഷര സ്ത്രീയുടെ നൃത്തം നിരച്ചോരു മോഹനമണ്ഡപം. അദ്രിഭൂതത്തിൻ നിഴപ്പാടിനോടത്തു രുദ്രഞ്ചരിക്കും പെരിഞ്ചുടരക്കളം. ആ മഹാരാജ്യ സമാധി കുടീരമാം ആസേതു മധ്യസ്ഥമാകും ഇദ്ഭൂതലം. ദൃഷ്ടമാകുന്നു വികൃതി കരിക്കിടാവിട്ടെറിഞ്ഞുള്ള കരിക്കൊപ്പ് പോലവേ. കാലിക്കു നൽകിയ പൂജാബലികളാൽ കാമിത സിദ്ധികൾ കൈവന്നിടാതാൻ, നീരിമ കോരുന്ന ഒരമ്പരം ചുറ്റിയ ശൈലവൃക്ഷങ്ങളും ശീതളച്ചായിൽ, ആറടി മണ്ണിൽ കിടക്കുന്നത് ആര്യൻ്റെ ആദ്യ സന്താനമാം രാജ്യപരിഷ്കൃതി. ഏതിൻ്റെ ബാഹ്യസൗന്ദര്യ പൊലിമയിൽ വ്യാസന്റെ തൃക്കണ്ണുപോലുമൊന്ന് അഞ്ചിയോ അഭവ്യ സാമ്രാജ്യ ഗോപുരമന്ദിരം. അന്നന്നിടിഞ്ഞു നിലമ്പൊത്തിനല്ലവേ ആർദൻ പരിശ്രമങ്ങൾ സൗഖ്യം കുതിച്ചുതാൻ ആട്ടിയകറ്റിനാൻ സത്യധർമ്മങ്ങളെ. അക്കൊടും വേശ്യയാൽ സാമ്രാജ്യലക്ഷ്മിയാൽ ധിക്കൃതനായി ധൃതരാഷ്ട്രനന്ദന, ധൃഷ്ടനാം കാലസേനാനിതൻ കാലിനാൽ സ്പൃഷ്ടമായി ധന്യയാം ദ്രോണന്റെ മസ്തകം. ഇഷ്ടവയസ്സിനെ വേർവിരിയാതാൻ തൊട്ടടുത്തൊട്ടിക്കിടക്കുന്നു കർണനും. കാണ്ടവക്കാടിനു പൂപ്പന്തലിട്ടോരു ഗാന്ധീപമാം വില്ലണിഞ്ഞോരു വീരനും. വേർപെട്ട ജീവിത സാരഹിതന്മുഖം ധ്യാനിച്ചു കണ്ണുമടച്ചു കിടക്കയാം. ആരുടെ നിശ്വാസം ആദ്യതനേറ്റേറ്റു ഭീമന്റെ പൗരുഷം ആടിജ്വലിച്ചുവോ. തിങ്ങും അപകാരമൊക്കെ മറന്നുകൊണ്ട് ഇങ്ങുതാണല്ലോ കിടക്കുന്നു പരിഷതി. ശ്രീകാളിദാസ സരസ്വതി ആരുടെ ഏകാന്തഹൃത്തിൽ അമൃതം നിറച്ചുവോ. ആ വിക്രമാക്കീശ്വരൻ ഹോ പൂവണി പച്ച വിരിപ്പൽ ശയിക്കാം. സഹോദര രക്തത്തിൽ മുങ്ങിക്കുടിച്ചത് തൻ ചാരത്തണഞ്ഞ വിജയവനിതയെ കണ്ടു നടുങ്ങിയൊരാർദൻ കരത്തിൽ നിന്ന് ഊർന്നു നിപതിച്ചു ഹിംസാകൃപാണവും. തന്നനുതാവ നയനീർ കൊണ്ട് യവൻ അന്നു കഴിയോ പാപഭംഗങ്ങളെ. ആ മഹാസാമ്രാജ്യ നേതാവ് അശോകനും മാമരക്കൊറ്റ കുടക്കീഴുവാകയാം. സന്തപ്ത ചാണക്യ വൈരപ്രതികാര വന്യുഭമിച്ചോരും മൗര്യസിംഹാസനം. സന്തപ്ത ചാണക്യ വൈരപ്രതികാര വന്യുഭിച്ചോരും മൗര്യസിംഹാസനം. ചന്ദ്രഗുപ്തൻ തൻ സ്മൃതിയിൽ ഉറച്ചോരു ധന്യശരാപരമായി കിടക്കയാം. എന്നു ചകിതയാം പത്മനീറാണിക്ക് വന്യഭഗവാൻ അഭയമരുളിയോ. അന്നീ നിലത്തടിഞ്ഞല്ലവോ നിരാശതഞ്ചന്ദീപമിച്ചു ദഹിച്ചോരലാവുതി. യാമന സൈകത തട്ടിലറാതണം ആനന്ദനിദ്ര കൊള്ളുന്ന മണൽത്തരി

0: അക്ബർ ഹതനോടെ പൊന്നു ചെങ്കോലിനു ചുറ്റും കറങ്ങിയ സാമ്രാജ്യമല്ലയോ. പുണ്യ യമുനാ സരിത്തട സീമയിൽ ഇന്നു ലതാബില് മൂടിയൊരു സ്ഥലം ചിത്തം മതിപ്പിച്ച പൊൻപനീർപ്പൂവുകൾ ദത്തന്റെ വിട്ടിയ മോഹനമണ്ഡപം ചെറ്റം അറങ്ങു സ്വീകരിച്ചിരുന്നു ഒരു ചെങ്കോലിനോടൊപ്പം എങ്ങോട്ടൊഴിയോ രത്ന സാമ്രാജ്യ പെരുമകൾ കണ്ടതാം സ്വർഗത്തോടൊത്ത മയൂര സിംഹാസനം രാജൻ ചരിത സ്മൃതി സ്തംഭമല്ലയോ രാജപുത്രാനതന്നദ്രിയോരൊന്നുമേ കാലമൊരക്ഷരം പോലുമേ മൈക്കാതെ കാത്തുരക്ഷിക്കും പ്രതാപന്റെ പൗരുഷം അങ്ങു ഭവാനിദാസനാം ശ്രീശിവൻ അതിദുർഗത്തിൽ സ്വരിസമം കൊള്ളുകയാം നൂർജിഹാൻ ഏതൊരു തോപ്പിൽ പതിയുടെ മാർത്തടത്തിൽ തലചാച്ചു കിടന്നു പോകൂ ആർഡിക്കിടിന്നു വിളർന്നു നിന്നേടുന്നു മദ്യ സുരഭികൾ രണ്ടു മലരുകൾ നിർഭാഗ്യയായെന്തിനുമേ നോവിപ്പതി നോവിപ്പതി നിന്റെ ദുഃഖകഥകളാൽ കാലം മറന്നീ ദുഃഖപ്രദർശനകാലൻ വാതിൽ അടച്ചുപൂട്ടട്ട ഞാൻ ഇറ്റുകീണീടേണ്ട ബാഷ്പം എന്തെങ്കിലും ഇക്കഥ നെറ്റിയ കൊച്ചു കൈക്കുമ്പിട് ഭൂതകാലത്തിൻ്റെ യോഗസ്മൃതികൾക്ക് പാതിരച്ചന്ദ്രൻ നറുമ്പാൽ കൊടുക്കലും ഭൂതകാലത്തിൻ്റെ യോഗ സ്മൃതികൾക്ക് പാതിരച്ചന്ദ്രൻ നറുമ്പാൽ കൊടുക്കലും കണ്ണടച്ചുള്ളവരൻ ഓമനമുഖം കണ്ണുനീർപ്പൂക്കൾ കൊണ്ട് ഇട്ടുമൂടട്ട ഞാൻ
1: കവി പി കുഞ്ഞിരാമൻ നായർ എഴുതി അവതരിപ്പിച്ച പഴയ പ്രദർശനശാല എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്.

0: കേരളത്തിലെ ആദ്യകാല സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖയാണ് എ വി കുട്ടിമാളു അമ്മ. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടയായി സ്വദേശി പ്രചാരകയായി ഏറെ നാൾ പ്രവർത്തിച്ച കുട്ടിമാളു അമ്മ സ്വാതന്ത്ര്യത്തിന് മുൻപ് 2 തവണ മദ്രാസ് നിയമസഭയിൽ അംഗമായിരുന്നു. സ്വാതന്ത്ര്യ സമരമുഖത്തെ അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് എ വി കുട്ടിമാളു അമ്മ.
1: സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മ പദ്ധതികളിലും 1930 മുതൽ പങ്കുവഹിക്കുവാൻ എനിക്കും എൻ്റെ ഭർത്താവ് മാധവമേനനും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് അന്ന് ആവേശത്തോടുകൂടി നിയമലംഘനത്തിനും ജയിൽവാസത്തിനുമെല്ലാം മുതിർന്നപ്പോൾ ഞങ്ങളുടെ ആയുഷ്കാലത്ത് സ്വാതന്ത്ര്യം ലബ്ധമാകുമെന്നും അതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ പങ്കുവഹിക്കുവാൻ സാധിക്കുമെന്നും ഓർത്തിരുന്നില്ല. തുടർന്നുള്ള എല്ലാ പരിപാടികളിലും ചെറുതായ ഞങ്ങളുടെ സേവനം അർപ്പിക്കുവാൻ കഴിയുമെന്നും ഓർത്തിരുന്നില്ല. എന്താണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതമായ ഒരവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. ഫലപ്രാപ്തിയെപ്പറ്റി വ്യക്തമായ ഒരു ബോധവും ഇല്ലാതിരുന്നിട്ടും ഞങ്ങളുടെ സമസ്ത ശക്തികളും ഉപയോഗിച്ച് ഈ മഹായജ്ഞത്തിനായി പങ്കു ചേരുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം ഉയർന്നു വരുന്നത് ഗാന്ധിജി 1932 ലണ്ടനിൽ നിന്ന് മട്ടമേശ സമ്മേളനത്തിന് പോയപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് കാര്യമായ എന്തെങ്കിലും നേടി വരുമെന്നായിരുന്നു. എന്നാൽ തിരിച്ചു വരുമ്പോൾ അതിന് വിപരീതമായ ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 1932 ഉണ്ടായ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റും അറസ്റ്റുമെല്ലാം ആയിരുന്നു അന്നത്തെ അനുഭവമുണ്ടായത്. 5-6 വയസ്സ് പ്രായമായിരുന്ന എൻ്റെ മകൻ ബിലാത്തിയിൽ നിന്ന് ഗാന്ധിജി സ്വാതന്ത്ര്യം കൊണ്ടുവരും എന്ന് പറഞ്ഞതിന് പകരം ജയിൽ ശിക്ഷയും അറസ്റ്റുമാണല്ലോ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഏതാനും ദിവസം മാത്രം പ്രായമായിരുന്ന എൻ്റെ ഇളയ മകളും എൻ്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്നു. 2 വർഷക്കാലം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എടുത്തുകൊണ്ടുപോയിരുന്ന ആ കുട്ടി നടന്നുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. ജയിലിന് പുറമേയുള്ള ഒരു

0: കാര്യവും ആ കുട്ടി അറിഞ്ഞിരുന്നില്ല. പൂച്ചയെയല്ലാതെ മറ്റൊരു മൃഗത്തെയും ആ കുട്ടി കണ്ടിരുന്നില്ല. വളരെ അത്ഭുതമായിട്ടാണ് പുറത്തു വന്നപ്പോൾ കുതിരയെയും നായയെയും എല്ലാം കണ്ടത്. വളരെ വാത്സല്യത്തോടുകൂടി അന്ന് ജയിലിലുള്ള മറ്റ് രാഷ്ട്രീയ തടവുകാർ ആ കുട്ടിയെ നോക്കിയിരുന്നു. മിസ്സസ് മാർഗരറ്റ് കസിൻസ് ജോയ് ഓഫ് ദ ജയിൽ എന്നായിരുന്നു ആ കുട്ടിയെ വിളിച്ചിരുന്നത്. സാധാരണ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ള സ്ത്രീകളിൽ വളരെ നല്ലവരും സ്നേഹസമ്പന്നങ്ങളും ഉണ്ട് എന്ന് എനിക്ക് അന്നറിയുവാൻ കഴിഞ്ഞു. അവരുമായി പെരുമാറിയതുകൊണ്ട് അവർക്കും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നാട്ടിനോടുള്ള സ്നേഹവും ആ സ്നേഹം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും വളരെയധികം ബഹുമാനവും മറ്റും ഉണ്ടായിരുന്നു. അന്ന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഒന്നും അറിയുവാനോ എന്തുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുവാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും എൻ്റെ ചിന്തയിൽ ഇന്ന് ഉയരുന്നത് ആ കാലങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടോ അന്നുണ്ടായിരുന്ന കഷ്ടതകൾ ഒരു കഷ്ടമായിട്ടോ തോന്നുന്നില്ല എന്ന് മാത്രമല്ല, അതെല്ലാം നല്ല കാലങ്ങളായിട്ടും സേവനത്തിന് വേണ്ടി ഉള്ളതായതുകൊണ്ട് ഒരു ശ്രേഷ്ഠമായിട്ടും ഉള്ളത് എന്ന് തോന്നുകയല്ലാതെ മറ്റൊരു വിധത്തിലും ആ കാലങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. ഭാവി എന്തായിരിക്കും എന്ന ചോദ്യങ്ങളൊന്നും അന്ന് ഞങ്ങളുടെ ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല. ഉള്ള കാലം എന്തെങ്കിലും രാജ്യസേവനം ചെയ്യണമെന്ന് ഉള്ള ആവേശത്തോടുകൂടി ആയിരക്കണക്കിൽ സ്ത്രീകൾ വിദ്യാഭ്യാസമില്ലാത്തവരും ഉള്ളവരും വളരെ പണക്കാരായിട്ടുള്ളവരും യാതൊരു ഗതിയുമില്ലാത്തവരും ആ ജയിലിൽ ഉണ്ടായിരുന്നു. അവരുടെയെല്ലാം കൂടെ ജീവിച്ചതുകൊണ്ട് പല കാര്യങ്ങളും പഠിക്കുവാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഗാന്ധിജിയുടെ പരിപാടികളിൽ ജനങ്ങൾക്ക് എത്ര അധികം തൃപ്തിയുണ്ടായിരുന്നു എന്നും ആ പരിപാടികൾ എത്ര ജനങ്ങളെ ആകർഷിക്കുവാൻ സാധിച്ചു എന്നും ആ പരിപാടികളിൽ കൂടെ ആയിരുന്നു നമ്മൾ നീങ്ങിയിരുന്നത് എങ്കിൽ ഇതിലും നല്ല ഒരു സ്ഥിതി ഇന്നുണ്ടാകുമെന്നും പലപ്പോഴും തോന്നാറുണ്ട്. പറയുകയാണെങ്കിൽ ആയിരമായിരം പേജുകൾ എഴുതി പറയുവാനുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിലും അതെല്ലാം ഒരൊറ്റ വാക്കിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകളോടും ഇന്ന് ഒരു ബഹുമാനവും സ്നേഹവും ആദരവും തോന്നുന്നുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ ആദരാഞ്ജലികൾ.
1: സ്വാതന്ത്ര്യ സമര സേനാനി എ വി കുട്ടിമാളു അമ്മ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ. മൊഴിയുറവകൾ അവസാനിക്കുന്നില്ല. ആകാശവാണി കാത്തുവച്ചിരിക്കുന്ന മൊഴിമുത്തുകൾക്കായി കാത്തിരിക്കുക. നിർവഹണം ദിലീപ് എം കെ. ടേപ്പ് ലൈബ്രറി സഹായം സുദർശനൻ പനയം. സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മയസ്, ഗായത്രി രാകേഷ്, ഷർജിത ജയെ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. ശബ്ദസാന്നിധ്യം ഷജി ദേവി എസ്. തയ്യാറാക്കിയത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതാണ് ഈശ്രം പോർട്ടൽ. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള അസംഘടിത തൊഴിലാളികൾക്ക് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായി ടോൾ ഫ്രീ നമ്പറായ 144 34 ൽ വിളിക്കുക.

ആകാശവാണി, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. റോബിൻ തിരുമലയുടെ വരികൾക്ക് മുസാഫിർ സംഗീതം നൽകി. നജീം അർഷാദും ജോൾസ്നെയും പാടിയ ഗാനം ചിത്രം ചെമ്പട.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:55 കേൾക്കാം. ആകാശവാണി
1: രാമായണ പാരായണം 24-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ലങ്കാമർദ്ദനം, ഹനുമാൻ രാവണ സന്നിധിയിൽ എന്നീ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത്

ഉത്തമൻ അതിനു മുഹുരഹം അഖില നിശിചര കുലേശനെ അൻപൊടു കണ്ടു പറഞ്ഞുപോയിടണം അതിനു പെരുവഴിയുമിതു

0: രാമായണ പാരായണം 24-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കാം. കോട്ടുകോണം ജെ ഗോഡ്സണം സംഘവും അവതരിപ്പിക്കുന്നു. ആദ്യ ഗാനം അരുണോദയവുമൊരാരാധന.

0: കോട്ടുകോണം ജെ ജെ ഗോഡ്സനും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ഉജ്ജ്വല സ്കീം. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. പശുക്കളിൽ കണ്ടുവരുന്ന വന്ധ്യത, കാരണങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും. ഡോക്ടർ വി എസ് ശില്പയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആന്റ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. തുടർന്ന് എസ് എസ് ആരോമിൽ പാടുന്ന ലളിതഗാനം. 8:00 നാട്ടുചിന്ത. ഏവൂർ രഘുനാഥൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ കഥ സുന്ദരി സ്വയംവരം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ജൻ ഔഷധി സ്കീം. 8:35 വാർത്തകൾ. 8:40 ചലച്ചിത്രഗാനം. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 അക്ഷര സൌരഭം. 10:00 രവി വാസരീയ അഖില ഭാരതീയ സംഗീത സഭ. സ്വാതിക മോഹൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി. 6:00 ഉഷമല്ലരി. ശൂരനാട് കുഞ്ഞമ്പിള്ളയുടെ കാവ്യോപാസന എന്ന കവിത ആലാപനം ജി ശ്രീറാം. 6:15 മലയാള മനോരമ അധ്യാത്മരാമായണ പാരായണം. 25 ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം. മണ്ണൂർ രാജകുമാരനുണ്ണി, പി ജാനകി എന്നിവർ പാടിയ ഗാനം. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. പ്രൊഫസർ വി മധുസൂദനൻ നായർ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന്, ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 105 ഭാഗം. 8:35 ശ്രുതി മധുരം. 8:45 യോഗ സൌഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. ചലച്ചിത്ര നടി ബിന്ദു മുരളി പങ്കെടുക്കുന്നു. 10:00 റേഡിയോ ഹിൽ സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. പാമ്പാടി ഇ ജി രാജേന്ദ്രൻ പാടിയ കൃതികൾ. മാവേലിക്കര എച്ച് വിജയകൃഷ്ണൻ വയലിൻ. സാജൻ സത്യൻ മൃദംഗം. തുടർന്ന് ഡോക്ടർ എസ് വിജയരാഘവൻ വീണയിൽ വായിച്ച കൃതികൾ. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്രഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കുപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡോക്ടർ ടി എസ് അനീഷ് സംസാരിക്കുന്നു. 1:00 ഗാനസല്ലാപം. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർ നാടകം. വേനൽ മഴ ഭാഗം 5, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 സായന്തനം ചിത്രകലാ അധ്യാപകനായ ചിക്കു ശിവനുമായി അഭിമുഖം. 4:30 മഴവില്ല്. 5:00 അക്ഷര ശ്ലോകം. തിരുവനന്തപുരം അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്രഗാനം. 5:35 അധ്യാത്മരാമായണ പാരായണം. 25 ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:45 പുരാണ പാരായണം. അതിരുങ്കൽ വാസുദേവൻ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. ഭക്ഷ്യ സംസ്കരണത്തിലെ വിവിധ രീതികൾ. ഡോക്ടർ സി മിനിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ. ഉമ്പത്തോ എക്കോ എഴുതിയ നോവൽ റോസാ പൂവിന്റെ പേര്. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിറിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്തകൾ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. റഷീദ് പാലേരി സംസാരിക്കുന്നു. 9:30 10:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 മുതൽ 11:00 വരെ പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിയിലെ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23.3

0: 8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന.
2: LPG പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ PMUY. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പ്രധാന പദ്ധതിയായി രാജ്യത്ത് അവതരിപ്പിച്ചത്. വിറക്, കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഖര ഇന്ധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗതവും ദോഷഫലങ്ങളുള്ള സമ്പ്രദായത്തിന് പകരമായി ശുദ്ധമായ പാചക ഇന്ധനം, പ്രാഥമികമായി ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 മെയ് 1 ഉത്തർപ്രദേശിലെ ബെല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. PMUY യുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൌജന്യ LPG കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് LPG റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ ലഭിക്കും. LPG കണക്ഷൻ, ഗ്യാസ് സ്റ്റൌ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റത്തവണയായി 1600 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 കിലോഗ്രാം സിലിണ്ടർ കണക്ഷന് 2200 രൂപയും 5 കിലോഗ്രാം സിലിണ്ടറിന് 1300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു. ഇത് പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് വഴി ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഒരു നിർണായക പങ്കുവഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ PM ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: won a bronze in the long jump today. In the men's high jump, 19-year-old Meghwal cleared his personal best of 2.21 meter, and in the men's long jump, Shahnawaz also clinched bronze with a best effort of 7.84 meters. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ മാത്തോട്ടം മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ സ്റ്റോർ ആക്കിയതിന്റെ ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. വർഷത്തിൽ 365 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സപ്ലൈകോ കൺവീനിയൻസ് സ്റ്റോറുകൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചതായും 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയുടെ ആദ്യ സ്റ്റോർ സെപ്റ്റംബറിൽ എറണാകുളം വൈറ്റല ഹബ്ബിൽ പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. തുടർന്ന് മറ്റു പ്രധാന നഗര കേന്ദ്രങ്ങളിലേക്കും പ്രവർത്തനം വിപുലീകരിക്കും. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ വിപണിയിലെ വില വ്യതിയാനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ആശ്വാസമേകുന്നതിനും പൊതുവിതരണ ശൃംഖലയുടെ കാര്യക്ഷമമായ ഇടപെടൽ അനിവാര്യമാണ്. ഓണക്കാലത്ത് വിപണിയിൽ കാര്യക്ഷമമായി ഇടപെടുന്നതായി ഓണം ഫെയറുകൾ ഇത്തവണ നേരത്തെ ആരംഭിക്കും. സെപ്റ്റംബർ മാസത്തിൽ നൽകേണ്ട സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അലോട്ട്മെന്റ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ലഭ്യമാക്കി വിപണിയിൽ ആവശ്യത്തിന് സാധനങ്ങൾ എത്തിക്കും. പൊതുവിപണിയിൽ അരിയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ 165,000 മെട്രിക് ടൺ അരി ഈ ഓഗസ്റ്റ് മാസത്തിൽ സബ്സിഡി നിരക്കിൽ പൊതുവിപണി വഴി വിതരണം ചെയ്യും. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ വിപണന ശൃംഖലയിലൊന്നായ സപ്ലൈകോയുടെ 1,600 ഔട്ട്ലെറ്റുകൾ വഴി പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നടപ്പാക്കും. മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ കാലിക്കറ്റ് സർവശാല ജില്ലാ NSSന്റെ സഹകരണത്തോടെ കോഴിക്കോട് ഓളിക്രോസ് കോളേജിൽ നശാമുക്ത യുവ വികസിത് ഭാരത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് കെ ജയന്ത് MLA ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ അധ്യക്ഷയായി. കേരള NCC 30th Battalion കമാൻഡിംഗ് ഓഫീസർ കേണൽ YK ഗൗതം മുഖ്യാതിഥിയായി. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഷൈനി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. മൈ ഭാരത് സംസ്ഥാന ഡയറക്ടർ അഭയശങ്കർ, NSS ജില്ലാ കോർഡിനേറ്റർ ഫസീൽ അഹമ്മദ്, NSS പ്രോഗ്രാം ഓഫീസർ ജോർജോ ജോസഫ്, മൈ ഭാരത് കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ സി സനൂപ് എന്നിവർ സംസാരിച്ചു. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ ദേശീയതലത്തിൽ പങ്കെടുത്ത അലിഷ അനിൽ, ശിവാനി എന്നിവർക്കും വികസിത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിൽ പങ്കെടുത്ത വാണിറാം, ഫിജാസ് എന്നിവർക്കും ചടങ്ങിൽ ഉപഹാരം വിതരണം ചെയ്തു. തുടർന്ന് നശാമുക്ത ഭാരത് പ്രതിജ്ഞയെടുത്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിലുള്ള ഖാദി ഓണം മേള ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും കോഴിക്കോട് ചെറുകുട്ടി റോഡിലെ ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിൽ മന്ത്രി ടി സിദ്ദീഖ് നിർവഹിച്ചു. ഗ്രാമീണ സ്വയം പര്യാപ്തതയും സ്വാശ്രയത്വവും ലക്ഷ്യമിട്ട് ഉൽപ്പാദിപ്പിച്ച ഖാദി വസ്ത്രങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു നൽകേണ്ടത് ഓരോരുത്തരുടെയും കർത്തവ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഈ ഓണത്തിന് ഓരോ കുടുംബത്തിലും ഒരു ഖാദി ഉൽപ്പന്നമെങ്കിലും എത്തിക്കുന്നതിനായി പ്രവർത്തിക്കണമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. ഫൈസൽ ബാബു MLA അധ്യക്ഷനായി. ഖാദി എള്ളെണ്ണ ലോഞ്ചിങ്ങും ചടങ്ങിൽ അദ്ദേഹം നിർവഹിച്ചു. ഖാദി കുപ്പടം സാരി ലോഞ്ചിങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹനും ഓണം സമ്മാന കൂപ്പൺ ആദ്യ നറുക്കെടുപ്പും കുപ്പടം സാരി നെയ്തെടുത്ത തൊഴിലാളികളെ ആദരിക്കലും സബ് കളക്ടർ S ഗൗതം രാജും നിർവഹിച്ചു. ഖാദി ബോർഡിന്റെ ഷോറൂമുകളിൽ ഓഗസ്റ്റ് 25 വരെ ഖാദി വസ്ത്രങ്ങൾക്ക് 30% വിലക്കിഴിവ് ലഭിക്കും. സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് പർച്ചേസിനുള്ള സൗകര്യവും ബോർഡിന്റെ അംഗീകൃത ഷോറൂമുകളിലുണ്ടാകും. കോഴിക്കോട് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ മന്ത്രി PC വിഷ്ണുദാദ് സന്ദർശിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണം ഉറപ്പുവരുത്തി സരോവരം ബയോ പാർക്കിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പാർക്ക് മന്ത്രി സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വികസനത്തിന് MLA ചർച്ച ചെയ്ത് പ്രത്യേക പദ്ധതി തയ്യാറാക്കും. കോഴിക്കോട് നഗരത്തിൽ അടുത്ത 5 വർഷം കൊണ്ട് നടപ്പാക്കേണ്ട ടൂറിസം സാംസ്കാരിക പദ്ധതികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. MLA അഡ്വക്കേറ്റ് കെ ജയന്ത്, അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ എന്നിവരും സംബന്ധിച്ചു. കൊയിലാണ്ടി പേരാമ്പ്ര നിയോജക മണ്ഡലങ്ങളുടെ പരിധിയിലെ അകലാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രവും മന്ത്രി സന്ദർശിച്ചു. ടൂറിസം സൗഹൃദ പ്രദേശമായി അകലാപ്പുഴയെ മാറ്റും. അറിയപ്പെടാത്ത ടൂറിസം കേന്ദ്രങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്യുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യമാണ്. പ്രാദേശിക തനിമയും സംസ്കാരവും ഭക്ഷണ രീതികളും തൊഴിൽ വൈദഗ്ധ്യവുമെല്ലാം അനുഭവവേദ്യമാക്കാനുള്ള അവസരം എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിലൂടെ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. MLA കെ പ്രവീൺകുമാർ, ഫാത്തിമ തേലിയ എന്നിവരും അനുഗമിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:50 വയലും വീടും, പശുക്കളിൽ കണ്ടുവരുന്ന വന്ധ്യത, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഡോക്ടർ വി എസ് ശില്പയുമായി അഭിമുഖം. ഇന്ന് 6:50 വയലും വീടും. ഇന്ന് 7:35 യുവവാണി, പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. തുടർന്ന് എസ് എസ് ആരോമിൽ പാടുന്ന ലളിതഗാനം. മറക്കാതെ കേൾക്കുക ഇന്ന് 7:35 യുവവാണി. ഇന്ന് 8:00 നാട്ടുചിന്ത, ഏവൂർ രഘുനാഥൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ, കഥ സുന്ദരി സ്വയംവരം. ഇന്ന് 8:00 നാട്ടുചിന്ത. നാളെ രാവിലെ 6:00 ഉഷമലരി, ശൂരനാട് കുഞ്ഞമ്പിള്ളയുടെ കാവ്യോപസന എന്ന കവിത, ആലാപനം ജി ശ്രീറാം. നാളെ 6:00 ഉഷമലരി. രാവിലെ 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 25-ാം ദിവസം, കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. നാളെ 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 25-ാം ദിവസം. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 105-ാം ഭാഗം. നാളെ 8:30 നോവൽ സഞ്ചാരം.

നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര നടി ബിന്ദു മുരളി പങ്കെടുക്കുന്നു. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നാളെ രാവിലെ 10:15 രാഗാമൃതം, പാമ്പാടി ഇ ജി രാജേന്ദ്രൻ പാടിയ കൃതികൾ, മാവേലിക്കര എച്ച് വിജയകൃഷ്ണൻ വയലിൻ, സാജൻ സത്യൻ മൃദംഗം, തുടർന്ന് ഡോക്ടർ എസ് വിജയ രാഘവൻ വീടയിൽ വായിച്ച കൃതികൾ. നാളെ 10:15 രാഗാമൃതം. നാളെ രാവിലെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എന്ന മറുപടി നൽകുന്നു. നാളെ രാവിലെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കുപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡോക്ടർ ടി എസ് അനീഷ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. നാളെ 2:15 തുടർ നാടകം വേനൽ മഴ 5-ാം ഭാഗം. രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. നാളെ 2:15 തുടർ നാടകം വേനൽ മഴ. നാളെ വൈകുന്നേരം 4 മണിക്ക് സായന്തനം ചിത്രകലാ അധ്യാപകനായ ചിക്കോ ശിവനുമായി അഭിമുഖം. നാളെ 5 മണിക്ക് അക്ഷരശ്ലോകം തിരുവനന്തപുരം അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. നാളെ 6:50 വയലും വീടും ഭക്ഷ്യ സംസ്കരണത്തിലെ വിവിധ രീതികൾ ഡോക്ടർ സി മിനിയുമായി അഭിമുഖം. നാളെ 6:50 വയലും വീടും. നാളെ 7:35 മായാമുദ്രകൾ ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്. നാളെ 7:35 മായാമുദ്രകൾ. നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം റഷീദ് പാലേരി സംസാരിക്കുന്നു. നാളെ 9:15 വിദ്യാഭ്യാസ രംഗം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക മുദിത വേതാല. നാഗരികേഷു ദേശഭക്തി ഭാവനാം വർദ്ധയിതും രാഷ്ട്രൈക്യം സുദൃഢം കർത്തും ഭാരതസ്യ സാംസ്കൃതിക പരമ്പരാം പ്രോത്സാഹയിതും ച ഹര ഘർ തിരംഗ ഇതി അഭിയാനം സമ്പൂർണ ദേശേ ആചര്യതെ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത് ഷാഹ അവദത് യത് ഔപനിവേശിക കാലസ്യ നിയമാൻ നിരസ്യ മോദി സർവകാരേണ ആനീതാഹ ത്രയഹ നൂതനാഹ ആപരാധിക വിധയഹ മുഖ്യതഹ ത്രിഷു സ്തംഭേഷു പ്രൌദ്യോഗിക്യാം സമയസീമായാം വിശ്വാസസ്യ ച ഉപരി ആധാരിതാഹ സന്തി. കേന്ദ്രീയ അന്വേഷണ അഭികരണേന കേരള രാജ്യസ്യ മലപ്പുറം ജനപദേ അവൈധ വിസ്ഫോടക രാശി ഗ്രഹണ പ്രകരണേ അപരഃ ആരോപി നിഗടിതഃ. അപി ച ഭാരതീയ ബൈഡ്മിന്റൺ ക്രീഡികാ അഷ്മിത ചാലിഹ കൊറിയാ മാസ്റ്റേഴ്സ് വിംശതിഃ ഷഡ്വിംശതിഃ സ്പർധായാം വിജയം പ്രാപ്തവതി. അഥ വാർത്താഃ വിസ്തരേണ. നാഗരികേഷു ദേശഭക്തി ഭാവനാം വർദ്ധയിതും രാഷ്ട്രീയ ൈക്യം സുദൃഢം കർത്തും ഭാരതസ്യ സാംസ്കൃതിക പരമ്പരാം പ്രോത്സാഹയിതും ച ഹര ഘർ തിരംഗ ഇതി അഭിയാനം സമ്പൂർണ ദേശേ ആചര്യതെ. അനുക്രമം പഞ്ചമേ വർഷേ ആയോജ്യമാനം ഏതത് അഭിയാനം ദ്വാവിംശത്യധിക ദ്വിസഹസ്രതമേ വർഷേ പ്രാരബ്ധഃ ആസീത്. യദ്ധി അധുനാ ദേശസ്യ ബൃഹത്തമേഷു ജനസഹഭാഗിതാപൂർണേഷു അഭിയാനേഷു അന്യതമം അഭവത്. അസ്യ ഉപക്രമസ്യ ഉദ്ദേശ്യം നാഗരികേഷു രാഷ്ട്രധ്വജസ്യ ആരോഹണായ തേഷു ദേശഭക്തേഃ രാഷ്ട്രൈക്യസ്യ ഭാവനായാഃ ച സംവർദ്ധനം അസ്തി. സഹൈവ നാഗരികാഃ ഭാരതസ്യ സാംസ്കൃതിക പരമ്പരാം ഉത്സവപൂർവകം സമ്മാനയേയുഃ വിവിധാസു ഗതിവിധീഷു സഹഭാഗിതാം സ്വീകുർവന്തി ഇതി ഏതദർഥം തേഭ്യഃ പ്രോത്സാഹന പ്രദാനം അപി ഹര ഘർ തിരംഗ ഇത്യേതസ്യ അഭിയാനസ്യ ഉദ്ദേശ്യഭൂതം അസ്തി. അവധേയം യത് അസ്യ വർഷസ്യ അഭിയാനസ്യ വിശേഷം മഹത്വമസ്തി യതഃ ഇദം ഭാരതസ്യ രാഷ്ട്രഗീതസ്യ വന്ദേ മാതരം ഇത്യസ്യ സാർധൈകശതതമസ്യ വാർഷികോത്സവേന സഹ സംബദ്ധമസ്തി. അനേന രാഷ്ട്രധ്വജഃ രാഷ്ട്രഗീതം ച ദേശഭക്തേഃ അദ്വിതീയോത്സവേ ഏകത്രം ആനയതഃ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത് ഷാഹ അദ്യ പുഡുചേരി നഗരസ്യ മുരുഗ തിയേറ്റർ സിഗ്നൽ ഇത്യസ്മിൻ സ്ഥലെ ഹര ഘർ തിരംഗ യാത്രായൈ ഹരിത പതാകാം പ്രദർശിതവാൻ. അത്രാവസരെ ഉപരാജ്യപാലഃ കെ കൈലാസനാഥനഃ പുഡുചേരി സ്ഥലസ്യ ഗൃഹമന്ത്രി എ നമസി വയമഃ കൃഷി കൃഷക കല്യാണമന്ത്രി ജി എൻ എസ് രാജശേഖരൻ ബിജെപി അധ്യക്ഷഃ വി പി രാമലിംഗം ഇത്യേതേ തത്ര ഉപസ്ഥിതാഃ ആസന്. ധ്വജാൻ ധാരയന്തഃ സഹസ്രശഃ ജനാഃ അസ്യാം യാത്രായാം സോത്സാഹം ഭാഗം ഗൃഹീതവന്തഃ. ഇതഃ പൂർവം ഗൃഹമന്ത്രി ഗോരിമേഡുസ്ഥിതേ ആരക്ഷക പ്രശിക്ഷണ ക്രീഡാംഗണെ പുഡുചേരി ആരക്ഷക സേനായൈ രാഷ്ട്രപതി ആരക്ഷക ധ്വജഃ ഇതി സംപ്രദാന സമാരോഹെ ഭാഗം അഭജത്. പുഡുചേരി ആരക്ഷക സേനാം വർദ്ധാപയൻ അമിത് ഷാഹ അവദത് യത് രാഷ്ട്രപതി ആരക്ഷക ധ്വജഃ ഇതി സമ്മാന പ്രാപ്തിഃ കസ്യാപി അനുശാസിത ആരക്ഷക ബലസ്യ ജീവനെ അതീവ ഗൗരവപൂർണഃ ക്ഷണഃ ഭവതി.
2: राष्ट्रपति ध्वज किसी भी डिसिप्लिन फोर्स के लिए उसके जीवन काल का सबसे गौरवपूर्ण क्षण होता है. पुदुचेरी पुलिस भले ही संख्या में 5000 से कम हो मगर आप इस देश की आध्यात्मिक धरोहर

0: अद्य प्रातः महिला एकल स्पर्धायाः अन्तिमचक्रे चीनदेशस्य हान शियानशी इत्येतां पराजित्य कोरिया मास्टर्स 20-26 स्पर्धायां विजयं प्राप्तवती इति वार्ताः।
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
5: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
4: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
5: കണ്ടില്ലേ
6: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
7: നോ സിഗ്നൽ.
4: ഇനി എന്ത് ചെയ്യും?
6: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
5: ഏയ് മണ്ടത്തരം നിർത്ത്.
4: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
7: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് തുടക്കമായി. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് കനത്ത മഴയിലുണ്ടായ കൃഷിനാശത്തിൽ 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി ടി സിദ്ദീഖ്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരത് എന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷണറുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെ ഹർ ഘർ തിരംഗ പ്രചാരണം നീണ്ടുനിൽക്കും. ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഹർ ഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് ഓഫ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓരോ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്നത് പൌരന്മാരിൽ രാജ്യസ്നേഹവും ഐക്യവും കൂട്ടായ ഉത്തരവാദിത്വവും വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പുതുച്ചേരിയിലെ മുരുക തിയേറ്റർ സിഗ്നലിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹർ ഘർ തിരംഗ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭവന നിർമ്മാണം സംബന്ധിച്ച് പരാതികൾ ഉയരുന്നത് പരിഹരിക്കുന്നതിനായി ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക കൃഷിനാശമുണ്ടായതായി മന്ത്രി ടി സിദ്ദീഖ്.

0: 1904 കർഷകരെ മഴക്കെടുതി ബാധിച്ചതായും 9332 ഹെക്ടർ കൃഷിഭൂമിക്ക് നാശം സംഭവിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി.
1: 127.61 കോടി രൂപയുടെ കൃഷി നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്ര കൃഷിമന്ത്രിക്ക് 2 ദിവസം മുമ്പ് കത്തെഴുതി. കേരളത്തിന് അടിയന്തര സഹായം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തെഴുതിയത്. 1, 10 കോടി രൂപ കാർഷിക ഭൂമി പുനഃക്രമീകരിച്ചെടുക്കാനും 100 കോടിയുടെ സഹായം ലഭ്യമാക്കാനും നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘത്തെ അടിയന്തരമായി അയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് നൽകിയിരിക്കുന്നത്.
0: 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങളും മന്ത്രി പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ചെറുവയൽ രാമൻ അർഹനായി. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം കൊടുങ്ങല്ലൂർ സ്വദേശി ബി വൈ ഷാജഹാനും കർഷകോത്തമ പുരസ്കാരം രാജനാരായണനും ലഭിച്ചു. പുരസ്കാരങ്ങൾ ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കളമശ്ശേരിയിൽ വിതരണം ചെയ്യും. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേരും. കൃഷിമന്ത്രി ടി സിദ്ദീഖിന്റെയും സഹകരണ മന്ത്രി എം ലിജുവിന്റെയും നേതൃത്വത്തിലാണ് യോഗം. കർഷകരെ എങ്ങനെയൊക്കെ സഹായിക്കാമെന്ന് യോഗത്തിൽ ചർച്ച ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പദ്ധതികൾ രൂപപ്പെടുത്തും. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളും ഏജൻസികളും യോഗത്തിൽ പങ്കെടുക്കും. അതിശക്തമായ മഴ ഇല്ലാതാക്കിയത് പത്തനംതിട്ട ജില്ലയിലെ കർഷകരുടെ ഓണക്കാല പ്രതീക്ഷകളെ. നാശം വിതച്ച മിന്നൽ പ്രളയത്തിലും തുടർന്നുള്ള 7 ദിനങ്ങളിലുമായി ജില്ലയിൽ 407.36 ഹെക്ടർ ഭൂമിയിലെ 12.7 കോടി രൂപയുടെ കൃഷിയാണ് വെള്ളത്തിലായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ജില്ലയിലെ 8 ബ്ലോക്കുകളിൽപ്പെട്ട 7560 കർഷകരാണ് അപ്രതീക്ഷിത മഴ വിതച്ച കൃഷിനാശം കൃഷിവകുപ്പിനെ അറിയിച്ച് അപേക്ഷ നൽകിയിട്ടുള്ളത്. വാഴ കർഷകരെയാണ് മഴ കാര്യമായി ബാധിച്ചത്. ഓണക്കാലത്തെ പ്രതീക്ഷിച്ച കർഷകരിപ്പോൾ സർക്കാർ ധനസഹായം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. 1932 കർഷകരുടെ 41.75 ഹെക്ടർ കൃഷിയാണ് നാശം സംഭവിച്ചത്.
0: രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരത് എന്ന് മന്ത്രി ഒ ജെ ജനീഷ്. നശാമുക്ത യുവ വികസിത് ഭാരത് സങ്കല്പ അഭിയാൻ പരിപാടിയുടെ ഭാഗമായി തൃശൂരിൽ സംസ്ഥാനതല മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റു യുവകേന്ദ്രയുടെ വോളണ്ടിയർ ആയി പ്രവർത്തിച്ചിരുന്ന കാലത്ത് കിട്ടിയ അനുഭവങ്ങൾ തനിക്ക് പൊതുപ്രവർത്തനത്തിൽ ഗുണം ചെയ്തെന്നും ഒ ജെ ജനീഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. ഇന്ന് പുലർച്ചെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ ഖിയാനെ പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പൽ മുതൽ പുഴയൂർ വരെയും ഇടവ മുതൽ കൊല്ലം ആലപ്പാട്ട് വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ, സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ്, മേയർ വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂരിൽ പിടിയിലായ അർജുൻ ആയങ്കി 14 ദിവസത്തേക്ക് റിമാൻഡിൽ. കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റും. പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുനെ ഇന്ന് പുലർച്ചെയാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. കാസർകോട്ട് ക്വിസ് മത്സരത്തിൽ വിവാദ ചോദ്യവലി തയ്യാറാക്കിയ അധ്യാപകനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു. പള്ളിത്തടുക്ക AUP സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആരോഗ്യവകുപ്പിലെ താൽക്കാലിക ജീവനക്കാർക്ക് ESI ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവ മുഖേന നിയമിച്ചിരിക്കുന്ന താൽക്കാലിക ജീവനക്കാർക്കാണ് ആനുകൂല്യം ലഭ്യമാകുക. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് തുടക്കമായി. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് കനത്ത മഴയിലുണ്ടായ കൃഷിനാശത്തിൽ 110 കോടി രൂപയുടെ

0: അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി ടി സദീഖ്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരത് എന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. കെ എസ് ചിത്രപാടി ഗാനം. ചിത്രം നാരായം.

0: സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി.
1: വയനും വേണം.

0: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, അറിവില്ലെങ്കിൽ അറിവ് വെറും ശൂന്യമാണ്, വിവേകമില്ലെങ്കിൽ വിദ്യാഭ്യാസവും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിലേക്ക് പോകാം. പശുക്കളിൽ കണ്ടുവരുന്ന വന്ധ്യത, പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള അഭിമുഖം, ഗാനം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: തെങ്ങിലെ കാറ്റുവീഴ്ച രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ക്ഷീരകർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്നാണ് പശുക്കളിൽ ഉണ്ടാകുന്ന വന്ധ്യത. ഉപജീവനാർത്ഥം പശുക്കളെ വളർത്തുന്ന കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് അവയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ. പശുക്കളിലെ വന്ധ്യതയുടെ കാരണങ്ങൾ പലതാണ്. അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഡോക്ടർ ശിൽപ വി എസ്. ഡോക്ടർ ശിൽപ വി എസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: നമ്മുടെ കൃഷി അല്ലെങ്കിൽ നമ്മുടെ പശു വളർത്തൽ, ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്ര, ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ?
2: പശുക്കളിലെ വന്ധ്യതയെ സംബന്ധിച്ച് നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം പശുക്കളിൽ വന്ധ്യത വരുമ്പോൾ പ്രതിവർഷം ലഭിക്കുന്ന കന്നുകുട്ടികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുന്നു. ഇത് പശുക്കളെ പരിപാലിക്കുന്ന ചിലവിനെ സംബന്ധിച്ചും കന്നുകുട്ടികളിൽ നിന്ന് കിട്ടേണ്ട വരുമാനത്തെ സംബന്ധിച്ചും സാമ്പത്തിക നഷ്ടം വളരെ ഗണ്യമായി ഉണ്ടാക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തിൽ ഒരു കന്നുകുട്ടി എന്ന നിലയ്ക്ക് കർഷകന് കിട്ടുവാണെങ്കിൽ അത് പശു വളർത്തൽ ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റും. വന്ധ്യത വരുന്നതിനോടൊപ്പം വർഷത്തിൽ ഒരു കന്നുകുട്ടി എന്നത് നടക്കാതെ പോവുകയും കർഷകന് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും ചെയ്യുന്നു.
1: 12 മാസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു കുട്ടി വേണം.
2: അതെ,
1: അപ്പോൾ എന്റെ ആ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ നമുക്ക് ആ എക്കണോമിക് ബെനിഫിറ്റ്
2: കിട്ടത്തുള്ളൂ.
1: വന്ധ്യതയുടെ സാമാന്യ കാരണങ്ങൾ എന്തൊക്കെയാണ്, പ്രധാന കാരണങ്ങൾ?
2: പശുക്കളില് ഒന്നോ ഒന്നിലധികമോ ബീജസങ്കലനത്തിന് ശേഷവും, പൊതുവെ 3 ബീജസങ്കലനത്തിന് ശേഷവും ചെന പിടിക്കുന്നില്ല അല്ലെങ്കിൽ ഗർഭധാരണം ഉണ്ടാകുന്നില്ല എന്ന കാരണത്തെയാണ് നമ്മൾ വന്ധ്യത എന്ന് നിർവഹിക്കുന്നത്. പശുക്കളില് 18 മുതൽ 21 ദിവസത്തിലൊരിക്കൽ മതിലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഹീറ്റ് സൈൻസ് എന്നാണ് അതിനെ പറയുക. പ്രാദേശികമായി അതിന് പല വാക്കുകൾ പറയാറുണ്ട്. മതിലക്ഷണങ്ങൾ എന്നും പൊതുവെ പറയുന്നു. 18 മുതൽ 21 ദിവസത്തിലൊരിക്കലാണ് മതിലക്ഷണങ്ങൾ കണ്ടുവരേണ്ടത്. ഈ മതിലക്ഷണം 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നവയാണ് ഉണ്ടാകേണ്ടത്. ഇങ്ങനെയല്ല എങ്കിൽ, അതായത് 18 മുതൽ 21 ദിവസത്തിനുള്ളിൽ മതിലക്ഷണങ്ങൾ വരുന്നില്ല, ഇല്ലെങ്കിൽ 24 മണിക്കൂറിൽ നീണ്ട മതിലക്ഷണങ്ങൾ നിൽക്കുന്നു, വീണ്ടും വീണ്ടുമുള്ള ബീജദാനത്തിന് ശേഷവും ഗർഭധാരണം ഉണ്ടാകുന്നില്ല, ഇവയൊക്കെയാണ് നമ്മൾ വന്ധ്യതയായി കണക്കാക്കുന്നത്.
1: വേറെ ഏതെങ്കിലും ഞങ്ങൾ രോഗലക്ഷണങ്ങളുണ്ടല്ലോ, അതേമാതിരി ഇതിന് വേറെ ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണാറുണ്ടോ, അല്ലെങ്കിൽ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ?
2: വന്ധ്യത നിർണയിക്കുന്നതിനും കർഷകൻ മനസ്സിലാക്കുന്നതിനും നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത് ഇതാണ്. അതായത് 18 മുതൽ 21 ദിവസത്തിനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഹീറ്റ് സൈക്കിളുകൾ അല്ലെങ്കിൽ ഈസ്ട്രസ് സൈക്കിളുകൾക്ക് അതിന്റെ ഈസ്ട്രസ് സൈക്കിളിന്റെ നീളം കൂടുക ഇല്ലെങ്കിൽ കുറയുക, 15 ദിവസത്തിലൊരിക്കൽ മതിലക്ഷണങ്ങൾ കാണിക്കുന്നു, ഇല്ലെങ്കിൽ 28 ദിവസം 35 ദിവസങ്ങൾക്ക് ശേഷം മതിലക്ഷണങ്ങൾ കാണിക്കുന്നു. അത് മാത്രമല്ലാതെ പൊതുവെ മതിലക്ഷണം കണ്ട് 12 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ബീജദാനം നടത്തേണ്ടത്. അതുപോലെ ബീജദാനം നടത്തി 12 മണിക്കൂറിനുള്ളിൽ പൊതുവെ മതിലക്ഷണം നിൽക്കും, അങ്ങനെ നിൽക്കുന്നില്ല. 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന മതിലക്ഷണങ്ങളുണ്ട്. എല്ലാ മാസവും ബീജദാനം നൽകിയിട്ടും പശു ഗർഭധാരണം ഉണ്ടാകുന്നില്ല. ഇവയൊക്കെയാണ് നമുക്ക് വന്ധ്യതയുടെ കാരണങ്ങളായിട്ട് അല്ലെങ്കിൽ വന്ധ്യത ഉണ്ട് എന്ന് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത്.
1: ഇപ്പൊ വന്ധ്യതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, രോഗങ്ങൾ ഇതൊക്കെ ആയിരിക്കുമല്ലോ?
2: പോഷക കുറവ്, അതായത് പോഷക സമ്പന്നമായ ഭക്ഷണത്തിന്റെ കുറവ്, ശാരീരിക അസ്വസ്ഥതകൾ, മറ്റു രോഗങ്ങൾ അല്ലെങ്കിൽ ജനിതക കാരണങ്ങളും വന്ധ്യതയ്ക്ക് കാരണമായി വരാം. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പോഷക കുറവ് കാരണമുള്ള ഭക്ഷണമാണ്. ഇന്ന് കേരളത്തിലെ ഭൂരിഭാഗം കറവ പശുക്കളും സങ്കരയിനം കറവ പശുക്കളാണ്. അപ്പോൾ ഇവ ഇന്നത്തെ കാലഘട്ടത്തിൽ 10 മുതൽ 12 മാസം പ്രായമാകുമ്പോൾ തന്നെ ആദ്യത്തെ മതിലക്ഷണം കാണിക്കുന്നുണ്ട്. മുൻ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടൻ പശുക്കളിലും 2-2.5 വയസ്സായി കഴിഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് മതിലക്ഷണം കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് 10-12 മാസം ആകുമ്പോൾ തന്നെ ആദ്യത്തെ മതിലക്ഷണം കാണിക്കുന്നു. ഇതിന് ഇന്ന് കർഷകർ നൽകി വരുന്ന കാഫ് ഫീഡ് അല്ലെങ്കിൽ കന്നുകുട്ടി തീറ്റ ഒരു

0: പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് മുഖേനയും SLBP അതായത് സ്പെഷ്യൽ ലൈഫ് സ്റ്റോക്ക് ബ്രീഡിംഗ് പ്രോഗ്രാം, കന്നുകുട്ടി പരിപാലന പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി മുഖേന സബ്സിഡിയിൽ കന്നുകുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കാരണം കന്നുകുട്ടികൾ നേരത്തെ തന്നെ മതിലക്ഷണം കാണിച്ചു വരുന്നു. അങ്ങനെ 12 മാസത്തിൽ മതിലക്ഷണം കാണിച്ചു വരുന്ന ഒരു കന്നുകുട്ടിയിൽ ഭക്ഷണം ക്രമീകരിക്കുമ്പോൾ അവരുടെ ശരീര സംരക്ഷണത്തിനൊരു പങ്ക്, വളർച്ചയ്ക്കൊരു പങ്ക്, ഇത് രണ്ടും നൽകാൻ ശ്രദ്ധിക്കണം. കൂടാതെ ഇവ ഗർഭം ധരിച്ചു കഴിയുമ്പോൾ ഗർഭാവസ്ഥയുടെ 7, 8, 9 മാസങ്ങളിൽ ഒരു ഗർഭാവസ്ഥ റേഷനും കൂടി നൽകേണ്ടതുണ്ട്,
1: അഡീഷണലായിട്ട്
0: കൊടുക്കേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ് ഇവർ പ്രസവിക്കുമ്പോൾ പൊതുവെ 2, 2.5, 3 വയസ്സിന് മുമ്പ് പ്രസവിക്കും. ആ പ്രസവിക്കുന്ന സമയത്ത് പാല് കിട്ടി തുടങ്ങുമ്പോഴത്തേനും ശരീര സംരക്ഷണ റേഷൻ, വളർച്ചാ റേഷൻ, പ്രൊഡക്ഷൻ റേഷൻ, ഇത് മൂന്നും നൽകേണ്ടതുണ്ട്. പക്ഷെ പല കർഷകർക്കിടയിലും ഇതിലെ ഈ വളർച്ചാ റേഷന്റെ പങ്ക് അവഗണിക്കുന്നു, ഇല്ലെങ്കിൽ അത് കൊടുക്കാതെ പോകുന്നുണ്ട്. അപ്പൊ ഇത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രസവത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല, പക്ഷെ തുടർന്ന് പ്രസവത്തിന് ശേഷം അടുത്ത മതിലക്ഷണം കാണിക്കുന്നതിലുള്ള താമസം, പിന്നീട് ചെന പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ വീണ്ടും വീണ്ടും ഈ പശുക്കളിൽ വന്ധ്യതയുടെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം ക്രമീകരിക്കുമ്പോൾ ഓരോ പശുക്കളുടെ ആവശ്യവും പ്രായവും പ്രൊഡക്ഷനും മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമുള്ള പോഷക സമ്പന്നമായ തീറ്റ നൽകാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലും ഒരു സമീകൃത സ്വഭാവമുള്ള തീറ്റയ്ക്ക് നല്ല പ്രസക്തിയുണ്ട്. പൊതുവേ നമുക്ക് പാക്കറ്റായി വരുന്ന കന്നുകാലി തീറ്റകൾ ഒരു സമീകൃത ഭക്ഷണമാണ്. എന്നിരുന്നാലും അതിൻ്റെ വിലയും ഇപ്പോൾ വിലക്കയറ്റവും ഒക്കെ സംബന്ധിച്ച് പല കർഷകരും ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, വീറ്റിൻ്റെ അല്ലെങ്കിൽ തവിട്, പിണ്ണാക്ക് പോലത്തെ സാധനങ്ങൾ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ഭക്ഷണത്തിൻ്റെ സമീകൃത സ്വഭാവം നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിനും ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും കർഷകർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡും അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ചേർന്ന് മൊബൈൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഗോപാല എന്നൊക്കെ പറയുന്നത് ഫ്രീ ആപ്പാണ്. ഇത് ഉപയോഗിച്ച് കർഷകർക്ക് അവരുടെ സ്ഥലങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എത്ര വെച്ച് ചേർത്ത് ഒരു സമീകൃത ഭക്ഷണം ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി അറിയാൻ പറ്റും. അപ്പൊ സമീകൃതമായ പോഷക സമ്പന്നമായ ഭക്ഷണമാണ് വന്ധ്യതയ്ക്ക് അഗെൻസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ്.
1: അപ്പൊ ഇതിലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പോഷകാഹാര കുറവുണ്ടെങ്കിലും വന്ധ്യത വരാൻ സാധ്യതയുണ്ട്.
0: വന്ധ്യതയുടെ ഏറ്റവും വലിയ കാരണവും പോഷകാഹാര കുറവ് തന്നെയാണ്.
1: അപ്പൊ ഇത് ഫസ്റ്റ്, ഇത് നമ്മൾ പരിഹരിച്ചാൽ വന്ധ്യത നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ വന്ധ്യതയെ കൊണ്ടുണ്ടാവുന്ന നമുക്ക് എക്കണോമിക് ലോസസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
0: ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് കന്നുകുട്ടികളിൽ വരുന്ന വന്ധ്യത, അതായത് ഹീഫേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന, ആദ്യമായി പോലും ചെന പിടിക്കാത്ത പശുക്കളിൽ അല്ലെങ്കിൽ പശുക്കിടാങ്ങളിൽ കണ്ടുവരുന്ന വന്ധ്യത, ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള പശുക്കളിൽ കണ്ടുവരുന്ന വന്ധ്യത, പശുക്കിടാവുകളിൽ കണ്ടുവരുന്ന വന്ധ്യതയ്ക്ക് ജനിതക കാരണങ്ങൾ ഉണ്ടാകാം. അണ്ടാശയത്തിന്റെ വളർച്ചക്കുറവ്, അല്ലെങ്കിൽ യൂട്രസിന്റെ യൂണിക്കോർണസ്, അതായത് ഒരു ഹോൺ മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥ, ഹെർമാഫ്രോഡൈറ്റിസം എന്ന് പറയുന്ന ഒരവസ്ഥ, ഫ്രീ മാർട്ടിനിസം, അതായത് ജനിതകമായി പല കാരണങ്ങളാൽ കന്നുകുട്ടികളിൽ വന്ധ്യത ഉണ്ടാകാം. ഇവ നമുക്കൊരു വെറ്റിനറി ഡോക്ടറിന്റെ സഹായത്തോടുകൂടി ആവർത്തിച്ചുള്ള പരിശോധനയിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കന്നുകുട്ടി 2 വയസ്സായിട്ടും ചെനക്കോൾ കാണിക്കുന്നില്ല, ഇല്ലെങ്കിൽ ചെന പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വിദഗ്ധ വെറ്റിനറിയന്റെ ചികിത്സയോടുകൂടി ഇങ്ങനത്തെ ജനിതക പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് പശുക്കളിൽ വരുന്ന വന്ധ്യത, അല്ലെങ്കിൽ പശുക്കിടാങ്ങളിലും ഇത് വരാം. എന്നിരുന്നാലും ഏറ്റവും കോമൺ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനീസ്ട്രസ് എന്ന് പറയുന്ന അവസ്ഥയാണ്, മതിലക്ഷണങ്ങൾ കാണാതിരിക്കുക. അനീസ്ട്രസ് ഒരു പശുവിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ജില്ലകളിലും, തിരുവനന്തപുരത്ത് ഉണ്ടാവില്ല, എന്നാൽ ഇടുക്കി, വയനാട് പോലത്തെ ജില്ലകളിലൊക്കെ പശുക്കളെ അഴിച്ചുവിട്ട് വളർത്തുന്ന കർഷകരുണ്ട്. അഴിച്ചുവിട്ട് വളർത്തുന്ന പശുക്കളുള്ള കർഷകരും ഒരു ബീജസങ്കലനത്തിന് ശേഷം നീണ്ടകാലം അനീസ്ട്രസ് കാണിപ്പിക്കുമ്പോഴും പശു ഗർഭിണിയല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വന്ധ്യതയ്ക്ക് ചികിത്സിക്കാൻ പാടുള്ളൂ.
1: ഇവൻ പ്രസവ സമയത്ത് ഗർഭാശയം ചിലപ്പോഴൊക്കെ പുറത്തോട്ടും വരാറുണ്ട്, അങ്ങനത്തെ സമയത്തും ഗർഭാശയത്തിന് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതകളുണ്ടല്ലേ?
0: സാധ്യതകളുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ വെച്ചിട്ട് മറുപുള്ള വീഴാതിരിക്കുന്ന പശുക്കളിലൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഗർഭാശയം തള്ളി വരാനുള്ള സാധ്യത കൂടുതലാണ്, ഗർഭാശയത്തിൽ അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, ഈ ഗർഭപാത്രം തള്ളി വരുന്ന കഴിഞ്ഞ പശുക്കളിലും അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മൃഗഡോക്ടർമാർ എന്ന നിലയ്ക്ക് ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പശുക്കൾക്ക് ഇന്റൻസീവായിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും തുടർന്നുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. ഇതിൽ കർഷകരുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എത്ര വേഗം നമുക്കൊരു വെറ്റിനറി ഡോക്ടറിനെ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും വേഗം കൊണ്ടുവരിക. അതായത് വളരെ തുടക്കഭാഗങ്ങളിൽ തന്നെ കുറച്ച് തള്ളി വരുമ്പോൾ തന്നെ വെറ്റിനറി ഡോക്ടറിനെ വിവരം അറിയിക്കുക, അവരുടെ സർവീസ് നമ്മൾ ഉറപ്പുവരുത്തുക. മൃഗസംരക്ഷണ വകുപ്പിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ഭാഗമായിട്ട് 1962 എന്നൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അപ്പൊ അതിൽ വിളിക്കുവാണെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും കർഷകന്റെ വീട്ടുപടിക്കൽ ചെന്ന് സർവീസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്
1: മൊബൈൽ
0: യൂണിറ്റ്. അതെ, അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കർഷകർ മാക്സിമം യൂസ് ചെയ്യുക. സമയമാണ് നമുക്ക് പ്രധാനം. എത്ര വേഗം നമുക്ക് ഈ ഗർഭപാത്രം തിരിച്ചുള്ളിലേക്കാക്കാൻ പറ്റുന്നു അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടാകും അടുത്തൊരു ഗർഭധാരണത്തിന്. എത്ര കൂടുതൽ നേരം ഇത് വെളിയിൽ നിൽക്കുന്നു അത്രയും ആ ഗർഭപാത്രത്തിൽ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുന്നതാണ്.
1: അണുബാധകൾ ഉണ്ടായിട്ടും വന്ധ്യതകൾ വരാറുണ്ടോ?
0: അണുബാധ കാരണമുള്ള വന്ധ്യത പൊതുവെ അബോർഷൻസ് ആയിട്ടാണ് നമുക്ക് കൂടുതൽ കണ്ടുവരുന്നത്. അണുബാധ ഇല്ലാതെ തന്നെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് മമ്മിഫിക്കേഷൻ ഓഫ് ഫീറ്റസ് എന്ന് പറയും. അതായത് ഗർഭപിണ്ഡം ഗർഭാശയത്തിൽ തന്നെ മമ്മിയായി പോകുന്ന ഒരു സംഭവം പശുക്കളിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്നു. പശു ഗർഭം ധരിക്കുന്നു, 3-4 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടോ അത് നമുക്കിപ്പോൾ കാരണം വ്യക്തമായി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ ഗർഭപിണ്ഡം മരണപ്പെടുന്നു. മരണപ്പെട്ടതോടുകൂടി ശരീരം അതിനെ അകത്ത് തന്നെ ഗർഭാശയത്തിനകത്ത് തന്നെ സൂക്ഷിച്ചു വെക്കുന്നു. പുറമേന്ന് നോക്കുന്ന ഒരു കർഷകന് മതിയിലെ ലക്ഷണം ഒന്നും കാണുന്നില്ല. കർഷകൻ ചിന്തിക്കും പശു ഗർഭിണിയാണ് എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ 45 മുതൽ 60 ദിവസത്തിൽ ആദ്യത്തെ ഗർഭനിർണയവും 4 മുതൽ 5 മാസത്തിൽ രണ്ടാമതൊരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. കാരണം രണ്ടാമതൊരിക്കൽ കൂടി നമുക്ക് നോക്കുമ്പോൾ പിണ്ഡം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തിരിച്ചറിയാനും മമ്മിഫിക്കേഷൻ പോലത്തെ കണ്ടീഷൻസ് തിരിച്ചറിയാനും ചികിത്സിക്കാനും പറ്റും. ഇതല്ലാതെ അണുബാധ കാരണം ഉണ്ടാകുന്ന അബോർഷൻസ് പൊതുവെ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ആകാം. ഏറ്റവും പ്രസക്തമായി നിൽക്കുന്ന ഒരെണ്ണം ബ്രൂസല്ലോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതായത് പശുവിൻ്റെ ഗർഭാവസ്ഥയിൽ 7, 8, 9 മാസങ്ങളിൽ അബോർഷൻ സംഭവിക്കുന്ന
1: ലേറ്റസ്റ്റ് സ്റ്റേജിൽ
0: അബോർഷൻ സംഭവിക്കുന്ന ഒരു അസുഖമാണ് ബ്രൂസല്ലോസിസ്. ഇതിന് വേറെ ഒരു ക്ലിനിക്കൽ സയൻസും പശു കാണിക്കില്ല. പശു പൊതുവെ നോക്കുമ്പോൾ ആരോഗ്യവതിയായിരിക്കും, അവസാന ഘട്ടത്തിൽ ഒരു അബോർഷൻ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബ്രൂസല്ലോസിസ് എന്ന് പറയുന്നത് ഒരു സൂണോട്ടിക് ഡിസീസാണ്. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ പറ്റുന്ന ഒരസുഖമാണ്. അപ്പോൾ ഇതിങ്ങനെ മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒരു അസുഖമായതുകൊണ്ട് തന്നെ ഒരു അബോർഷൻ ഉണ്ടാകുമ്പോൾ കർഷകൻ വളരെ ശ്രദ്ധയോടെ കൂടി വേണം ഇങ്ങനത്തെ പശുക്കളെ ഡീൽ ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ക്ലീൻ ആയിരിക്കണം. മാംസപിണ്ഡമോ അല്ലെങ്കിൽ മറുപിള്ളയോ എല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൈ സോപ്പ് ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്യണം. തൊഴുത്ത് ബ്ലീച്ചിങ് പൗഡറോ കായമോ പോലത്തെ സ്ട്രോങ് ഡിസിൻഫെക്റ്റൻ്റ് കൊണ്ട് ക്ലീൻ ചെയ്യണം. ഒരു മൃഗഡോക്ടർ വിവരം അറിയിക്കണം. ആവശ്യമുണ്ട് എന്ന് മൃഗഡോക്ടർക്ക് തോന്നുന്ന പക്ഷം പശുവിന്റെ ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും ചെയ്ത് ബ്രൂസല്ലോസിസ് ഇല്ലായിരുന്നു എന്ന് നിർണയിക്കുകയും വേണം.
1: ഈ രോഗത്തിന്റെ വേറെ ലക്ഷണങ്ങൾ വല്ലതും ഉണ്ടോ? അത് കാണുമ്പോൾ കർഷകന് മനസ്സിലാവാൻ ഇങ്ങനത്തെ ബ്രൂസല്ലോസിസിന്റെ പശുവിന് കാണും.
0: അതാണ് ബ്രൂസല്ലോസിസിന്റെ ഒരു ബുദ്ധിമുട്ട്. പശുക്കളിൽ ഇത് വേറെ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. ഇത് ചിലപ്പോൾ പശുവിന് 1 വർഷം മുമ്പൊക്കെ വന്ന അണുബാധയായിരിക്കും. തൊട്ടു പകരുക എന്ന് വെച്ചാൽ അബോർഷൻ ആകുന്ന ഫീറ്റസിൽ അല്ലെങ്കിൽ മറുപിള്ളയിലാണ് ഇതിൻ്റെ അണുക്കൾ ഉണ്ടാവുക. അത് ചിലപ്പോൾ നമ്മുടെ തൊഴുത്തിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും കടന്ന് ഡ്രൈ ആയി ഡ്രോപ്ലെറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ കാറ്റിലൂടെയോ ശ്വാസകോശത്തിലും ഭക്ഷണത്തിലും ഒക്കെ കണ്ടാമിനേഷൻ
1: വന്നിട്ടാണ്
0: പകരുന്നത്. പക്ഷേ പകർന്നാൽ പോലും കാളകളിലാണെങ്കിൽ ഇത് ലക്ഷണങ്ങൾ കാണിക്കും. പനി ഇല്ലെങ്കിൽ സ്ക്രോട്ടത്തിൻ്റെ നീർക്കെട്ട് അങ്ങനെയൊക്കെ കാണിക്കും. പക്ഷെ പശുക്കളിൽ വേറെ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 7, 8, 9 മാസങ്ങളിൽ വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ, ചില പശുക്കൾ വീഴാം, ചില പശുക്കൾക്ക് പനി വരാം, ചില പശുക്കൾക്ക് വേറെ രോഗങ്ങൾ വരാം, ദഹനക്കേട് വരാം, അസിഡോസിസ് വരാം, അങ്ങനെയൊക്കെ വന്നിട്ട് അബോർഷൻ ആകുവാണെങ്കിൽ പിന്നെയും നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ വേറെ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിറജനയായിരിക്കുന്ന ഒരു പശുവിന് അബോർഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് വെറ്റിനറി ഡോക്ടറുമായിട്ട് കാണുകയും സംസാരിക്കുകയും ഇതിനൊരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ ബ്ലഡ് എടുത്ത് തൊട്ടടുത്ത ലാബിലോട്ടോ എന്തെങ്കിലും അയച്ചു കൊടുത്ത് നമ്മുടെ പശുവിന് ബ്രൂസല്ലോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കുകയും ഉണ്ടെങ്കിൽ പൊതുവേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന അങ്ങനത്തെ പശുക്കളെ കള്ളി ചെയ്യുക എന്നുള്ളതാണ്. ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു തീവ്രതയും പകരാനുള്ള സാധ്യതയും മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയും കണക്കിലെടുത്ത് കള്ളി ചെയ്യാനും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്.
1: അപ്പോൾ വാക്സിനേഷൻ അതിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രതിരോധ രീതി. അപ്പോൾ ഇത് ബ്രൂസല്ലോസിസ് ഒഴിച്ച് വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ അസുഖങ്ങളുണ്ടോ അബോർഷൻ അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമായ?
0: നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന അണുബാധകൾ വളരെ കുറവാണ്. വൈറൽ അണുബാധകൾ വരാം, ട്രൈക്കോമോണിയാസിസ് എന്ന് പറഞ്ഞ ഒത്തിരി വൈറൽ ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം. എന്നിരുന്നാലും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ 3 മാസത്തിലാണ് അബോർഷൻ ഉണ്ടാകുന്നതെങ്കിൽ പൊതുവെ കർഷകൻ അറിയില്ല അബോർഷനായി എന്ന് നമ്മൾ അറിയില്ല. കാരണം പുറത്തേക്കുണ്ടാവുന്ന മാംസപിണ്ഡത്തിന്റെ വരവോ ഡിസ്ചാർജോ ഒക്കെ വളരെ കുറവായിരിക്കും. കർഷകൻ നോക്കുമ്പോൾ ചെനയ്ക്ക് കുത്തിവെച്ചു, നീണ്ടകാലം അനീസ്ട്രസ് ആയിരുന്നു, അതായത് മതിലക്ഷണമൊന്നും കാണിച്ചില്ല, ഗർഭിണിയാന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു 5 മാസം 6 മാസം കഴിയുമ്പോൾ മതിലക്ഷണം കാണിക്കുന്നു. അപ്പോൾ കർഷകനോർക്ക് ചെന പിടിച്ചിട്ടേ ഉണ്ടാവില്ല എന്നായിരിക്കും.

0: അവർ ചിന്തിക്കുന്നത്. ഗർഭധാരണമേ നടന്നില്ല എന്നായിരിക്കും ചിന്തിക്കുന്നത്. അവിടെയാണ് വീണ്ടും സമയബന്ധിതമായ പരിശോധനയുടെ പ്രസക്തി വരുന്നത്. 45 മുതൽ 60 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പരിശോധിക്കണം. 4 മുതൽ 5 മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ പരിശോധിച്ച് നോക്കണം ഇതിനിടയിൽ എന്തെങ്കിലും അബോർഷനായി പോയിട്ടുണ്ടോ എന്നുള്ളത്. ഗർഭധാരണത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. പശുക്കളിൽ പ്രൊജസ്ട്രോൺ ഇൻസഫിഷ്യൻസി, അതായത് പ്രൊജസ്ട്രോണിന്റെ തോത് കുറയുന്നത് കാരണവും അബോർഷൻ ഉണ്ടാകാം. അത് ഓരോ പശുക്കളിൽ പല സമയങ്ങളിലായിരിക്കും. ചിലപ്പോൾ 1-ാം മാസത്തിൽ പ്രൊജസ്ട്രോൺ ഇൻസഫിഷ്യൻസി വരാം, 4-ാം മാസത്തിൽ പ്രൊജസ്ട്രോൺ ഇൻസഫിഷ്യൻസി വരാം, 5-ാം മാസത്തിൽ പ്രൊജസ്ട്രോൺ ഇൻസഫിഷ്യൻസി വരാം. അങ്ങനെ സാധ്യതകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ പശുവിന് എപ്പോഴാണോ അബോർഷൻ സാധ്യത വരുന്നത്, അപ്പോൾ നമ്മൾ മൃഗഡോക്ടറുമായി സംസാരിച്ച് ഡോക്ടർ വന്ന് പരിശോധിച്ച് ഡോക്ടർക്ക് തോന്നുവാണെങ്കിൽ അതിനനുപാതികമായ ഹോർമോൺ ട്രീറ്റ്മെന്റ്സും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ പഞ്ചായത്തിലുള്ള എല്ലാ കർഷകരോടും, ഇല്ലെങ്കിൽ ഒരു വന്ധ്യതയ്ക്ക് നമ്മളൊരു കർഷകൻ വന്ന് പരാതി പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ എല്ലാ പശുക്കൾക്കും ഒരു ബുക്ക് വേണം. ഒരു ബുക്കിലൊരു പേജെങ്കിലും അവരുടെ പേരിൽ വേണം. നമ്മൾ പശുക്കളെ വളരെ ഓമനത്വത്തോടെ അവർ പേരിട്ട് വിളിക്കുന്നു, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കമ്മൽ നമ്പറെങ്കിലും ഇപ്പോഴത്തെ എല്ലാ പശുക്കൾക്കും ഉണ്ട്. അപ്പോൾ അവർ ഐഡന്റിഫിക്കേഷൻ നമ്പർ വച്ചിട്ട് ഒരു ബുക്കിലെ 1-ഓ 2-ഓ പേജ് നമ്മളൊരു ഡയറിയിൽ ആ പശുവിന് വേണ്ടി മാറ്റിവെക്കണം. ഓരോ തവണ മതിലക്ഷണം കാണിക്കുമ്പോഴും നമ്മളതിൽ കുറിച്ചു വെക്കണം എന്ന് നമ്മൾ കൃത്രിമ ബീജദാനം നടത്തുന്നു എന്നുള്ളത് നമ്മൾ കുറിച്ചു വെക്കണം. എത്ര ദിവസം മതിലക്ഷണം നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് കുറിച്ചു വെക്കണം. എത്ര ദിവസം കഴിഞ്ഞ് നമ്മൾ ഗർഭധാരണത്തിന് പരിശോധിച്ചു എന്നുള്ളത് കുറിച്ചു വെക്കണം. അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കുറിച്ചു വെക്കണം. 4 മുതൽ 5 മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു പരിശോധന നടത്തുന്നതിനെ പറ്റി കുറിച്ചു വെക്കണം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 2 ഗുണമാണ് ഉണ്ടാകുന്നത്. 1, കർഷകന് ശരിക്കും അവന്റെ പശുവിൽ നിന്ന് എത്ര കുട്ടികളെ എത്ര ഗ്യാപ്പിൽ കിട്ടി എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണയുണ്ടാവും. 2, ഒരു മൃഗഡോക്ടർക്ക് ഒരു പശുവിൽ എന്തുകൊണ്ടാണ് ഈ വന്ധ്യത വന്നത് എന്ന് നിർണയിക്കാൻ ഈ റെക്കോർഡ് കീപ്പിങ്ങിന് വളരെ വലിയ പങ്ക് വഹിക്കാൻ പറ്റും.
1: ഡോക്ടർ ശില്പ, പശുക്കളിൽ വന്ധ്യതയെ പറ്റി ഇത്രയും വിശദീകരിച്ച് നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്തതിനും ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിനും വളരെ നന്ദി.
2: പശുക്കളിൽ കണ്ടുവരുന്ന വന്ധ്യത, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും. ഡോക്ടർ ശില്പ വി എസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: നെൽപ്പാടങ്ങളിൽ സസ്യസംരക്ഷണ നടപടികൾ കൃത്യമായി സ്വീകരിക്കണം. പോളരോഗം കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിൽ രോഗബാധ വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡാമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കണം. എല്ലാ വർഷവും ഈ രോഗം കണ്ടുവരാറുള്ള നെൽപ്പാടങ്ങളിൽ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യണം. ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കുന്നതിനായി ഓലയുടെ മടക്ക് കയർകൊണ്ട് വലിച്ചു നിവർത്തിയ ശേഷം ബിവേറിയ എന്ന ജീവാണു കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചുകൊടുക്കുക. നെല്ലിലെ ബാക്ടീരിയൽ ഇലകരിച്ചിൽ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ച ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. മെയ് മാസത്തിൽ നട്ട തെങ്ങിൻ തൈകൾക്ക് ഈ മാസം വളം ചേർക്കാം. ഓരോ ചുവട്ടിലും ഒരു കുട്ട ഉണക്കിപ്പൊടിച്ച ചാണകം ഇട്ടുകൊടുക്കണം. ഒരാഴ്ച കഴിഞ്ഞ് തെങ്ങിന്റെ കൂട്ടുവളം 250 ഗ്രാം ചുറ്റും വിതറി കൊത്തിച്ചേർക്കണം. കുഴിക്ക് ചുറ്റും വരമ്പ് ബലപ്പെടുത്തി ഒഴുക്ക്

0: വെള്ളം പ്രവേശിക്കുന്നത് തടയണം. ചരിവുള്ള സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ കൈക്കൊള്ളണം. കായ്ക്കുന്ന തെങ്ങുകളുടെ ഓലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപാദനം കൂട്ടാനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മാഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. തുടർച്ചയായ മഴ മൂലം തെങ്ങിൽ കൂമ്പുചിയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചിയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോ സബ് സാഷേ 5 ഗ്രാം 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം 0.2% കൊസെഡ് പശ ചേർത്ത് തെങ്ങിന്റെ മണ്ടയിൽ മഴയില്ലാത്തപ്പോൾ തളിക്കുക.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, തെങ്ങിലെ കാറ്റുവീഴ്ച രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഉത്തരം, ഫൈറ്റോപ്ലാസ്മ എന്ന സൂക്ഷ്മജീവിയാണ് തെങ്ങിലെ കാറ്റുവീഴ്ച രോഗത്തിന് കാരണം.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
4: ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അമ്മമാര് കുട്ടികളെയും കൊണ്ട് വന്നിട്ട് അവിടെ ഒരു എന്തോ അവർക്ക് നഷ്ടപ്പെട്ട പോലെ ഭയങ്കര ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നെ കൊണ്ട് ഇതുപോലെ ഒരു സ്ഥാപനം നടത്താൻ പറ്റില്ലേ ഓട്ടിസത്തിന് മാത്രമായിട്ട്. അങ്ങനെ ഞാൻ അതിലോട്ട് തിരിയായിരുന്നു.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കാർഷിക വികസന ക്ഷേമ വകുപ്പും നബാർഡും സംയുക്തമായി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന്

0: കൈത്താങ്ങായി AIF സംസ്ഥാനതല കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. നാളെ കോഴിക്കോട് കോവൂർ പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നു. കാർഷിക മേഖലയെ മൂല്യവർദ്ധിതവും വരുമാന വർദ്ധനവുമുള്ള സംരംഭ മേഖലയാക്കി മാറ്റുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് AIF പദ്ധതിയെക്കുറിച്ചും കർഷകർക്കും സംരംഭകർക്കും ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവബോധം നൽകുന്നതിനായിട്ടാണ് കൃഷിവകുപ്പ് സംസ്ഥാനതല AIF കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാർഷിക വികസനത്തിനായി പുതിയ നിക്ഷേപ സാധ്യതകൾ, വിളവെടുപ്പ് ശേഷമുള്ള സംഭരണം, ഗ്രേഡിംഗ്, പാക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്, പ്രാഥമിക സംസ്കരണം, ഫുഡ് പ്രോസസിംഗ്, അഗ്രി ലോജിസ്റ്റിക് തുടങ്ങിയ കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിനാവശ്യമായ പദ്ധതികൾക്ക് AIF വഴി കാർഷിക വായ്പയും പലിശ സബ്സിഡിയും ലഭ്യമാക്കുന്നു. കർഷകർ, കാർഷിക കൃഷി സംരംഭർ, FPO, കാർഷിക ഇൻപുട്ട് ഡീലർമാർ, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ, SHG കൾ, കാർഷിക ധനസഹായം, സർക്കാർ പദ്ധതികൾ തേടുന്നവർ എന്നിവർക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9188014503 ഒരു നമ്പർ കൂടിയുണ്ട്, 8943387552 എന്നീ ഫോൺ നമ്പറുകൾ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് August 17 ആരംഭിക്കുന്ന പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. മലയാള ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.cel.kau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.cel.kau.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് cel.kau@gmail.com എന്ന ഇമെയിൽ വഴിയോ 04872435567 അല്ലെങ്കിൽ 8547837256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുഷ്പകൃഷിയും പൂന്തോട്ട പരിപാലനവും എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 നാളെ ആരംഭിക്കുന്നു. കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https://cel.kau.in/e-learning എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. രജിസ്റ്റർ ചെയ്തവർക്ക് August 10 യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 04872438566 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഇന്ത്യ ഗവൺമെന്റ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റിൽ വച്ച് 2026 August 10 August 14 വരെ മില്ലറ്റ് പ്രൊഡക്ട് പ്രോസസർ ഹ്രസ്വകാല നൈപുണ്യ പരിശീലന പരിപാടിക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് NIFTEM-T.AC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിള വിസ്തൃതി വ്യാപനം പുതിയ കൃഷിത്തോട്ടം സ്ഥാപിക്കലിന്റെ ഭാഗമായി വിവിധ ഹോർട്ടികൾച്ചർ വിളകളുടെ വിസ്തൃതി വ്യാപനത്തിനായി ധനസഹായം നൽകുന്നു. ഈ ഘടകത്തിൽ ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ കൃഷി ചെയ്യുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഡ്രാഗൺ ഫുഡിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടറൊന്നിന് പദ്ധതി ചെലവിന്റെ 40% 2.70 ലക്ഷം രൂപ കൊണ്ട് വർഷകാല ഇളവായി ധനസഹായം നൽകുന്നു. സ്ട്രോബെറിയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടറൊന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 80,000 രൂപ ധനസഹായം നൽകുന്നു. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ.

0: പ്രധാന വാർത്തകൾ. ഹർഘർ തിരംഗ യജ്ഞത്തിന് വർണ്ണാഭ തുടക്കം. രാജ്യവ്യാപക ജനകീയ മുന്നേറ്റമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എല്ലാ പൗരന്മാരും പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. അമേരിക്കയുമായി നിലവിൽ നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി. 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ചെറുവയൽ രാമന്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ 7 മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ നേവിക്കെതിരെ ട്രാവു എഫ് സിക്ക് ജയം. വാർത്തകൾ വിശദമായി. ഹർഘർ തിരംഗ യജ്ഞത്തിന് രാജ്യത്ത് വർണ്ണാഭ തുടക്കം. യജ്ഞം രാജ്യവ്യാപക ജനകീയ മുന്നേറ്റമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് ഓഫ് പോയിന്റിൽ അദ്ദേഹം ദേശീയ പതാക ഉയർത്തി. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ഹർഘർ തിരംഗ യജ്ഞം ആരംഭിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു.
1: To launch this campaign today on the August Gandhi Divas as we commemorate the Quit India movement of 1942. Millions of Indians responded to his call and rose against the British with the unwavering resolve of do or die on this day.
0: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമര പങ്കാളികൾക്ക് രാജ്യത്തെ ഒന്നിപ്പിച്ചുവെന്ന് ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്വിറ്റ് ഇന്ത്യ സമരധീരർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഹർഘർ തിരംഗ യജ്ഞത്തിൽ രാജ്യത്തെ എല്ലാ പൌരന്മാരും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂവർണം രാജ്യത്തിന്റെ അഭിമാനമാണെന്നും എല്ലായ്പ്പോഴും ഏറ്റവും മികച്ചത് നൽകാനുള്ള പ്രചോദനമാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലെ ഭാഗമായുള്ള ഹർഘർ തിരംഗ യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുകയാണ്. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതും ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട് 2022 ഹർഘർ തിരംഗ യജ്ഞത്തിന് തുടക്കമായത്. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തെ ഏറ്റവും വലിയ ജനപങ്കാളിത്ത പ്രസ്ഥാനങ്ങളിലൊന്നായി മാറിയ ഹർഘർ തിരംഗ യജ്ഞം 5 കടക്കുകയാണിപ്പോൾ. യജ്ഞത്തിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200 ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവിടങ്ങളിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. പുതുച്ചേരിയിൽ നടന്ന ഹർഘർ തിരംഗ യാത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഡൽഹിയിൽ ലോക്സഭാ എംപി ബാൻസുരി സ്വരാജ് പിലാഞ്ചി ഗ്രാമത്തിലെ നാം ഗ്രേറ്റർ കൈലാസിലേക്ക് തിരംഗ യാത്ര നടത്തി. ഈ മാസം 17 ഹർഘർ തിരംഗ പ്രചാരണം നീണ്ടുനിൽക്കും. ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്നതിനാൽ ദേശസ്നേഹത്തിന്റെ അതുല്യമായ ആഘോഷത്തിൽ ദേശീയ പതാകയെയും ദേശീയഗീതത്തെയും ഒന്നിച്ചു ചേർക്കുന്നു എന്നതാണ് ഈ വർഷത്തെ ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിലെ ക്രമക്കേടുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ ഝാർഖണ്ഡിൽ നടത്തുന്ന സമരം തുടരുന്നു. റാഞ്ചിയിൽ വിദ്യാർത്ഥികളും സംസ്ഥാന സർക്കാരുമായി ഇന്ന് 3rd ചർച്ചകൾ നടന്നു. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ജൈവ വൈവിധ്യ ബോർഡുകൾക്ക് 3 രൂപ വിതരണം ചെയ്തതായി ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി അറിയിച്ചു. ഇതോടെ ഈ മേഖലയിൽ അതോറിറ്റിയുടെ ആകെ ഫണ്ട് വിതരണം 166 രൂപ കവിഞ്ഞു. അമേരിക്കയുമായി നിലവിൽ നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി. ഇടനിലക്കാർ മുഖേന ഇരു രാജ്യങ്ങളും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്നും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നിരവധി രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിന് മുൻപായി അമേരിക്ക ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് ഇറാൻ. നാവിക ഉപരോധം നീക്കുക, സൈന്യത്തെ പിൻവലിക്കുക, യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുക എന്നിവയുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇറാൻ സുരക്ഷാ മേധാവി ഉന്നയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_ TVM X

0: ബ്രാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് 81st നാഗസാക്കി ദിനം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്ക ഫാറ്റ്മാൻ എന്ന ആണവായുധം പ്രയോഗിച്ചതിന്റെ സ്മരണയ്ക്കായാണ് ദിനം ആചരിക്കുന്നത്. നാഗസാക്കിയിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ 90-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. പൌരന്മാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ ഏതറ്റം വരെയും പോകുമെന്ന സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹി സിന്ദൂർ മഹാരക്തദാൻ യാത്രാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രക്തദാനം കാരുണ്യത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: ബ്ലഡ് ഡൊനേഷൻ കോ ഏക ആയോജൻ നഹീ ബൽക്കി അപ്ന ഏക കൾച്ചർ ബനായേ ഏക അപ്നി സംസ്കൃതി ബനായേ 2047 മേ ജബ് ഭാരത് അപ്നി സ്വതന്ത്രതാ കേ 100 വർഷ മനായേഗാ തബ് ഹമാരാ സപ്ന കേവൽ ഏക വികസിത അർത്ഥവ്യവസ്ഥ കാ നഹീ ഹോനാ ചാഹിയേ ഹമാരാ സപ്ന ഏക ഐസാ സംവേദനശീൽ സമാജ് ഭീ ഹോനാ ചാഹിയേ ജഹാൻ ഹർ കോയി സ്വസ്ഥ ഹോ ഔർ സാഥ് ഹീ സുരക്ഷിത് ഭീ ഹോ.
1: പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റിന്റെ തപാൽ മുദ്രയും പ്രത്യേക കവറും നാളെ പുറത്തിറക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ പ്രകാശനം ചെയ്യും. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ചെറുവയൽ രാമൻ അർഹനായി. പുരസ്കാരങ്ങൾ ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് വിതരണം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കൊല്ലം കന്യാകുമാരി തീരങ്ങളിൽ നാളെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ കനത്ത മഴയിൽ വ്യാപക കൃഷിനാശമുണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ട്രാവു എഫ് സിക്ക് ജയം. ഇന്ത്യൻ നേവിയെ 1-2 ഗോളിനാണ് ട്രാവു എഫ് സി പരാജയപ്പെടുത്തിയത്. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും നീണ്ടകരയിലും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത തരത്തിലാണ് തിരച്ചിൽ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തമിഴ്നാട്ടിലെ കൊള്ളച്ചിലിൽ ഉൾപ്പെടെ തിരച്ചിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തികഞ്ഞ അവഗണനയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിൽ പിടിയിലായ അർജുൻ നായങ്കി 14 ദിവസത്തേക്ക് റിമാൻഡിൽ. കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. അതിനിടെ അർജുൻ നായങ്കിയെ തേടി പോലീസ് പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ പടിമൺ കാട്ടാമലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി ആരോപണം ഉയർന്നു. രാഷ്ട്രീയ പകപോക്കലാണ് നടപടിക്ക് പിന്നിലെന്ന് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണന മേള നാളെ മുതൽ ഈ മാസം 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കും. ഖാദി വസ്ത്രങ്ങൾക്ക് 30% കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ അമേരിക്ക നാവികസേന സംയുക്ത അഭ്യാസം നാളെ കൊച്ചി നേവൽ കമാൻഡിൽ നടക്കും. 5 ദിവസം നീളുന്ന പരിപാടിയിൽ ഇരുസേനകളിലെയും ഡൈവിംഗ് ബോംബ് നിർവീര്യമാക്കൽ സംഘങ്ങൾ പങ്കെടുക്കും. ഒഡീഷയിൽ കനത്ത മഴ തുടരുന്നു. വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. സബൽപൂരിൽ ഹിരാക്കുട്ട് അണക്കെട്ടിന്റെ 12 ഗേറ്റുകൾ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹർഹർ തിരങ്ക യജ്ഞത്തിന് വർണ്ണാഭ തുടക്കം. രാജ്യവ്യാപക ജനകീയ മുന്നേറ്റമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാ പൌരന്മാരും പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. അമേരിക്കയുമായി നിലവിൽ നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി. 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ചെറുവയൽ രാമന്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ നേവിക്കെതിരെ ട്രാവു എഫ് സിക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ഇന്ന് യുവവാണിയിൽ പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ആദ്യമായി ഒരു പാനൽ ചർച്ച.
1: നമസ്കാരം. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ആഗോള വെല്ലുവിളികളിലൊന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. ഈ വിഷയത്തെക്കുറിച്ച് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ സ്ഥിതി ചെയ്യുന്ന അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പാനൽ ചർച്ചയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അയ്യങ്കാളി കോളേജിലെ രണ്ടാം വർഷ ബികോം ഡാറ്റാ സയൻസ് വിഭാഗം വിദ്യാർത്ഥിനിയും കോളേജ് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർ സെക്രട്ടറിയുമായ ജസ്ന സജീവ് ഈ വിഷയത്തിന്റെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയും കോളേജ് ബയോഡൈവേഴ്സിറ്റി ക്ലബ് മെമ്പറുമായ അക്ഷര ടീരാജ് ഈ വിഷയത്തിൽ സമൂഹത്തിനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥിനിയും കോളേജ് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയറുമായ അഞ്ജന എന്നിവർ ചേരുന്നു. ഒപ്പം ഞാൻ ജോയൽ സജി, അയ്യങ്കാളി കോളേജിലെ രണ്ടാം വർഷ ഗണിതശാസ്ത്ര വിഭാഗം വിദ്യാർത്ഥിയാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്നത് കേവലം പ്രകൃതിയുമായി മാത്രം ബന്ധപ്പെട്ട് കാണേണ്ട ഒരു വിഷയമല്ല. സാമ്പത്തിക സ്ഥിരത, ദാരിദ്ര്യം, പൊതുജനാരോഗ്യം, കുടിയേറ്റം തുടങ്ങി മനുഷ്യന്റെ സമസ്ത മേഖലകളെയും അതോടൊപ്പം വികസന പ്രവർത്തനങ്ങളെയും എല്ലാം തന്നെ ബാധിക്കുന്ന ഒരു ബഹുമുഖ പ്രശ്നമാണിത്. വർദ്ധിച്ചു വരുന്ന താപനിലയും അതിരൂക്ഷമായ കാലാവസ്ഥാ മാറ്റങ്ങളും ഇനി ഭാവിയെക്കുറിച്ചുള്ള വെറും മുന്നറിയിപ്പുകൾ മാത്രമല്ല, മനുഷ്യർ നേരിടുന്ന ഒരു യാഥാർത്ഥ്യമായി ഇന്നിവ മാറിക്കഴിഞ്ഞു. ആദ്യം നമുക്ക് ജസ്നയിലേക്ക് പോകാം. ജസ്ന, എങ്ങനെ ഈ വിഷയത്തെ നമുക്ക് ശാസ്ത്രീയമായി സമീപിക്കാൻ സാധിക്കും?
2: ജോയലിന്റെ നിരീക്ഷണങ്ങൾ ശരിയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഭാവിയിലേക്കുള്ള ഒരു പ്രശ്നമല്ല, അതിപ്പോ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഗ്ലോബൽ ക്ലൈമറ്റ് റിപ്പോർട്ട് ജാനുവരി 2026 പ്രകാരം 1850 മുതലുള്ള കണക്കനുസരിച്ച് ഏറ്റവും ചൂട് കൂടിയ ജാനുവരി ആയിരുന്നു 2024. മുഴുവൻ 20th century ശരാശരി താപനിലയേക്കാൾ 1.12 degrees Celsius കൂടുതലാണ് 2024 ജാനുവരിയിലുണ്ടായിരുന്നത്.
1: അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നത് നമ്മുടെ കോളേജ് സ്ഥിതി ചെയ്യുന്ന പുനലൂർ തന്നെയാണല്ലേ?
2: തീർച്ചയായും. ഇതൊരൊറ്റ സംഭവമല്ല. നാഷണൽ സെന്റർ ഫോർ എൻവയോൺമെന്റൽ ഇൻഫർമേഷന്റെ ആനുവൽ റിപ്പോർട്ട് സമ്മറിയിൽ പറയുന്നുണ്ട്, 2024 ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കപ്പെട്ട വർഷമെങ്കിലും ചെറിയ വ്യത്യാസത്തിൽ 2023 2025 തൊട്ടു പിന്നിലുണ്ട്. അതായത് ഇതൊരു ദീർഘകാല പ്രവണതയാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ജോയൽ, 2024 വയനാട് ചൂരൽമല, മുണ്ടക്കൈ, ആസാം, ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് വലിയ വലിയ ദുരന്തങ്ങൾ നേരിടേണ്ട വന്നത്. ഈ ദുരന്തങ്ങളിലെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന് വലിയൊരു പങ്കുണ്ട്.
1: 2024 ആസാമിലുണ്ടായ വലിയ പ്രളയവും ഗുജറാത്തിലെ ശക്തമായ കാറ്റും മഴയും കാരണമുണ്ടായ ദുരന്തങ്ങളും വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ദുരന്തങ്ങളുമൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കാത്ത സംഭവങ്ങളാണ്. ജസ്ന, ശരിക്കും ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: പ്രധാന കാരണം ഗ്രീൻ ഹൗസ് വാതകങ്ങൾ തന്നെയാണ്. കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് എന്നീ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ ചൂടിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അതിനെയാണ് ശാസ്ത്രീയമായി നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിൽ എത്തിയ ശേഷം അതിൽ നിന്ന് ഒരു ഭാഗം തിരിച്ചു പുറത്തു പോകേണ്ടതാണ്. ഭൂമിയിലെ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവ് കൂടുന്നതനുസരിച്ച് ഈ ചൂടിന് പുറത്ത് കടക്കാൻ സാധിക്കാതെ അന്തരീക്ഷത്തിൽ അകപ്പെട്ടു പോകുന്നു. അത് ഭൂമിയിലെ താപനിലയെ വല്ലാതെ ഉയർത്തുന്നുണ്ട്. 60% ഗ്രീൻ ഹൗസ് വാതകങ്ങൾക്കും ഫോസൽ ഫ്യൂലുകൾ തന്നെയാണ് കാരണം. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ 80% ഊർജ്ജ ഉൽപാദനവും ഫോസിൽ ഫ്യൂലുകളെ ആശ്രയിക്കുന്നുണ്ട്.
3: അപ്പൊ ജസ്ന, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: അതഞ്ചന, താപനില ഉയരുന്നതനുസരിച്ച് മഞ്ഞുരുകൾ ഉണ്ടാവും. 590 km നീളമുള്ള തീരപ്രദേശമുള്ള നമ്മുടെ കേരളത്തിന് അതൊരു വലിയ ഭീഷണിയാണ്. പ്രളയം, വരൾച്ച, ചുഴലിക്കാറ്റ്, ആഗോളതാപനം ഇതെല്ലാം വലിയ രീതിയിൽ തന്നെ നമ്മൾ ബാധിക്കും. സാങ്കേതിക രീതിയിൽ ഇതിനെ ചെറുത്തു നിൽക്കാൻ ഒരുപാട് വഴികളുണ്ട്. പുനരുപയോഗിത ഊർജ്ജം ഉപയോഗിക്കൽ, പെട്രോൾ ഡീസൽ പോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കൽ, ഇലക്ട്രോണിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്, മലിനീകരണം കുറയ്ക്കൽ, ജലസംരക്ഷണം ഉറപ്പുവരുത്തൽ, അങ്ങനെ പലതും. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ശരിയായി ഉപയോഗിച്ചാൽ കാലാവസ്ഥാ മാറ്റത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതേ ഉള്ളൂ.
1: അതെ ജസ്ന, കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള വ്യാവസായിക വികസനത്തിന്റെ ഫലമായി നമ്മുടെ ഭൂമിയിലെ ചൂട് ക്രമാതീതമായി കൂടുകയാണ്. ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനുഷ്യനും പ്രകൃതിയും സമൂഹവും എല്ലാം തന്നെ അനുഭവിച്ചു വരികയാണ്. നമ്മുടെ സാമൂഹിക സാമ്പത്തിക മേഖലയെ കൃത്യമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇതിനോടകം ഇത് മാറിയിട്ടുണ്ട്. അക്ഷര, ഒരു ബയോഡൈവേഴ്സിറ്റി ക്ലബ് മെമ്പർ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നു?
4: ജോയൽ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ വിഷയത്തിന്റെ സാമ്പത്തിക സാമൂഹിക പരിസ്ഥിതിയെക്കുറിച്ച് സാധാരണക്കാരുടെ ഇടയിൽ ബോധവൽക്കരണം വളരെ ആവശ്യമാണ്. അതുമാത്രമല്ല, സാമൂഹിക വിഷയങ്ങളിൽ നമ്മൾ

0: ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് പൊതുജനാരോഗ്യത്തിനാണ്. ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് അനുസരിച്ച് 2000 മുതൽ 2019 കാലയളവിൽ ശരാശരി 489,000 മരണങ്ങളാണ് ചൂട് മൂലമുണ്ടായത്. ഇതിൽ 45% ഏഷ്യൻ മേഖലയിലുമാണ്. 2024 നാഷണൽ പ്രോഗ്രാം ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് റിപ്പോർട്ട് പ്രകാരം 160 മരണങ്ങൾ നമ്മുടെ രാജ്യത്ത് ചൂട് മൂലമുണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ പല ഭാഗങ്ങളിലും പല തരത്തിലുള്ള പകർച്ചവ്യാധികളും പൊതുജനാരോഗ്യത്തെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ധാരാളം മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്.
1: അപ്പോൾ അക്ഷര, ഇതിന്റെ പ്രത്യാഘാതത്താൽ ഭാവിയിൽ നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികളാണ് നേരിടാൻ പോകുന്നത്?
0: ജോയൽ, അതായത് ഇന്ത്യൻ അന്വേഷണത്തിൽ ഇനിയുള്ള നാളുകളിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കുടിയേറ്റം. വേൾഡ് ബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് 2050 216 മില്യൺ ആളുകൾ കാലാവസ്ഥാ വ്യതിയാനം കാരണം കുടിയേറ്റം നടത്തുമെന്നാണ് പറയുന്നത്. ഈ കുടിയേറ്റങ്ങൾ വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും.
2: അക്ഷര, ഇതിന്റെ അനന്തരഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കാർഷിക മേഖലയാണല്ലേ?
0: അതെ അഞ്ജന, ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നാണ് നമ്മുടെ കാർഷിക മേഖലയും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷയും. ഇപ്പോൾ തന്നെ കാലം തെറ്റുള്ള മഴയും മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ശക്തമായ കാറ്റും വന്യമൃഗങ്ങളുടെ ആക്രമണവും കാർഷിക വിളവിനെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ കാര്യമെടുത്താൽ തന്നെ GDPയിലേക്ക് 20% സംഭാവന ചെയ്യുന്ന ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോട്ടടിച്ചേക്കാം.
1: അതെ അക്ഷര, നമ്മുടെ വളരെ അടിസ്ഥാനപരമായ ഭക്ഷണം, ആരോഗ്യം തുടങ്ങി സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതിയെ വിവിധ തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നാം ഇന്ന് പല രീതികളിലായി അനുഭവിച്ചു വരികയാണ്. ഈ അവസ്ഥയെ മറികടന്ന് മാനവരാശിക്ക് നല്ലൊരു നാളായി കെട്ടിപ്പടുക്കുക എന്നത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തം തന്നെയാണ്. അഞ്ജന, ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹത്തിന്റെ ഭാഗമെന്ന നിലയിലും നമുക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് നിറവേറ്റാനുള്ളത്?
2: ഇവിടെ നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ സഹപാനലിസ്റ്റായ അക്ഷര പറഞ്ഞു നിർത്തിയിടത്തു നിന്നും തുടങ്ങണമെന്നാണ്. ഇപ്പോ ഈ വിഷയം പഠിക്കാൻ തിരഞ്ഞെടുത്തതിന്റെ കാരണം തന്നെ കേരളത്തിലെ ഏറ്റവും ചൂടുകൂടിയ പ്രദേശങ്ങളിലൊന്നായ നമ്മുടെ അയ്യങ്കാളി കോളേജ് ഇരിക്കുന്ന കൊല്ലം ജില്ലയിലെ പുനലൂരായതുകൊണ്ടല്ലേ. കാലാവസ്ഥാ വ്യതിയാനം എന്ന പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ പലതരം പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. വ്യവസായിക വിപ്ലവവും പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും എല്ലാം തന്നെ മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ഓരോ വ്യക്തികളും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകണം. ഇപ്പൊ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്വകാര്യ വാഹനങ്ങളെ മാത്രം ഉപയോഗിക്കാതെ പൊതുഗതാഗത സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തണം. ഇന്ത്യയിലെ വൈദ്യുത മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ചിട്ട് പകുതിയിൽ കൂടുതലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നാണ്. ഇവിടെ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ സൗരോർജവും കാറ്റും തിരമാലയുമൊക്കെ വലിയ തോതിൽ ഊർജത്തിന്റെ ഉറവിടമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പർച്ചേസിംഗ് ബിഹേവിയറിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകണം. കൂടാതെ നമ്മൾ ഈ ഒറ്റ തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. മറ്റൊരു കാര്യം, വ്യക്തികൾക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങളുടെ ഗവൺമെന്റുകൾക്കും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യവസായിക സ്ഥാപനങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തം ഈ ഒരു കാര്യത്തിലുണ്ട്. കാരണം ഇത് ഭൂമിയിലൊരു ഒരു പ്രത്യേക പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന കാര്യവുമല്ല. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ അതിന്റെ സാമ്പത്തിക സാമൂഹിക മാനവിക വിഷയങ്ങൾ മാത്രമാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതും. ഇതിന്റെയൊക്കെ എത്രയോ മടങ്ങ് വ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് പ്രകൃതിക്ക് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മറക്കുന്നു. 2 ലോകമഹായുദ്ധങ്ങളും ഹിരോഷിമയും നാഗസാഗിയും അതിന്റെ തെളിവുകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ UNO മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെയും ഇടപെടലും വളരെ ആവശ്യമാണ്. ഇനി ബിസിനസ്സുകളുടെ കാര്യമെടുത്താൽ സുസ്ഥിര വികസന മാതൃകകൾ വേണം മുന്നോട്ട് വയ്ക്കാൻ. ഇതിനൊരു ഉദാഹരണമാണ് ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച്. ഇവിടെ കൃത്യമായിട്ട് പ്ലാനറ്റ്, പീപ്പിൾ, എക്കോണമി എന്നീ 3 കാര്യങ്ങളും പരിഗണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാനും സാധിക്കുള്ളൂ.
1: അതെ അഞ്ജന, കൃത്യവും വ്യക്തവും കൂട്ടായതുമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ പ്രശ്നത്തെ മറികടക്കാൻ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട മാർഗം.
0: ഇവിടെ പ്രിയപ്പെട്ട അഞ്ജന മുന്നോട്ട് വെച്ച കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. വർഷങ്ങളായി നമ്മൾ നേടിയെടുത്ത സാമ്പത്തിക സാമൂഹിക പുരോഗതികൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണമായി ഇല്ലാതാകുന്ന പല ഉദാഹരണങ്ങളും നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് കണ്ടെത്താം. കേരളത്തിൽ തന്നെ ഉണ്ടായ പ്രളയങ്ങളും കാലം തെറ്റി പെയ്യുന്ന തീവ്ര മഴയും പശ്ചിമഘട്ട മലനിരകളിൽ ഉണ്ടായ ഉരുൾപൊട്ടലും നമ്മുടെ സഹോദരങ്ങളുടെ സാമ്പത്തിക സാമൂഹിക മാനസിക ജീവിതത്തെ ബാധിച്ചതിൽ നമ്മൾ ദൃക്സാക്ഷികളാണ്.
2: തീർച്ചയായും അക്ഷര, ഈ ദുരന്തങ്ങളെല്ലാം തന്നെ നമ്മൾ അതിജീവിച്ചത് നമ്മുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. UNA നേതൃത്വത്തിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങളും പ്രവർത്തനങ്ങളും ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്.
3: ഉറപ്പായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പഠനങ്ങളും പരിഹാരവുമാണ് നമുക്ക് വേണ്ടത്. രോഗം അറിഞ്ഞ് ചികിത്സിക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ കൃത്യമായ കാരണങ്ങൾ അടയാളപ്പെടുത്തുന്ന പരിഹാര നടപടികളാണ് നമുക്ക് വേണ്ടത്.
1: നമ്മുടെ നിത്യ ജീവിതത്തെ പ്രത്യക്ഷമായും രൂക്ഷമായും ബാധിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം എന്ന വിപത്തിനെ നേരിടാൻ നമ്മൾ കൈകോർത്ത് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. എന്നോടൊപ്പം ഈ

0: അടുത്ത കവിത ചൊല്ലുന്നത് ഗോപിക.
1: ഭൂമിതൻ വിഷാദം, രചന ആലാപനം ഗോപിക. യുണൈറ്റഡ് നേഷൻസ് മുന്നോട്ട് വെച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ക്ലൈമറ്റ് ആക്ഷൻ എന്ന ആശയത്തിൽ നിന്നും തയ്യാറാക്കിയ ചെറുകവിത ഭൂമിതൻ വിഷാദം.

0: അശ്വിൻ പാടുന്ന ഒരു ലളിതഗാനമാണ് അടുത്തത്.
1: ഞാൻ അശ്വിനാർ നായർ, പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിലൊന്നായ പ്രളയമെന്ന വിഷയത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ വരികളാണ് ഞാനിവിടെ ആരംഭിക്കുന്നത്.

നിങ്ങൾ ഇതുവരെ കേട്ടത് പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ്. ഇനി യുവഗായകനായ ആരോമൽ SS, ലിറിസിസ്റ്റ് മഹേഷ് MM എന്നിവർ തയ്യാറാക്കിയ ആരോമാറ്റിക് മ്യൂസിക് കേൾക്കാം.

0: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.
1: യുവവാണി.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം രചിച്ച് ജേക്സ് ബിജോയ് സംഗീതം നൽകി സിദ് ശ്രീറാമും സിത്താര കൃഷ്ണകുമാറും പാടിയ ഗാനം ചിത്രം നരിവേട്ട.

0: ചലച്ചിത്ര ഗാനം ഇനി 8:40 കേൾക്കാം. ആകാശവാണി
1: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് ഏവൂർ രഘുനാഥൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ കേൾക്കാം. കഥ സുന്ദരി സ്വയംവരം.

സഖൻ ബഹുമാനിച്ചരുളി ബലദേവരുടെ ഗിരിരമതുകേ.

വളരെ സഹജൻ ബലദേവൻ കുറി ദുര്യോധനൻ അറിയേണ്ട വ്യവസ്ഥ മകളെ വിവാഹം ചെയ്യുവാൻ തന്നെ മകനെന്നുള്ളതു നിശ്ചയമാക്കി വൃശ്ചിക മാസം 10 തീയതി വൃഷ്ടി കഴിഞ്ഞൊരു ശേഷത്തിങ്കൽ അശ്വതി ഉച്ച തിരിഞ്ഞിടുമ്പോൾ കർക്കിടക ലഗ്നം നല്ല മുഹൂർത്തം സന്നാഹങ്ങളും ഒക്കെ ഒരുക്കി

ഏവൂർ രഘുനാഥൻ നായരും സംഘവും അവതരിപ്പിച്ച ഓട്ടൻ തുള്ളലാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ തകഴി ഉണ്ണികൃഷ്ണൻ, കാവാലം ശ്യാംകുമാർ.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
1: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
1: എന്റെ ഹസ്ബൻഡ് മുരളിയാണ്, അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തത്. അപ്പൊ അവിടുത്തെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഒരു ഡാൻസ് ചെയ്തു. അത് കണ്ടിട്ട് അവിടെ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് വിളിക്കുകയായിരുന്നു. അവിടെ നിന്ന് രണ്ടു മൂന്ന് ആളുകളെ പരിചയപ്പെട്ടു. അതുവഴി പിന്നെ ദി കാർ ആണ് എന്റെ ആദ്യത്തെ സിനിമ.
0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. ഹർഘർ തിരംഗാ യജ്ഞത്തിന് രാജ്യത്ത് വർണ്ണാഭ തുടക്കം. യജ്ഞം രാജ്യവ്യാപക ജനകീയ മുന്നേറ്റമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ അദ്ദേഹം ദേശീയ പതാക ഉയർത്തി. ഹർഘർ തിരംഗാ യജ്ഞത്തിൽ രാജ്യത്തെ എല്ലാ പൌരന്മാരും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂവർണം രാജ്യത്തിന്റെ അഭിമാനമാണെന്നും എല്ലായ്പ്പോഴും ഏറ്റവും മികച്ചത് നൽകാനുള്ള പ്രചോദനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമര പോരാളികൾ രാജ്യത്തെ ഒന്നിപ്പിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്വിറ്റ് ഇന്ത്യ സമരധീരർക്ക്

0: ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കിയുള്ള ഇന്ത്യ പോസ്റ്റിന്റെ തപാൽ മുദ്രയും പ്രത്യേക കവറും നാളെ പുറത്തിറക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രകാശനം ചെയ്യും. 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ചെറുവയൽ രാമൻ അർഹനായി. പുരസ്കാരങ്ങൾ ഈ മാസം 17 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എറണാകുളത്ത് വിതരണം ചെയ്യും. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക ഗോത്രവർഗ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കയർ മേഖലയുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഏവരുടെയും സഹകരണം ആവശ്യമാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. കയറിന് ഒരു കൈത്താങ്ങ്, ഒരു വീട്ടിൽ ഒരു കയർ ഉത്പന്നം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നല്ല ഇനം ചകിരി കുറഞ്ഞ വിലയിൽ സംഘങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് പഠിച്ചതായും ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചകിരി ഉത്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച തമിഴ്നാട് സ്വദേശി സി ശിവകുമാറിന്റെ അവയവങ്ങൾ ഇനി 5 പുതുജീവനേകും. പരേതന്റെ 2 കരളും 2 നേത്രപടലങ്ങളുമാണ് ബന്ധുക്കളുടെ സമ്മതത്തോടെ ദാനം ചെയ്തത്. തീരാവേദനയിലും അവയവദാനത്തിന് സന്നദ്ധരായ കുടുംബത്തിന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആദരമറിയിച്ചു. കേസോട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ നാളെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ പഞ്ചസാരയുടെ സംഭരണം, ആവശ്യകത, ഉത്പാദന നിലവാരം എന്നിവ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പൊതുവിതരണ വകുപ്പ് സെക്രട്ടറിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 1,25,00,000 വീടുകൾക്ക് അനുമതി നൽകിയതായി കേന്ദ്ര സർക്കാർ. 1,00,000,000 വീടുകൾ പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറിയതായും ഭവന നഗരകാര്യ മന്ത്രാലയം അറിയിച്ചു. സൌദി അറേബ്യയിലെ അരാംകോ എണ്ണ ശുദ്ധീകരണശാലയിലുണ്ടായ ഡോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂത്തി. സൌദി ഡ്രോണുകൾ യമന്റെ വ്യോമമേഖല ലംഘിച്ചതിനുള്ള മറുപടിയാണ് ആക്രമണമെന്ന് ഹൂത്തി വക്താവ് പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിൽ നടക്കുന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം മഹാരാജൻ അർമുഖ പാണ്ഡിന് വെള്ളിമെഡൽ. പുരുഷന്മാരുടെ 65 വിഭാഗത്തിലാണ് നേട്ടം. കഠിനാധ്വാനവും അർപ്പണബോധവും അച്ചടക്കവും ഉണ്ടെങ്കിൽ ഏത് വലിയ ലക്ഷ്യവും നേടിയെടുക്കാൻ കഴിയുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൃക്കാക്കരയിൽ പി ടി തോമസ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ്ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർകോട്ട് ക്വിസ് മത്സരത്തിൽ വിവാദ ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു. പള്ളത്തടുക്ക എ യു പി സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. മൈസൂരു ബംഗളൂരു ദേശീയപാതയിൽ KSRTC ബസ് അപകടത്തിൽ മരിച്ച ഡ്രൈവർ മിഥിലാജിന്റെയും കണ്ടക്ടർ അരുണിന്റെയും ഭൌതികദേഹങ്ങൾ സംസ്കരിച്ചു. മിഥിലാജിന്റെ സംസ്കാരം കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിലും അരുണിന്റേത് മാവൂർ റോഡ് ശ്മശാനത്തിലുമാണ് നടന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി കൃഷ്ണചന്ദ്രൻ പാടിയത് ചിത്രം ഡെയ്സി.

പെട്ടിരിക്കുകയാണ് ഒഡീസിയസ്. ഇനി എന്താണ് അവരെ കാത്തിരിക്കുന്ന അടുത്ത പ്രതിസന്ധി എന്ന് നോക്കാം. സില്ലയുടെയും കരിബ്ഡിസിന്റെയും പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പാറക്കെട്ടുകൾ തരണം ചെയ്ത് ഒഡീസിയസും കൂട്ടരും ഒരു ദ്വീപിലെ സസ്യശ്യാമളവും അതിമനോഹരവുമായ ഒരു ദ്വീപായിരുന്നു അത്. ആ ദ്വീപിൽ യഥേഷ്ടം മേഞ്ഞു നടക്കുന്ന ആടുകളെ അവർ കണ്ടു. ഹെലിയൂസ് ദേവന്റെ അഥവാ സൂര്യന്റെ മക്കളായിരുന്നു ആ ആട്ടിൻപറ്റം. ആ ദ്വീപിൽ ഇറങ്ങരുതെന്നും ആടുകളെ തൊടുക പോലും ചെയ്യരുതെന്നും സഴ്സി നിർദ്ദേശം കൊടുത്തിരുന്നു. സഴ്സിയുടെ വാക്കുകൾ കൂട്ടുകാരെ ഒഡീസിയസ് അറിയിച്ചു. പക്ഷേ യൂറിലോക്കസ് രോഷത്തോടെ ഒഡീസിയസിനോട് പറഞ്ഞു, നിങ്ങൾ കഠിനഹൃദയനാണ് ഒഡീസിയസ്, നിങ്ങൾക്ക് ക്ഷീണമില്ലായിരിക്കാം, മയമില്ലാത്ത ഇരിപ്പും ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഹൃദയവും ശരീരവും ദൈവം സൃഷ്ടിച്ചത്. ഇതാ ഞങ്ങളെല്ലാം ക്ഷീണിച്ച് പരവശരായിരിക്കുന്നു. ഈ ദ്വീപിലിറങ്ങി എന്തെങ്കിലും പാകം ചെയ്ത് കഴിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് ഭാവം അല്ലേ? ഈ മനോഹരമായ ദ്വീപ് വിട്ടുമാറി കൂരിരുൾ പിളർന്നുകൊണ്ട് ഞങ്ങൾ കപ്പൽ തുഴയണമത്രേ. രാത്രിയിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായാൽ പ്രതിവിധിയില്ല. സമയം കളയാതെ ദ്വീപിലിറങ്ങാൻ നോക്കാം. വിശപ്പകറ്റി ഇന്ന് രാത്രി ഈ ദ്വീപിൽ നമുക്ക് വിശ്രമിക്കാം. യൂറിലോക്കസിന്റെ അഭിപ്രായം എല്ലാവരും ശരിവച്ചു. അത് അംഗീകരിക്കുകയേ നിവർത്തിയുള്ളൂവെന്ന് ഒഡീസിയസിന് മനസ്സിലായി. എങ്കിലും മുന്നറിയിപ്പായി ഒഡീസിയസ് പറഞ്ഞു, നിങ്ങളുടെ നിർദ്ദേശം ഞാൻ സ്വീകരിക്കുന്നു. ഈ ദ്വീപിലെ ആടുകളെ യാതൊരു തരത്തിലും ഉപദ്രവിക്കരുതെന്നാണ് സഴ്സി പറഞ്ഞിട്ടുള്ളത്. സഴ്സി നൽകിയിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിച്ച് നമുക്കിവിടെ വിശ്രമിക്കാം. അവിടെയുള്ള ആടുമാടുകളെ തൊടുക പോലും ചെയ്യില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. അവർ കരക്കിറങ്ങി ഭക്ഷണ സാധനങ്ങൾ പങ്കുവച്ചു. ക്ഷീണിച്ചു തളർന്ന നാവികർ പുൽത്തകിടികളിൽ കിടന്നുറങ്ങി. ഒരു കൊടുങ്കാറ്റ് ചീറിയടിച്ചു. പ്രഭാതമായിട്ടും കാറ്റ് നിലച്ചില്ല. കാറ്റിന്റെ ഭീകരത കണ്ട് അവർ കപ്പൽ കരയ്ക്ക് വലിച്ചു കയറ്റി ഒരു ഗുഹയിലാക്കി. ദിവസങ്ങൾ പിന്നിട്ടിട്ടും കാറ്റിന് വ്യത്യാസമില്ല. കാറ്റ് തെക്ക് നിന്നും കിഴക്ക് നിന്നും ചീറിപ്പാഞ്ഞു വന്നു. അതൊരിക്കലും നിലയ്ക്കില്ലെന്ന് തോന്നി. ഒരു മാസക്കാലം അവർ ഭയപ്പെട്ട് ആ ദ്വീപിൽ കഴിഞ്ഞു. ആഹാര സാധനങ്ങൾ തീർന്നു തുടങ്ങി. കടലിൽ നിന്നും മത്സ്യങ്ങളെ പിടിച്ച് പാകം ചെയ്ത് ഭക്ഷിച്ചു. എങ്ങനെയാണ് ഈ പ്രതിസന്ധി തരണം ചെയ്യുകയെന്നറിയാതെ ഒഡീസിയസ് വിഷമിച്ചു. ഒരു ദിവസം ഒഡീസിയസ് ദേവന്മാരോടുള്ള പ്രാർത്ഥനയിൽ മുഴുകി ഒരൊഴിഞ്ഞ സ്ഥലത്ത് കഴിയുകയായിരുന്നു. യൂറിലോക്കസ് നാവികരോട് പറഞ്ഞു, സ്നേഹിതരെ, നാം ഓരോ നിമിഷവും വഞ്ചിക്കപ്പെടുകയാണ്. ഇവിടെ താമസിച്ചാൽ നാം പട്ടിണി കിടന്ന് മരിക്കേയുള്ളൂ. ഒഡീസിയസിന്റെ വാക്കുകൾ മുഴുവൻ വകവെച്ചു കൊടുക്കുന്ന നാം മടയന്മാരാണ്. തടിച്ചു കൊഴുത്ത ആടുകൾ ഈ ദ്വീപിൽ ധാരാളം ഉണ്ടല്ലോ. നമുക്ക് ചിലതിനെങ്കിലും പിടിച്ച് ഭക്ഷണം തയ്യാറാക്കാം. വരുന്നത് വരട്ടെ. സൂര്യദേവൻ കോപിക്കുകയാണെങ്കിൽ നമുക്ക് ഇഥാക്കയിൽ ചെല്ലുമ്പോൾ സൂര്യദേവന് ഒരു നല്ല ദേവാലയം നിർമ്മിക്കാമെന്ന് നേർച്ച നേരാം. ഏതായാലും പട്ടിണി കിടന്ന് മരിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളോ? ഞങ്ങളും താങ്കളുടെ പക്ഷത്താണ്, കൂട്ടുകാർ പറഞ്ഞു. അവർ ആടുകളെ പിടിച്ചു കൊന്ന് പാകം ചെയ്തു. ഒഡീസിയസ് കൂട്ടുകാരുടെ പക്കലേക്ക് മടങ്ങി വന്നു. കപ്പലിനടുത്തെത്തിയപ്പോൾ ചുട്ട മാംസത്തിന്റെ ഗന്ധം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെട്ടു. തന്റെ അനുചരന്മാർ സൂര്യദേവന്റെ ആടുകളെ കൊന്നുകഴിഞ്ഞിരിക്കുന്നുവെന്നറിഞ്ഞ് ഒഡീസിയസ് ഹൃദയം പൊട്ടുമാർ ഉറക്കെ കരഞ്ഞു. ദേവതകളോട് പ്രാർത്ഥിച്ചു. മനോഹരമായ ഉടയാടകൾ ധരിച്ച ലാംപോറി എന്ന ദേവത സൂര്യദേവന്റെ പക്കൽ വിവരങ്ങളെല്ലാം അറിയിച്ചു. സൂര്യദേവൻ കുപിതനായി. തന്റെ ആടുകളെ കൊന്നവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് സൂര്യദേവൻ ദേവരാജാവായ സ്യൂസിനോട് അപേക്ഷിച്ചു. പിതാവായ സ്യൂസ്, അനശ്വരരായ ദേവകളെ, ഒഡീസിയസിന്റെ അനുചരന്മാർക്ക് ഉചിതമായ ശിക്ഷ നൽകിയാലും ആകാശമാർഗേണ ഞാൻ സഞ്ചരിക്കുമ്പോൾ എന്റെ കണ്ണുകൾ കിംബമരുളിയിരുന്ന ആടുകളെ നിഷ്കരുണം കൊലപ്പെടുത്തിയവരെ വെറുതെ വിടരുതേ. എനിക്ക് വേണ്ടി അങ്ങ് ഉടനെ പ്രതികാരം ചെയ്യണം. അല്ലെങ്കിൽ പരേതാത്മാക്കൾ നിവസിക്കുന്ന ഹെയ്ഡസിലേക്ക് ഞാൻ ചെല്ലും. 12 മാസവും ഇരൽ നിറഞ്ഞ ആ ലോകത്ത് പോയി ഞാൻ പ്രകാശം പരത്തും, സ്യൂസ് പറഞ്ഞു. സൂര്യദേവനായ ഹെലിയൂസെ, വിഷമിക്കേണ്ട. ട്രോയിചിതരായ നാവികർ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ നൽകുന്നുണ്ട്. അനശ്വര ദേവതകളായ ഞങ്ങൾക്കും ഭൂമിയിലെ സകല ജീവികൾക്കും പ്രകാശം നൽകുന്നവനാണല്ലോ താങ്കൾ. പ്രേതാത്മാക്കളുടെ ലോകത്തേക്ക് താങ്കൾ പോകരുത്. ഇപ്പോൾ തന്നെ ഞാൻ എന്റെ വജ്രായുധം പ്രയോഗിച്ച് ഒഡീസിയസിന്റെ അനുചരന്മാരുടെ കപ്പൽ തകർത്തുകളയാം. സ്യൂസ് ദേവൻ സമാശ്വസിപ്പിച്ചപ്പോൾ സൂര്യദേവൻ ശാന്തനായി. പാതാളത്തിലേക്ക് പോയി ഒളിക്കാനിരുന്ന സൂര്യൻ ആ ആലോചന ഉപേക്ഷിച്ചു. ഒഡീസിയസ് സമുദ്രതീരത്ത് ചെന്നപ്പോൾ കൂട്ടുകാരെല്ലാം ആടുകളുടെ മാംസം ഭക്ഷിച്ച് ആനന്ദ നൃത്തം ചെയ്യുന്നതാണ് കണ്ടത്. അദ്ദേഹം അവരെല്ലാം കഠിനമായി ശാസിച്ചു. പല ദുശകനങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നാവികർ കൊന്ന ആടുകളുടെ തോൽ നിലത്തിട്ടിരുന്നു. എന്നാൽ അവ വട്ടം നീളം ഇഴഞ്ഞു നടക്കുകയും
ആടുകളെപ്പോലെ ആർത്തനാദം മുഴക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പച്ചയും വറുത്തതുമായ മാംസക്കഷ്ണം

0: ഞങ്ങൾ നിലത്ത് കിടന്ന് ചാഞ്ചാടുകയും ദീനവിലാപമുയർത്തുകയും ചെയ്തിരുന്നു. അതുകേട്ട് എല്ലാവരും ഭയപ്പെട്ടു. അവർ കപ്പലിൽ കയറി ഇഥാക്കയിലേക്കുള്ള യാത്ര ആരംഭിച്ചു.
1: സൂര്യദേവന്റെ ആടുകളെ കൊന്നതിന്റെ ശിക്ഷ ആരംഭിക്കുകയാണെന്ന് ഒഡീസിയൂസിനും കൂട്ടുകാർക്കും മനസ്സിലായി. അനന്തമായ സമുദ്രപ്പരപ്പിലൂടെ അവരുടെ വഞ്ചി നീങ്ങി. കര കാണാനില്ല. കൊടുങ്കാറ്റ് വീശിയടിച്ചു. എങ്ങും കോരിരൽ നിറഞ്ഞു. പടിഞ്ഞാറൻ കാറ്റ് കപ്പലിനെ വട്ടം കറക്കി. പായ്മരം പുറകോട്ട് മറിഞ്ഞു വീണ് അമരക്കാരന്റെ തല പിളർന്നു. കൊടുങ്കാറ്റ് ഒരു രാക്ഷസനെ പോലെ കപ്പലിനെ ആടിയുലയ്ക്കുകയായിരുന്നു. കപ്പൽ ഇടത്തോട്ടും വലത്തോട്ടും മേലോട്ടും താഴോട്ടും അതിശക്തമായി ഉലഞ്ഞു. കപ്പൽ പായകൾ കൊടുങ്കാറ്റിൽപ്പെട്ട് കീറി കരിയിലെ പോലെ പറന്നു. ഇടിവെട്ടി. തീ ആളി പടർന്നു. കത്തിയെരിയുന്ന കട്ടമരത്തിന്റെ രൂക്ഷമായ മണം നാലുപാടും പരന്നു. നാവികർ ഓരോരുത്തരായി സമുദ്രത്തിൽ തെറിച്ചു വീഴുന്നത് കണ്ട് പായ്മരത്തിൽ ഇറുക്കിപ്പിടിച്ച് ഒഡിയോസീസിരുന്നു. കൊടുങ്കാറ്റ് കൊലവിളി നടത്തിക്കൊണ്ട് തിരകളെ അടിച്ച് കപ്പലിൽ കയറ്റുകയായിരുന്നു. ഞൊടിയിടയിൽ വൻതിരകൾ കപ്പലിന്റെ പലകകൾ അടിച്ചു തകർത്തു. പർവ്വത സദൃശമായ ഒരു ഭീമൻ തിര കപ്പലിനെ ബഹുദൂരം കൊണ്ടുപോയി. പായ്മരം കീഴ്ഭാഗത്ത് വച്ച് രണ്ടായി ഒടിഞ്ഞു. പക്ഷേ അതിന്റെ ചുവട്ടിൽ ബന്ധിച്ചിരുന്ന ഉറപ്പുള്ള കാളത്തോൽ കൊണ്ട് പായ്മരവും ചുക്കാനും ചേർത്ത് ബന്ധിച്ച് ഒഡിയോസിയൂസ് അതിനു മുകളിൽ കയറിയിരുന്ന് ഉഗ്രമായ കൊടുങ്കാറ്റുമായി സമരം ചെയ്തു. സർവവിനാശകരമായ പടിഞ്ഞാറൻ കാറ്റ് തെല്ല് ശമിച്ചു. അപ്പോൾ ഉടനെ തെക്കൻ കാറ്റ് സംഹാര ദൗത്യം ഏറ്റെടുത്തു. ഭയങ്കരമായ അപകടത്തിലേക്ക് ഒഡിയോസിയൂസ് നിലംപതിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ സമുദ്രത്തിൽ നീന്തിയും തുടിച്ചും തിരമാലകളുടെ പ്രഹരമേറ്റും കഴിഞ്ഞു. പ്രഭാതത്തിൽ സില്ലായും കരീബ്ഡിസും പ്രത്യക്ഷപ്പെട്ടു. കരീബ്ഡിസ് കടൽവെള്ളം മുഴുവൻ കുടിച്ചുവറ്റിച്ചു. അപകടം മനസ്സിലാക്കിയ ഒഡീസിയസ് ഒരു തിരയോടൊപ്പം ഉയർന്നു മലയുടെ ചെരിവിലുള്ള ഒരു അത്തിമരത്തിൽ അള്ളിപ്പിടിച്ച് കയറി വവാലിനെ പോലെ തൂങ്ങിക്കിടന്നു. കാലുകൾ ഉറപ്പിക്കാൻ ഒരു മാർഗവും ഇല്ല. മേൽപോട്ട് കയറുവാനും സാധിക്കയില്ലായിരുന്നു. കാരണം ഏതാണ്ട് കടപുഴകിയ ആ മരത്തിന്റെ തടിച്ച ശിഖരങ്ങൾ കരീബ്ഡിസിന്റെ പുറത്തേക്ക് ചാഞ്ഞിരിക്കുകയായിരുന്നു. പായ്മരവും ചുക്കാനും ഉയർന്നുവരുന്നതുവരെ അദ്ദേഹം ആ നിലയിൽ തന്നെ നിന്നു. കുറേ സമയത്തിനു ശേഷം ആശിച്ചത് നടന്നു. കപ്പലിന്റെ തടികൾ അദ്ദേഹത്തിന്റെ സമീപത്തെത്തി. അദ്ദേഹം കൈകാലുകൾ വിടർത്തി ജലത്തിനു മുകളിൽ കിടന്നു. തിരകൾ കപ്പലിന്റെ കഴകൾ ഒഡിയോസിയസിന്റെ പക്കലെത്തിച്ചു. ഭാഗ്യം! ഒരു കൂറ്റൻ തവളയെപ്പോലെ അദ്ദേഹം ചുക്കാനിൽ പിടിച്ചു കിടന്നു. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷം സർവശക്തിയും ഉപയോഗിച്ച് കപ്പൽ തടികളിൽ പിടിച്ചുകൊണ്ട് ഒഡീസിയൂസ് തുഴഞ്ഞു. 9 പകലും 9 രാത്രിയും അദ്ദേഹം ആ കഴകൾക്ക് പുറത്തു കിടന്നുകൊണ്ട് സമുദ്രസഞ്ചാരം ചെയ്തു. വൻതിരകളോടുള്ള സമരം മൂലം തീർത്തും അവശനായ ഒഡീസിയൂസ് 10-ാം ദിവസം ഓജിയ ദ്വീപിലെത്തി. കരക്കുകയറി കടലോരത്തെ വെൺമണൽ തട്ടിൽ കിടന്ന് ഒഡീസിയൂസ് ഒന്ന് ഉറങ്ങി. ക്ലേശകരമായ ആ യാത്ര കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും തളർന്നിരുന്നു. അങ്ങനെ ഒഡീസിയൂസ് ഉറങ്ങി. ഒരുപാട് സമയം അദ്ദേഹം അവിടെ മയങ്ങിക്കിടന്നു. അവസാനം ഒഡീസിയൂസ് കണ്ണു തുറന്നപ്പോൾ അതിമനോഹരിയായ ഒരു സ്ത്രീ അവന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. ആ അപ്സരസിനെ കണ്ട് ഒന്നും പറയാൻ കഴിയാതെ ഒഡീസിയൂസ് നിന്നു. ഓർമ്മയിലൊന്നും നിൽക്കുന്നില്ല. എവിടെയാണ് താനെന്നും തന്റെ മുൻപിൽ നിൽക്കുന്നത് ദേവസ്ത്രീയോ മനുഷ്യസ്ത്രീയോ എന്നും നിശ്ചയമില്ല അദ്ദേഹത്തിന്. ഉറക്കം മതിയാവാത്തതിനാൽ ഒഡീസിയൂസ് വീണ്ടും തളർന്നു മയങ്ങി. ഓജിയ ദ്വീപിലെ ദേവിയായ കാലിപ്സോ ആയിരുന്നു ഒഡീസിയൂസിന്റെ മുൻപിൽ സർവാകർഷകയായി നിലകൊണ്ടത്. കാലിപ്സോയ്ക്ക് ഒഡീസിയൂസിന്റെ നേർക്ക് പ്രേമവും സഹതാപവും ഉണ്ടായി. പ്രേമപുരസരം കാലിപ്സോ ഒഡീസിയൂസിനെ തലോടി. അല്പസമയത്തിനുള്ളിൽ ഒഡീസിയൂസിനെ അവൾ തന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. ഒഡീസിയൂസിന്റെ ദർശനം കാലിപ്സോയെ പ്രേമവിവശയാക്കി. അദ്ദേഹത്തെ ഉറ്റുനോക്കിക്കൊണ്ട് കാലിപ്സോ കാത്തിരുന്നു. ആ നിമിഷങ്ങൾ നീണ്ടുപോകുന്നതായി അവൾക്ക് തോന്നി. ഉറക്കക്ഷീണം മാറിയപ്പോൾ ഒഡീസിയൂസ് എഴുന്നേറ്റു. പ്രേമലോലയായ കാലിപ്സോ പരിചരണം തുടർന്നുകൊണ്ടിരുന്നു. വിഭവസമൃദ്ധമായ വിരുന്നും സുഖസൌകര്യങ്ങളും കാലിപ്സോ അയാൾക്ക് നൽകി. ദേവലോകത്തെന്ന പോലെയുള്ള സുഖാനുഭൂതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഒഡീസിയൂസിനെ പ്രാണനതുല്യം ആ ദേവസ്ത്രീ സ്നേഹിച്ചു. ഒരു നിമിഷം പോലും അദ്ദേഹത്തെ കൂടാതെ ജീവിക്കുവാൻ പറ്റാത്ത നിലയിലായിരുന്നു അവൾ. കാലിപ്സോ തന്നെ അകമഴിഞ്ഞു സ്നേഹിക്കുന്നുണ്ടെന്ന് ഒഡീസിയൂസ് മനസ്സിലാക്കി. പക്ഷേ അവളുടെ പ്രേമത്തിനോ ഓജിയോ ദ്വീപിലെ സുഖാനുഭൂതികൾക്കോ ഒഡീസിയൂസിന്റെ ദുഃഖം പൂർണമായും ഇല്ലാതാക്കുവാൻ കഴിഞ്ഞില്ല. പെനിലോപ്പിയെയും ടെലമാക്കസിനെയും കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ഒഡീസിയൂസിനെ അലട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം കടൽക്കരയിൽ ഏകനായി നിന്ന് വിദൂരതയിലേക്ക് ദൃഷ്ടികൾ പായിക്കും. ഭാര്യയെയും ഏകമകനെയും കുറിച്ചുള്ള

0: ചിന്ത മാത്രമാണ് മനസ്സിൽ അപ്പോഴൊക്കെ. കണ്ണുകൾ കരകവിഞ്ഞൊഴുകും. ഏത് വിധേനയും ഒഡ്യൂസിയസിനെ സന്തോഷിപ്പിക്കുവാൻ കാലിപ്സോ തയ്യാറായിരുന്നു. ഭർത്താവിനെ എന്ന പോലെ അവൾ അദ്ദേഹത്തെ സ്നേഹിച്ച് സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ചു. ഏത് പുരുഷനും സ്വയം മറന്ന് സ്നേഹിക്കാൻ പോകുന്ന സൗന്ദര്യമാണ് അവൾക്കുണ്ടായിരുന്നത്. 7 വർഷങ്ങൾ കാലിപ്സയോടൊത്ത് ഒഡ്യൂസിയസ് കഴിഞ്ഞു. എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിലും ഒഡീസിയസിന്റെ മനസ്സ് വിഷാദമഗ്നമായിരുന്നു. എത്രയും വേഗം ജന്മനാട്ടിലെത്തണമെന്നും പ്രിയതമയെയും സ്വപുത്രനെയും കാണണമെന്നുള്ള തീവ്രമായ അഭിലാഷമായിരുന്നു അദ്ദേഹത്തിന്. അഥീനി ദേവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒളിമ്പസ് മലയിൽ ദേവന്മാരുടെയെല്ലാം സദസ്സിൽ വെച്ച് ദേവി ഒഡീസിയസിന്റെ ദുഃഖങ്ങൾ പറഞ്ഞു. സുന്ദരനും ബുദ്ധിശാലിയുമായ ഒഡീസിയസ് ഭൂമിയിൽ നിരന്തര ദുഃഖമനുഭവിച്ചവനാണ്. ട്രോയ് യുദ്ധത്തിൽ വിജയം വരിച്ച് സ്വദേശത്തേക്ക് മടങ്ങവേ അദ്ദേഹത്തിനുണ്ടായ ഉത്കടമായ ക്ലേശങ്ങളെല്ലാം ദേവന്മാരുടെ മുന്നിൽ ദേവി വിവരിച്ചു. എങ്ങനെയും അദ്ദേഹത്തെ രക്ഷിക്കണമെന്ന് ദേവന്മാർ അഭിപ്രായപ്പെട്ടു. അഥീനി ദേവിയുടെ ഹൃദയസ്പർശിയായ വിവരണം കേട്ട് സ്യൂസ് ദേവനും വിഷമമായി. അദ്ദേഹം തന്റെ പുത്രനും സന്ദേശവാഹകനുമായ ഹെർമസിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഹെർമസ്, നീ ഉടനെ ഓജോ ദ്വീപിലേക്ക് പോകണം. അവിടെ വിഷമിച്ചു കഴിയുന്ന ഒഡീസിയസിനെ എത്രയും വേഗം വിട്ടയക്കുവാൻ കാലിപ്സയോട് കൽപ്പിക്കണം. ഒരു ചങ്ങാടമുണ്ടാക്കി അദ്ദേഹം തുഴഞ്ഞുപോകട്ടെ. 20 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഫിഷ്യന്മാരുടെ നാട്ടിൽ ചെന്നെത്തും. ആവുന്നത്ര സമ്മാനങ്ങളോടെ അദ്ദേഹത്തെ അവർ ഇഥാക്കയിലേക്ക് അയക്കും. സ്വന്തം കുടുംബാംഗങ്ങളെ കണ്ട് ചാരിതാർത്ഥ്യമടയുവാൻ അദ്ദേഹത്തിനിടയാകട്ടെ.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളിവരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ.

0: ആകാശവാണി
1: അക്ഷര സൗരഭം.
2: അക്ഷര സൗരഭത്തിൽ ഇന്ന് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള ചിത്രീകരണം കേൾക്കാം.

0: വന്നു.
1: അപ്പു ആനന്ദത്തോടെ ചില തോന്നിയാസ പാട്ടുകൾ പാടി. വഴിക്കരികെ കണ്ട അപ്പയും തുമ്പയും എല്ലാം പറിച്ച് വായിലിട്ടു റാക്കിന്റെ നാറ്റം പോക്കാൻ.
2: ദേശാതീതം ഈ കഥകൾ എസ് കെ പൊറ്റക്കാട്ടിന്റെ സാഹിത്യ ജീവിതത്തിലൂടെ ചിത്രീകരണം.
3: രചന വിജയകുമാർ മടവൂർ.
2: ദേശാതീതം ഈ കഥകൾ.
4: നഗരപ്രാന്തത്തിലെ ഒരു പറമ്പിൽ രണ്ട് വീടുകളുണ്ട്. മൂലയിൽ നാഗത്താൻകോട്ടയും ദൈവത്തറയും മറ്റുമുള്ള പഴയൊരു തറവാട്ടുകോട്ട പറമ്പാണ്. ഓടിട്ട താഴ്വരയും പുള്ളിമഞ്ഞ മേൽപ്പുരയുമായി

0: ശുദ്ധിതേക്കാത്ത ചുമരുകളുള്ള പഴയ ഒരു മാളികപ്പുര.
1: മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും സർഗധനരായ എഴുത്തുകാരിൽ പ്രഥമഗണനീയനാണ് എസ് കെ പൊറ്റേക്കാട്ട് എന്ന ശങ്കരൻകുട്ടി പൊറ്റേക്കാട്ട്. കവി, കഥാകൃത്ത്, നോവലിസ്റ്റ്, സഞ്ചാര സാഹിത്യകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എസ് കെ പലതരം ഇരുൾച്ചകളുടെ ലോകത്ത് പ്രകാശത്തിന്റെ പ്രസരിപ്പുള്ള കഥകൾ പറഞ്ഞ് ചിരപ്രതിഷ്ഠ നേടി. മുഖ്യധാരാ സമൂഹം ക്രൂരമായി തിരസ്കരിച്ചവരുടെ ദുരൂഹ സമസ്യകളാണ് കാവ്യാത്മകമായി അദ്ദേഹം ആവിഷ്കരിച്ചത്. ഓരങ്ങളിലേക്ക് തള്ളിമാറ്റപ്പെട്ട തെരുവു മനുഷ്യരുടെ കഥകൾ പറഞ്ഞ് എസ് കെ മഹേതിഹാസങ്ങൾ സൃഷ്ടിച്ചു. അജ്ഞാതരുടെ ജീവിതകഥകൾ പറഞ്ഞ് മനുഷ്യന്റെയും പ്രകൃതിയുടെയും മനോഹര ദൃശ്യങ്ങൾ വരച്ചുകാട്ടി. ജീവിതത്തിന്റെ ആരും കാണാത്ത മുഖങ്ങൾ ആവിഷ്കരിക്കുകയും ഗ്രാമീണ സംസ്കൃതിയുടെ നിഷ്കളങ്കമായ പ്രമേയങ്ങൾ കണ്ടെത്തി കഥയുടെ ഭൂമികയെ വിസ്തൃതമാക്കുകയും ചെയ്തു. അതിരാണിപ്പാടത്തിന്റെ ഉൾപ്പൊരുൾ തേടിയലഞ്ഞ ഒരു അന്വേഷകന്റെ ചെന്നത്തലുകൾ മലയാള നോവലിന് നവീനമായ അർത്ഥതലങ്ങളും ഭാവചാരിതകളും പകർന്നു തന്നു. ഏതു ദേശത്തെയും മനുഷ്യരുടെ അസ്തിത്വവും പ്രശ്നങ്ങളും ഒന്നുതന്നെയാണ് എന്നുള്ള പ്രാഥമികമായ അറിവ് അദ്ദേഹത്തിന്റെ രചനകൾക്ക് ദാർശനികമായ വിശുദ്ധിയുടെയും ഉൾക്കാഴ്ചയുടെയും കരുത്തു നൽകി. നാട്ടുജീവിതത്തിന്റെ പച്ചപ്പുള്ള മുഹൂർത്തങ്ങൾ സമൃദ്ധമായി തന്നെ അവയിൽ പൂത്തുലഞ്ഞു. അങ്ങനെ കഥന സൗന്ദര്യത്തിന്റെ മഹാശില്പങ്ങൾ പണിയിച്ചൊരുക്കിയ എസ് കെ പൊറ്റേക്കാട്ട് തന്റെ സർഗാത്മക സഞ്ചാരത്തിലൂടെ ജ്ഞാനപീഠം വരെ ചെന്നെത്തിയ കഥകളുടെ രാജശില്പിയായി മാറുകയായിരുന്നു.
2: ആയിരത്തി തൊള്ളായിരത്തി 13 മാർച്ച് 14 കോഴിക്കോട് നഗരപ്രാന്തത്തിലുള്ള പൊറ്റക്കാട്ട് വീട്ടിൽ സ്കൂൾ അധ്യാപകനായിരുന്ന കുഞ്ഞിരാമൻ മാസ്റ്ററുടെയും കിട്ടൂലിയുടെയും മകനായി ശങ്കരൻകുട്ടി ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്റർമീഡിയറ്റിന് ചേർന്ന് പഠിച്ചെങ്കിലും പരീക്ഷ വിജയിക്കാതെ വന്നപ്പോൾ വീട് വിട്ട് അദ്ദേഹം മുംബൈയിലേക്ക് പോയി. അവിടെ ജോലി ചെയ്ത് കുറെ കാലം ചുറ്റിയടിച്ചു. അച്ഛന്റെ മരണത്തെ തുടർന്ന് നാട്ടിൽ തന്നെ തിരിച്ചെത്തിയ എസ് കെ കുറച്ചുകാലം ഗുജറാത്തി സ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കി. 1939 ത്രിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്കൂൾ അധികൃതർ അവധി അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജോലി രാജിവെച്ച് വീണ്ടും നാടുവിട്ടു.
1: ആ യാത്രയിൽ ഒരവധൂതനെ പോലെ ഭാരതം മുഴുവൻ ചുറ്റിക്കണ്ടു. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ ലക്ഷ്യമേതുമില്ലാതെ സഞ്ചരിച്ച് അദ്ദേഹം കാശ്മീരിന്റെ ഹൃദയതടത്തോളം എത്തിച്ചേർന്നു. ചരക്കുകപ്പലിൽ ജോലിക്കാരനായി ചേർന്നുകൊണ്ട് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുകയുണ്ടായി. ലണ്ടനിൽ വെച്ച് ബ്രിട്ടീഷ് രാജകിരീടങ്ങളും രത്നങ്ങളും പ്രദർശനം വെച്ച കാഴ്ചശാലയിലെ ഗോവണിപ്പടികളിൽ മോഹാലസ്യപ്പെട്ടു വീഴാൻ പോയ ഒരു കാപ്പിരി തരുണിയെ എസ് കെ സ്വന്തം കൈത്താങ്ങിനാൽ രക്ഷിക്കുകയുണ്ടായി. മോഹം വിട്ടുണർന്നപ്പോൾ തന്നെ സഹായിച്ച ഇന്ത്യക്കാരൻ യുവാവ് ഏതോ കോടീശ്വരനായ സഞ്ചാരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ കാപ്പിരി പെൺകുട്ടി ചോദിച്ചു,
2: മഹാരാജയാണോ? നോട്ട് എക്സാക്ട്ലി, ബട്ട് സം വാട്ട് നിയർ എന്ന് എസ് കെ മറുപടി പറഞ്ഞു. ആ കാപ്പിരി പെൺകിടാവിന്റെ ജിജ്ഞാസ വീണ്ടും വർദ്ധിച്ചു. അവൾ ചോദിച്ചു, നാടിന്റെ പേരെന്താണ്? ഓ, ചെറിയൊരു സ്ഥലമാണ്, പുതിയറ. സോ യു ആർ ദ പ്രിൻസ് ഓഫ് പുതിയറ? അവൾ ആകാംക്ഷയോടെ വീണ്ടും ചോദിച്ചു.
1: കോഴിക്കോട്ട് എസ് കെയുടെ വീടിനടുത്ത് ഒരു മഹാരാജാവ് പാർത്തിരുന്നു, മിഠായിക്കാരൻ മഹാരാജ്. മഹാരാജയുമായുള്ള തന്റെ അടുപ്പം അതുമാത്രമായിരുന്നു എന്ന പെൺകുട്ടിക്ക് അറിയില്ലല്ലോ. ഇങ്ങനെ യാത്രകളിൽ രാജാവും ചക്രവർത്തിയും ഒക്കെയായി തീർന്ന പുതിയറയിലെ ഈ രാജകുമാരൻ 18 നീണ്ടുനിന്ന വിദേശ സഞ്ചാരത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തുകയും 1952 മലയിൽ ജനിച്ചു വളർന്ന മാഹിക്കാരിയായ ജയവല്ലിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് എസ് കെയുടെ അവസാനിക്കാത്ത ദേശാടനങ്ങളിൽ ജയവല്ലിയും സഹയാത്രികയായി.
2: ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കവിതകളും കഥകളുമൊക്കെ എസ് കെ എഴുതി തുടങ്ങി. കോളേജ് മാഗസിനിലാണ് തന്റെ ആദ്യത്തെ കഥയായ രാജനീതി പ്രസിദ്ധീകരിച്ചത്. എന്നാൽ പ്രഭാതകാന്തി എന്ന ലഘു കവിതാ സമാഹാരവുമായാണ് അദ്ദേഹം മലയാള സാഹിത്യവേദിയിലേക്ക് കടന്നുവന്നത്. ഒരു കവിയാകണമെന്ന് വളരെ മോഹിച്ച എസ് കെ സഞ്ചാരിയുടെ ഗീതങ്ങൾ, പ്രേമശില്പി എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങൾ കൂടി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ജി ശങ്കരക്കുറുപ്പിന്റെ അവതാരികയോടെ പുറത്തിറങ്ങിയ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന സമാഹാരത്തിലെ ഒരു കവിതയാണ് എന്റെ ജീവിതം. ഈ കവിത കവിയുടെ ആദർശ വിശ്വാസങ്ങൾ അറിയാൻ ഏറെ ഉതകുന്നതായിരുന്നു.

0: കവി എന്ന നിലയിൽ സ്വന്തം മേൽവിലാസം മെനഞ്ഞെടുക്കുവാൻ എസ് കെക്ക് കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ നാമധേയം സാഹിത്യത്തിൽ ശാശ്വതീകരിക്കുവാൻ ഉതകുന്ന നിരവധി രചനകൾ കഥയായും നോവലായും സഞ്ചാര സാഹിത്യമായും പിറന്നു വീണു. അത്യുത്കൃഷ്ടങ്ങളായ 200-ലധികം കഥകൾ എഴുതിയ എസ് കെ മലയാളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള കഥാകൃത്തായി. ഒരു ദേശത്തിന്റെ കഥയും വിഷകന്യകയും മൂടുപടവും നാടൻ പ്രേമവും അദ്ദേഹത്തെ മികച്ച നോവലിസ്റ്റാക്കി. കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, പാതിരാസൂര്യന്റെ നാട്ടിൽ തുടങ്ങിയ സഞ്ചാര കൃതികൾ അദ്ദേഹത്തെ സഞ്ചാര സാഹിത്യ ചക്രവർത്തിയായി ഉയർത്തി നിർത്തി.
1: മലയാള കഥയുടെ സുവർണ കാലഘട്ടത്തിന്റെ സ്രഷ്ടാക്കളിൽ ഒരാളായിരുന്നു എസ് കെ പൊറ്റക്കാട്. കാൽപ്പനിക പ്രവണതയായിരുന്നു എസ് കെ കഥകളുടെ മുഖമുദ്ര. സങ്കീർണമായ ജീവിതത്തിന്റെ തീക്ഷ്ണഭാവങ്ങൾ കാലാതീതമായി വർത്തിച്ച ആ കഥകളിൽ ജ്വലിച്ചു നിന്നു. ചൈതന്യവത്തായ കഥകളിലൂടെ വിവിധ രാജ്യക്കാരുടെയും വർഗക്കാരുടെയും ജീവിതം അനുവാചകർക്ക് മുന്നിൽ അനാവരണം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. തനി റിയലിസ്റ്റായി പ്രത്യക്ഷപ്പെടുമ്പോൾ പോലും കാൽപ്പനികതയുടെ പരിവേഷം ആ കഥകളിൽ നിറഞ്ഞു നിന്നു. കാലത്തെയും പ്രപഞ്ചത്തെയും മനുഷ്യനെയും ഒക്കെ സ്നേഹിച്ച ആ കഥകൾ ജീവിതത്തിന്റെ പുതിയ മുഖങ്ങൾ കാട്ടിത്തന്നുകൊണ്ട് അപൂർവ സുന്ദരങ്ങളായ കാവ്യ അനുഭവമായി മാറുകയായിരുന്നു. വനകൗമുദി, പുള്ളിമാൻ, രാജമല്ലി, കനകാംബരം, ഇന്ദ്രനീലം, നിശാഗന്ധി, ചന്ദ്രകാന്തം തുടങ്ങി 20-ഓളം കഥാസമാഹാരങ്ങൾ എസ് കെയുടേതായുണ്ട്. ഞാൻ കഥാകാരനായ കഥയിൽ എസ് കെ തനിക്ക് കഥയെഴുത്തിന് പ്രേരണയായി തീർന്ന ഒരു ഗ്രാമീണ വൃദ്ധയെ ഇങ്ങനെയാണ് ഓർമ്മിക്കുന്നത്.
2: മകനെ സുഖമായി വളർത്താനും വിദ്യാഭ്യാസം ചെയ്യിക്കാനും വേണ്ടി അയൽ വീടുകളിൽ ഭൃത്യപ്പണി ചെയ്ത് വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ച അക്ഷരജ്ഞാനമില്ലാത്ത ഒരു വൃദ്ധ മാതാവ് ഒടുവിൽ പ്രേമവിവാഹിതനായി തന്നെ ഉപേക്ഷിച്ചു പോയ മകന് കത്തുകൾ എഴുതിക്കാൻ വേണ്ടി സ്കൂൾ വിദ്യാർത്ഥിയായ തൻ്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു. മകൻ വയറു നിറയെ ഉണ്ണാൻ വേണ്ടി താൻ പട്ടിണി കിടന്നതും അവന് സ്കൂളിലേക്ക് വരക്കോലും സ്കൂൾ പെട്ടിയും വാങ്ങാൻ വേണ്ടി താലിമാല തൂക്കി വിറ്റതുമൊക്കെ ആ വൃദ്ധ തന്മയത്തോടെ എനിക്ക് പറഞ്ഞു തരും. അവർ പറഞ്ഞതെല്ലാം പാകപ്പെടുത്തി സ്വന്തം വകയായി ചില സരസ്വതി വിലാസങ്ങളും ചേർത്ത് ആ അമ്മയ്ക്കു വേണ്ടി കൃതജ്ഞനായ ആ മകനെ ഞാൻ തുടരെ തുടരെ കത്തുകളയച്ചു. അവർക്ക് ഫലമുണ്ടായി. 2-3 മാസം കഴിഞ്ഞപ്പോൾ മകൻ ഭാര്യ അറിയാതെ അമ്മയ്ക്ക് കുറേ പണമയക്കാൻ തുടങ്ങി. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കഥാഖ്യാന വിജയം.

ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചിത്രമല്ല, സമൂഹത്തിന്റെ മുഴുവൻ ചിത്രമാണ് നോവലുകളിലൂടെ വരച്ചു കാണിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് എസ് കെക്ക് ഉണ്ടായിരുന്നത്. ഈ സമീപനത്തിന്റെ ആദ്യത്തെ പരീക്ഷണമാണ് വിഷകന്യക. പ്രയത്നശീലരായ കുറെ ആളുകൾ തിരുവിതാംകൂറിൽ നിന്ന് വയനാട്ടിലെ കന്നിമണ്ണിൽ കുടിയേറി പാർക്കുന്നു. അവിടെ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് പ്രകൃതിയോട് മല്ലിട്ട് ജീവിച്ച ആ കുടിയേറ്റക്കാരുടെ ജീവിതമാണ് വിഷകന്യകയിലെ പ്രമേയം. ഈ കൊച്ചുനോവലിൽ ഇണക്കി ചേർത്തിട്ടുള്ള അന്തോണിയുടെയും മാധവിയുടെയും ഉപാഖ്യാനം നോവലിന്റെ അർത്ഥതലത്തെ പൊലിപ്പിക്കുന്നു. സ്ത്രീയെ അറിഞ്ഞിട്ടില്ലാത്ത പൗരുഷത്തെ കീഴടക്കുകയാണ് അവളുടെ വാശി. തൂമ്പ അറിഞ്ഞിട്ടില്ലാത്ത മണ്ണിനെ കീഴടക്കുകയാണ് കുടിയേറ്റക്കാരുടെ ലക്ഷ്യം. ഇവയുടെ പരസ്പര പ്രകാശനത്തിലൂടെ പ്രകൃതിയുടെ വന്യതയെ ബൃഹത്കരിച്ച് കാണിക്കുന്ന ഈ കൃതിക്ക് നവോത്ഥാന നോവൽ സാഹിത്യത്തിൽ

0: അനന്യമായ ഒരു സ്ഥാനമാണുള്ളത്.
1: എസ് കെ എഴുതിയ ആദ്യ നോവലാണ് നാടൻ പ്രേമം. മനോഹരമായ പ്രകൃതി വർണ്ണനയും കേരളീയ ഗ്രാമങ്ങളിലെ തനിമയ്ക്കൊത്ത കഥാപാത്രങ്ങളും ചേർന്ന് ഇന്നും നാട്ടിൻപുറങ്ങളിൽ സംഭവിക്കാവുന്ന ഒരു പ്രേമകഥയാണ് ഈ നോവലിലൂടെ അനാവൃതമാകുന്നത്. മൂടുപടം, പ്രേമശിക്ഷ, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, കബീന തുടങ്ങിയവയാണ് എസ് കെയുടെ ഇതര നോവലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ മൂടുപടത്തിന് മലയാളത്തിലെ കാൽപ്പനിക നോവലുകളിൽ ഉന്നതമായ സ്ഥാനമാണുള്ളത്. 1963 സിനിമയാക്കിയ ഈ നോവലിൽ പരിവർത്തനത്തിനും പുരോഗതിക്കും വേണ്ടി വീർപ്പുമുട്ടുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളെ അണിനിരത്തിയിരിക്കുന്നു. എസ് കെയുടെ രണ്ടാമത്തെ നോവലാണ് പ്രേമശിക്ഷ. കുഞ്ഞുമാണിക്യം എന്ന സ്ത്രീയുടെ ലോലവികാരങ്ങളും സ്ത്രീ മനസ്സിന്റെ നിഗൂഢതകളും ഈ നോവലിൽ ഹൃദയസ്പർശിയായി എസ് കെ അവതരിപ്പിക്കുന്നു.
0: നോവൽ രംഗത്തെ വിജയകരമായ പരീക്ഷണമായിരുന്നു ഒരു തെരുവിന്റെ കഥ. ഒരു തെരുവിലെ മനുഷ്യരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. കോഴിക്കോട് നഗരത്തിന്റെ അകവും പുറവും യഥാതഥമായി ഈ നോവലിലൂടെ എസ് കെ വരച്ചു കാട്ടുന്നു. തെരുവിൽ കാണുന്നവരെ അടുത്തു ചെന്ന് നിരീക്ഷിക്കുകയും അവരുടെ സവിശേഷതകൾ നമുക്ക് കാട്ടിത്തരികയും ചെയ്യുക വഴി നോവലിസ്റ്റ് കരുത്തുറ്റ ഒരു സാമൂഹിക വിമർശകനായി മാറുകയാണ്.
1: സ്നേഹവും സാഹോദര്യവും പകയും വിദ്വേഷവും, തെണ്ടികളും തെരുവുവേശികളും കള്ളക്കടത്തുകാരും നടമാടുന്ന ആ തെരുവിന്റെ വ്യക്തിത്വം അസാധാരണമായിരുന്നു.
2: ഇനി ഞാൻ പോയി വരട്ടെ, ശ്രീധരൻ യാത്ര ചോദിച്ചു. മോനെ, ഇനി നിന്നെ എപ്പോഴാണ് കാണുക? വേലുമൂപ്പർ ശ്രീധരന്റെ കൈപിടിച്ച് മറ്റേ കൈകൊണ്ട് ശ്രീധരന്റെ പുറത്ത് തലോടിക്കൊണ്ട് തെല്ലൊരു തൊണ്ടയിടർച്ചയോടെ മുഴിഞ്ഞു. ഞാൻ അങ്ങ് ലോകത്തേക്ക് ശീട്ടും വാങ്ങി കാത്തിരിക്കുകയാണ്. ശ്രീധരനും അല്പം വികാരാധീനനായി. വേലുമൂപ്പൻ ഇനിയും വളരെ കാലം ആരോഗ്യത്തോടെ ജീവിക്കും, ഞാൻ വന്ന് കാണും. ശ്രീധരൻ വികാരം ഒതുക്കിക്കൊണ്ട് ആദരവോടെ ആശംസയരുളി. ഹാ, എൻ്റെ മോൻ നന്നായി വരട്ടെ. വേലുമൂപ്പർ ശ്രീധരൻ്റെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ചു.
1: ആയിരത്തി തൊള്ളായിരത്തി 1971 പ്രസിദ്ധീകരിച്ച ഒരു ദേശത്തിന്റെ കഥയാണ് എസ് കെ പൊറ്റക്കാട്ടിനെ സാഹിത്യ ലോകത്തിൽ കൊടുമുടിയിലെത്തിച്ചത്. ഇത് മലയാളത്തിലെ ആത്മകഥാപരമായൊരു നോവലാണ്. കേരളീയമായ ഒരു കുഗ്രാമത്തിൽ മുളച്ച് ഭാരതത്തിന്റെ ഭൂമികയിൽ ഇലകൾ വീശി അന്താരാഷ്ട്ര വിധാനത്തിലേക്ക് അത് വികസിച്ചു നിൽക്കുന്നു. എങ്കിലും ഈ നോവൽ നമ്മെ ഗാഢമായി ആകർഷിക്കുന്നത് അതിരാണിപ്പാടത്തിലെ ഗ്രാമീണ ജീവിതത്തിന്റെ തനിമകൾ കൊണ്ടാണ്. കേരളീയ ഗ്രാമജീവിതത്തിന്റെയും അതിൽ നിന്ന് മെല്ലെ മെല്ലെ നഗരജീവിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ ജയാപജയങ്ങളും സന്തോഷ സന്താപങ്ങളും അതീവ ഹൃദ്യമായി തന്നെ ഈ നോവലിൽ വിവരിച്ചിരിക്കുന്നു.
2: പോലീസുകാരൻ നിന്നെ വല്ലാണ്ട് ഉപദ്രവിച്ചോ ബാല? നീറുന്ന സഹതാപത്തോടെ ശ്രീധരൻ ചോദിച്ചു. ബാലൻ എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. പോലീസിന്റെ മൃഗീയ മർദ്ദന വിധികൾ അനുഭവസ്ഥനായ സുഹൃത്തിൽ നിന്ന് കേട്ടപ്പോൾ ശ്രീധരന്റെ മിഴികൾ നനഞ്ഞുപോയി. ബാലന്റെ മെലിഞ്ഞു കോമളമായ ശരീരം ഇങ്ങനെ ഇടിച്ച് കലക്കിവിടാൻ അവർക്കെങ്ങനെ മനസ്സുവന്നു? ഭഗവാനെ, മർത്യനെപ്പോലെ ഇത്ര നിർദയനായൊരു ശത്രുവില്ല. മർദ്ദനവൈഭവം ഇത്തരത്തിൽ കൃത്തമൃഗങ്ങൾക്കുപോലുമില്ല. ശ്രീധരന്റെ മനസ്സിൽ അപ്പോൾ അങ്ങനെയൊരു കവിത രൂപം പ്രാപിച്ചു. അത് ബാലനെ പാടി കേൾപ്പിക്കണമെന്ന് തോന്നി. എന്നാൽ അങ്ങനെ ചെയ്തില്ല. ബാലൻ തെറ്റിദ്ധരിക്കും. താൻ പ്രാണവേദന കൊണ്ട് പിടയുന്നു, ഇവൻ പാട്ടുപാടുന്നു.

ഒരു ദേശത്തിന്റെ കഥയിലെ ശ്രീധരൻ എസ് കെ തന്നെയാണ്. ശ്രീധരനെ കൂടാതെ സത്യവും ധർമ്മവും ജീവിതശാസ്ത്രമാക്കിയ കൃഷ്ണൻ മാസ്റ്റർ, കേളഞ്ചേരി തറവാടിനെ നശിപ്പിക്കുകയും സ്വയം നശിക്കുകയും ചെയ്ത കുഞ്ഞിക്കേളുമേലാൻ, കോരൻ ബട്ട്ലർ, പെരിക്കാലൻ അയ്യപ്പൻ, ആധാരം ആണ്ടി, ശകുനി കമ്പൗണ്ടർ, മീശക്കണാരൻ, കൂനൻ വേലു, ഞണ്ടുഗോവിന്ദൻ, തടിച്ചി കുങ്കിച്ചിയമ്മ, വെള്ളക്കൂറ കുഞ്ഞിരാമൻ, കൊടക്കാൽ ബാലൻ, ഇവരെല്ലാം അതിരാണിപ്പാടത്തെ വെള്ളവും വളവും ഉൾക്കൊണ്ട് ആ അന്തരീക്ഷത്തിന്റെ ഇരുട്ടും വെളിച്ചവും ഏറ്റ് വളർന്ന മനുഷ്യരാണ്. ഒരു ദേശത്തിന്റെയും അവിടെ ജീവിച്ച തലമുറയുടെയും ഹൃദയത്തുടിപ്പുകൾ എസ് കെയുടെ ആത്മകഥാപരമായ ഈ നോവലിൽ വശ്യസുന്ദരമായി

0: മലയാളത്തിലെ എക്കാലത്തെയും കിടയറ്റ സഞ്ചാര സാഹിത്യകാരൻ കൂടിയായിരുന്നു എസ് കെ പൊറ്റക്കാട്ട്. സഞ്ചാരം എന്നത് അദ്ദേഹത്തിന് ആത്മാവിന്റെ അദമ്യമായ ദാഹമായിരുന്നു. കയ്യിൽ ഇത്തിരി പണവുമായി കപ്പലിന്റെ മൂന്നാം ക്ലാസ് ഡെക്കിലും തീവണ്ടിയുടെ താഴ്ന്ന ക്ലാസ്സിലുള്ള കമ്പാർട്ട്മെന്റിലും ചിലപ്പോൾ ലോറിയിലും മറ്റു ചിലപ്പോൾ ജീപ്പിലുമായി നടത്തിയ ഈ ലോക സഞ്ചാരം മലയാള സഞ്ചാര സാഹിത്യത്തിന് ബലിഷ്ഠമായ അടിത്തറ പാകി.
1: ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ മൂന്ന് ഭൂഖണ്ഡങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം എസ് കെ പര്യടനം നടത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും നടത്തിയ യാത്രകൾ നാല് കൃതികളിലായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. കാശ്മീർ, ഹിമാലയ സാമ്രാജ്യത്തിൽ, യാത്രാസ്മരണകൾ, നേപ്പാൾ യാത്ര എന്നിവയാണ് പ്രസ്തുത രചനകൾ. ആഫ്രിക്കൻ യൂറോപ്പ് പര്യടനങ്ങൾ 10 കൃതികളിലായി സഞ്ചയിച്ചിരിക്കുന്നു. കാപ്പിരികളുടെ നാട്ടിൽ സിംഹഭൂമി, നൈൽ ഡയറി, ഇന്നത്തെ യൂറോപ്പ്, പാതിരാസൂര്യന്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക് എന്നിവ അവയിൽ ചിലതാണ്. ഏഷ്യാ ഭൂഖണ്ഡത്തിൽ നടത്തിയ യാത്രകളുടെ വിവരണമാണ് മലയാനാടുകളിൽ ഇന്തോനേഷ്യൻ ഡയറി, ബാലിദ്വീപ് എന്നീ കൃതികളിലുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലെ യാത്രാവിവരണമായ ഗൾഫ് കുറിപ്പുകൾ എസ് കെയുടെ മരണശേഷമാണ് പ്രസിദ്ധീകൃതമായത്.
0: വരും തലമുറയിലെ വായനക്കാർ കെട്ടുകഥയെന്ന് പറഞ്ഞേക്കാവുന്ന വിധം വിസ്മയകരമാണ് എസ് കെയുടെ യാത്രാവിവരണങ്ങൾ. ഭൂഖണ്ഡങ്ങളെയും മനുഷ്യരെയും സ്നേഹത്താൽ ഒന്നിപ്പിക്കുന്ന ഒരു രാസവിദ്യ അതിൽ അന്തർലീനമായിരിക്കുന്നു. ഏത് ദേശത്തിരുന്നാലും അദ്ദേഹം വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകി. യാത്രകളുടെ ത്രില്ലുകളെപ്പറ്റി എസ് കെ പറയുന്നു.
2: യാത്ര പോലെ അത്രയും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി എനിക്ക് വേറെയില്ല. യാത്രയുടെ രസം, ആഹ്ലാദം, ആ ത്രിൽ, അതെങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ്? യാത്ര ചെയ്താലേ അതറിയൂ. എന്തൊരത്ഭുതമാണ് ഈ ലോകം. കോടാനുകോടി മുഖങ്ങളുണ്ട്, എന്നാൽ ഒരു മുഖവും മറ്റൊരാളുടെ മുഖം പോലെയല്ല. അത്തരം കുറേ മുഖങ്ങൾ കാണുക എന്നത് തന്നെ എന്തൊരനുഭവവും അനുഭൂതിയുമാണ്.
0: മറ്റൊരവസരത്തിൽ അദ്ദേഹം പറഞ്ഞു,
2: ലോകം മുഴുവൻ ഞാൻ ചുറ്റിക്കണ്ടു. അത്യാനന്ദത്തോടെ, ആത്മനിർവൃതിയോടെ, ആരോഗ്യവും സാഹചര്യവും അനുവദിക്കുമെങ്കിൽ ഇനിയും ഞാൻ സഞ്ചാരം തുടരും. അടുത്ത ഒരു ജന്മമുണ്ടെങ്കിൽ, ഒരു നാടോടിയായി മരിക്കുവോളം ലോകം മുഴുവൻ അലഞ്ഞു നടക്കാനാണ് മോഹം.
0: കാപ്പിരികളുടെ നാട്ടിലായാലും പാതിരാസൂര്യന്റെ നാട്ടിലായാലും പ്രാദേശിക ജീവിതങ്ങളുടെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ എസ് കെ ഒപ്പിയെടുത്തിരുന്നു. യൂറോപ്പും ആഫ്രിക്കയുമൊക്കെ നമുക്കങ്ങനെ ഏറെ സുപരിചിതങ്ങളായി. കുലീനതയും നർമ്മബോധവും കൊണ്ട് അനുഗ്രഹീതമായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. ഒരു റൊമാൻറിക് കവിയുടെ ഹൃദയത്തോടെയാണ് അദ്ദേഹം രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ചത്. ഇന്തോനേഷ്യയിലെ ഹൈന്ദവ ദ്വീപായ ബാലിയിലെ അനുഭവങ്ങൾ സരസമായി വർണ്ണിക്കുമ്പോൾ ആ ദ്വീപിന് കേരളവുമായുള്ള സാദൃശ്യം നമുക്ക് അനുഭവവേദ്യമാകും.
2: കേരളത്തിൽ കണ്ടുവരുന്ന സകല സസ്യവർഗങ്ങളും ഇവിടെയുണ്ട്. കാട്ടുചെമ്പകവും കള്ളിപ്പാലകളും നരച്ചു മുരടിച്ച കവരങ്ങൾ ആകാശത്തിലേക്ക് ചിതറിക്കൊണ്ട് ഒറ്റയായും കൂട്ടായും ആ പറമ്പുകളിൽ പുലരുന്നുണ്ട്. തേക്കും പുളിയും പ്ലാവും കടച്ചക്കയും ആത്തിച്ചക്ക മരവും എല്ലാ പറമ്പുകളിലും കാണാം. ഇടവഴികളുടെ ഇരുവശങ്ങളിലും കാണുന്ന പറമ്പുകളിൽ അവിടെ തഴച്ചു വളർന്നു നിൽക്കുന്ന സസ്യവർഗങ്ങൾ എല്ലാം തന്നെ കേരളത്തിലുള്ളതാണ്. ആ തൊടികൾ അങ്ങനെ തന്നെ കേരളത്തിൽ നിന്ന് അടർത്തിക്കൊണ്ടുവന്നതാണെന്ന് തോന്നാം. ചില തൊടികളിൽ വെറ്റിലക്കൊടികളുമുണ്ട്. വാഴകളും മാതളമരങ്ങളും പപ്പായ മരങ്ങളും എല്ലാ പറമ്പുകളിലും സുലഭമാണ്. പച്ചനെൽപ്പാടങ്ങളും കുന്നിൻ ചെരുവുകളും ചരൽപ്പറമ്പുകളും കൂടിക്കലർന്ന ആ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ സംശയിച്ചു പോയി, ഞാൻ എത്തിയിരിക്കുന്നത് കോഴിക്കോട്ടെ ചേവായൂരിലാണോ എന്ന്. വാഴയും ചേമ്പും പപ്പായയും വളർന്നു നിൽക്കുന്ന കൊച്ചുപറമ്പുകളിൽ നിന്നും പൂങ്കോഴിച്ചാത്തൻ്റെ കൂവൽ കേൾക്കുമ്പോൾ പൈക്കിടാവിനെ കയറിട്ട് പിടിച്ച് മാറും തുള്ളിച്ചുകൊണ്ട് കല്യാണിക്കുട്ടിയുടെ അനിയത്തി പറമ്പിൽ നിന്ന് ഇടവഴികളിലേക്ക് ഇറങ്ങി വരുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഞാൻ എൻ്റെ കേരളത്തിലല്ലെന്ന്.

0: എഴുത്തുകാരൻ എന്ന നിലയിൽ വ്യതിരിക്തമായൊരു വ്യക്തിത്വമായിരുന്നു എസ് കെയുടേത്. അദ്ദേഹത്തിന്റെ എഴുത്തിൽ പല മുഖങ്ങളും നമുക്ക് ദർശിക്കാനാകും. ഹൃദ്യതയായിരുന്നു ആ എഴുത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഭാഷ എസ് കെക്ക് തന്റെ ആന്തരപ്രകൃതിയുടെ ജൈവസംഗീതമായിരുന്നു. കഥ പറഞ്ഞുകൊണ്ട് മാത്രം നേടിയതാണ് എസ് കെ തന്റെ വ്യാവഹാരിക ജീവിതം. ഇന്ത്യൻ പാർലമെന്റ് അംഗം എന്ന സ്ഥാനവും ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠവും അദ്ദേഹത്തിന് അതുവഴി നേടാനായി. ഒരിക്കലും നിലയ്ക്കാത്ത ജിജ്ഞാസയും അപാരമായ മനുഷ്യ സ്നേഹവും അദ്ദേഹം തന്റെ കഥാജീവിതത്തിന്റെ ആന്തരശ്രുതിയാക്കി മാറ്റി. കോഴിക്കോട്ടും പരിസരത്തുമായി ജീവിച്ചു മരിച്ച പലരും എസ് കെയുടെ ചെറുകഥകളിലും നോവലുകളിലും അതീവ ചാരുതയോടെയും മിഴിവോടെയും ഇന്നും ജീവിക്കുന്നു.
1: മലയാളത്തിലെ മികച്ച നോവലുകളുടെ കൂട്ടത്തിൽ ഒറ്റക്കാട്ടിന്റെ വിഷകന്യകയും ഒരു ദേശത്തിന്റെ കഥയും നാടൻ പ്രേമവും കടന്നുവരും. ചെറുകഥകളുടെ കൂട്ടത്തിൽ പുള്ളിമാനും കാട്ടുചെമ്പകവും നിശാഗന്ധിയും ഏഴിലമ്പാലയും ഉണ്ടാകും. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നീ നിലകളിലുള്ള പൊറ്റേക്കാട്ടിന്റെ പ്രശസ്തിക്കും പ്രസക്തിക്കും മുകളിലാണ് സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റേക്കാട്ടിന്റെ പ്രശസ്തി. പൊറ്റേക്കാട്ടിനേക്കാൾ മികച്ച നോവലിസ്റ്റും കഥാകൃത്തും ഒരുപക്ഷെ മലയാളത്തിൽ പലരുമുണ്ടാകും. എന്നാൽ പൊറ്റേക്കാട്ടിനോളം മികച്ച ഒരു സഞ്ചാര സാഹിത്യകാരനും മലയാളത്തിലെന്നല്ല ഇന്ത്യൻ ഭാഷകളിൽ തന്നെയും ഉണ്ടാകില്ല.
0: ജീവിതത്തിന്റെ ചലനശാസ്ത്രം ഒരേ സമയം സ്വീകാര്യവും നിരാസവുമാണെന്ന് പഠിപ്പിച്ച യാത്രകളുടെ ദാർശനിക അനുഭവം, ജീവിതത്തെ ഉൾക്കടമായി സ്നേഹിക്കുമ്പോൾ തന്നെ അസാധാരണമായ ഒരു സംഘമില്ലായ്മയിലേക്ക് എസ് കെയെ നയിക്കുകയുണ്ടായി. മനസ്സിനെ പിൻവലിക്കുന്ന ഈ വിരക്തരതി എസ് കെ സാഹിത്യത്തിൽ സവിശേഷമായ ഒരു ദാർശനിക ഭാവം രൂപീകരിക്കുന്നതായി കാണാനാകും.
1: ആധുനികവും ഉത്തരാധുനികവുമായ എല്ലാ ആഖ്യാന പരീക്ഷണങ്ങൾക്കുമൊടുവിൽ ഇന്നും മലയാള ഗദ്യസാഹിത്യത്തിന്റെ മൗലിക സൗന്ദര്യം വായിക്കണമെങ്കിൽ നമുക്ക് എസ് കെയുടെ കാലത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലേണ്ടി വരും. ഋജുവും ലളിതവും താളനിബദ്ധവും സംഗീതപൂർണവുമായ തന്റെ പ്രസന്ന ഗദ്യത്തിൽ മലയാള പ്രകൃതിയുടെ ഭാവവൈവിധ്യങ്ങൾ അത്രയും എസ് കെ വിളക്കിച്ചേർത്ത് വെച്ചിട്ടുണ്ട്.
0: നമ്മുടെ സാഹിത്യ സങ്കല്പങ്ങളെയൊക്കെ അടിമുടി ഉടച്ചു വാർത്ത നവോത്ഥാന കഥാകാരന്മാരിൽ എസ് കെക്ക് മാത്രമേ പണ്ഡിതന്മാരായ ഗുരുനാഥന്മാർ ഇല്ലാതിരുന്നുള്ളൂ. ബഷീറും തകഴിയും വർക്കിയും തങ്ങളുടെ ഭാവുകത്വ വികാസത്തിന്റെ ഒരു ഘട്ടത്തിൽ കേസരി ബാലകൃഷ്ണപിള്ളയെ ഗുരുവായി സ്വീകരിച്ചു. റൂബിനാണെങ്കിൽ ഗുരുവായും സ്നേഹിതനായും എന്നും ഇടശേരിയുണ്ടായിരുന്നു. എസ് കെ പക്ഷേ യാത്രയിൽ താൻ പരിചയപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെയാണ് കഥ പറച്ചിലിന്റെ ഗുരുനാഥന്മാരായി സ്വീകരിച്ചത്.
1: ഇതിനിടയിൽ ഒട്ടേറെ പുരസ്കാരങ്ങളും എസ് കെ തേടിയെത്തുകയുണ്ടായി. വിഷകന്യക, ഒരു തെരുവിന്റെ കഥ എന്നീ നോവലുകൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 1980 ജ്ഞാനപീഠ പുരസ്കാരവും ഒരു ദേശത്തിന്റെ കഥയ്ക്കായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസ് കെയെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. വളരെ സൗമ്യനായിരുന്ന എസ് കെ ചില സുഹൃത്തുക്കളുടെ സ്നേഹപൂർവമായ പ്രേരണയ്ക്ക് വഴങ്ങി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ലോക്സഭാംഗവുമായി.
0: സംഭവബഹുലമായ ഒരു ജീവിതമായിരുന്നു എസ് കെ പൊറ്റക്കാട്ടിന്റേത്. തനിക്ക് മുമ്പേ ലോകം വെടിഞ്ഞ തന്റെ പ്രിയതമയുടെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഏറ്റവും മികച്ച സഞ്ചാര സാഹിത്യകൃതിക്ക് അവാർഡ് ഏർപ്പെടുത്താനുള്ള ശ്രമവും ഇതിനിടയിൽ നടന്നു. എന്നാൽ തികച്ചും അവിചാരിതമായി 1982 ഓഗസ്റ്റ് 6 തന്റെ 69 വയസ്സിൽ എസ് കെ എന്ന നിത്യയാത്രികൻ പൊടുന്തനെ ഒരു ദീർഘയാത്ര നിശ്ചയിച്ചതുപോലെ യാത്ര പോലും പറയാതെ നമുക്കിടയിൽ നിന്ന് മറഞ്ഞുപോയി.
1: മുൻപ് കണ്ടിട്ടില്ലാത്ത കാഴ്ചകളിലൂടെ കടന്നുപോകുന്ന ഒരു സഞ്ചാരിയുടെ കുതൂഹലം ജീവിതത്തിനു നേരെ എന്നും പുലർത്തിയ എഴുത്തുകാരനായിരുന്നു എസ് കെ പൊറ്റേക്കാട്ട്. എല്ലാത്തിനെയും അദ്ദേഹം പ്രസാദഭരിതമായി തന്നെ നോക്കിക്കണ്ടു. വിഭിന്നങ്ങളായ ഭൂവിഭാഗങ്ങളെ, പ്രകൃതിയുടെ ഭാവാന്തരങ്ങളെ, സംസ്കാര വൈചിത്രങ്ങളെ, സർവോപരി ഇതിനെയെല്ലാം ജീവത്താക്കുന്ന മനുഷ്യ ജീവിതത്തെ അതെല്ലാം ഭാവാത്മകമായി അദ്ദേഹം തന്റെ സൃഷ്ടികളിൽ പകർത്തുകയുണ്ടായി. ചിലപ്പോൾ ചെറുപുഞ്ചിരിയോടെ, മറ്റു ചിലപ്പോൾ നേർത്ത വിഷാദത്തോടെ. പ്രണയവും കരുണയും നർമ്മവും എസ് കെയുടെ എഴുത്തിൽ മാറി മാറി തെളിഞ്ഞുവന്നു. ചിലപ്പോൾ അവയെല്ലാം ഇടകലർന്നു. വായനക്കാരെ പിടിച്ചിരുത്തുന്ന ഇതിവൃത്തങ്ങളും അവരെ മന്ത്രമുഗ്ധരാക്കി തീർക്കുന്ന ആഖ്യാനവും കൊണ്ട് എസ് കെയുടെ രചനകൾ ഏവർക്കും പ്രിയങ്കരമായി മാറി.
0: അത്ഭുതകരമായ സാഹിത്യസിദ്ധികൾ ഒട്ടേറെ ഉണ്ടായിരുന്ന ഒരു നിസ്തുല പ്രതിഭയായിരുന്നു എസ് കെ പൊറ്റക്കാട്ട്. അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച സാഹിത്യ സംഭാവനകൾ മലയാള ഭാഷയ്ക്ക് വന്ന സൌഭാഗ്യങ്ങളാണ്. മറ്റു ഉപജീവന മാർഗങ്ങളൊന്നും തേടാതെ, സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി അലഞ്ഞു തിരിയാതെ, തന്റെ സർഗചൈതന്യം മുഴുവൻ പൂർണ്ണരൂപേണ സാഹിത്യത്തിനു വേണ്ടി തന്നെ ചെലവാക്കാൻ പൊറ്റക്കാട്ട് കാണിച്ച ആത്മധൈര്യം അസാധാരണമായിരുന്നു. എഴുത്തിന് കാര്യമായ പ്രതിഫലമൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുത്തിൽ നിന്ന് കിട്ടിയ തുച്ഛമായ വരുമാനം കൊണ്ട് അദ്ദേഹം തികഞ്ഞ ആത്മസംതൃപ്തിയോടെ ജീവിച്ചു.
1: ദീർഘവീക്ഷണവും ഭാരതീയമായ ജീവിത ദർശനവും മാനവ മൂല്യങ്ങളെപ്പറ്റിയുള്ള അചഞ്ചലമായ വിശ്വാസവും ധാർമ്മിക ബോധവും സുദൃഢമായി വെച്ചുപുലർത്തിയ കഥന സൗന്ദര്യത്തിന്റെ ഈ രാജശില്പി ഒരു ദീപ്തസ്മരണയായി നക്ഷത്രശോഭയോടെ അനുവാചക ഹൃദയങ്ങളിൽ എന്നും തിളങ്ങിക്കൊണ്ടേയിരിക്കും.
2: ദേശാതീതം ഈ കഥകൾ എസ് കെ പൊറ്റക്കാട്ടിന്റെ സാഹിത്യ ജീവിതത്തിലൂടെ ചിത്രീകരണം സമാപിക്കുന്നു. രചന വിജയകുമാർ മടവൂർ. ആഖ്യാനം എസ് നാരായണൻ നമ്പൂതിരി, ഷീലാരാജ്. ശബ്ദസാന്നിധ്യം ആർ വിമലസേനൻ നായർ. തയ്യാറാക്കിയത് എൻ സുനിത. സംവിധാനം ഡി പ്രദീപ്.

0: ഡ് ആർട്ടിസ്റ്റ് ഓഫ് ആകാശവാണി ആൻഡ് ദൂരദർശൻ ആൻഡ് ആൻ അക്കംപ്ലിഷ്ഡ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആൻഡ് വയലിനിസ്റ്റ്. ഷി റിസീവ്ഡ് ഹർ ഇനിഷ്യൽ ട്രെയിനിംഗ് അണ്ടർ ശ്രീമതി വി ലളിത, ഫാലോഡ് ബൈ അഡ്വാൻസ്ഡ് ട്യൂട്ടിലേജ് അണ്ടർ വിദുഷി ശ്രീമതി വിഷ്ണുഭട്ട കൃഷ്ണവേണി ഓഫ് ദ റിനൗണ്ട് വിഷ്ണുഭട്ട സിസ്റ്റേഴ്സ് ആൻഡ് ഫർദർ അഡ്വാൻസ്ഡ് ഗൈഡൻസ് ഫ്രം വിദ്വാൻ ശ്രീ ഡി രാഘവാചാരി ഓഫ് ദ ഇല്ലുസ്ട്രസ് ഹൈദരാബാദ് ബ്രദേഴ്സ്. എ ചൈൽഡ് പ്രോഡജി ഹു പ്രസന്റഡ് ഹർ മെയ്ഡൻ കൺസേർട്ട് അറ്റ് ദ ഏജ് ഓഫ് 6. ഷി വാസ് കൺഫേർഡ് ദ പ്രസ്റ്റീജിയസ് ബാലരത്ന ടൈറ്റിൽ ബൈ ദ ഗവൺമെന്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഷി ഈസ് എ റെസിപ്പിയന്റ് ഓഫ് ദ സീനിയർ സ്കോളർഷിപ്പ് ഇൻ കർണാട്ടിക് വോക്കൽ മ്യൂസിക് അവാർഡഡ് ബൈ ദ CCRT, മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ആൻഡ് അച്ചീവ്ഡ് നാഷണൽ ഡിസ്റ്റിങ്ഷൻ ബൈ സെക്യൂരിംഗ് ഫസ്റ്റ് പ്രൈസ് ഇൻ ക്ലാസിക്കൽ ഡിവോഷണൽ മ്യൂസിക് ആൻഡ് സെക്കൻഡ് പ്രൈസ് ഇൻ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ മ്യൂസിക് അറ്റ് ദ ഓൾ ഇന്ത്യ റേഡിയോ നാഷണൽ മ്യൂസിക് കോമ്പറ്റീഷൻസ് ഇൻ ദ സെയിം ഇയർ. ബിക്കമിംഗ് എ സെക്കൻഡ് ജനറേഷൻ ആകാശവാണി നാഷണൽ പ്രൈസ് വിന്നർ, ഷി ഹാസ് പെർഫോംഡ് എക്സ്റ്റെൻസീവ്ലി അറ്റ് എമിനന്റ് സഭാസ്, പ്രസ്റ്റീജിയസ് മ്യൂസിക് ഫെസ്റ്റിവൽസ് ആൻഡ് ലീഡിംഗ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ഇന്ത്യ. ഷി ഹോൾഡ്സ് ഡിപ്ലോമ ഇൻ കർണാട്ടിക് വോക്കൽ ആൻഡ് വയലിൻ, ആൻ MA ഇൻ മ്യൂസിക് ആൻഡ് ആൻ MBA ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫ്രം IIT ഖരഗ്പൂർ.
1: ആജ് രാത് കേ ഇസ് കാര്യക്രം മേ ആപ്കേ സാത്ത് സംഗത് കർനേ വാലെ കലാകാർ ഹേ വയലിൻ പർ ശ്രീ ഒ രാജശേഖർ, മൃദംഗം പർ വിദ്വാൻ പീർവലി ജയഭാസ്കർ ഓർ ഘടം പർ ശ്രീ എം ചന്ദ്രകാന്ത്.
0: ഇൻ ടുനൈറ്റ്സ് ബ്രോഡ്കാസ്റ്റ് ശ്രീമതി സാത്വിക മോഹൻ ഈസ് അക്കംപനീഡ് ആൻ വയലിൻ ബൈ ശ്രീ ഒ രാജശേഖർ, ആൻ മൃദംഗം ബൈ വിദ്വാൻ പേരവല്ലി ജയഭാസ്കർ ആൻഡ് ആൻ ഘടം ബൈ ശ്രീ എം ചന്ദ്രകാന്ത്.
1: ശ്രീമതി സാത്വിക മോഹൻ അപ്നെ ഗായൻ കാ ആരംഭ് ത്യാഗരാജ് കി ഏക് കൃതി സേ കർ റഹി ഹേ ജോ രാഗ് ഹംസധ്വനി തഥാ ആദി താൽ മേ നിബദ്ധ് ഹേ.
0: ശ്രീമതി സാത്വിക മോഹൻ ബിഗിൻസ് ഹർ വോക്കൽ റിസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് ത്യാഗരാജസ്വാമി ഇൻ ദ രാഗ് ഹംസധ്വനി സെറ്റ് ടു ആദിതാൽ.

ഉണ്ട്. അറിയപ്പെടാത്ത ഗുഹാമാർഗങ്ങൾ, തുറന്നു കണ്ടിട്ടില്ലാത്ത ഇരുളറകൾ, അങ്ങനെ അങ്ങനെ എന്തെല്ലാമുണ്ട് ആ കൊട്ടാരത്തിൽ. ഈ കൊട്ടാരത്തിന് ഒരു സവിശേഷത കൂടിയുണ്ട്. ചക്രവർത്തി എവിടിരിക്കുന്നു എന്ന് മാത്രം നാം അറിയാറില്ല. അറിയരുതെന്ന മട്ടിൽ ഭടന്മാർ, ഇന്ദ്രിയങ്ങൾ സദാ ജാഗരൂകരുമാണ്. ഭടന്മാർ അനവധിയില്ല, ആകെ 10 പേർ. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5. ഈ 10 പേരും അതിവിദഗ്ധന്മാരുമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പ്രത്യേകം ശ്രദ്ധ വെച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. നന്മയോടെന്ന പോലെ തന്നെ തിന്മയോടും ഇവയ്ക്ക് ആസക്തിയുണ്ട്. എന്നല്ല, തിന്മയോടുള്ള അത്ര ആസക്തി ഇവയ്ക്ക് നന്മയോടുണ്ടാകാറുമില്ല. ആ നിലയ്ക്ക് ഈ ഭടന്മാരെ കരുതിയിരിക്കണം. കാരണം നിശിതായുധങ്ങളും മാരകങ്ങളായ സ്ഫോടക വസ്തുക്കളും ഇവയ്ക്ക് സ്വന്തമായുണ്ട്. കണ്ണ്, കാത്, നാവ് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും കയ്യ്, കാല്, വാക്ക് എന്നീ കർമ്മേന്ദ്രിയങ്ങളുമാണ് ഏറെ അപകടകാരികൾ. ഇവയ്ക്ക് പ്രത്യേകം ശിക്ഷണം കൊടുത്തില്ലെങ്കിൽ വരുത്തിവയ്ക്കുന്ന വിപത്തുകൾ ഭീകരമായിരിക്കും. കൊട്ടാരം തന്നെ തകർക്കാനും ചക്രവർത്തി ഓടിപ്പോകാനും സാധ്യതയേറും. ഒരു നോട്ടം പിഴച്ചാൽ, ഒരു വാക്ക് പിഴച്ചാൽ, ഒരു കേൾവി തെറ്റിയാൽ എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുക? അത്രയേറെ അപകടകാരികളാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഈ ഭടന്മാർ. ഇവരുടെ കൊട്ടാരത്തിന് 3 നിലകളാണുള്ളത്. ചക്രവർത്തി 4-ാമതൊരു നിലയിലാണ്. ആദ്യത്തെ നിലയാണ് ജാഗ്രത്. 10 ഭടന്മാരും ജാഗ്രതാവസ്ഥയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നു. നല്ലത് കാണുക, നല്ലത് പറയുക, തനിക്കും മറ്റുള്ളവർക്കും ദ്രോഹമാകാത്ത മട്ടിൽ പ്രവർത്തിക്കുക തുടങ്ങിയ സകല ശിക്ഷണങ്ങളും ജാഗ്രതാവസ്ഥയിൽ എന്ന ഈ 1-ാം നിലയിലാണ് നടക്കേണ്ടത്. 2-ാം നിലയുടെ പേരാണ് സ്വപ്നം. അവിടെയും ഈ 10 ഭടന്മാരും വിഹരിക്കുന്നുണ്ട്. പക്ഷേ ബാഹ്യവേഷങ്ങൾ മുഴുവൻ അഴിച്ചു വച്ചിട്ടാണ് ഇവിടെ അവർ പെരുമാറുന്നത്. ഒരുവനിലെ നന്മയും മൂല്യബോധങ്ങളും ഇവിടെയാണ് പരീക്ഷിക്കപ്പെടുന്നത്. ജാഗ്രത്തിൽ യോഗ്യന്മാരായിരുന്ന ഭടന്മാർ പലരും ഇവിടെ ഭീകരന്മാരായി പ്രത്യക്ഷപ്പെടാം. അപ്പോഴാണ് നാം ദുസ്വപ്നം കണ്ടു വിടയ്ക്കുന്നത്. മരണം നിദ്ര പോലെയാണെന്ന് പറയാറുണ്ട്. നിദ്രയിൽ കാണുന്ന ദുസ്വപ്നം കൊണ്ട് വിടയ്ക്കുന്ന ഒരുവൻ ആരെങ്കിലും ഉണർത്തിയാൽ, യാദൃച്ഛികമായി ഉണർന്നാൽ രക്ഷപ്പെട്ടു, എന്തൊരാശ്വാസം. എന്നാൽ മരണമെന്ന നിദ്രയിലാണ് ഈ ദുസ്വപ്നമെങ്കിലോ എന്താണ് രക്ഷ? അവിടെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന ഭടന്മാരെ നന്മയുടെ പാഠങ്ങൾ നന്നായി പഠിപ്പിച്ചുറപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. സ്വപ്നമുണ്ടെങ്കിൽ അത് ഹൃദ്യവും മധുരവുമായിരിക്കട്ടെ. കൊട്ടാരത്തിൻ്റെ 3-ാം നിലയിൽ ഈ ഇന്ദ്രിയങ്ങൾ എന്ന ഭടന്മാർക്ക് പ്രവേശനമേയില്ല. അതുകൊണ്ട് നാം ഒന്നും അറിയുന്നില്ല. അവിടെ ഒരു ചലനവുമില്ല. അങ്ങനെ കൊട്ടാരം നിശബ്ദമാകുമ്പോഴാണ് 4-ാമത്തെ നിലയിൽ നിന്നും ചക്രവർത്തി കടന്നുവരുന്നത്. എന്തൊരാനന്ദമയമായ അവസ്ഥയാണത്! ആ അവസ്ഥയ്ക്കാണ് സുഷുപ്തി എന്ന് പറയുന്നത്. പ്രകൃതി സകല ജീവരാശിക്കും സമമായി പകുത്തിട്ടുള്ള ഒരനുഗ്രഹമാണത്, സുഷുപ്തി. രാജാവും ദരിദ്രനും അവിടെ സമം. കിടക്കുന്നത് മൃദുല മൃദുലമായ പൂമത്തയിലോ മരച്ചോട്ടിലെ ചരലുകൾക്ക് മുകളിലോ ആരറിയുന്നു? അടുത്ത് കിടക്കുന്നത് സൗന്ദര്യധാമമായ പ്രിയതമയോ തിറയിട്ട് കിടക്കുന്ന പാമ്പോ ആരറിയുന്നു? ആ സുഷുപ്തിയിൽ ചക്രവർത്തി മാത്രം, ആനന്ദമയമായ ആത്മാവ് മാത്രം. അതുകൊണ്ടാണ് ഉണരുന്നവർ ഒന്നുമറിഞ്ഞില്ല എന്നും ആനന്ദമായി ഉറങ്ങി എന്നും പറയുന്നത്. ഒന്നും അറിയാത്തവൻ ആനന്ദം എങ്ങനെ അറിഞ്ഞു? അതാണ് ചക്രവർത്തിയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന രഹസ്യം. ആ

0: പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ച സുഭാഷിതമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani. The news read by Abhineet Shukla. Prime Minister Narendra Modi today met the medal winners of the Commonwealth Games 2026 at his residence in New Delhi. During the interaction, the medal winners shared their experiences from the games with the Prime Minister. In a social media post, Mr. Modi said that each one of them has made the nation proud through their exceptional performances and their success will motivate many youngsters. India finished at the fourth spot on the medal table at the games held in Glasgow, Scotland between 23rd of July to 2nd of August. Indian athletes